ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:19. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 10, കൊല്ലവർഷം 1201, ഇടവം 17. 2026 മെയ് 31 ഞായറാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോ ഹേഴ്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: നമസ്കാരം. ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഫാദർ റോജി സെബാസ്റ്റ്യൻ.
2: സ്നേഹിക്കാൻ ഒരു അമ്മയുണ്ട്, ആശ്വസിപ്പിക്കാൻ ഒരു ചേട്ടനുണ്ട്, പഠിപ്പിക്കാൻ ഒരു ചേച്ചിയുണ്ട്, കരുതാൻ ഒരച്ഛനുണ്ട്, കൂട്ടുകൂടാൻ ഒരനിയനും. വീടിൻ്റെ ചിത്രം പലപ്പോഴും മനോഹരമാണ്. ലോകത്തിൻ്റെ ഏതു കോണിൽ പോയാലും നമ്മുടെ മനസ്സുകൾ കൊതിക്കുന്നത് കുടുംബത്തിലേക്ക് തിരിച്ചെത്താനാണ്. വീടിനെക്കുറിച്ചുള്ള ഓർമ്മകൾ പലപ്പോഴും നമ്മിലെ ഗൃഹാതുരത്വം ഉണർത്തും. ജീവിതമെന്ന സർവകലാശാലയിലെ ആദ്യത്തെ ക്ലാസ്റൂമുകളാണ് നമ്മുടെ വീട്. ആ വീട്ടിൽ സഹിഷ്ണുതയുടെ പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഏതു സാഹചര്യവുമായി ഒത്തുപോകുന്ന ഒരു തലമുറ അവിടെ രൂപപ്പെടും. പണത്തിൻ്റെ മൂല്യവും വിലയും ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നതും കുടുംബത്തിൽ വെച്ചാണ്. ബന്ധങ്ങളിലെ ശരിതെറ്റുകൾ കുഞ്ഞുങ്ങൾ തിരിച്ചറിയുന്നത് അവൻ ജീവിതം ആരംഭിച്ച കുടുംബത്തിൽ നിന്നാണ്. ഒരു മനുഷ്യൻ്റെ മനസ്സായ വലിയ ലോകത്തെ നിയന്ത്രിക്കുന്ന ചിന്തകൾ മിക്കപ്പോഴും ഉടക്കി നിൽക്കുന്നത് വീട് എന്ന വേരിലാണ്. താളം തെറ്റിയ ജീവിതങ്ങളുടെ ഉറവിടങ്ങൾ തേടി നാം യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും നാം ചെന്നു നിൽക്കുന്നത് അവരുടെ കുടുംബത്തിൻ്റെ താളപ്പിഴകളിലാണ്. ഹിറ്റ്ലർ എന്ന മനുഷ്യനെ ഒരു കിരാതനാക്കിയത് അയാളുടെ ബാല്യകാലത്ത് മനസ്സിനെ നോവിപ്പിച്ച മുറിവുകളാണ് എന്ന് നമ്മൾ വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. ക്രൂരനും ജൂതനുമായ രണ്ടാനച്ഛൻ ഹിറ്റ്ലർ എന്ന ചെറുബാലൻ്റെ മനസ്സിലേൽപ്പിച്ച മുറിവുകൾ ജൂതവംശത്തിൽപ്പെട്ട ജനതയെ മുഴുവൻ കൊന്നൊടുക്കാൻ മാത്രം ശത്രുതയും വെറുപ്പും അയാളിൽ വളർത്തി. തോമസ് എന്ന 8 വയസ്സുകാരൻ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവൻ്റെ കയ്യിൽ ഒരു കത്തുണ്ടായിരുന്നു. അവനത് തൻ്റെ വിധവയും ദരിദ്രയുമായ അമ്മയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, അമ്മേ, ഇത് എൻ്റെ ടീച്ചർ അമ്മയ്ക്ക് തരുവാൻ വേണ്ടി എഴുതിയ കത്താണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് എന്നോട് പറയാമോ? കത്ത് വായിച്ച അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അമ്മ പറഞ്ഞു, മോനെ, നീ വളരെ ബുദ്ധിശാലിയായതുകൊണ്ട് നിന്നെ പഠിപ്പിക്കുവാൻ മാത്രം കഴിവുള്ള അധ്യാപകർ ഈ സ്കൂളിലില്ല. അതുകൊണ്ട് അവനെ വീട്ടിലിരുത്തി നിങ്ങൾ തന്നെ പഠിപ്പിച്ചാൽ മതി എന്ന്. അന്നു മുതൽ അമ്മയായിരുന്നു തോമസിൻ്റെ ടീച്ചർ. അവൻ വളർന്നു. അവൻ്റെ പരീക്ഷണശാല കണ്ടുപിടുത്തങ്ങളുടെ കലവറയായി. ലോകത്തെ തൻ്റെ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് വിസ്മയിപ്പിച്ച തോമസ് ആൽവ എഡിസനായിരുന്നു അത്. തൻ്റെ അമ്മയുടെ മരണത്തിനു ശേഷം വർഷങ്ങൾക്ക് മുൻപ് ടീച്ചർ അമ്മയ്ക്കെഴുതിയ കത്ത് വീട്ടിലെ അലമാരയിൽ അവൻ കണ്ടെത്തി. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു, മരമണ്ടനായ നിങ്ങളുടെ മകനെ പഠിപ്പിക്കാൻ അധ്യാപകർക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് നാളെ മുതൽ അവനെ സ്കൂളിലേക്ക് വിടേണ്ട. എഡിസൺ തൻ്റെ ആത്മകഥയിൽ ഇങ്ങനെ എഴുതി, മരമണ്ടനായിരുന്ന തോമസ് എന്ന കുട്ടിയെ 100-ാം സയൻറ്റിസ്റ്റായി വളർത്തിയത് അവൻ്റെ അമ്മയാണ്. ഈ വർത്തമാനകാലത്ത് ലോകം നേരിടുന്ന ഗുരുതര പ്രശ്നങ്ങളിലൊന്ന് കുടുംബബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകളാണ്. ജീവിതത്തിൻ്റെ തിരക്കുകൾ ബന്ധങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നതിന് ഇടയാക്കി. കുടുംബങ്ങൾ ചെറുതായത്, സാമ്പത്തിക ഭദ്രത നേടിയ ഭാര്യാഭർത്താക്കന്മാർ വേറിട്ട് താമസിക്കാൻ തുടങ്ങിയത്, കുട്ടികൾ വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്നത്, സാമൂഹ്യ മാധ്യമ മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിച്ചത് എന്നിവയൊക്കെ കുടുംബബന്ധങ്ങളെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഉറപ്പുള്ള ബന്ധങ്ങളുടെ തിരിച്ചുവരവിനായി നമുക്ക് ആഗ്രഹിക്കാം.

0: season. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് കാവ്യാഞ്ജലിയിൽ ബാലാമണിയമ്മയുടെ കുട്ടികൾക്കിടയിൽ ആലപിക്കുന്നത് ഷർമിള സന്ദീപ്. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം എന്നിവ. 7 മണിക്ക് ഓപ്പൺ ഫോറം, വഴികൾ യാത്രകൾ എന്ന വിഷയത്തെക്കുറിച്ച് വി മുസഫർ അഹമ്മദ് സംസാരിക്കുന്നു, 1-ാം ഭാഗം. തുടർന്ന് ആരോഗ്യം അമൂല്യം, ഡോക്ടർ ടി പി അരുൺകൃഷ്ണ പങ്കെടുക്കുന്നു. തുടർന്ന് പാട്ടുപെട്ടിക്കാലം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ എന്നിവ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം, അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 മെയിൽ ബോക്സ്, 7:55 കൃഷിദീപം.

0: ആലപിക്കുന്നത് ഷർമിള സന്ദീപ്. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം എന്നിവ. 7 മണിക്ക് ഓപ്പൺ ഫോറം, വഴികൾ യാത്രകൾ എന്ന വിഷയത്തെക്കുറിച്ച് വി മുസഫർ അഹമ്മദ് സംസാരിക്കുന്നു, 1-ാം ഭാഗം. തുടർന്ന് ആരോഗ്യം അമൂല്യം, ഡോക്ടർ ടി പി അരുൺകൃഷ്ണ പങ്കെടുക്കുന്നു. തുടർന്ന് പാട്ടുപെട്ടിക്കാലം, റീഗൽ ജുവലേഴ്സ് സേവന വാർത്തകൾ എന്നിവ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം, അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 മെയിൽ ബോക്സ്, 7:55 കൃഷിദീപം. 8:30 കഥാനേരം, യൂത്തനേസിയ, ബെന്യാമൻ എഴുതിയ കഥ. 9 മണിക്ക് റിയൽ എഫ് എം പോഡ്കാസ്റ്റ്. 9:30 ഓർമ്മകളുടെ സംഗീതം. 10:55 മൻ കി ബാത്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രക്ഷേപണം. 12:40 എവർ ഗ്രീൻ ഡ്യൂറ്റ്സ്. 1 മണിക്ക് ഗാനോത്സവം. 2:15 സമൂഹഗാനം, തുടർന്ന് നാടകഗാനങ്ങൾ. 2:30 ഗസൽ. 4:45 6:10 ചലച്ചിത്ര ഗാനങ്ങൾ. 5 മണിക്ക് തൊയിലുണർത്ത് പാട്ട്, കെ പി ചിന്നപ്പനും സംഘവും അവതരിപ്പിക്കുന്നു. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 5:45 ഹിന്ദി പാഠം, അവതരിപ്പിക്കുന്നത് സുനിൽകുമാർ പി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, നാഷണൽ പെൻഷൻ സിസ്റ്റം. 6:15 അറിയിപ്പുകൾ കേൾക്കാം. 6:40 മൻ കി ബാത്തിനെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:50 വയലും വീടും. 7:20 കാലാവസ്ഥ അറിയിപ്പ്. 7:35 എവർ ഗ്രീൻ ഡ്യൂറ്റ്സ്. 8 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പരിപാടിയുടെ മലയാള പരിഭാഷ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 9:15 കുട്ടികൾക്കായുള്ള നാടോടി കഥകൾ. 9:30 ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ കോട്ടയത്ത് പങ്കെടുക്കുന്ന ചടങ്ങിന്റെ റിപ്പോർട്ട്. 10 മണിക്ക് രവിവാസരീയ അഖിൽ ഭാരതീയ സംഗീതസഭ. 11 മണിക്ക് ലളിതഗാനം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.
1: കാവ്യാഞ്ജലി.
2: ബാലാമണി അമ്മ എഴുതിയ കുട്ടികൾക്കിടയിൽ എന്ന കവിത ഷർമിള സന്ദീപ് ആലപിച്ചത്.

0: നിങ്ങൾ കേട്ടത് ബാലാമണിയമ്മ എഴുതിയ കുട്ടികൾക്കിടയിൽ എന്ന കവിത. ആലപിച്ചത് ശർമിള സന്ദീപ്.
1: കാവ്യാഞ്ജലി.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ പ്രഭാതഗീതം. പ്രഭാതഗീതത്തിൽ ആദ്യം യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഗാനരചന പി സി ജോർജ്, സംഗീതം സെനു തോമസ്.

0: ശ്രദ്ധ.
1: ഇക്കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് കേസുകളിൽ വാദം കേൾക്കൽ പൂർത്തിയാക്കിയാൽ 3 മാസത്തിനുള്ളിൽ വിധി പ്രഖ്യാപിക്കണമെന്നും ഇനി വ്യക്തിസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കേസാണെങ്കിൽ ഇതിലും കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ വിധി ഉണ്ടാകണമെന്നും ഹൈക്കോടതികൾക്ക് നിർദ്ദേശം നൽകി. വാദം പൂർത്തിയായിട്ടും ഉത്തരവുകൾ വൈകുന്ന വിഷയം പരിഗണിച്ചാണ് സുപ്രീം കോടതിയുടെ ഈയൊരു ഇടപെടൽ. ഈ വിഷയത്തിൽ ശ്രദ്ധയിൽ നിന്ന് ആദ്യം പ്രതികരിക്കുന്നു ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് അമീൻ ഹസൻ.
2: ഹൈക്കോടതികളിലെ വിധി പ്രസ്താവങ്ങളുമായി ബന്ധപ്പെട്ട് സമയബന്ധിതമായി അത് പൂർത്തീകരിക്കണം എന്നത് സംബന്ധിച്ച് സുപ്രീം കോടതി പുറത്തിറക്കിയിട്ടുള്ള മാനദണ്ഡങ്ങൾ യഥാർത്ഥത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മുടെ കോടതികൾ പലപ്പോഴും കേസിൽ വാദം കേട്ടതിന് ശേഷം വിധി പറയാനായി മാറ്റി അത് എപ്പോൾ പിന്നീട് വിധി പറയുമെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം വർഷങ്ങളോളം ഒക്കെ വിധി പറയാതെ മാറ്റിവെക്കുന്ന സാഹചര്യങ്ങൾ വരെ നമ്മുടെ പല ഹൈക്കോടതികളിലും സുപ്രീം കോടതിയിലും വരെ സംഭവിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു മാനദണ്ഡം ഉണ്ടാവുന്നു എന്നുള്ളത് കോടതി നടപടിക്രമങ്ങൾ കൂടുതൽ സുതാര്യമാവുന്നതിനും കുറച്ചെങ്കിലും ഈ ഡിനൈഡ് ജസ്റ്റിസ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും പലപ്പോഴും വലിയ രീതിയിലുള്ള ഡിലേ ജസ്റ്റിസ് ഡെലിവറി ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ കോടതി നടപടിക്രമങ്ങളിലുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ ജാമ്യവുമായി ബന്ധപ്പെട്ടും ജാമ്യ ഹർജികളിൽ വാദം കേട്ടതിന് ശേഷം വിധി പറയാൻ മാറ്റുക, പ്രത്യേകിച്ചും ജയിലിൽ കഴിയുന്ന ആളുകളുടെ അണ്ടർ ട്രയൽ ആയിട്ടുള്ള ആളുകളുടെ വിചാരണ തടവുകാരുടെ കാര്യത്തിൽ ഇത്തരത്തിൽ നീണ്ടുപോകുന്നത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്. ഏതൊരു മനുഷ്യന്റെയും മൗലികാവകാശമായിട്ടുള്ള പേഴ്സണൽ ലിബർട്ടിയെ ഡയറക്ട്ലി ബാധിക്കുന്ന ഒരു കാര്യമാണ് അറസ്റ്റും തടവും എന്ന് പറയുന്നത്. ആ രീതിയിലും ഒരു കൃത്യമായ മാനദണ്ഡം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഹൈക്കോടതികൾക്ക് നൽകുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് വളരെ കൃത്യമായി നടപ്പാക്കപ്പെടുന്നുണ്ട് എന്നതുകൂടി ഉറപ്പുവരുത്താൻ കഴിയേണ്ടതുണ്ട്. സമാനമായ രീതിയിലുള്ള ധാരാളം പ്രശ്നങ്ങൾ സുപ്രീംകോടതി വിധികളെ പോലും മറികടന്ന് പലതരത്തിലുള്ള ഭരണഘടനാ വിരുദ്ധമായ പ്രസ്താവനകളും നടപടികളും വിധികളും ഒക്കെ പല ഹൈക്കോടതികളുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന സാഹചര്യവും നമ്മൾ കാണുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെ കൂടി നിയന്ത്രിക്കാൻ ഒരു കൃത്യമായ വ്യവസ്ഥയും ചട്ടവും ഉണ്ടാവേണ്ടതുണ്ട്. എന്നിരുന്നാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റത്തിന് ഒരു തുടക്കം കുറിക്കാൻ ഒരു പക്ഷേ സുപ്രീംകോടതിയുടെ ഈ ഒരു തീരുമാനത്തിന് കഴിഞ്ഞേക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ സമാനമായ ഒരു നിയന്ത്രണം മാനദണ്ഡം സുപ്രീംകോടതി വിധിയെ ചുവടുപിടിച്ചുകൊണ്ട് ഹൈക്കോടതികൾ കൂടി കീഴ്ക്കോടതികൾക്ക് നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായാൽ അതൊരു വലിയ മാറ്റം ജുഡീഷ്യറിയുടെ ഭാഗത്ത് രംഗത്ത് ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
1: വിവിധ കേസുകളിൽ വിധി കാത്തു കിടക്കുന്ന ഒട്ടേറെ പേർക്ക് സുപ്രീംകോടതിയുടെ ഇത്തരം നിർദ്ദേശങ്ങൾ ഗുണകരമാവുമെന്ന് മുൻ കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ബി കമാൽ പാഷ.
3: ഇതെനിക്കൊരു അതിശയമായിട്ട് തോന്നും. ഞാൻ കേസുകളിൽ വാദം കേട്ടിട്ടുണ്ടെങ്കിൽ വാദം കേട്ടതിന് അന്ന് തന്നെ വിധിയും പറഞ്ഞ് അന്ന് തന്നെ ജഡ്ജ്മെന്റും കൊടുത്തിട്ട് വീട്ടിൽ പോകുന്ന ഒരു സ്വഭാവമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ബെയിൽ ആപ്ലിക്കേഷനൊക്കെ വാദം കേട്ട് കഴിഞ്ഞാൽ അതിൽ അതിൻ്റെ ഒന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവ് ഒന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേന്ന് തന്നെ കൊടുക്കണം എന്ന് പറയുന്ന ആ പിറ്റേന്നല്ല അന്ന് തന്നെ കൊടുക്കണം ഉത്തരവ്. അത് നല്ലതാണ്, ഒരു നല്ല നിർദ്ദേശമാണ് കൊടുത്തേക്കുന്നത് സുപ്രീം കോടതി. പക്ഷെ അങ്ങനെ കൊടുക്കാനുള്ള അധികാരമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം, ഇല്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ വേറെ കാര്യമുണ്ട്, എല്ലാ കോടതികളും ഇങ്ങനല്ലേ? സുപ്രീം കോടതിയിലൊക്കെ കേസ് വാദം കേട്ടിട്ട് എത്ര നാൾ കഴിഞ്ഞ് ആണ് എത്ര മാസം കഴിഞ്ഞാൽ വിധി വരുന്നേ നമ്മൾ കണ്ടിട്ടില്ലേ? ഉണ്ട്. പിന്നെ വാദം കേൾക്കാനോ വാദം കേൾക്കാതിരിക്കുന്ന എത്ര കേസുകളാണ്. ഒന്നാമത് ഇത് നല്ല നിർദ്ദേശമാണ്, അതിന് സംശയമൊന്നുമില്ല. കാരണം അനിയന്ത്രിതമായിട്ട് ഇതേപോലെ കൊടുക്കുന്ന മാറ്റി വെക്കുന്ന ജഡ്ജിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. വാദം കേട്ട് ഒരു കാരണവശാലും ജഡ്ജ്മെന്റ് പറയാതെ പോയേക്കുന്ന എത്രയോ പേരാണെന്നറിയാവുള്ള ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊരു മറുമരുന്നാണ് ഇത്. അനുസരിക്കുമെങ്കിൽ അനുസരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കണ്ടംപ്റ്റ് മാത്രമേ ഇതെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കണ്ടംപ്റ്റ് എടുക്കത്തക്കോണ്ണമുള്ള ഒരു കാര്യം ഇതിനകത്തുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും നിർദ്ദേശം അതിന് അധികാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നിർദ്ദേശം ശരിയാണ് നല്ലതുമാണ്. അങ്ങനെ ആയിരിക്കട്ടെ കാര്യം. അത് ജുഡീഷ്യറിക്ക് ഒരു ട്രാൻസ്പെറൻസി വേണം, അതുപോലെ തന്നെ ഈ സമയബന്ധിതമായിട്ട് ഇത് തീർക്കുകയും വേണം. അതാണ് വേണ്ടത്.
1: എല്ലാ കേസുകളിലും ഇത്തരത്തിൽ പെട്ടെന്ന് വിധി പ്രസ്താവിക്കുക എന്നത് അസാധ്യമാണെന്നും എന്നാൽ ജാമ്യ ഹർജിയുടെ കാര്യത്തിൽ ഒരു പരിധിവരെ ഈയൊരു നിർദ്ദേശം

0: ശേഷം സഹായകമാവുമെന്നും അഭിപ്രായപ്പെടുന്നു സാമൂഹ്യ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ.
1: സുപ്രീംകോടതിയുടെ ഏറ്റവും പുതിയ ഒരു വിധിയിലേക്കാണ് നമ്മൾ ഇവിടെ ശ്രദ്ധ തിരിക്കുന്നത്. കേസുകൾ വാദം കേട്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഏറ്റവും പെട്ടെന്ന് വിധി കൽപ്പിക്കണം എന്നാണ് സുപ്രീംകോടതി ഹൈക്കോടതികൾക്ക് കൊടുത്തുള്ള നിർദ്ദേശം. ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള മൂന്നംഗ ബെഞ്ചിന്റെയാണ് ഈ നിരീക്ഷണവും നിർദ്ദേശവും. സുപ്രീംകോടതി പറയുന്നത്, വാദം കേൾക്കുന്ന കേസുകളുടെ വിധി പറയുന്നത് ഹൈക്കോടതികൾ വെച്ച് താമസിപ്പിക്കരുത്. അങ്ങനെ താമസിപ്പിക്കുന്നത് പലപ്പോഴും നീതി നിഷേധത്തിലേക്ക് വഴിതെളിക്കും. പൂർണ്ണമായ വിധിന്യായം പെട്ടെന്ന് തന്നെ പറയാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ സംഗ്രഹമെങ്കിലും പറയണം. പ്രത്യേകിച്ച് ജാമ്യ കേസുകളുടെ കാര്യത്തിലാണ് സുപ്രീംകോടതി ഈ നിർദ്ദേശം കൊടുത്തത്. എല്ലാ കേസുകളിലും ഇത് സുപ്രീംകോടതി പറഞ്ഞ രീതിയിൽ പ്രാവർത്തികമാക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ സിവിൽ വ്യവഹാരങ്ങൾ വളരെയധികം രേഖകൾ ഉള്ള നിരവധി സാക്ഷിമൊഴികളുള്ള കേസുകളായിരിക്കും. അല്ലെങ്കിൽ വലിയ കുഴലൊക്കെ സൃഷ്ടിച്ച പ്രകമ്പര സൃഷ്ടിച്ച കൊലപാതക കേസുകളിലൊക്കെ വാദം കേട്ട ചിലപ്പോൾ കുറച്ചധികം ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് വിധി പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം അത്രയധികം വസ്തുതകളും സാക്ഷിമൊഴികളും മറ്റ് സംഗതികളൊക്കെ ഉണ്ടാവും, നിയമപ്രശ്നങ്ങളുണ്ടാവും, സമയമെടുക്കാൻ സാധ്യതയുണ്ട്, അന്തിമവാദം കഴിക്കും. പക്ഷെ ജാമ്യ കേസുകളുടെ കാര്യത്തിലാണ് സുപ്രീംകോടതി ഇത് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. അത് വാദം കേട്ടാലും കഴിയുമെങ്കിൽ അന്ന് തന്നെ വിധി പറയണം, അല്ലെങ്കിൽ പിറ്റേ ദിവസമെങ്കിലും പറയണം, എങ്ങനെ പോയാലും 7 ദിവസത്തിനകത്ത് പറയണം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. കാരണം ജാമ്യ ഹർജികളെ സംബന്ധിച്ചുള്ള അവ അടിയന്തര പ്രാധാന്യത്തോടെ പരിഗണിക്കേണ്ടതാണ്. അനന്തമായി നീണ്ടുപോകാൻ പാടില്ല. കാരണം വിചാരണ തടവുകാരുടെ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം കാത്തു നിൽക്കുന്ന പോലീസിനെ ഭയപ്പെട്ട് ഒളിവിൽ കഴിയുന്ന ആളുകളെ സംബന്ധിച്ചുള്ള അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനെ സംബന്ധിച്ച് ജാമ്യം നൽകുകയോ ജാമ്യ ഹർജി തള്ളുകയോ ചെയ്യാം, രണ്ടും ചെയ്യാം. കോടതിയുടെ വിവേചനാധികാരമാണ്. പക്ഷെ ആ വിവേചനാധികാരം കാലവിളംബം കൂടാതെ ഏറ്റവും പെട്ടെന്ന് നടപ്പാക്കി ആളുകൾക്ക് നീതി ലഭ്യമാക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ജാമ്യം കിട്ടാവുന്ന ഒരു കേസിൽ കോടതി വാദം കേട്ടു, ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച മൂന്നാഴ്ച നാലാഴ്ച കഴിഞ്ഞ് ജാമ്യം കൊടുക്കുമ്പോൾ അത്രയും നാൾ അയാൾ അന്യായമായി തടങ്കലിൽ തുടരേണ്ടതായിട്ട് വരും എന്നുള്ളതുകൊണ്ട് ഇങ്ങനൊരു സാഹചര്യമാണ് കോടതി ഇങ്ങനൊരു വിധി പ്രസ്താവത്തിലേക്ക് നയിച്ചിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും സ്വാഗതാർഹമായ വിധിയാണ്. പക്ഷെ കേരള ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അറിവിലും അനുഭവത്തിൽ ഇങ്ങനെ അത്യധികമായി നീണ്ടുപോകുന്ന വിധികൾ കാണാറില്ല. പൊതുവെ ജാമ്യഹർജികൾ കേട്ടാൽ അപ്പോൾ തന്നെ വിധി പ്രഖ്യാപിക്കുകയാണ് പതിവ്, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിനകത്ത് പറയുകയാണ് പതിവ്. അങ്ങനെ വളരെ അധികം സങ്കീർണമായ നിയമപ്രശ്നങ്ങൾ ഉൾപ്പെട്ടുള്ള കേസാണെങ്കിൽ മാത്രമാണ് കോടതികൾ ഈ ജാമ്യഹർജികളുടെ കാര്യത്തിൽ താമസം വരുത്താറുള്ളൂ എന്നുള്ളതാണ്. മാത്രവുമല്ല, ഈ ജാമ്യഹർജികൾ പരിഗണിക്കുന്നതിൽ അധികവും സബോർഡിനേറ്റ് ജുഡീഷ്യലിൽ നിന്ന്, അതായത് ജില്ലാ ജുഡീഷ്യലിൽ നിന്ന് പ്രൊമോഷൻ വഴി വന്ന ന്യായാധിപന്മാരായിരിക്കും. അവർക്ക് ഒരുപാട് കാലത്തെ അനുഭവ പരിചയമുണ്ടാവും, ആ നിയമവ്യവസ്ഥകൾ നല്ല ആഗ്രാഹ്യവും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ വരി കേസുകൾ കാണുമ്പോൾ തന്നെ അതിനകത്ത് എന്തൊരു മെറിറ്റുണ്ട് എന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് വിധി കൽപ്പിക്കാനുമുള്ള ത്രാണിയും പരിചയവും പ്രാഗൽഭ്യവും അവർക്കുണ്ടാവും. അതുകൊണ്ട് അങ്ങനെ വിധികൾ വൈകാറില്ല. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ സങ്കീർണമായ നിയമപ്രശ്നങ്ങളുള്ള ഭരണഘടനാ പ്രശ്നങ്ങൾ ഉൾപ്പെട്ട കേസുകൾ, അത് ജാമ്യ ഹർജികളിലല്ല, സാധാരണ വരുന്ന മറ്റു തരത്തിലുള്ള കേസുകളിലാണ് അന്തിമവാദം കേട്ട് വിധി കൽപ്പിക്കാനുള്ള. അതിൽ പോലും ജഡ്ജിമാര് അത്ര അധികം താമസമൊന്നും വരത്താറില്ല. അവർക്ക് അനുഭവപരിചയം കൊണ്ട് തന്നെ അറിയാം കേസ് അതിന്റെ മെറിറ്റ് എന്തോരുണ്ട്, ഡിമെറിറ്റ് എന്തോരുണ്ട് എന്നുള്ളത്. സാധാരണയിൽ അങ്ങനെ വൈകാറില്ല. പിന്നെ അപൂർവത്തിൽ അത്യപൂർവമായിട്ട് ചില കേസുകൾ അതിന്റെ പ്രാധാന്യം അനുസരിച്ച് ചിലപ്പോൾ കാലതാമസം എടുക്കാറുണ്ട്. അതിപ്പോൾ സുപ്രീംകോടതിയിൽ എടുക്കാറുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സബോർഡിനേറ്റ് ജുഡീഷ്യൽ സംബന്ധിച്ചോളം പ്രത്യേകിച്ചും ന്യായാധിപന്മാർ യാതൊരു കാലതാമസം ഇല്ലാതെ തന്നെ ഇതുപോലുള്ള കേസുകളിൽ വിധി പറയാറുണ്ട്. കാരണം അവരെല്ലായ്പ്പോഴും ഹൈക്കോടതിയുടെ കർശനമായ നിരീക്ഷണത്തിലാണ് കഴിയുന്നത് എന്നുള്ളതുകൊണ്ടാണ്. അതിനെക്കുറിച്ച് നമുക്ക് ആകെ ഒരു പരാതി വന്നിട്ടുള്ള പലപ്പോഴും ഇവർ ഈ ഹൈക്കോടതി നിർദ്ദേശിച്ച സമയപരിധി പാലിക്കാൻ വേണ്ടി ചിലപ്പോഴൊക്കെ ആ കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അതിന് ശ്രമിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ആ വിധി കൽപ്പിക്കുന്നു എന്നതിൽ മാത്രമാണ്, അല്ലാതെ മറിച്ചല്ല.
0: വൈകി കിട്ടുന്ന നീതി നീതി നിഷേധമാണ്. അതിനാൽ തന്നെ കോടതി വ്യവഹാരങ്ങൾ വേഗത്തിലാവേണ്ടത് അനിവാര്യവുമാണ്. സമയബന്ധിതമായി ഉത്തരവുകൾ ഇറങ്ങുന്നുവെന്ന് ഉറപ്പാക്കാൻ സുപ്രീംകോടതി നൽകിയ നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കിയാൽ അതിന്റെ പ്രയോജനം ലഭിക്കുന്നത് നീതിക്കായി കാത്തിരിക്കുന്ന ഒട്ടേറെ മനുഷ്യർക്കാണ്. ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര. ആശയം നിർവഹണം ഫഹദ് റാസാ.

0: ശ്രദ്ധ സമാപിച്ചു.
1: ചുറ്റുവട്ടം.
0: ചുറ്റുവട്ടത്തിൽ ഇന്ന് കോഴിക്കോട് നഗരപരിധിയിൽ നടക്കുന്ന ചില പ്രധാന പരിപാടികൾ. നളന്ദ ഓഡിറ്റോറിയത്തിൽ ലിവർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയവരുടെയും ദാതാക്കളുടെയും സംഗമം രാവിലെ 10 മണിക്ക്.

ഗുജറാത്തി സ്ട്രീറ്റ് ആത്മ ആർട്ട് ഗാലറിയിൽ സൗണ്ട് ഓഫ് സൈലൻസിന്റെ ചിത്രപ്രദർശനം രാവിലെ 10 മണിക്ക്. ഈസ്റ്റ് ഹിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്റ്റേഡിയത്തിൽ ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷന്റെ 43rd ജില്ലാ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ പ്രതീക്ഷയുടെയും കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ ലോക പുകയില വിരുദ്ധ ദിനാചരണം 4:30. ഇതിന്റെ ഭാഗമായി ആക്ഷേപഹാസ്യ ഓട്ടംതുള്ളൽ പുതിയ സ്റ്റാൻഡിൽ 3:30, മാനാഞ്ചിറയിൽ 5 മണിക്ക്, ബീച്ചിൽ 5:30. ചക്കോരത്തുകുളം ഐക്യ കേരള വായനശാലയിൽ അഞ്ജലി രാജീവന്റെ പെൺമക്കളുടെ മുറി പുസ്തക പ്രകാശനം വൈകിട്ട് 4 മണിക്ക്. ഗാന്ധി റോഡ് ദുർഗാദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം, കലശാഭിഷേകം എന്നിവ രാവിലെ 8:30 ആരംഭിക്കും.

ചുറ്റുവട്ടം. ഇനി ട്രെയിൻ സമയം രാവിലെ 9 മണി വരെയുള്ളത്. 8-7 മുംബൈ ലോകമാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി 2 മണിക്കൂർ വൈകി ഓടുന്നു. കോഴിക്കോട് വഴി കടന്നു പോകുന്ന മറ്റ് യാത്രാവണ്ടികളെല്ലാം ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.

0: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഇന്ന് രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
3: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
4: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
5: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
4: വാട്സ്ആപ്പ് നമ്പർ 9400024440.
5: 9400024440.
4: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.
6: ആകാശവാണി കോഴിക്കോട്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ ഈ നിലയത്തിൽ നിന്ന്. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
7: മൂന്ന് കോളേജിലെയും
8: ഡോണ്ട് വറി,
7: ഫീസ് നോക്ക്.
9: എന്തുണ്ടോ വിശേഷം?
7: എന്തു പറ്റി?
8: ഫീസിന്റെ ടെൻഷൻ.
9: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ. അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പോ അതവിടെ സ്വീറ്റ്സ്.
10: ആർബിഐ പറയുന്നു,
11: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
12: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
5: ആകാശവാണി. നമസ്കാരം.

0: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും പരിപാടികളിൽ പങ്കെടുക്കും. മധ്യവേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് രാവിലെ 11. സംസ്ഥാനത്ത് ജൂൺ 9 ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ഐ പി എൽ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക മലയാള ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സന്ദർശനത്തോടനുബന്ധിച്ച് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കർണാടകയിൽ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം പുതിയ നേതാവായി തെരഞ്ഞെടുത്തു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ രാജിയെ തുടർന്നാണ് യോഗം ചേർന്നത്. സിദ്ധരാമയ്യയും ഡോക്ടർ ജി പരമേശ്വറും ചേർന്ന് അവതരിപ്പിച്ച പ്രമേയം സാമാജികർ ഏകകണ്ഠമായി അംഗീകരിക്കുകയും അദ്ദേഹത്തെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുകയും ചെയ്തുവെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അറിയിച്ചു. ശിവകുമാർ ഗവർണറെ കണ്ട് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിക്കുമെന്നും വേണുഗോപാൽ പറഞ്ഞു. ജൂൺ 3 പുതിയ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ. തമിഴ്നാട്ടിൽ വിപ്പ് ലംഘിച്ച് കൂറുമാറി വോട്ട് ചെയ്ത 4 MLA നടപടി ആവശ്യപ്പെട്ട് AIADMK വിപ്പ് SS കൃഷ്ണമൂർത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കണ്ടു. പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് തമിഴക വെറ്ററി കഴകത്തിൽ ചേർന്നത് കുതിരക്കച്ചവടമാണെന്നും വിപ്പ് ലംഘിച്ച് TVK ഗവൺമെന്റിന് അവർ വോട്ട് ചെയ്യുകയായിരുന്നുവെന്നും കൃഷ്ണമൂർത്തി ഗവർണറെ അറിയിച്ചു. വിഷയത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും കൃഷ്ണമൂർത്തി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ദൌത്യത്തിൽ ഇന്ത്യൻ നാവികസേന പാക് നാവികസേനയെ അവരുടെ തുറമുഖങ്ങളിൽ തളച്ചിട്ടതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ലക്നൌവിൽ ഓപ്പണെയർ നാവിക മ്യൂസിയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാജ്യരക്ഷാമന്ത്രി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൌൺസിലുകളുടെ ദേശീയ സമ്മേളനം ന്യൂഡൽഹിയിൽ ചേർന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സുപ്രീംകോടതിയിലും ഹൈക്കോടതികളിലും കമ്മീഷനെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകരും സിഇഒമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും സമ്മേളനത്തിൽ പങ്കെടുത്തു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ആഗോള പശ്ചാത്തലത്തിലും ഇന്ത്യൻ സമ്പദ്മേഖല കരുത്തോടെ നിലനിൽക്കുകയാണെന്ന് ധനമന്ത്രാലയത്തിന്റെ പ്രതിമാസ സാമ്പത്തിക അവലോകനം വ്യക്തമാക്കി. വിദേശ നാണ്യ വിനിമയ ശേഖരം ഭദ്രമാണെന്ന് മെയ് മാസത്തെ അവലോകനം പറയുന്നു. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുമ്പോഴും സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിക്കുകയും ചെയ്യുമ്പോഴും അതിനെയെല്ലാം അതിജീവിക്കാൻ ഇന്ത്യൻ സമ്പദ്മേഖലയ്ക്ക് കഴിയുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. 2 ഒഴിവുകാലത്തിന് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ പ്രവേശനോത്സവം ഉണ്ടായിരിക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് റിപ്പോർട്ട്.
1: സംസ്ഥാനതല പ്രവേശനോത്സവം നാളെ രാവിലെ 9:30 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ എൻ ഷംസുദ്ദീൻ, കെ മുരളീധരൻ, സി പി ജോൺ, ജനപ്രതിനിധികൾ, കലാ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. കാസർകോട് ജില്ലാതല പ്രവേശനോത്സവം നാളെ രാവിലെ കൈക്കോട്ടുകടവ് പൂക്കോയ തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. കോഴിക്കോട് ജില്ലാതല പ്രവേശനോത്സവം നടുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ എം കെ രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാലയങ്ങളെയും വിദ്യാർത്ഥികളെയും സയൻസ് ഇൻസ്പയർ അവാർഡ് ജേതാക്കളെയും ജില്ലാ പഞ്ചായത്ത് ആദരിക്കും.
0: ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. പുകയിലയും പുകയില ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നതിലൂടെ കുടുംബങ്ങളിലും സമൂഹത്തിലും പരിസ്ഥിതിയിലും ഉണ്ടാകുന്ന ദോഷഫലങ്ങളെക്കുറിച്ച് അവബോധം നൽകുന്നതിനാണ് ദിനാചരണം. ഇതോടനുബന്ധിച്ച് ആരോഗ്യവകുപ്പ് ഇന്ന് മുതൽ ജൂൺ 26 കോഴിക്കോട് ജില്ലയിൽ വിപുലമായ പരിശോധനകളും കോട്ട്പ നിയമബോധവൽക്കരണവും നടത്തും. പുകയില ഉൽപ്പന്ന നിരോധന നിയമപ്രകാരം ജനുവരി മുതൽ 14,078 പരിശോധനകൾ ജില്ലയിൽ നടത്തിയെന്നും 1,16,000 രൂപ പിഴ ഈടാക്കുകയും ചെയ്തുവെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് രാവിലെ 11. പരിപാടിയുടെ 134 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ എയർ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക പരിഭാഷ നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്,

0: വയനാട് കണ്ണൂർ ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്ത് ജൂൺ 9 അർദ്ധരാത്രി ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് മീൻപിടുത്ത വിലക്ക്. സംസ്ഥാന തീരക്കടലിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്താം. ഡെസ്ക് റിപ്പോർട്ട്.
1: മത്സ്യസമ്പത്ത് സംരക്ഷിച്ച് ശാസ്ത്രീയ മത്സ്യബന്ധനത്തിന് വഴിയൊരുക്കാനാണ് ട്രോളിംഗ് നിരോധനമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങളിലെ തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും പീലിംഗ് തൊഴിലാളികൾക്കും സൗജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിച്ചു വരികയാണ്. ട്രോളിംഗ് നിരോധനം കാര്യക്ഷമമായി നടപ്പാക്കുന്നതിന് ജില്ലാ കലക്ടർമാരുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർക്കും. അന്യസംസ്ഥാന ബോട്ടുകൾ കേരള തീരം വിടുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ഹാർബറുകളിലെ ഡീസൽ ബങ്കുകൾ നിയന്ത്രിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻമന്ത്രി ടി യു കുരുവിളയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻ ബഥേനിയ പള്ളിയിൽ നടത്തും. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു 89-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. അന്തരിച്ച മുൻ കോഴിക്കോട് മേയറും സ്പോർട്സ് കൌൺസിൽ മുൻ പ്രസിഡന്റുമായ ടി പി ദാസന്റെ ഭൌതിക ശരീരം ഉച്ചയോടെ മാവൂർ റോഡ് ശ്മശാനത്തിൽ സംസ്കരിക്കും. രാവിലെ 8 മുതൽ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലും 10 മുതൽ 11 വരെ ടൌൺ ഹാളിലും ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, LDF കൺവീനർ TP രാമകൃഷ്ണൻ തുടങ്ങിയവർ ഇന്നലെ വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. IPL ക്രിക്കറ്റ് ഫൈനൽ ഇന്ന്. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വൈകിട്ട് 7:30 മത്സരം. 2020 അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിലെ രണ്ടാം മത്സരത്തിൽ ബ്രിസ്റ്റോളിൽ ഇന്നലെ ഇംഗ്ലണ്ട് ഇന്ത്യയെ 26 റൺസിന് തോൽപ്പിച്ചു. ഇതോടെ 3 മത്സര പരമ്പര 1-1 എന്ന സമനിലയിലെത്തി. പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ചൊവ്വാഴ്ച ടോണ്ടണിലാണ്. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ഡബിൾസ് ഫൈനലിൽ സാത്വിക് സായ്രാജ് റെങ്കിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഇന്ന് ഇന്തോനേഷ്യൻ ജൂഡിയെ നേരിടും. സൌത്ത് കൊറിയൻ താരങ്ങളെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ സഖ്യം ഫൈനലിലെത്തിയത്. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് കാലിക്കറ്റ് FC ഗോകുലം കേരള FCയെ നേരിടും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:00 മത്സരം. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന് കീഴിലെ ഇൻസ്പയർ മാനക് പുരസ്കാര ദേശീയതല മത്സരത്തിലേക്ക് കണ്ണൂർ ജില്ലയിലെ 3 വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്തു. സംസ്ഥാനതല മത്സരത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത 5 പേരിൽ 3 പേരും കണ്ണൂർ ജില്ലക്കാരാണ്. കല്യാശ്ശേരി KPR മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ PV ശിവനന്ദ്, ചുഴലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ നന്ദ ഉണ്ണികൃഷ്ണൻ, അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ സായികൃഷ്ണ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ അക്കരെ കൊട്ടിയൂരിലെ നിത്യപൂജകൾക്ക് തുടക്കമായി. മണത്തന കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് ഭണ്ഡാരമെഴുന്നള്ളത്ത് അക്കരെ കൊട്ടിയൂരിൽ എത്തിയ ശേഷം ജലാഭിഷേകത്തോടെയാണ് നിത്യപൂജകൾ ആരംഭിച്ചത്. ഇന്നലെ മുതൽ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം തുടങ്ങി. വൈശാഖ മഹോത്സവത്തിന് കോഴിക്കോട് KSRTC ബജറ്റ് ടൂറിസം സെൽ പ്രത്യേക യാത്രയൊരുക്കും. ജൂൺ 2, 5, 9, 12, 16, 19 തീയതികളിൽ പുലർച്ചെ 5 ആരംഭിക്കുന്ന യാത്ര കൊട്ടിയൂർ ദർശനത്തിന് ശേഷം വൈകിട്ട് 6 തിരിച്ചെത്തും. CBSE സിലബസിൽ ഹിന്ദി അടക്കം ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ സാഹചര്യത്തിൽ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഈ അധ്യയന വർഷം തന്നെ LP തലം മുതൽ ഹിന്ദി പഠനം ആരംഭിക്കണമെന്ന് രാഷ്ട്രഭാഷാവേദി ആവശ്യപ്പെട്ടു. കോഴിക്കോട്ട് ചേർന്ന സംസ്ഥാന ഭാരവാഹി യോഗമാണ് ആവശ്യം ഉന്നയിച്ചത്. പ്രിയ ശ്രോതാക്കളെ, മലയാള വാർത്താ അവതാരകൻ എന്ന നിലയിൽ 30 വർഷത്തിലേറെ നീണ്ട എന്റെ ആകാശവാണി ജീവിതം ഈ ബുള്ളറ്റിനോടെ അവസാനിക്കുകയാണ്. വാർത്തകൾ കൃത്യമായും സത്യസന്ധമായും ശ്രോതാക്കളിൽ എത്തിക്കാൻ കഴിഞ്ഞെന്ന വിശ്വാസത്തോടെയാണ് പടിയിറക്കം. പൊടിപ്പും തൊങ്ങലും വെച്ചുകെട്ടുകളും ഇല്ലാത്ത വാർത്തകളുമായി അവതാരകരുടെ പുതിയ തലമുറ ഇനിയും ശ്രോതാക്കൾക്ക് ഒപ്പമുണ്ടാകും. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും പരിപാടികളിൽ പങ്കെടുക്കും. മധ്യവേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് രാവിലെ 11:00. സംസ്ഥാനത്ത് ജൂൺ 9 ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. IPL ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ഇയം ആകാശവാണി. സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി.

0: പങ്കുവയ്ക്കുന്നത് എഴുത്തുകാരനായ ശ്രീ വി മുസഫർ അഹമ്മദ്.
1: യാത്രകൾ ചെയ്യുമ്പോഴെല്ലാം കേരള ബന്ധങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിൽ ഞാൻ പൊതുവിൽ താല്പര്യമെടുക്കാറുണ്ട്. അതൊരു പക്ഷേ ഒരു മലയാളി ഒരിക്കലും ഉണ്ടായിരിക്കാൻ ഇടയില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു മലയാളിയെയോ ഒരു മലയാളി കുടുംബത്തെയോ കാണുന്നതാവാം. അതല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ചില പ്രതിഫലനങ്ങൾ കാണുന്ന സന്ദർഭങ്ങളാകാം. എങ്ങനെയായാലും യാത്രയിൽ കേരളം എന്ന എൻ്റെ ജന്മനാടിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ സഞ്ചരിക്കാറുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, സൗദി അറേബ്യയിലെ മരുഭൂമികളിൽ യാത്ര ചെയ്യുന്ന കാലത്ത് വളരെ പുരാതനമായ ശിലാചിത്രങ്ങൾ കാണാനുള്ള അവസരങ്ങൾ ലഭിക്കാറുണ്ട്. ചിലപ്പോൾ ഗുഹാചിത്രങ്ങൾ കാണാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിലെ അൽ ജല്ല എന്ന് പറയുന്ന സ്ഥലത്ത്, മുസൈക്ര എന്ന് പറയുന്ന സ്ഥലത്ത്, ഇത്തരം സ്ഥലങ്ങളിലെല്ലാം ശിലാചിത്രങ്ങൾ, ഗുഹാചിത്രങ്ങൾ കാണാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് ആ ചിത്രങ്ങൾ നോക്കി നിൽക്കെ അവയുടെ കാലഘട്ടത്തെക്കുറിച്ച്, അത് വരച്ച ശൈലിയെക്കുറിച്ചെല്ലാം ആലോചിച്ച്, അല്ലെങ്കിൽ അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പ്രതിഫലനങ്ങൾക്കിടയിൽ എന്നെ സംബന്ധിച്ച് ഒരു സഞ്ചാരി എന്ന നിലയ്ക്ക് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ വളർന്നു നിൽക്കുക വയനാട്ടിലെ എടക്കൽ ഗുഹകളാണ്. കാരണം ഞാൻ എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ ആദ്യമായി ഗുഹാചിത്രങ്ങൾ കാണുന്നത് എടക്കൽ ഗുഹയിൽ വെച്ചാണ്. പിന്നീട് എത്രയോ തവണ ഈ അടുത്ത കാലത്തും ഞാൻ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു പോയി കാണുന്ന ഒരു സ്ഥലമാണ് എടക്കൽ ഗുഹ. അപ്പോൾ ലോകത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്ത് സഞ്ചരിക്കുമ്പോൾ ഒരു ഗുഹാചിത്രം കാണുകയോ ഒരു പെട്രോഗ്ലിഫ്സ് കാണുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു സന്ദർഭം ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരിക എടക്കൽ ഗുഹകളാണ്. അതിന് കാരണം മനുഷ്യ ചരിത്രത്തിൻ്റെ നിരന്തരമായ പോക്ക് വരവുകളെ കുറിച്ചുള്ള ഏത് സ്ഥലത്തും ഒരു പക്ഷേ നമ്മുടെ നാടിൻ്റെ ഒരു പ്രാതിനിധ്യം കാണാനായേക്കും. കാരണം മനുഷ്യർ അങ്ങനെ സഞ്ചരിച്ച് ഉണ്ടായിട്ടുള്ള ഒരു ജീവി വർഗമാണ്. ഇത്തരത്തിൽ എവിടെ പോകുമ്പോഴും കേരളത്തിന് പുറത്ത് കേരളങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരു സ്വഭാവം പൊതുവിൽ എനിക്കുണ്ട്. എൻ്റെ യാത്രാ വിവരണങ്ങളിൽ എല്ലാം അത്തരം ഒരു അംശം പലപ്പോഴും കടന്ന് വരാറുമുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈജിപ്തിലേക്ക് ഒരു യാത്ര പോയി. സ്വാഭാവികമായും നമ്മൾ പിരമിഡുകളും മമ്മികളും ഒക്കെ കാണുകയുണ്ടായി. ഈ മമ്മികൾ അവരുടെ വലിയ മ്യൂസിയത്തിലെ 22 മമ്മികളെ ഒരു മുറിയിൽ കിടത്തിയിരിക്കുകയാണ്. ഈ 22 മമ്മികളെയും കിടത്തിയിട്ടുള്ള മുറിക്ക് അവർ റോയൽ മമ്മീസ് റൂം എന്നാണ് വിളിക്കുന്നത്. ആ സമയത്താണ് 2013 പുറത്തു വന്ന ഒരു വാർത്ത, ഇന്ത്യൻ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിട്ട് ആ കാലത്ത് അത് വന്നിരുന്നു. ആ വാർത്തയിൽ പറയുന്നത് റംസിസ് 2-ാമൻ്റെ മൂക്കിനകത്ത് നടത്തിയ പരിശോധനയിൽ കുരുമുളകിൻ്റെ തരികൾ കണ്ടെത്തി എന്നതായിരുന്നു ആ വാർത്ത. അതായത് ഈ മമ്മിഫിക്കേഷന് വേണ്ടി ഫറോവമാരുടെ മൃതദേഹങ്ങൾ ഇത്തരത്തിൽ സൂക്ഷിക്കുന്ന, മമ്മികളായി സൂക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തു കുരുമുളകായിരുന്നു എന്ന ഒരു കണ്ടെത്തലാണ് അന്നത്തെ ആ മാധ്യമ വാർത്തകളിൽ പുറത്തു വന്നത്. ഇത് കണ്ടെത്തിയതായിട്ട് പറഞ്ഞത് ഈ മമ്മികളുടെ കാര്യങ്ങളുടെ ഇത്തരം മ്യൂസിയങ്ങളുടെയൊക്കെ ചുമതലയുള്ള ഈജിപ്തിൽ അതിൻ്റെ മേധാവി നടത്തിയ ഒരു പത്രസമ്മേളനത്തിലാണ് അങ്ങനെ അദ്ദേഹം പറയുന്നത്. ഒരു രോഗിയെ ശുശ്രൂഷിക്കുന്നത് പോലെയാണ് റോയൽ മമ്മീസ് ഹാളിലുള്ള ഫറോവമാരുടെ മമ്മികളെ അവർ പരിചരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് മമ്മികളുടെ സ്കാനിങ്ങിന് വിധേയരാക്കും. ഇത് നശിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് സ്കാനുകൾ നടത്തും. അത് വളരെ ആധുനികമായ സ്കാനിങ് സിസ്റ്റം ഉപയോഗിച്ചാണ് അവർ മമ്മികളുടെ പരിശോധന സാധാരണ നടത്തുക. അത്തരത്തിലുള്ള ചില അന്വേഷണങ്ങൾ, പരിശോധനകൾ ഒക്കെ നടത്തുന്നതിനിടയിലാണ് റംസിസ് 2-ാമൻ്റെ മൂക്കിനകത്ത് നിന്നും ഈ കുരുമുളക് തരിയുടെ അവശിഷ്ടങ്ങൾ അവർക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണ് അന്ന് ആ വാർത്ത വരുന്നത്. ഇപ്പൊ സ്വാഭാവികമായും എന്നെ പോലെ ഒരു യാത്രകളിൽ താല്പര്യമുള്ള ഒരാളുടെ മനസ്സിലേക്ക് ആ വാർത്ത കൊണ്ടുവരുന്ന ഒരു ചിത്രം, ഈ കുരുമുളക് എവിടെ നിന്ന് പോയതായിരിക്കും എന്നുള്ളതാണ്. റംസിസ് 2-ാമൻ്റെ മമ്മി എന്ന് പറയുമ്പോൾ അതിന് 3000-3500 വർഷങ്ങൾക്കും ഇടയിലുള്ള പഴക്കമുള്ള ഒരു മമ്മിയാണത്. അപ്പൊ ആ കാലത്ത് നമ്മുടെ നാട്ടിൽ കുരുമുളക് ഉണ്ടായിരുന്നുവോ, നമ്മുടെ നാട്ടിൽ

0: കുരുമുളക് ഉണ്ടായിരുന്നെങ്കിൽ അത് ഏതെങ്കിലും വഴി ഈജിപ്തിൽ എത്താൻ സാധ്യതയുണ്ടായിരുന്നുവോ? ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ അന്വേഷിക്കാൻ എനിക്ക് താല്പര്യം തോന്നി. അന്ന് അതിനെക്കുറിച്ച് എഴുതുമ്പോൾ കുരുമുളക് മണമേറ്റുറങ്ങുന്ന ഫറോവമാർ എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്. അങ്ങനെ ഒരു പുസ്തകവും ഞാൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതിലൊരു കേരള ബന്ധമുണ്ടോ? കുരുമുളക് ലോകത്ത് കേരളത്തിലല്ലാതെ മറ്റേതെങ്കിലും ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെയുള്ള നിരവധിയായ കാര്യങ്ങൾ. കുരുമുളകായിരുന്നു വാസ്തവത്തിൽ എൻ്റെ ഈജിപ്ഷ്യൻ യാത്രയെ നയിച്ച രൂപകം, മെറ്റഫർ എന്ന് പറയാം. അപ്പോൾ ആ കുരുമുളകിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഇത്രയും വർഷം, അപ്പോൾ ഞാൻ ആ മ്യൂസിയത്തിലുള്ള അതിൻ്റെ ഒരു ഡയറക്ടറായിട്ടുള്ള ഒരാളുമായി സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് കുരുമുളകാണ് എന്നത് ഞങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ കുരുമുളക് നിങ്ങളുടെ നാട്ടിൽ നിന്ന്, അതായത് മലബാറിൽ നിന്ന് വന്നതാണ് എന്ന് ഞങ്ങൾ സ്ഥിരീകരിക്കുന്നില്ല. അത് നിങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടെത്താം, അല്ലെങ്കിൽ അത്തരം ഗവേഷണങ്ങൾ നടത്തുന്നവർ അതിൽ താല്പര്യമെടുക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അങ്ങനെ ഈ കുരുമുളകും മമ്മികളും ഈജിപ്ഷ്യൻ സംസ്കാരവും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ച് ആലോചിച്ച് നടക്കുന്ന സമയത്താണ് പൊതുവർഷം 2nd century ഒരു കച്ചവട കരാർ എനിക്ക് കാണാൻ കഴിഞ്ഞത്. നമ്മുടെ കൊടുങ്ങല്ലൂർ മുസിരിസിൽ നിന്നും ചരക്കുകൾ ഹെർമപൊളോൺ എന്ന കപ്പലിൽ ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ എത്തിക്കുന്നത് സംബന്ധിച്ച ഒരു ഈജിപ്ഷ്യൻ ബാങ്കറുടെ കരാറായിരുന്നു അത്. അതിന് മുസിരിസ് പാപ്പിറസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ആ കരാറിനെ വിളിക്കുന്നത് മുസിരിസ് പാപ്പിറസ് എന്നാണ്. അതായത് പാപ്പിറസിൽ എഴുതിയ മുസിരിസിൽ നിന്നുള്ള ഒരു കച്ചവട കരാർ. ഒരു റോമൻ വ്യാപാരിക്ക് ഈജിപ്തിലെ ഒരു ബാങ്കർ നമ്മുടെ മുസിരിസിൽ നിന്ന് സാധനങ്ങൾ ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ എത്തിക്കാൻ വായ്പ കൊടുത്തത് സംബന്ധിച്ച ഒരു രേഖയാണ് വാസ്തവത്തിൽ മുസിരിസ് പാപ്പിറസ്. മുസിരിസിൽ നിന്നും ലഭിക്കുന്ന സാധനങ്ങളും യാത്രാ സമയവും സഞ്ചാരപാതയും പലയിടങ്ങളിലായി ഒടുക്കേണ്ട നികുതികളും കരാറിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ കരാറിന്റെ തനി പകർപ്പ് വിയന്നയിലെ ഓസ്ട്രിയൻ ലൈബ്രറിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഈജിപ്ത് റോമൻ ഭരണത്തിൽ അല്ലെങ്കിൽ റോമൻ നിയന്ത്രണത്തിലുള്ള കാലത്ത് ഏതാണ്ട് 2000 മുമ്പ് നമ്മുടെ മുസിരിസിൽ നിന്നും സാധനങ്ങൾ, തീർച്ചയായിട്ടും ആനക്കൊമ്പ് കൊണ്ടുപോകുന്നുണ്ട്, ആ കൂട്ടത്തിൽ കുരുമുളകും ഉണ്ട്. അപ്പൊ അത് കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ചുള്ള ആ രേഖയ്ക്കാണ് മുസിരിസ് പാപ്പിറസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു രേഖയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞതോടുകൂടി ഈജിപ്തും കേരളവുമായുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാൻ, അതിൻ്റെ പഴക്കത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ, നമുക്കറിയാം പട്ടണം പോലെയുള്ള ഒരു സ്ഥലത്ത് നടന്നിട്ടുള്ള ഉത്ഖനനത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ, അവിടെ നിന്ന് കുഴിച്ച് എടുത്തിട്ടുള്ള പല സാധനങ്ങളും ഈജിപ്തുമായി മുസിരിസിനുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ചും കടൽ മാർഗമുള്ള കച്ചവടങ്ങളെക്കുറിച്ചും നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനെ കുറിച്ചും ഒക്കെ വളരെ വിശദമായി പറയുന്ന അതിഗംഭീരമായ ഒരു പുസ്തകവും എനിക്ക് വായിക്കാൻ കഴിഞ്ഞു. ഫെഡറിക്കോ ഡി റൊമാനിസ് എഴുതിയ ദ ഇൻഡോ റോമൻ പെപ്പർ ട്രേഡ് ആൻഡ് ദ മുസിരിസ് പാപ്പിറസ് എന്ന പുസ്തകമാണത്. അപ്പോൾ ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് കേരളവും ഈജിപ്തും തമ്മിലുണ്ടായിരുന്ന ബന്ധം. യാത്രകൾ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കേരള ബന്ധത്തിൻ്റെ കഥ കണ്ടുകിട്ടാറുണ്ട്. ഞാനിപ്പോഴും എൻ്റെ യാത്രകളിൽ അത്തരം കേരള ബന്ധത്തിൻ്റെ കഥകൾ കൂടുതലായി തിരഞ്ഞുകൊണ്ടിരിക്കുന്നു.
1: യാത്രകളിലെ കേരളം, യാത്രാനുഭവം പങ്കുവച്ചത് എഴുത്തുകാരനായ ശ്രീ വി മുസഫർ അഹമ്മദ്. വഴികൾ, യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ,

0: ആരോഗ്യം അമൂല്യം. ആധുനിക കാലത്ത് ഹോമിയോപ്പതി ചികിത്സയുടെ പ്രസക്തി. ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത് കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസിൻസ് ആൻഡ് ടോക്സിക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ടി പി അരുൺകൃഷ്ണൻ.
1: വ്യക്തിയാധിഷ്ഠിത ചികിത്സ എന്ന് പറഞ്ഞാൽ എല്ലാ വ്യക്തിയെയും ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടില്ല, അല്ലെങ്കിൽ വ്യക്തിയാധിഷ്ഠിതമായി പഠിച്ചിട്ട് നമ്മൾ മെഡിസിൻ കൊടുക്കണം. ചിലപ്പം ഒരേ അസുഖത്തിന് തന്നെ, അല്ലെങ്കിൽ രണ്ടുപേർക്കും ഒരേ അസുഖം വന്നാൽ മരുന്നുകളിൽ വിഭിന്നമാവാം.

0: അതുപോലെ തന്നെ ചിലർക്ക് ഉള്ളൊരു സംശയമാണ് ഹോമിയോപ്പതി മരുന്നുകളെല്ലാം ഒന്നാണെന്ന്. കാരണം എല്ലാം വൈറ്റ് പിൽസാണ് അല്ലെ, വൈറ്റ് ടാബ്ലറ്റ് ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഹോമിയോപ്പതി നമ്മൾ കാണുന്നത് ഹോമിയോപ്പതി മെഡിസിൻ ഉപയോഗിക്കുന്ന വെഹിക്കിളാണ്. വെഹിക്കിളിൽ നമ്മൾ മെഡിക്കേറ്റ് ചെയ്താണ് മരുന്ന് കൊടുക്കുക. അപ്പം നമ്മളെ മെഡിസിൻ ലിക്വിഡ് അല്ലെങ്കിൽ നമ്മൾ ടിഞ്ചർ പോലെയുള്ള ലൈനുകളിൽ നമ്മൾ മരുന്ന് ഈ ഗ്ലോബ്യൂൾസ് നമ്മൾ മെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം അതുകൊണ്ടാണ് നമുക്ക് എല്ലാ മരുന്നും ഒരു ഒന്നായി തോന്നുന്നത്. പക്ഷേ നമ്മൾ അതിൽ ചേർക്കുന്ന മരുന്നുകൾ വ്യത്യാസമാണ്. ഒരു ഇന്ന അസുഖത്തിന് ഈ മരുന്ന് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് ഇന്ന് ഒരു വൈറൽ പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കൊടുക്കുന്ന മെഡിസിൻ ആയിരിക്കില്ല നാളെ പനി വന്നാലേ അടുത്ത ആഴ്ച പനി വരുന്ന സമയത്ത്. അവർക്ക് വ്യക്തിപരമായിട്ടുണ്ടാവുന്ന അവരെ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള നമ്മൾ കേസ് എടുക്കുന്ന സമയത്ത് പുതിയ പുതിയ സിംപ്റ്റം വരും, അതിനനുസരിച്ച് നമ്മൾ മെഡിസിനും മാറും. അതുകൊണ്ട് നമ്മൾ സ്വയം ചികിത്സ ഹോമിയോപ്പതിയുടെ കാര്യത്തിൽ ഒരു ഫലവും ലഭിക്കില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഹോമിയോപ്പതി ഡോക്ടറെ, ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹോമിയോ ഡോക്ടറെ കണ്ടതിന് ശേഷം അതിന്റെ അസുഖങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കേസ് ടേക്ക് ചെയ്ത് മെഡിസിൻ എടുക്കുന്നതാണ് എപ്പോഴും ഗുണകരം.
1: ഹോമിയോപ്പതിയെ പറ്റി പൊതുജനങ്ങൾക്കിടയിൽ സാധാരണയായി കാണുന്ന ഒരു ധാരണയാണ് ഹോമിയോപ്പതി ചികിത്സ വളരെ മന്ദഗതിയിലാണ്,

0: എപ്പോഴും നമ്മൾ ഹോമിയോപ്പതി ഡോക്ടറെ, ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹോമിയോ ഡോക്ടറെ കണ്ടതിന് ശേഷം അതിന്റെ അസുഖങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കേസ് ടേക്ക് ചെയ്ത് മെഡിസിൻ എടുക്കുന്നതാണ് എപ്പോഴും ഗുണകരം.
1: ഹോമിയോപ്പതിയെ പറ്റി പൊതുജനങ്ങൾക്കിടയിൽ സാധാരണയായി കാണുന്നൊരു ധാരണയാണ് ഹോമിയോപ്പതി ചികിത്സ വളരെ മന്ദഗതിയിലാണ് ഫലം നൽകുന്നതെന്നും, അല്ലെങ്കിൽ എമർജൻസി അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയർ സാഹചര്യങ്ങളിൽ അതിന് വലിയ പ്രാധാന്യമില്ല എന്നുള്ളതൊക്കെ. അതിനെക്കുറിച്ച് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്?
0: അത് പൊതുജനങ്ങളുടെ ഇടയിൽ കാണുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. ഹോമിയോപ്പതി ചികിത്സ എല്ലായ്പ്പോഴും വളരെ സ്ലോ ആണെന്നുള്ള ധാരണ, അത് എപ്പോഴും ശരിയല്ല. ദീർഘകാലമായ പഴകിയ രോഗങ്ങളിൽ ഹോമിയോപ്പതി ചികിത്സയ്ക്ക് അതിൻ്റെതായ സമയമെടുക്കും. പക്ഷേ അക്യൂട്ടായിട്ടുള്ള പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾ, പനി പോലെയുള്ള അസുഖങ്ങൾക്ക് ഹോമിയോപ്പതി മരുന്നുകൾ മറ്റ് ചികിത്സാ ശാസ്ത്രങ്ങളെ പോലെ തന്നെ പെട്ടെന്ന് ഫലം ലഭിക്കാറുണ്ട്. കൂടാതെ ക്രിട്ടിക്കൽ ആയിട്ട് ICU റിലേറ്റഡ് നമുക്ക് അസുഖങ്ങൾ വരുന്ന സമയത്ത്, ക്രിട്ടിക്കൽ കെയർ അസുഖങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ശരിക്കും പെട്ടെന്ന് ആക്ട് ചെയ്യുന്ന മെഡിസിൻ നമ്മൾ ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്. എന്നിരുന്നാലും ഇത്തരം ഗുരുതര സാഹചര്യങ്ങളിൽ വെന്റിലേറ്റർ പോലെ ICU, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് തുടങ്ങിയ അത്യാധുനിക ചികിത്സാ സാഹചര്യങ്ങളുടെ സഹായം ആവശ്യമാകും. ഇത്തരം ക്രിട്ടിക്കൽ ഉപകരണങ്ങൾ ഗവൺമെന്റ് അലോപ്പതി ഹോസ്പിറ്റലിലാണ് ലഭ്യമാക്കുന്നത്. അതിനാൽ ഇത്തരം സാഹചര്യങ്ങൾ ഹോമിയോപ്പതി ഉൾപ്പെടെയുള്ള മറ്റ് ചികിത്സാ ശാഖകൾക്കും ആധുനിക വൈദ്യശാസ്ത്രമായി സഹകരിച്ച് പ്രവർത്തിച്ച് അസുഖങ്ങൾ ഭേദമാക്കാവുന്നതാണ്.
1: ഒരുപാട് പേര് പല മരുന്നുകൾ കഴിച്ചിട്ട് അവസാനം ഇനി ഹോമിയോപ്പതി കൂടി ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് മരുന്ന് കഴിക്കുന്നവരുണ്ട്. അവരോട് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്?
0: എനിക്ക് പറയാനുള്ളത്, ദീർഘകാലമായിട്ട് മരുന്ന് കഴിക്കുന്നവർ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു സിസ്റ്റമാണ് ഹോമിയോപ്പതി. കാരണം ഹോമിയോപ്പതിക്ക് അങ്ങനെ പഴകിയ അസുഖങ്ങൾ മാറ്റാനുള്ള പ്രത്യേക സംവിധാനങ്ങളുണ്ട്. രോഗിയുടെ മൊത്തത്തിൽ ആരോഗ്യ സംവിധാനത്തിനെ പഠിച്ചിട്ട് നമ്മൾ കറക്റ്റ് മരുന്നിലൂടെ അസുഖങ്ങൾ മാറ്റാവുന്നതാണ്. കൂടാതെ എനിക്ക് അവരോട് ഒരു അഭ്യർത്ഥന കൂടി ഉണ്ട്, നമ്മൾ ഏതൊരു സിസ്റ്റത്തിൽ പോകുന്നതിന് മുമ്പേ എന്ത് അസുഖത്തിനും ആദ്യമായിട്ട് നമ്മൾ സമീപിക്കേണ്ടത് ഹോമിയോപ്പതിയാണ്. കാരണം അത് ലളിതമാണ്, നമ്മളെ സൈഡ് എഫക്റ്റ് കുറഞ്ഞതാണ്. അപ്പോൾ തീർച്ചയായും നമ്മൾ ഏതൊരസുഖം വരുന്ന സമയത്ത് ആദ്യം നമ്മൾ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ട ചികിത്സ ഹോമിയോപ്പതിയാണ്.
1: ഹോമിയോപ്പതി മരുന്നുകളിൽ ആൽക്കഹോളിന്റെ അംശം അടങ്ങിയിരിക്കുന്നതായി പലരും പറയാറുണ്ട്. ഇതിനെക്കുറിച്ച് പൊതുജനങ്ങളിൽ ചില ആശങ്കകളും നിലനിൽക്കുന്നു. ഇതേക്കുറിച്ച് ഒന്ന് പറയാമോ ഡോക്ടർ?
0: ഹോമിയോപ്പതി മരുന്നുകളിൽ ആൽക്കഹോൾ പ്രധാനമായും ഒരു പ്രിസർവേറ്റീവ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. മരുന്നിന്റെ ഔഷധഗുണം നിലനിർത്തുന്നതിനും നമ്മൾ ദീർഘകാലം സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനും ഇത് സഹായിക്കുന്നു. ഉപയോഗിക്കുന്ന മരുന്നിന്റെ ആൽക്കഹോളിന്റെ അംശം വളരെ കുറവാണ്. നമ്മൾ കൊടുക്കുന്ന ഡോസിൽ വളരെ കുറഞ്ഞ അളവിലാണ് നമ്മൾ ഹോമിയോപ്പതി മരുന്നിൽ ആൽക്കഹോളിന്റെ അംശം ഉണ്ടാവുക. ഇത് നമ്മൾ ഡോക്ടർ നിർദ്ദേശ അളവിലാണ് നമ്മൾ ഹോമിയോപ്പതി മെഡിസിൻ ഉപയോഗിക്കുന്നതെങ്കിൽ അത് വളരെ സുരക്ഷിതമാണ്. എന്നാൽ നമ്മൾ സ്വയം ചികിത്സ ആ സമയത്ത് നമ്മൾ ഡോസ് കൂടി പോകുന്നതിനും ആൽക്കഹോളിന്റെ അംശം കൂടെ വരാൻ ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും ഞാൻ പറയുന്നത്, നമ്മൾ തരുന്ന ഡോസുകളിൽ 100% ഷുവറാണ് ഹോമിയോപ്പതി മെഡിസിൻ കംപ്ലീറ്റ്ലി സേഫ് ആണ്. ആൽക്കഹോൾ അംശം വളരെ കുറവാണ്, നമ്മുടെ ശരീരത്തിന് യാതൊരുവിധ ദോഷവും ഉണ്ടാവില്ല. നമ്മൾ ഭക്ഷണത്തിൽ ഉണ്ടാവുന്ന ആൽക്കഹോളിന്റെ അംശം പോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ചിലപ്പോൾ ആൽക്കഹോൾ ഫെർമെന്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിൽ ചെറിയ ആൽക്കഹോളിന്റെ അംശം ഉണ്ടാവും. അതിനോട് തുല്യപ്പെടുത്താവുന്ന രീതിയിൽ മാത്രമേ ഹോമിയോപ്പതി മരുന്നുകളിൽ ആൽക്കഹോളിന്റെ അംശം ഉണ്ടാവുള്ളൂ.
2: ആധുനിക കാലത്ത് ഹോമിയോപ്പതി ചികിത്സയുടെ പ്രസക്തി, ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ TP അരുൺകൃഷ്ണൻ.

0: പാട്ടുപെട്ടിക്കാലം. ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
1: എ കെ സുകുമാരനും ബി വസന്തയും ചേർന്ന് ആലപിച്ച ഒരു ഗ്രാമഫോൺ ഗാനം. ഗാനരചന വി കെ ഷൺമുഖം. സംഗീതമേൽനോട്ടം ടി എ കല്യാണം.

0: നിങ്ങൾ കേട്ടത് എ കെ സുകുമാരനും ബി വസന്തയും ചേർന്ന് ആലപിച്ച ഒരു ഗ്രാമഫോൺ ഗാനം. ഗാനരചന വി കെ ഷൺമുഖം, സംഗീതമേൽനോട്ടം ടി എ കല്യാണം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
4: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
3: വാട്സ്ആപ്പ് നമ്പർ 9400024440.
4: 9400024440.
3: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് 673-032.
0: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം നാളെ രാവിലെ 11 ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8:00.
5: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
7: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകളിൽ 2025-26 അധ്യയന വർഷത്തെ SSLC, +2, VHSC, CBSE എന്നീ പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കിയ മത്സ്യഫെഡിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘങ്ങളിൽ അംഗങ്ങളായ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ അവാർഡ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെട്ട എല്ലാ

0: കളും സഹിതം രക്ഷിതാവിന്റെ അപേക്ഷ ജൂൺ 1 മുൻപായി ലഭ്യമാക്കണം. വിശദ വിവരങ്ങൾ മത്സ്യ ഫെഡ് ക്ലസ്റ്റർ ഓഫീസുകളിലോ ജില്ലാ ഓഫീസിലോ ലഭ്യമാണ്. ഫോൺ 9526041231. കേരള സർക്കാർ സ്ഥാപനമായ സി ആപ്റ്റും സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സി ആപ്റ്റിന്റെ കോഴിക്കോട് സബ് സെന്ററിൽ നടത്തുന്ന ഒരു വർഷം ദൈർഘ്യമുള്ള PSC അംഗീകരിച്ച KGTE പ്രീ പ്രസ് ഓപ്പറേഷൻ, KGTE പ്രസ് വർക്ക്, KGTE പ്രസ് പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻ ആൻഡ് ഫിനിഷിംഗ് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോറത്തിനും വിശദ വിവരങ്ങൾക്കും ഓഫീസ് ഇൻചാർജ്, സി ആപ് സബ് സെന്റർ, വൈരായിക്കുളം LP സ്കൂൾ കോമ്പൗണ്ട്, റാംമോഹൻ റോഡ്, കോഴിക്കോട്. 673004 എന്ന വിലാസത്തിൽ ബന്ധപ്പെടാം. ഫോൺ 0495-2732-366, 0495-2356-591. മൊബൈൽ നമ്പർ 9496-88-2366. പാലക്കാട് ജില്ലയിലെ തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജേർണലിസം, പൊളിറ്റിക്കൽ സയൻസ് എന്നീ വിഷയങ്ങളിലെ അതിഥി അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ജൂൺ 4 നടക്കും. രാവിലെ 10:30 ജേർണലിസം, 1:30 പൊളിറ്റിക്കൽ സയൻസ് എന്നിങ്ങനെയാണ് അഭിമുഖം ക്രമീകരിച്ചിരിക്കുന്നത്. UGC നിഷ്കർഷിക്കുന്ന യോഗ്യത ഉള്ളവരും കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തവരുമായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ 0466-2270-335. നെല്ലിയമ്പം ഗവൺമെന്റ് LP സ്കൂളിൽ LPST അധ്യാപക തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ എസ് എൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ജൂൺ 1 ഉച്ചയ്ക്ക് 2 സ്കൂൾ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും മക്കൾക്ക് വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. 2025-26 അധ്യയന വർഷത്തിൽ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയതും കായിക മത്സരങ്ങളിൽ ദേശീയ സംസ്ഥാന തലങ്ങളിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയതുമായ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പൂരിപ്പിച്ച അപേക്ഷാ ഫോമിനൊപ്പം മത്സ്യത്തൊഴിലാളി പാസ്ബുക്ക്, വിദ്യാർത്ഥിയുടെയും രക്ഷിതാവിന്റെയും ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് കോപ്പി, വിദ്യാർത്ഥി പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പ്ലസ് ടു മാർക്ക് ലിസ്റ്റ്, സ്പോർട്സ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ നൽകണം. അപേക്ഷകൾ ജൂൺ 6 ബന്ധപ്പെട്ട ഫിഷറീസ് ഓഫീസുകളിൽ സമർപ്പിക്കണം. ഫോൺ 0495-2383472. വയനാട് ജില്ലയിലെ മാനന്തവാടി ഗവൺമെന്റ് കോളേജ് കൊമേഴ്സ് വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപക നിയമനം നടത്തുന്നു. കോഴിക്കോട് കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ തയ്യാറാക്കിയിട്ടുള്ള പാനലിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസൽ, പകർപ്പ് എന്നിവ സഹിതം ജൂൺ 25 രാവിലെ 10 കോളേജ് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. ഫോൺ 9539-59-6905.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇനി നാളെ രാവിലെ 7:25. ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
4: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 134 പതിപ്പ് ഇന്ന് രാവിലെ 11:00. പുകയിലയോടും നിക്കോട്ടിനോടുമുള്ള ആസക്തി ചെറുക്കുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. ഡൽഹിയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട 8 പേർ അറസ്റ്റിൽ. കേരളത്തിൽ ഇടിമിന്നലോടു കൂടിയ മഴ തുടരും. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്.

0: IPL ക്രിക്കറ്റ് കിരീടത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഇന്ന് ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്ത് നടക്കുന്ന ദീപിക മലയാള ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂർ മട്ടന്നൂരിൽ രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോട്ടയത്തും മട്ടന്നൂരിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 134th പതിപ്പ് ഇന്ന് നടക്കും. രാവിലെ 11 മണിക്ക് ആകാശവാണിയിലൂടെ അദ്ദേഹം രാജ്യത്തിനകത്തും പുറത്തുമുള്ള ജനങ്ങളുമായി തന്റെ ചിന്തകൾ പങ്കുവയ്ക്കും. ആകാശവാണി, ദൂരദർശൻ ശൃംഖലകളിലും AIR വാർത്താ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷയിലെ പരിഭാഷ കേൾക്കാം. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയ്ൻ ഇന്നലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെ വിദേശകാര്യമന്ത്രി അഭിനന്ദിച്ചു. മ്യാൻമർ പ്രസിഡന്റ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തും. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഖേത് ബചാവോ പദ്ധതിക്ക് രാജ്യമെമ്പാടും നാളെ തുടക്കമാകും. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ക്യാമ്പയിന്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തി. കൃഷിയിടങ്ങളെയും കർഷകരെയും ഗ്രാമങ്ങളെയും ബന്ധിപ്പിക്കുന്ന സമഗ്ര ദേശീയ പ്രയത്നമായി പരിപാടി മാറണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ജൂൺ 30 വരെ നടക്കുന്ന യജ്ഞത്തിന്റെ ഭാഗമായി അമിത വളപ്രയോഗമുള്ള 100 ജില്ലകൾക്കായി 1600ലധികം സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. പരുത്തി ഇറക്കുമതിക്കുള്ള കസ്റ്റംസ് ഡ്യൂട്ടിക്ക് കേന്ദ്ര സർക്കാർ താൽക്കാലിക ഇളവ് പ്രഖ്യാപിച്ചു. ജൂൺ 1 മുതൽ ഒക്ടോബർ 31 വരെയാണ് ഇളവ് അനുവദിച്ചത്. പരുത്തി കർഷകരുടെയും മേഖലയിലെ മുഴുവൻ വ്യവസായ ശൃംഖലയുടെയും താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് തീരുമാനമെന്ന് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം അറിയിച്ചു. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. പുകയിലയുടെയും നിക്കോട്ടിന്റെയും ഉപയോഗം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. പുകയിലയോടും നിക്കോട്ടിനോടുമുള്ള ആസക്തി ചെറുക്കുക, ആകർഷണീയതയിലെ ആപത്ത് തിരിച്ചറിയുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വിശദാംശങ്ങളിലേക്ക്.
1: പുകയിലയുടെ മാരകമായ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക, പുകയില ഉൽപ്പന്നങ്ങളുടെ ആഗോള ഉപയോഗം കുറയ്ക്കുന്നതിനായി ശക്തമായ നിയമങ്ങളും ഫലപ്രദമായ നയങ്ങളും നടപ്പിലാക്കാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ലോകമെമ്പാടും 13-ന് 15-നും ഇടയിൽ പ്രായമുള്ള 40 ദശലക്ഷത്തിലധികം കുട്ടികൾ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതായി ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു. യുവാക്കൾക്കിടയിൽ ഈ സിഗരറ്റുകളുടെയും നിക്കോട്ടിൻ പൌച്ചുകളുടെയും ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. ഇതിനെതിരായ നടപടികൾ ശക്തമാക്കാൻ ലോകാരോഗ്യ സംഘടന ലോകരാഷ്ട്രങ്ങളോട് ആവശ്യപ്പെട്ടു. രാജ്യത്ത് ദേശീയ പുകയില നിയന്ത്രണ പരിപാടിക്ക് കീഴിൽ പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ പൈലറ്റ് പതിപ്പ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ പുറത്തിറക്കിയിരുന്നു. രാജ്യത്തുടനീളമുള്ള സ്കൂളുകളിലും കോളേജുകളിലും പുകയില വിരുദ്ധ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുന്നതും നിരീക്ഷിക്കുന്നതും ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ഒരു ഡിജിറ്റൽ സംരംഭമാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഡൽഹിയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട 8 പേരെ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്തു. പാകിസ്ഥാൻ ചാരസംഘടനയായ ISI, മുംബൈ അധോലോക ശൃംഖല എന്നിവയുമായി ചേർന്നാണ് ഇവർ പ്രവർത്തിച്ചിരുന്നതെന്ന് പോലീസ് അറിയിച്ചു. ഡൽഹിയിലെ സുപ്രധാന സ്ഥാപനങ്ങളെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ആക്രമിക്കാൻ ലക്ഷ്യമിട്ടിരുന്നു. ഇവരുടെ പക്കൽ നിന്ന് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. അന്നേ ദിവസം ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. ജൂൺ 1 സ്കൂൾ പ്രവേശനോത്സവം കണക്കിലെടുത്താണ് സഭാ സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. ജൂൺ 4 വരെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുമേലുള്ള നന്ദി പ്രമേയം ചർച്ച ചെയ്യും. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞ

0: എടുക്കും. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്ന് 33 യുവപ്രതിനിധികൾ കോഴിക്കോട് IIM ൽ എത്തി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏകഭാരതം ശ്രേഷ്ഠഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായാണ് സന്ദർശനം. നാളെ IIM കോഴിക്കോട് ക്യാമ്പസിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പ്രതിനിധി സംഘത്തെ അഭിസംബോധന ചെയ്യും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 4 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില ഭാഗങ്ങളിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം എത്തുന്നതിന് അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതയിടങ്ങളിലേക്ക് മാറേണ്ടതാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. ജൂലൈ 31 അർദ്ധരാത്രി വരെ നിരോധനം തുടരും. IPL ക്രിക്കറ്റ് കിരീട പോരാട്ടം ഇന്ന്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം ആരംഭിക്കും. ഒരു റിപ്പോർട്ട്.
1: ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ്, രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ കടന്നു. ഫൈനലിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്തോനേഷ്യൻ ജോഡിയെ നേരിടും. സെമിഫൈനലിൽ ലോക ഒന്നാം നമ്പറായ ദക്ഷിണ കൊറിയൻ താരങ്ങളെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. 2027 39th ദേശീയ കായികമേളയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്ന മേഘാലയയിലെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. മേഘാലയയിൽ 150 കോടി രൂപ ചെലവിൽ ലോകോത്തര നിലവാരത്തിൽ അത്യാധുനിക ഹൈ ആൾട്ടിറ്റ്യൂഡ് പരിശീലന കേന്ദ്രം സ്ഥാപിക്കുമെന്ന് ഡോക്ടർ മാണ്ഡവ്യ പ്രഖ്യാപിച്ചു. കർണാടകയിൽ കോൺഗ്രസ് മുതിർന്ന നേതാവ് DK ശിവകുമാർ ബുധനാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണറെ സന്ദർശിച്ച് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ഇന്നലെ ചേർന്ന കോൺഗ്രസ് നിയമസഭാകക്ഷി യോഗമാണ് ശ്രീ DK ശിവകുമാറിനെ തെരഞ്ഞെടുത്തത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പൂർണ്ണ തയ്യാറെടുപ്പോടും ശക്തിയോടും കൂടി ഇന്ത്യൻ നാവികസേന അറബിക്കടലിൽ വിന്യസിക്കപ്പെട്ടിരുന്നുവെന്നും തൽഫലമായി പാകിസ്ഥാന്റെ മുഴുവൻ നാവികസേനയും അവരുടെ തുറമുഖങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്നുവെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലക്നൌവിൽ ആരംഭിച്ച നാവിക മ്യൂസിയം നൌസേന ശൌര്യവാടികയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് 2025 May 7 ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. ന്യൂഡൽഹിയിലെ IGI വിമാനത്താവളത്തിൽ ആരംഭിച്ച സ്കൈകാസ്റ്റ് സംവിധാനം മൂടൽമഞ്ഞിലും പ്രക്ഷുബ്ധാവസ്ഥയിലും വ്യോമയാന പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. രാജ്യത്തുടനീളമുള്ള കൂടുതൽ വിമാനത്താവളങ്ങളിലേക്ക് ഈ സാങ്കേതിക വിദ്യ വ്യാപിപ്പിക്കുന്നത് സുരക്ഷ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 134th പതിപ്പ് ഇന്ന് രാവിലെ 11 മണിക്ക്. ഡൽഹിയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട 8 പേർ അറസ്റ്റിൽ. പുകയിലയോടും നിക്കോട്ടിനോടുമുള്ള ആസക്തി ചെറുക്കുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരും. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റ് കിരീടത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഇന്ന് ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കോഴിക്കോട്. English Matters.
3: Word Familiarization. Padaparichayam. Today, let us familiarize ourselves with the words pronunciation and pronounce. Innu namukku pronunciation, pronounce enni vaakkukale parichayapadam. Pronunciation. PRONUN CIAT

0: ഐ ഒ എൻ പ്രൊനൗൺസിയേഷൻ വാക്കുകളുടെ ഉച്ചാരണം എന്ന് അർത്ഥം. എക്സാമ്പിൾ, റിയാസ് ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ ഇസ് വെരി ക്ലിയർ. റിയയുടെ ഇംഗ്ലീഷ് ഉച്ചാരണം വളരെ വ്യക്തമാണ്. പ്രൊനൗൺസ് പി ആർ ഒ എൻ ഒ യു എൻ സി ഇ പ്രൊനൗൺസ് ടു മേക്ക് ദ സൗണ്ട് ഓഫ് എ വേർഡ് ഇൻ എ പർട്ടിക്കുലർ വേ. വാക്കുകളെ പ്രത്യേക രീതിയിൽ ഉച്ചരിക്കുക. എക്സാമ്പിൾസ്, വി ഡു നോട്ട് പ്രൊനൗൺസ് ദ ലെറ്റർ കെ ഇൻ ദ ബിഗിനിങ് ഓഫ് ദ വേർഡ് നൈഫ്. കെ എൻ ഐ എഫ് ഇ ഇസ് പ്രൊനൗൺസ്ഡ് ആസ് നൈഫ്. പ്രൊനൗൺസ് ഹാസ് അനദർ മീനിങ്. പ്രൊനൗൺസ് എന്ന വാക്കിന് മറ്റൊരു അർത്ഥമുണ്ട്. പ്രൊനൗൺസ് മീൻസ് ടു ഡിക്ലെയർ ഫോർമലി, ഔപചാരികമായി പ്രഖ്യാപിക്കുക എന്ന് അർത്ഥം. ദ ജഡ്ജ് വിൽ പ്രൊനൗൺസ് ദ വേർഡിക്ട് ദിസ് ആഫ്റ്റർനൂൺ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജഡ്ജി വിധി പ്രഖ്യാപിക്കും. ദ പാസ്റ്റ് ടെൻസ് ഓഫ് പ്രൊനൗൺസ് ഇസ് പ്രൊനൗൺസ്ഡ് പി ആർ ഒ എൻ ഒ യു എൻ സി ഇ ഡി. പ്രൊനൗൺസ് പ്രഖ്യാപിക്കുക, പ്രൊനൗൺസ്ഡ് പ്രഖ്യാപിച്ചു. ദ ജഡ്ജ് പ്രൊനൗൺസ്ഡ് ദ വേർഡിക്ട് ദിസ് ആഫ്റ്റർനൂൺ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജഡ്ജി വിധി പ്രഖ്യാപിച്ചു. പ്രൊനൗൺസ്ഡ് ഇസ് ഓൾസോ യൂസ്ഡ് ഇൻ അനദർ സെൻസ്. മറ്റൊരു അർത്ഥത്തിലും പ്രൊനൗൺസ്ഡ് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. പ്രൊനൗൺസ്ഡ് മീൻസ് വെരി നോട്ടീസബിൾ ഓർ ഒബ്വിയസ്. ഒ ബി വി ഐ ഒ യു എസ് ഒബ്വിയസ്, വളരെ ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ സ്പഷ്ടമായ എന്ന് അർത്ഥം. ഹിസ് ഇഗ്നോറൻസ് ഓൺ ദ ടോപ്പിക് വാസ് പ്രൊനൗൺസ്ഡ്. വിഷയത്തിന്മേലുള്ള അയാളുടെ അജ്ഞത സ്പഷ്ടമായിരുന്നു. പ്രൊനൗൺസ്, പ്രൊനൗൺസിയേഷൻ എന്നീ വാക്കുകളുടെ മുൻപിൽ എം ഐ എസ് മിസ് എന്ന പദം ചേർത്താൽ അവയുടെ വിപരീത പദങ്ങളായി. ദി ഓപ്പോസിറ്റ്സ് ഓർ ആന്റണിംസ് ഓഫ് പ്രൊനൗൺസ് ആൻഡ് പ്രൊനൗൺസിയേഷൻ ആർ ഫോംഡ് ബൈ ആഡിംഗ് ദ പ്രിഫിക്സ് എം ഐ എസ് മിസ് ടു ദെം. പ്രൊനൗൺസ് ഓപ്പോസിറ്റ് മിസ് പ്രൊനൗൺസ്, പ്രൊനൗൺസിയേഷൻ ഓപ്പോസിറ്റ് മിസ് പ്രൊനൗൺസിയേഷൻ. മിസ് പ്രൊനൗൺസ് എന്നാൽ തെറ്റായി ഉച്ചരിക്കുക, മിസ് പ്രൊനൗൺസിയേഷൻ എന്നാൽ തെറ്റായ ഉച്ചാരണം. ബൈ ആൻഡ് ടേക്ക് കെയർ.
1: ഇംഗ്ലീഷ് മാറ്റേഴ്സ് പ്രസന്റഡ് ബൈ സ്മിത മാണിക്കോട്ട്.
2: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ.
3: എറണാകുളത്ത് ചരക്കെടുക്കാൻ പോയി വന്ന തുണിക്കടക്കാരൻ റസൂലാണ് പറഞ്ഞത് പോലീസ് വേഷം അണിഞ്ഞ അയാൾ ജീപ്പിൽ പോകുന്നത് കണ്ടുവെന്ന്. എന്തായാലും പിന്നീട് അയാളെ കണ്ടിട്ടില്ല. തുണിക്കടക്കാരൻ റസൂലിന്റെ കട തൊട്ടടുത്തായിരുന്നു. ആ സാറൊരിക്കൽ ഇവിടെ വന്നായിരുന്നു, കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നേ. അവർക്കെന്തോ തുണിയെടുക്കാനാ വന്നത്, റസൂൽ പറഞ്ഞു. ആ സ്ത്രീയെ റസൂൽ അറിയോ?
4: ഇല്ല സാറേ, ആദ്യമായിട്ടോ അവസാനമായിട്ടോ അന്നാണ് കണ്ടത്. രണ്ടാളും ഇവിടെ ഉള്ളവരല്ലെന്ന് തോന്നിയായിരുന്നു.
3: ഉണ്ണിച്ചക്കൻ എവിടെയാണ് താമസിച്ചിരുന്നത്?
4: അതൊന്നും അറിയല്ല, എപ്പോഴും ബൈക്കോടിച്ചു പോകുന്നതാ കണ്ടിട്ടുള്ളേ. ആ സാറിന്റെ പേര് തന്നെ അറിയുന്നത് ഇപ്പോഴാ.
3: ബൈക്കോടിച്ച് എവിടെന്നാ വന്നിരുന്നത്?
4: കിഴക്കുന്ന.
3: ഓ,
5: ഉണ്ണിച്ചക്കൻ എന്ന ദുരൂഹത തീർത്തും അഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അയാളൊരു വ്യാജനായിരിക്കാമെന്ന തോന്നലോടെയാണ് ബെഞ്ചമിൻ മടങ്ങിയത്. സേവ്യറിന്റെ പോക്കിന്റെ പൊരുൾ പിടികിട്ടിയില്ലെങ്കിലും ബെഞ്ചമിനെ അത് ബാധിക്കാൻ പോണില്ല. തെളിയാതെ കിടക്കുന്ന അനേകം മാൻ മിസ്സിംഗ് കേസുകളിൽ ഒന്നു മാത്രമായിരിക്കും. എന്നാൽ ഉണ്ണിച്ചക്കൻ അങ്ങനെയല്ല. രേഖകളിലേ ഇല്ലാത്ത ഒരു മനുഷ്യൻ സർക്കാർ സർവീസിൽ കുറച്ചുകാലം ജോലിയെടുത്ത് പോയിരിക്കുകയാണ്. അയാൾ ശമ്പളം പറ്റിയിട്ടില്ലെന്നതൊക്കെ ശരി തന്നെ. പക്ഷേ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസിലേക്ക് എത്ര എളുപ്പത്തിലാണ് ഒരാൾ നുഴഞ്ഞുകയറിയിരിക്കുന്നത്! അതിലുപരി തന്റെ ആത്മവിശ്വാസമാണ് തകർന്നു വീണത്. സാമാന്യ ബുദ്ധിയെപ്പോലും ചോദ്യം ചെയ്തുകൊണ്ട് ഉണ്ണിച്ചക്കൻ ഉയർത്തിയ വെല്ലുവിളി നേരിടാൻ തന്നെയായിരുന്നു ബെഞ്ചമിന്റെ തീരുമാനം. രാത്രി വാടക വീടിന് മുന്നിൽ ഒറ്റക്കൊമ്പൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു.
4: സാറിതെവിടെയായിരുന്നു? ഇവിടെ ആകെ കുഴഞ്ഞുമറിഞ്ഞ് കിടക്കും.

0: ഒക്കെയാണ്. ചോദ്യഭാവത്തിൽ അയാളെ നോക്കിക്കൊണ്ട് ബെഞ്ചമിൻ വാതിൽ തുറന്നു. എടവകപ്പള്ളിയിലെ വികാരിയും കൊച്ചച്ചനും കൂടെ ഇന്നലെ വന്നൊരു പരാതി തന്നിട്ടുണ്ട്. പള്ളി സെമിത്തേരിയിലെ ഒരു ശവം കള്ളം കട്ടുകൊണ്ടുപോയെന്നും പറഞ്ഞ്. ബെഞ്ചമിൻ അത് കേട്ടിട്ട് വലിയ ഭാവമാറ്റമൊന്നും ഉണ്ടായില്ലെന്ന് ഒറ്റക്കൊമ്പൻ കണ്ടു. ബെഞ്ചമിൻ ആലോചനയിലായിരുന്നു. മനസ്സിലൊരു മുഖം തെളിഞ്ഞു. ഉണ്ണിച്ചക്കൻ ജോലിക്ക് ചേരാൻ വന്ന ദിവസം ലോക്കപ്പിലിരുന്ന് ജടപിടിച്ച തലമുടിയിൽ വിരലോടിക്കുന്ന ഭ്രാന്തൻ കുഞ്ഞിട്ടി. അയാളുടെ സ്വരം ബെഞ്ചമിൻ കേട്ടു.
1: ചിന്താരിയിൽ കുത്തിയ കുഴിതോണ്ടി ശവവും കൊണ്ടാണിങ്ങ പോയി.
0: ആ ഒരൊറ്റ വാചകത്തിന്റെ പുറത്താണ് കുഞ്ഞിട്ടിയെ ഭ്രാന്തനായി എഴുതിത്തള്ളി പുറത്തേക്ക് വിട്ടത്. ഉണ്ണിച്ചക്കൻ കയറിവന്ന് കുഞ്ഞിട്ടിയെ വിട്ടയക്കരുതെന്ന് പറഞ്ഞതും അപ്പോൾ തന്നെയായിരുന്നു. ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്. അതായിരുന്നു ഉണ്ണിച്ചക്കന്റെ ആദ്യത്തെ പ്രത്യക്ഷം. അതിനെല്ലാം ധാരാളം തുടർച്ചകളും അടരുകളുമുള്ളതുപോലെ തോന്നുകയാണ്. കാണാതായ ശവം ആരുടേതാണെന്ന് സാറിന് പിടികിട്ടിയ? ഒറ്റക്കൊമ്പൻ ചോദിച്ചു. പാണ്ഡ്യാലക്കൽ സേവ്യറിന്റെ മകൻ ഇമ്മാനുവലിൻ്റെതല്ലേ? അതെങ്ങനെ സാറിനറിയാം? ഉണ്ണിച്ചക്കന്റെ കത്തിലെ ഒരു വാചകം ബെഞ്ചമിന്റെ മുന്നിലൂടെ കടന്നുപോയി. ഒട്ടും സമയം പാഴാക്കാതെ കള്ളൻ മേശപ്പുറത്തിരുന്ന വലിയ തുകൽപ്പെട്ടി തുറന്നു. അതിൽ നിന്ന് ലില്ലിപ്പൂവിന്റെ ഗന്ധം പരന്നു. ഈജിപ്ഷ്യൻ മമ്മികളെപ്പോലെ തുണിയിൽ പൊതിഞ്ഞ ഒരു സുന്ദരനായ ബാലന്റെ ശവശരീരമായിരുന്നു അത്.
2: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങളിൽ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
5: ഇന്നുച്ചയ്ക്ക് 1-2 ഗാനോത്സവം പരിപാടിയിൽ ദേശീയ പുരസ്കാരങ്ങൾ നേടിയ ഒട്ടേറെ നാടകങ്ങൾക്ക് രചനയും സംവിധാനവും നിർവഹിച്ച കോഴിക്കോട് ആകാശവാണിയുടെ പ്രോഗ്രാം മേധാവി കെ.വി. ശരചന്ദ്രൻ തന്റെ മാധ്യമ ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറക്കുന്നു ഇന്നുച്ചയ്ക്ക് 1-2 ഗാനോത്സവം പരിപാടിയിൽ.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
6: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
7: സുരക്ഷിതമായി മുന്നോട്ട് ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
5: ആകാശവാണി കോഴിക്കോട്.
8: മെയിൽബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.
9: നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്, ഇന്നത്തെ മെയിൽ ബോക്സിലേക്ക് സ്വാഗതം.
8: കഴിഞ്ഞ തവണ നമ്മുടെ പരിപാടിയിൽ മുഴുവൻ നാടകോത്സവത്തെക്കുറിച്ചുള്ള കത്തുകളായിരുന്നു. അല്ലാതെ വന്നിട്ടുള്ള കത്തുകളാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. എങ്കിലും ആമുഖം എന്ന നിലയിൽ 1-2 കത്തുകൾ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന കോഴിക്കോട് നിലയത്തിൻ്റെ നാടകത്തെക്കുറിച്ചുണ്ട്. അത് നോക്കിയിട്ട് മറ്റ് കത്തുകളിലേക്ക്.
9: ആകാശവാണിയിൽ നിന്ന് വിരമിക്കുന്ന ശരത് സാറിന് സ്നേഹാദരങ്ങൾ. അദ്ദേഹത്തിൻ്റെ എല്ലാ നാടകങ്ങൾക്കും ഓരോ പ്രത്യേക പേരുകളും പ്രത്യേക പ്രമേയങ്ങളുമായിരിക്കും. കോഴിക്കോട് ആകാശവാണിയിലെ ഒരു കലാകാരന്റെയും അദ്ദേഹത്തിന്റെ മകളുടെയും കഥയാണ് കാൺക കടലിനെ കൺതുറക്കാതെ എന്ന മനോഹരമായ നാടകം. ഒറ്റ, വിതച്ചവന്റെ ഉപമ, അങ്ങനെ കുറേ നാടകങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടവയാണ്. ഈ നാടകത്തിൽ മൺമറഞ്ഞു പോയ തിക്കോടിയൻ മാഷിന്റെയും രാഘവൻ മാഷിന്റെയും ഉറൂബിന്റെയും ശബ്ദം AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ബോബി സി മാത്യുവിലൂടെ കേൾപ്പിച്ചത് ഒരത്ഭുതവും കൗതുകവും തോന്നി. ശരത് സാറിന് ഹൃദയപൂർവ്വം ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു. കഥ അയച്ചത് മോഹൻദാസ് തമ്പുരു മുക്കുവാണ്.
8: 3 പതിറ്റാണ്ടിലേറെ നീണ്ട ആകാശവാണി ജീവിതത്തിന്, സേവനത്തിന് വിരാമമിട്ടുകൊണ്ട് ഞങ്ങളുടെ പ്രോഗ്രാം മേധാവി KV ശരത്ചന്ദ്രൻ ഈ മാസം 31 വിരമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ

0: നാടകങ്ങൾ കഴിഞ്ഞ 5 ദിവസങ്ങളിലായി രാത്രി 10:02 റിയൽ FM-ൽ പ്രക്ഷേപണം ചെയ്തിരുന്നു. അതേക്കുറിച്ചുള്ള പ്രതികരണങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് അടുത്തയാഴ്ച നോക്കാം. 8 വർഷത്തിന് ശേഷം അഖില കേരള റേഡിയോ നാടകോത്സവം പുനരാരംഭിച്ചതിന് നന്ദി അറിയിച്ചുകൊണ്ട് കണ്ണൂരിൽ നിന്ന് സന്തോഷ് അയച്ച പ്രതികരണമാണ്, വരും വർഷങ്ങളിൽ ഓണക്കാലത്താക്കിയാൽ നന്നായിരുന്നു. ഏറെ തിരക്കുള്ള മഹാനടൻ മോഹൻലാൽ 2 നാടകങ്ങൾക്ക് ശബ്ദം നൽകിയത് തന്നെ വളരെ ശ്ലാഘനീയമായ കാര്യമാണ്. ദേവികുളം മഞ്ചേരി നിലയങ്ങളെയും നാടകോത്സവത്തിൻ്റെ ഭാഗമാക്കണം. ഇത്തവണത്തെ നാടകങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാൺക കടലിനെ കൺതുറക്കാതെ എന്ന കോഴിക്കോട് നിലയത്തിൻ്റെ അവതരണമായിരുന്നു. വ്യത്യസ്തമായ പ്രമേയം, ആകാശവാണിയുടെ ജീവനാംശം വ്യക്തമാക്കിയ വ്യത്യസ്തത, കടപ്പുറവും തിക്കോടിയനും കലാകാരന്മാരുടെ വേവലാതികളും എല്ലാം അതീവ ഹൃദ്യമായി. തൃശൂർ നിലയത്തിൻ്റെ സേതുലക്ഷ്മിയാണ് പിന്നീട് ഇഷ്ടപ്പെട്ടത്. പാലക്കാടൻ തമിഴ് പശ്ചാത്തലത്തിൽ വ്യത്യസ്തമായ അഭിരുചി പറയുന്ന കഥ. അടുത്തതായി എനിക്ക് താല്പര്യം തോന്നിയ നാടകം കണ്ണൂരിൻ്റെ മൗനം സാക്ഷിയാണ്. എല്ലാ പ്രിയപ്പെട്ട നാടകോത്സവ കലാകാരന്മാർക്കും അണിയറ പ്രവർത്തകർക്കും സ്നേഹാശംസകൾ.
1: ഈ കഴിഞ്ഞ ബുധനാഴ്ച ഓർമ്മയുടെ അറകൾ എന്ന പരിപാടിയിൽ ആകാശവാണിയിലെ നാടക പ്രവർത്തകയും പ്രോഗ്രാം എക്സിക്യൂട്ടീവുമായിരുന്ന പുഷ്പകുമാരി തന്റെ ആകാശവാണി ഓർമ്മകൾ പങ്കുവച്ചത് ശ്രദ്ധേയമായി എന്ന അഭിപ്രായമാണ് സത്യൻ നായർ കരുവള്ളിക്കുന്നനുള്ളത്.
0: മലയാള സിനിമയിലെ സ്വാഭാവികമായ അഭിനയത്തിന് പേരുകേട്ട ഹാസ്യത്തിന്റെ രാജാവായിരുന്ന അതുല്യ പ്രതിഭയായ ബഹദൂർ അടൂർ ഭാസിയോടൊപ്പം ചേർന്ന് മലയാളത്തിൽ പൊട്ടിച്ചിരിയുടെ ഒരു സുവർണയുഗം തന്നെ സൃഷ്ടിച്ചു. കേവലം കോമഡി കഥാപാത്രങ്ങളിൽ മാത്രം ഒതുങ്ങാതെ വികാരപരമായ നിരവധി കഥാപാത്രങ്ങളെ അദ്ദേഹം അവിസ്മരണീയമാക്കി. 23-ാം തീയതി സസ്നേഹം പരിപാടിയിൽ പ്രശസ്ത നടൻ ബഹദൂറിന്റെ മരിക്കാത്ത ഓർമ്മകൾ അദ്ദേഹത്തിന്റെ മകൾ റുഖിയ വിജയകുമാർ ഫഹദ് റാസയുമായുള്ള അഭിമുഖത്തിലൂടെ പങ്കുവച്ചത് ശ്രദ്ധേയമായി. PM മൊയ്തീൻ കുഞ്ഞ്, തൃക്കാക്കര.
1: രാജനിസ് കെ തൂവക്കോട് ഒട്ടനവധി പരിപാടികളെക്കുറിച്ച് അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. രാഗപരാഗം പരിപാടി അവതരണം ഇഷ്ടപ്പെടുന്നു. കൂടുതൽ സിനിമാഗാനങ്ങളുള്ള രാഗങ്ങളാണല്ലോ ഇന്തോളം, മോഹനം, ഹംസധ്വനി എന്നിവ. വേറെയും പാട്ടുകൾ കേൾക്കുമ്പോൾ കൂടുതൽ രാഗസഞ്ചാരം അറിയാൻ സാധിക്കുമല്ലോ. നന്ദു കർത്ത സാറിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയിക്കാമോ? ആകാശവാണിക്ക് നന്ദി അറിയിച്ചുകൊണ്ടാണ് രാജൻ കത്തയച്ചിരിക്കുന്നത്.
0: നന്ദു കർത്ത സംഗീതജ്ഞനാണ്. സ്വന്തം നിലയിൽ സംഗീതം കമ്പോസ് ചെയ്യുകയും അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന അദ്ദേഹം തൃപ്പൂണിത്തുറ കേന്ദ്രമാക്കിയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ. മറ്റൊരു കാര്യം കൂടെ രാജൻ സൂചിപ്പിക്കുന്നുണ്ട്. ഡോക്ടർ പ്രേമദാസ് ഇരുവള്ളൂർ അവതരിപ്പിച്ച വചനാമൃതം, ആഘോഷങ്ങൾക്കായി അമിത ചെലവ് ചെയ്യുന്നവരെ കുറിച്ചുള്ള കാര്യങ്ങളാണല്ലോ അന്ന് സൂചിപ്പിച്ചത്. അത്തരം ആഘോഷങ്ങൾ കഴിയുമ്പോൾ മറ്റ് ജീവിത ആവശ്യങ്ങൾ, അസുഖങ്ങൾ പോലുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ ഒരു കരുതൽ നമുക്കുണ്ടാവണം. അത്യാവശ്യം ചെലവ് ചെയ്ത് ബാക്കിയുള്ളത് നിക്ഷേപമായി കരുതി വയ്ക്കുന്നത് നന്നായിരിക്കും. നല്ല സന്ദേശം.
1: ഇനി ഒരു ശബ്ദ സന്ദേശത്തിലേക്ക്.
2: നമസ്കാരം. മലപ്പുറത്ത് നിന്നും കുഞ്ഞിപ്പ പന്താവൂർ. ഒരു വേനൽമഴ പെയ്തതോടെ കോഴിക്കോട് നഗരത്തിലെ കോർട്ട് റോഡിലെ വെള്ളക്കെട്ടിനെ കുറിച്ചും ദുർഗന്ധത്തെക്കുറിച്ചുമുള്ള ശ്രദ്ധ കേട്ടു. ഇക്കണക്കിന് ഇടവപ്പാതി തിമർത്തു പയ്യാൻ തുടങ്ങിയാലുള്ള അവസ്ഥ എന്തായിരിക്കും? MK ഇഖ്ബാൽ, ഹാരിസ്, പരിസ്ഥിതി പ്രവർത്തകൻ മുണനിൽ മോഹനൻ, മേയർ സദാശിവൻ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്ത് സംസാരിച്ച ശ്രദ്ധ ഉന്നത നിലവാരം പുലർത്തി. ഖാലിദ കലാം, ഫഹദ് റാസ എന്നിവർക്കും നിലയത്തിനും ആശംസകൾ.
1: ഒരു തെരുവിന്റെ കഥ എന്ന പരിപാടിയിൽ കോഴിക്കോട് ആദ്യകാലത്തെ ബാൻഡ് മേള വിദഗ്ധനായ പാട്രിക്കിന്റെ പരിപാടി ശ്രദ്ധിച്ചുകൊണ്ട് MK രാധാകൃഷ്ണൻ കത്തയച്ചിട്ടുണ്ട്. കോഴിക്കോട്ടെ ആദ്യകാല ബാൻഡ് മേള സംഘങ്ങളെ കുറിച്ചുകൂടിയാണ് അദ്ദേഹം ഈ കത്തിൽ സൂചിപ്പിക്കുന്നത്. CC ബാൻഡ് മേളം എന്ന പേരിൽ ഒരു ട്രൂപ്പ് 5 പതിറ്റാണ്ട് മുമ്പ് ഇവിടെ മുഴങ്ങി. ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ ബാൻഡ് എന്ന സംഗീതോപകരണം ചടുലതാളമേളത്തിൽ മനസ്സുകളെ നിർവൃത്തി കൊള്ളിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി വർണ്ണനാതീതം തന്നെ. 19-ാം തീയതിയുള്ള ഓപ്പൺ ഫോറത്തിൽ പാട്രിക് ആന്റണി ഫെർണാണ്ടസ് തന്റെ കലാവിശേഷം ബോബി സി മാത്യുവുമായി പങ്കുവച്ചത് കേട്ടു. 1930-കളിലാണ് കോഴിക്കോട് ബാൻഡ് മേളം കേട്ടു തുടങ്ങിയത്. ഈ മേളത്തിൽ ആകൃഷ്ടരാവാത്തവരുണ്ടോ എന്നൊരു കാര്യം കൂടിയാണ് സൂചിപ്പിക്കുന്നത്.
0: പാട്ടുപെട്ടിക്കാലത്തിൽ ഗ്രാമഫോൺ റെക്കോർഡുകൾ തെരഞ്ഞുപിടിച്ച് അതിലുറങ്ങുന്ന പാട്ടുകളെ ഉണർത്തി സഹൃദയ സമക്ഷം എത്തിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു വാണിയാണെന്റെ കോഴിക്കോട് വാണി എന്നുകൂടി MK രാധാകൃഷ്ണൻ എഴുതുന്നു.
1: ഡോക്ടർ AV പ്രകാശിന്റെ വചനാമൃതത്തെക്കുറിച്ച് RK ഇരവിൽ കത്തയച്ചിട്ടുണ്ട്. അറിവും പക്വതയും ഇല്ലാത്തവരുടെ ആഗ്രഹങ്ങൾ ആർത്തി എന്നിവ സാമൂഹ്യ ക്ഷന്തവ്യം തന്നെ. എന്നാൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്തും ഉന്നത വിദ്യാഭ്യാസവും ഉണ്ടായിട്ടും അർഹതയുള്ളത് കിട്ടിയില്ല എന്ന് ക്രന്ദനം ചെയ്ത് നാണം കെടുന്ന വർത്തമാനകാലത്തിലെ ചിലർക്ക് ഒരു ഞെട്ടൽ ചികിത്സയായിരുന്നു ഈ വചനാമൃതം.
0: മിനി VS വാളവയൽ, കാൺക കടലിനെ കൺതുറക്കാതെ എന്ന നാടകത്തെക്കുറിച്ച് KV ശരത്ചന്ദ്രൻ നൽകിയ ഭാവ തീവ്രതയിൽ ജ്വലിച്ച നാടകം ഏതൊരു ശ്രോതാവിൻ്റെയും മനസ്സിൽ വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതി തോന്നിപ്പിക്കുന്ന ഒന്നായി. ഇനി എത്ര കാത്തിരുന്നാലാണ് അഖില കേരള റേഡിയോ

0: കലോത്സവത്തിൻ്റെ അടുത്ത അവതരണം കേൾക്കാനാവുക. കുറേ ദിവസങ്ങളായി പ്രിയവാണി നൽകിയ സൽക്കാരം ഒരു ഉത്സവ വിരുന്നായി മനസ്സിൽ നിറഞ്ഞു. 19-ാം തീയതി കാലത്ത് 8:15 ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് ഏറെ ആകർഷകമായിരുന്നു. മനസ്സു നിറയ്ക്കുന്ന ശ്രവ്യാനുഭൂതിയുള്ള കുളിർ ഗാനം. അത് തയ്യാറാക്കിയ എ കെ അനിൽകുമാറിന് 1000 അഭിനന്ദനങ്ങൾ കൂടി മിനി അറിയിക്കുന്നു.
1: മിനി വി എസ് വാളവയലിന്റെ മറ്റൊരു കത്തുകൂടെ. 15-ാം തീയതി രാവിലെ ആരോഗ്യം അമൂല്യം എന്ന പരിപാടിയിൽ ജോയ്സ് പെരേര നടത്തിയ പ്രഭാഷണം ഏറെ ചിന്തോദീപകമായി. ആ ദിനത്തിന്റെ പ്രാധാന്യത്തെ, കുടുംബാരോഗ്യത്തെ അറിയാൻ, മനസ്സിലാക്കാൻ പുത്തൻ തലമുറയ്ക്കുള്ള ഒരു താക്കീത് കൂടിയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അതിൽ പ്രതിപാദിച്ചിരുന്നു. സന്ദർഭങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അപ്പുറം ഇന്നത്തെ ജനസമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് മനസ്സുവെച്ചാൽ എത്രയോ മഹത്തരമാക്കാം ഇത്തരം ബന്ധങ്ങൾ. ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിച്ചിരിക്കുന്നത്, പ്രിയവാണിയുടെ പ്രഭാത പ്രക്ഷേപണത്തിൽ കേൾപ്പിച്ച ഓപ്പൺ ഫോറം എന്ന പരിപാടി കേട്ടപ്പോൾ സ്മൃതിചിത്രത്തിൽ വാക്കുകൾ വരച്ചപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വേദന ഉള്ളിൽ ആർത്തിരമ്പി. നെടുമുടി വേണു എന്ന ചലച്ചിത്ര നടനെ ഓർത്ത് ശ്രോതാക്കളുടെ മനസ്സിൽ ഒരുപിടി നല്ല ഓർമ്മകൾ സമ്മാനിച്ച് മടക്കയാത്ര നൽകിയപ്പോൾ പ്രിയവാണിയെ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. അഭിനന്ദനങ്ങൾ. തുടർന്ന് മാതൃദിനത്തിൽ തന്നെ 8:30 പ്രക്ഷേപണം ചെയ്ത കഥാനേരത്തിലെ കഥ, പി വത്സലയുടെ പുഴക്കരയിൽ ഒരമ്മ, ഏറെ ആകർഷകവും അവസരോചിതവുമായി എന്നുകൂടെ മിനി സൂചിപ്പിക്കുന്നു.
0: രവി മേക്കാട്ട് മാളയിൽ നിന്നയച്ച കത്താണ്. നാടകോത്സവത്തെക്കുറിച്ചാണ്. മിക്കവാറും നാടകങ്ങൾ 9 കൊല്ലം മുമ്പുള്ള നിലവാരം തന്നെ പുലർത്തിയപ്പോഴും അതിൽ ഒരെണ്ണം വേറിട്ട് നിന്നു. കോഴിക്കോട് നിലയം അവതരിപ്പിച്ച തിക്കോടിയൻ്റെ കഥ പറഞ്ഞ ആ കടൽക്കാറ്റ്, ഒരു മകൾ പ്രശസ്തനായ അച്ഛൻ്റെ കഥ ഓർമ്മകളിലൂടെ പറഞ്ഞപ്പോൾ ആകാശവാണി ഒരുക്കി അവതരിപ്പിച്ച നാടകത്തിൽ ആകാശവാണിക്കും ഒരു റോൾ നൽകി. കോഴിക്കോട് നിലയത്തിന് മുന്നിലെ കടൽക്കാറ്റ് ഞാനും അനുഭവിച്ചു. ആ തിരമാലകളുടെ ശബ്ദം ഞാൻ കേട്ടു. ആ സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിലെ ചില നുറുങ്ങുകൾ നേരിട്ട് കണ്ടു. അതെ, നാടകത്തിൽ തിക്കോടിയൻ തന്നെ പറയുന്നതുപോലെ കണ്ണടച്ചു പിടിച്ച് കാതുകൊണ്ട് കണ്ടു. തിക്കോടിയനും ഉറൂബും രാഘവൻ മാഷുമൊക്കെ ശബ്ദത്തിലൂടെ AI ആണെങ്കിലും പുനർജനിച്ചു. ഗ്രേറ്റ്. നല്ല ഭാവനയ്ക്ക് നല്ല നമസ്കാരം.
1: ആകാശവാണിക്ക് നമസ്കാരം. സി കൃഷ്ണകുമാർ ആകാശവാണിയിൽ നിന്ന് പടിയിറങ്ങിയെന്നറിഞ്ഞു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ കോഴിക്കോട് ആകാശവാണി നിലയം ഒരുക്കിയ മടക്കം എന്ന നാടകം കേട്ടു. ഇഷ്ടപ്പെട്ടു. വളരെ നല്ലത്. ശബ്ദം കൊടുത്ത അവതാരകർക്ക് ആദ്യം തന്നെ നമോവാകം. ഒതുക്കവും അധികം കഥാപാത്രങ്ങളെക്കൊണ്ട് വീർപ്പുമുട്ടിക്കാത്തതും ശ്രദ്ധേയമായി. കഥയുടെ രചനയും സംവിധാനവും നിർവഹിച്ച കൃഷ്ണകുമാർ സാറിന് അഭിനന്ദനങ്ങൾ. ആകാശവാണിക്കും, എല്ലാ അഭിനേതാക്കൾക്കും, പിന്നണിയിൽ പ്രവർത്തിച്ചവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു രാജി മരത്തംകോട്.
0: വീണ്ടും പ്രിയ ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കത്തുകളയക്കാം മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട്, പിൻകോഡ് 673-03-2.
1: വാട്സ്ആപ്പ് നമ്പർ 9400-22-4440. വീണ്ടും ഒരുമിക്കുന്നതുവരെ ഗുഡ് ബൈ.
0: മെയിൽ ബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.
2: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഇന്ന് രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.

0: കൃഷിദീപം.
1: മണ്ണിരകൾ ജൈവവസ്തുക്കൾ ആഹാരമാക്കി അവയുടെ ദഹന പ്രക്രിയയായ ഓക്സിഡേഷൻ പ്രക്രിയയിലൂടെ പുറംതള്ളുന്ന ജൈവാവശിഷ്ടമാണ് കരുപ്പ. ഒരു നല്ല ജൈവവളമാണ് കരുപ്പ. മണ്ണിരയുടെ ദേഹത്തിന്റെ വശങ്ങളിലൂടെയുള്ള സുഷിരങ്ങളിലൂടെ ഓക്സിജൻ ഉപയോഗിച്ചുള്ള ഡൈജക്ഷനാണ് അവ നടത്തുന്നത്. ഓക്സിഡേഷൻ പ്രക്രിയയിലൂടെ വിഘടനം നടക്കുന്നതിലാണ് അവയുടെ വിസർജ്യത്തിന് ദുർഗന്ധമില്ലാത്തത്. ഇങ്ങനെ വിസർജിക്കുന്ന കരുപ്പയിൽ എൻസൈമുകളും നിരവധി രാസഘടകങ്ങളുമുണ്ട്. അവ ചെടികൾക്ക് നല്ല വളമായും പോഷകമായും മാറുന്നു. അതുകൊണ്ട് തന്നെ മേൽമണ്ണിൽ ജൈവ പുതപ്പിൽ മണ്ണിരയെ നിലനിർത്തി അവയെ വംശവർദ്ധന നടത്തി നമുക്ക് ജൈവ കൃഷിയായും ഉൽപാദനക്ഷമമാക്കാം.
2: കുറ്റിക്കുരുമുളകിന്റെ തൈകൾ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. ഇതിനായി കുരുമുളകിന്റെ തിരികൾ വരുന്ന കണ്ണി

തലയും പാർശ്വ ശിഖരങ്ങളും നടീൽ വസ്തുക്കളായി തിരഞ്ഞെടുക്കാം. ഒരു വർഷം പ്രായമായതും 3 മുതൽ 4 മുട്ടുവരെയുള്ള തണ്ടുകൾ വേനൽ മഴയ്ക്ക് ശേഷം മുറിച്ചെടുക്കാവുന്നതാണ്. കണ്ണിത്തലയുടെ വേരുപിടുത്തം ഉറപ്പിക്കാനായി പ്രധാന തണ്ടിന്റെ മുട്ടുകൂടി ചേർത്ത് മുറിച്ചെടുത്ത് നടുന്നതാണ് നല്ലത്. 1 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം IBA 5 ഗ്രാം അലക്കുകാരവും ചേർത്തിളക്കി തയ്യാറാക്കിയ ലായനിയിൽ 45 സെന്റിമീറ്റർ നീളമുള്ള മുറിച്ചുവെച്ച തണ്ടിന്റെ ചുവടുഭാഗം മുക്കിവയ്ക്കണം. പോളിബാഗിൽ മേൽമണ്ണും ചകിരിച്ചോർ കമ്പോസ്റ്റും ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയും ഒരേ അനുപാതത്തിൽ ചേർത്ത് നിറയ്ക്കണം. കൊടിവള്ളിയുടെ 2 മുട്ട് പോട്ടിംഗ് മിശ്രിതത്തിൽ ഇറക്കി നടാനായിട്ട് ശ്രദ്ധിക്കണം. കൂടാതെ ദിവസവും 2 നേരം നനയ്ക്കുകയും പോളിബാഗ് പുതയിടുകയും ചെയ്യണം. 1-ോ 2-ോ ഇല വന്നതിനു ശേഷം പുത മാറ്റാം. പോളിബാഗിൽ നിന്നും കുഴിയിലേക്ക് മാറ്റി നടുന്ന അവസരത്തിൽ വേരിന് ക്ഷതം സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.

0: കൃഷിദീപം.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ
2: സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

ഇന്നുച്ചയ്ക്ക് 1-2 ഗാനോത്സവം പരിപാടിയിൽ ദേശീയ പുരസ്കാരങ്ങൾ നേടിയ ഒട്ടേറെ നാടകങ്ങൾക്ക് രചനയും സംവിധാനവും നിർവഹിച്ച കോഴിക്കോട് ആകാശവാണിയുടെ പ്രോഗ്രാം മേധാവി KV ശരത്ചന്ദ്രൻ തന്റെ മാധ്യമ ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറക്കുന്നു. ഓർക്കുക, ഇന്നുച്ചയ്ക്ക് 1-2 ഗാനോത്സവം പരിപാടിയിൽ

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കഥാനേരത്തിൽ കേൾക്കാം ബെന്യാമിൻ എഴുതിയ കഥ യുത്തനേസിയ. അവതരണം സരിതാ മാഹിൻ.
1: തൊട്ടടുത്ത ബെഡിൽ കിടന്നിരുന്ന വൃദ്ധയെ ഇന്നലെ രാത്രി വെള്ളവിരിപ്പ് മൂടിക്കൊണ്ടുപോയ വിവരം ഞാൻ ആനിയോട് പറഞ്ഞില്ല. അപ്പോൾ അവൾ തളർന്നുറങ്ങുകയായിരുന്നല്ലോ. അവരെ കൊണ്ടുപോകുമ്പോൾ ഉച്ചത്തിൽ നിലവിളിക്കാൻ ആരുമില്ലാതിരുന്നതുകൊണ്ട് ആനി ഉണർന്നതുമില്ല. ജീവിതത്തിന്റെ സായാഹ്നത്തിൽ സ്നേഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ഉപേക്ഷിക്കപ്പെട്ട ആ വൃദ്ധ ഒരു പക്ഷേ അവരുടെ മക്കൾക്കും ബന്ധുക്കൾക്കും ഒരു ശാപമായിരുന്നിരിക്കണം. ഇന്നലെ രാത്രി അവർക്കൊക്കെ മോചനം ലഭിച്ചിരിക്കുന്നു. അടക്കിപ്പിടിച്ച ചില സംസാരങ്ങളെ അവരെ കൊണ്ടുപോകാൻ വന്നവരിൽ നിന്നും ഉണ്ടായുള്ളൂ. ആനി രാവിലെ ഉണർന്ന് വൃദ്ധയെ അന്വേഷിച്ചപ്പോൾ നമ്മുടെ ആവശ്യപ്രകാരം തന്നെ അവരെ മറ്റൊരു കിടക്കയിലേക്ക് മാറ്റിയെന്ന് ഞാൻ അലസമായി മറുപടി പറഞ്ഞു. ഒരു ചെറിയ നൊമ്പരം പോലും അനുഭവിക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ലോ എന്റെ ആനി. ഇത് മൂന്നാം തവണയാണ് അവൾ ഒരു ജീവൻ കരുപിടി

പ്പിക്കാനുള്ള ശ്രമത്തിൽ ഭാഗ്യം പരീക്ഷിച്ച് ആശുപത്രി കിടക്കയിൽ ആവുന്നത്. കഴിഞ്ഞ രണ്ടു തവണയും ഒരു മാംസപിണ്ഡമായും കുറെ രക്തക്കറയായും അവളുടെ സ്വപ്നം തകർന്നു പോകുന്നത് കണ്ടപ്പോൾ ആശ്വസിപ്പിക്കാൻ എനിക്ക് വാക്കുകളില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ മാതൃത്വ സ്വപ്നങ്ങൾ തകരുന്ന ഒരു സ്ത്രീയെ എന്തു വാക്കുകൾ ഉപയോഗിച്ചാണ് സമാധാനിപ്പിക്കാനാവുക? പക്ഷേ അപ്പോഴൊക്കെ സ്വന്തം ദുഃഖം ഉള്ളിലൊതുക്കി എന്തോ തെറ്റു ചെയ്ത കുറ്റബോധത്തോടെയാണ് അവൾ എന്നെ അഭിമുഖീകരിച്ചത്. എന്നെ പഴിക്കരുതേ എന്ന ദയനീയ നോട്ടം എന്നിൽ വല്ലാത്ത നൊമ്പരമുണർത്തിയിരുന്നു. അപ്പോഴൊക്കെ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും എന്നൊരുവിടാനേ എനിക്കാവുമായിരുന്നുള്ളൂ. ഓരോ തവണയും ഈശ്വര, ഇത്തവണയെങ്കിലും എന്റെ കുഞ്ഞിനെ നശിപ്പിച്ചു കളയരുതേ എന്ന് അവൾ മനം നൊന്ത് പ്രാർത്ഥിക്കുന്നതറിയാം. അന്യരുടെ കുത്തുവാക്കുകൾ ഉയർന്നു തുടങ്ങുന്നത് ഞാൻ മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചു. അത്തരം വാക്കുകൾ അവൾക്ക് വല്ലാത്ത നൊമ്പരമായിരുന്നു സമ്മാനിച്ചത്. ചിലപ്പോഴൊക്കെ അവൾ മൂകമായിരുന്നു കരയുന്നത് കാണാം. ഒരുപക്ഷേ ഇപ്പോഴും പ്രത്യാശ തുടരുന്നതും ഈ അവസ്ഥയിലും മാനസികമായി തളരാതിരിക്കുന്നതും എന്റെ സ്നേഹപൂർണമായ സാന്ത്വനം കൊണ്ടാകാം. അതുകൂടിയില്ലെങ്കിൽ എന്റെ ആനി, അവൾ തളർന്നു പോവില്ലേ? അവൾക്കു പിടിച്ചു നിൽക്കാനിപ്പോൾ പ്രാർത്ഥനകൾ ആവശ്യമാണ്. എന്നോട് അവൾ എപ്പോഴും പറയും, ഇങ്ങനെ നിരീശ്വരവാദിയാവല്ലേ വിനോദ്, നമുക്ക് അതീതമായി എന്തൊക്കെയോ ഉണ്ട്, നമ്മുടെ കഴിവിനും അപ്പുറം നമ്മെ നയിക്കുന്നൊരു ശക്തി. ഒന്ന് പ്രാർത്ഥിച്ചു എന്ന് കരുതി ഒന്നും നമുക്ക് നഷ്ടപ്പെടാനില്ലല്ലോ, നേടാൻ ഒത്തിരിയുണ്ട് താനും. ഞാൻ അവളോട് തർക്കിക്കാൻ പോവില്ല. അവളെ നൊമ്പരപ്പെടുത്തുന്ന ഒന്നും എനിക്ക് പ്രവർത്തിക്കുക വയ്യല്ലോ. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് നടിക്കാറുണ്ട്, ആനിയെ തൃപ്തിപ്പെടുത്താൻ അല്ല, സത്യമായും പ്രാർത്ഥിക്കാറുണ്ട്, ഞങ്ങളുടെ സ്വപ്നം നിറവേറാൻ, എന്റെ ആനിയെ വേദനിപ്പിക്കാതിരിക്കാൻ. അവൾക്കറിയാം ഒരു കുഞ്ഞ് എന്നത് എന്റെയും വല്ലാത്ത സ്വപ്നമാണെന്ന്. എന്റെ മുറി നിറയെ കുട്ടികളുടെ വിവിധ തരം ചിത്രങ്ങൾ ഒട്ടിച്ചിരിക്കുന്നത് കണ്ട് ആദ്യ ദിവസം അവൾ വല്ലാതെ അത്ഭുതം കൂറിയിരുന്നു. പിന്നെ ഒരിക്കൽ ഒരു പുഞ്ചിരി ചുണ്ടിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, എന്തിന് ഈ ചിത്രങ്ങൾ വെച്ച് കൊതിക്കുന്നു? ഒന്ന് ശ്രമിച്ചാൽ ഞാൻ ജീവനുള്ള ഒരു കുഞ്ഞിന് സമ്മാനം തരാം. അവൾക്കും കുഞ്ഞുങ്ങൾ വല്ലാത്തൊരു സ്വപ്നമായിരുന്നു. വിവാഹത്തിന്റെ ആദ്യ ദിവസങ്ങളിലെ സംസാരങ്ങളിലൊക്കെ ഞങ്ങളുടെ ഇടയിലേക്ക് പുഞ്ചിരി പൊഴിക്കുന്ന ഒരു കുഞ്ഞിന്റെ മധുരമുഖം കടന്നുവന്നിരുന്നു. എനിക്ക് പെൺകുട്ടി വേണമെന്നായിരുന്നു താൽപ്പര്യം, അവൾക്ക് സ്വാഭാവികമായും ആൺകുട്ടി വേണമെന്നും. ഞങ്ങൾ തർക്കിച്ച് വഴക്കിട്ടു, പിന്നെ ഭാഗ്യം തേടി നറുക്കിട്ടു. കാത്തിരുന്നു കാണാമെന്ന് വാശി കിട്ടി. ശരീരത്തിന്റെ ആസക്തികളുടെ ശമനത്തിനു വേണ്ടി മാത്രമല്ല ഞങ്ങൾ ഒന്നായത്, ഒരു ഇളം കരച്ചിലിന്റെ സ്വപ്നം പൂർത്തീകരിക്കാനായിരുന്നു. അന്ന് വൈകിട്ട് ഞാൻ വീട്ടിലെത്തിയപ്പോൾ ആനി പതിവില്ലാതെ കിടക്കുകയായിരുന്നു. അമ്മയോട് ചോദിച്ചപ്പോൾ സുഖമില്ലെന്ന് പറഞ്ഞു. ഞാൻ അവളുടെ അരികിൽ ചെന്നിരുന്നു. അവൾക്ക് ഒരു ആലസ്യം ബാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവളുടെ മുഖം വളരെ പ്രസന്നമായിരുന്നു താനും. എന്റെ ഉത്കണ്ഠ അധികം ദീർഘിപ്പിക്കാതെ പുതിയ അതിഥിയുടെ വരവിന്റെ സൂചനയെപ്പറ്റി അവൾ പറഞ്ഞു. എന്തൊരു സന്തോഷമായിരുന്നു ഞങ്ങൾ ഇരുവർക്കും. എത്ര നേരമാണ് മുഖത്തോട് മുഖം ചേർത്ത് വെച്ച് നിശ്വാസം പങ്കുവച്ചിരുന്നത്. സ്വപ്നങ്ങൾക്ക് വളർച്ച പ്രാപിക്കുകയായിരുന്നു. പെട്ടെന്നൊരു ദിവസം ഓഫീസിൽ ഫോൺ വന്നു, ആനി ഹോസ്പിറ്റലിലാണെന്ന്. ഓടിയെത്തിയപ്പോഴേക്കും എല്ലാം നഷ്ടമായിരുന്നു. എനിക്ക് ആനിയെ ആശ്വസിപ്പിക്കാനാവുമായിരുന്നില്ല, പക്ഷെ ഞാൻ ദുഃഖം നടിച്ചില്ല. പുതിയൊരു കാത്തിരിപ്പിന് ഞാൻ അവളെ ക്ഷണിച്ചു. രണ്ടാം തവണയും ഇതേ സംഭവങ്ങൾ ആവർത്തിച്ചപ്പോൾ ഞങ്ങൾ എവിടെയൊക്കെയോ ചില ദുസ്സൂചനകൾ കണ്ടെത്തുകയായിരുന്നു. അവൾ വേഗം പഴിച്ചാരിയത് എന്റെ വിശ്വാസമില്ലായ്മയെയാണ്. ഞാൻ അത് അനുവദിച്ചു കൊടുത്തു. അവൾക്ക് പിടിച്ചു നിൽക്കാൻ ആശ്വാസത്തിന്റെ എന്തെങ്കിലും കച്ചിത്തുരുമ്പ് വേണ്ടേ? മൂന്നാമത് വീണ്ടും ജീവൻ രൂപം കൊള്ളുന്നുവെന്നറിഞ്ഞപ്പോഴേ ഡോക്ടർ പറഞ്ഞു, അധികം ശ്രദ്ധ വേണമെന്ന്. ഇനി ഒരിക്കൽ കൂടി സംഭവങ്ങൾ ആവർത്തിച്ചാൽ എല്ലാ സാധ്യതകളും അവസാനിക്കുകയായിരിക്കും ഫലം. അവളേക്കാളുപരി ഞാനാണ് ശ്രദ്ധിച്ചത്, അവൾക്ക് ധൈര്യം പകരാൻ, അവളുടെ മനസ്സ് തെല്ലും നൊമ്പരപ്പെടാതിരിക്കാൻ ഒക്കെ. ഇടയ്ക്ക് ഒരു ദിവസം പെട്ടെന്ന് ബ്ലീഡിംഗ് ഉണ്ടായപ്പോൾ എല്ലാം വീണ്ടും തകിടം മറിയുകയാണോ എന്ന് തോന്നിപ്പോയി. ഡോക്ടർ വിധിച്ചത് ഹോസ്പിറ്റലിലെ ബെഡ് റെസ്റ്റാണ്. എല്ലാ പരാധീനതകൾക്കൊടുവിലും സമ്മതിക്കുകയായിരുന്നു. ഇനിയൊരു അശ്രദ്ധ മൂലം കൈപ്പിഴ വരാൻ പാടില്ല. മാസങ്ങളായി അവൾ ഇവിടെ തന്നെയാണ്. അവൾക്കിപ്പോൾ ഹോസ്പിറ്റൽ വീടുപോലെയും. ഒക്കെ ഒരു സ്വപ്നത്തിന്റെ സാഫല്യത്തിനാണ്. പിന്നെ ആനി പറഞ്ഞതുപോലെ ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ ഇരിക്കുന്നത്. വിധിയിൽ ഞാനും വിശ്വസിച്ചു തുടങ്ങിയോ? ആനി വീണ്ടും വൃദ്ധയെപ്പറ്റി തിരക്കി. അവരുടെ ഞെരുക്കം അവളെ വല്ലാതെ അലോസരപ്പെടുത്തിയെങ്കിലും തൊട്ടരികിലെ ശൂന്യമായ കട്ടിൽ അവളെ ഭയപ്പെടുത്തിയിരുന്നിരിക്കണം. പക്ഷെ ഞാൻ ആ സംസാരത്തിൽ നിന്നും അവളുടെ ശ്രദ്ധ തിരിച്ചു.

ഓഫീസിലെ ചില വിശേഷങ്ങളും നാട്ടുവർത്തമാനങ്ങളും പറഞ്ഞ് സമയം പോക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അവൾ എന്റെ കവിളിൽ തലോടിക്കൊണ്ട് എനിക്കൊരു മസാലദോശ തിന്നാൻ കൊതിയാവുന്നു എന്ന് പറഞ്ഞത്. ഞാനത് വാങ്ങാൻ പുറത്തുപോയി വരുമ്പോൾ അവൾക്ക് നേരിയ വേദന ആരംഭിച്ചിരുന്നു. പറഞ്ഞ ദിവസത്തിന് ഇനിയും ആഴ്ചകൾ ബാക്കി ആയിരുന്നതിനാൽ ഞാൻ പെട്ടെന്ന് പരിഭ്രാന്തനായി. എന്നാൽ ആനിയിൽ പതിവിൽ കവിഞ്ഞ ആത്മധൈര്യമുണ്ടെന്ന് എനിക്ക് തോന്നി. ജന്മം നൽകാൻ പ്രകൃതി സ്ത്രീക്ക് നൽകിയ കരുത്ത് അവൾ ആവാഹിച്ചിരിക്കണം. എന്താ വിനോദ് നീ പരിഭ്രമിക്കുന്നത്? നോക്ക്, നമ്മുടെ കുട്ടനെയും കൊണ്ട് ഞാൻ വേഗം പുറത്തുവരില്ലേ? നീ ആ കണ്ണാടിയൊന്ന് ഒരുക്കെ. ഒരു ചുംബനം ആവശ്യമുള്ളപ്പോഴൊക്കെ അവൾ അങ്ങനെയാണ് പറയാറ്. ഞാൻ കുനിഞ്ഞ് അവളെ ചുംബിച്ചു. അപ്പോൾ അവൾ ഒന്നുകൂടി എന്ന് മന്ത്രിച്ചു. എന്റെ കണ്ണുകൾ ഈറനാവുന്നത് അവൾ കാണാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു. വളരെ വർഷങ്ങൾക്കു ശേഷം അമ്മയുടെ തലോടലിന്റെ സുഖം ആ പ്രസവമുറിയുടെ പുറത്തിരുന്നപ്പോഴാണ് ഞാൻ അനുഭവിച്ചത്. അതെന്നെ നന്നായി ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇഴഞ്ഞു നീങ്ങുന്ന നിമിഷങ്ങളോടുള്ള ദേഷ്യം ഞാൻ നഖം കടിച്ചാണ് തീർത്തത്. എങ്ങനെയാവും എന്റെ ആനി വേദനയുടെ നിമിഷങ്ങൾ നേരിടുക? വിദേശങ്ങളിൽ ഭർത്താവിനെ അരികിൽ നിർത്താൻ അനുവദിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് വയ്യ ആ കരച്ചിൽ കാണുവാൻ. അനുവദിച്ചാലും ഞാൻ പോവില്ല. എങ്കിലും എന്റെ ആനി ഒറ്റയ്ക്ക്? വേദന പങ്കുവയ്ക്കാൻ സൃഷ്ടി യാതൊരു മാർഗവും ഉണ്ടാക്കിവച്ചിട്ടില്ല. ഇതാണ് എനിക്ക് ഈശ്വരനോടുള്ള ദേഷ്യം. ഓ ദൈവമേ, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല അല്ലേ? ഞാൻ പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുന്നു എന്റെ ആനിക്ക് വേണ്ടി, അവൾ സഹിക്കുന്ന വേദന. പെട്ടെന്നൊരു നേഴ്സ് പുറത്തേക്ക് തലനീട്ടി. ആൺകുട്ടി. ആനി? ഞാൻ ചോദിച്ചു. സുഖമായിരിക്കുന്നു. ഒരു പുത്രൻ ജനിച്ച സന്തോഷമല്ല ആനി സുഖമായിരിക്കുന്നു എന്നതിലെ ആശ്വാസമാണ് ഞാൻ കൂടുതൽ അനുഭവിച്ചത്. കുറെ നേരത്തിന് ശേഷം ഡോക്ടർ പുറത്തുവന്നു. അദ്ദേഹത്തിന്റെ മുഖം അത്ര പ്രസന്നമായിരുന്നില്ല. അതെന്നെ പരിഭ്രാന്തനാക്കി. ഡോക്ടർ എന്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. പേടിക്കാനൊന്നുമില്ല വിനോദ്, എല്ലാം സുഖമായി അവസാനിച്ചു. ആനിയെയും കുട്ടിയെയും വിനോദിനെ കാണിക്കാം. അതിനു മുമ്പ് എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. വരൂ. ഡോക്ടർ എന്നെ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പേടിക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞെങ്കിലും അല്പം സംശയിക്കാനുണ്ട് വിനോദ്. അദ്ദേഹം മുഖവുര ഒന്നും കൂടാതെ തുടങ്ങി. ഇതുവരെ ചെയ്ത ചെക്കപ്പിൽ ഒന്നും തോന്നിക്കാതിരുന്നൊരു കാര്യം, കുട്ടി മഞ്ഞപ്പിത്തബാധിതനാണ്. അത് കുട്ടിയുടെ ബുദ്ധിക്ക് അല്പം തകരാറുണ്ടാക്കുമോ എന്നൊരു തോന്നൽ. എന്നുവച്ചാൽ? ഒരുപക്ഷെ ഭാവിയിൽ ശരിയായേക്കും, ചിലപ്പോൾ തുടരാനും സാധ്യതയുണ്ട്. എല്ലാ കാലത്തേക്കും അവൻ ബുദ്ധി വളരാത്തവനായി, ശരീരം ശോഷിച്ചവനായി. എനിക്ക് അങ്ങനെയാണ് ചോദിക്കാൻ തോന്നിയത്. തറപ്പിച്ചു പറയാനാവില്ല വിനോദ്, റിക്കവർ ചെയ്ത കേസുകളുമുണ്ട് അപൂർവമായി. എനിക്കൊന്ന് കാണാമോ ഡോക്ടർ? എന്റെ ശബ്ദം വിറച്ചിരുന്നു. ഡോക്ടർ എന്നെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നമുക്കൊക്കെ ഒരു വിശ്വാസമില്ലേ വിനോദ്? ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ കണ്ടു തല അല്പം നീണ്ട് വായ പിളർന്നു കിടക്കുന്ന ഒരു കുഞ്ഞു ശരീരം. അവൻ കരയുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് എനിക്ക് അവനോട് സ്നേഹം തോന്നി. എന്റെ ശരീരം, എന്റെ രക്തം, എന്റെ കുഞ്ഞ്. വളരെ കാലത്തെ തന്റെ സ്വപ്നമാണിവൻ. അവൻ എന്റെ നെഞ്ചിലൂടെ ഇഴയുന്നതും കരഞ്ഞു ബഹളമുണ്ടാക്കുന്നതും ഒരു മാത്രം ഞാൻ സ്വപ്നം കണ്ടു. പൊടുന്നനെ ഭാവിയെ ഓർത്തുള്ള ഒരു ഭീതി എന്നെ പൊതിയുന്നത് ഞാൻ അറിഞ്ഞു. പറയാനാവാത്ത കുറെ ശബ്ദം എന്റെ തൊണ്ടയിൽ കുരുങ്ങിക്കിടന്നു. എന്തിനാണ് അവൻ ജീവിച്ചിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്? എല്ലാ കാലവും വികൃതമായി സംസാരിച്ച്, മണ്ടത്തരങ്ങൾ കാണിച്ച്, കുട്ടികൾക്ക് കാഴ്ചവസ്തുവായി, മുതിർന്നവർക്ക് സഹതാപമായി, അപരിചിതർക്ക് കോമാളിയായി എന്തിനവൻ ജീവിച്ചിരിക്കണം? സ്നേഹമില്ലാത്ത ഈ സമൂഹത്തിന്റെ നടുവിലേക്ക് ചിന്തിക്കാനറിയാത്ത ഒരുവനെ എന്തിനു വളർത്തിവിടണം? പാടില്ല, അത് സംഭവിച്ചുകൂടാ. സ്നേഹമുള്ളവരാരും അത് ചെയ്യാൻ പാടില്ല. എന്റെ മനസ്സ് കഠിനമാവുകയായിരുന്നു, അതോടൊപ്പം ദുർബലവും. ഡോക്ടർ എന്റെ പുറത്തു തട്ടി. ഞാൻ ഞെട്ടിപ്പോയി. എന്റെ ചിന്തകളും അദ്ദേഹം തിരിച്ചറിഞ്ഞുവോ എന്ന് ഞാൻ സംശയിച്ചു. സാരമില്ല ഡോക്ടർ, ഞാൻ വളർത്തും. എന്റെ ചിന്തകളെ മറച്ചുപിടിച്ചുകൊണ്ട് വിളറിയ ശബ്ദത്തിൽ ഞാൻ അറിയിച്ചു. ആരോടും ഞാനൊന്നും പറഞ്ഞില്ല. ചിരിക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. എന്റെ തലച്ചോറിൽ പതിയെ ഒരു കൊടുങ്കാറ്റ് രൂപം കൊള്ളുകയായിരുന്നു. അവൻ എന്തിനു ജീവിക്കണം? ഞാൻ പിന്നെയും എന്നോട് ചോദിച്ചു. അവൻ എന്റെ മകനാണ്. അവനെ ഞാനല്ലാതെ മറ്റാര് വളർത്തും? എല്ലാ കുറവുകളിലും ഞാൻ അവനെ സ്നേഹിക്കും. ഒരു ജീവൻ അതെങ്ങനെ നശിപ്പിക്കും? പക്ഷേ ബുദ്ധിയില്ലാത്ത ഈ കുഞ്ഞിനെ സമൂഹത്തിന് ആവശ്യമില്ല. മറ്റു കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ സ്നേഹിക്കുമെന്ന് കരുതുന്ന മാതാപിതാക്കൾക്ക് അവൻ ആവശ്യമില്ലാത്തവനാകുന്നു. ബുദ്ധിയുള്ള സഹോദരങ്ങൾക്ക് അവൻ ശല്യമാവുന്നു. പിന്നെ ആർക്കു വേണം? കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും കഥകൾ പ്രസംഗിക്കുന്നവർക്ക് മനസ്സിലാവുമോ അവൻ അനുഭവിക്കുന്ന നിസ്സഹായതാവസ്ഥ? നികൃഷ്ടനായി എല്ലാവരും

0: ാലും വെറുക്കപ്പെട്ടവനായി ജീവിക്കുക, അത് ഭാഗ്യമല്ല, ശാപമാണ്. ലോകമെന്തെന്ന്, വർണ്ണമെന്തെന്ന്, ഗാനമെന്തെന്ന്, പൂക്കൾ എന്തെന്ന് തിരിച്ചറിയാനാവാതെ ജീവിക്കുക. അങ്ങനെ ഒരാളെ ഈ ഭൂമിക്കും വേണ്ട. അവൻ ഭാരമാണ്, ഭാരം. ആനിയെയും കുഞ്ഞിനെയും കെയർ യൂണിറ്റിലേക്ക് മാറ്റിയിരുന്നു. ഞാൻ പതിയെ അകത്തുകടന്ന് ആരും അടുത്തില്ലാതിരുന്നൊരു വേളയിൽ അവന്റെ മുഖം ഒരിക്കൽ കൂടി കണ്ടു. എന്റെ സ്വപ്നങ്ങൾ ഒരു വികൃതരൂപം പ്രാപിച്ചു കിടക്കുന്നതായി എനിക്ക് തോന്നി. എന്റെ വിറയ്ക്കുന്ന വിരലുകൾ അവന്റെ കവിളിനെ തലോടി, പിന്നെ അവന്റെ മൂക്കും വായും ചേർത്തമർത്തി. അവനൊന്നു കരയാൻ പോലും ശ്രമിച്ചില്ല. ഒരു നേരിയ പിടച്ചിൽ എനിക്ക് അനുഭവപ്പെട്ടു. ഒരു കുഞ്ഞു ജീവൻ എന്റെ വിരലുകൾക്കിടയിലൂടെ ചോർന്നു പോകുന്നത് ഞാൻ അറിഞ്ഞു. അത് നിശ്ചലമായി. ഞാൻ വിയർപ്പിൽ കുളിച്ചിരുന്നു. ഒരു വെള്ളവിരിപ്പ് ഞാൻ അതിന്റെ മുഖത്തേക്ക് വലിച്ചിട്ടു. ഭാവിയിൽ ആത്മഹത്യ ചെയ്യാൻ കഴിയാതെ നിസ്സഹായനായി പോകുന്ന ഒരുവനെ സഹായിച്ചത് പാപമാണോ? പറയൂ, പാപമാണോ? എന്റെ ആനി മയക്കം വിട്ടുണരുമ്പോൾ, ശൂന്യമായ കട്ടിൽ കണ്ട് പൊന്നോമനയെ അന്വേഷിക്കുമ്പോൾ ഞാൻ എന്താണ് അവളോട് പറയേണ്ടത്? പറയൂ, ഞാൻ എന്താണ് പറയേണ്ടത്?
1: ഇന്നത്തെ കഥാനേരത്തിൽ ഇതുവരെ കേട്ടത് ബെന്യാമിൻ എഴുതിയ കഥ യുത്തനേസിയ, അവതരണം സരിതാ മാഹിൻ.
2: കഥാനേരം.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

0: സുവർണമലരുകൾ.
1: സുവർണമലരുകളിൽ സായൂജ്യം എന്ന ചിത്രത്തിനുവേണ്ടി പി സുശീലയും സംഘവും പാടിയ ഗാനം. യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് കെ ജെ ജോയുടെ സംഗീതം.

0: അതെ, ജാഗ്രത പോയാൽ കേസ് കേറി.
1: ഇല്ല, എന്റെ ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും ബാങ്കിൽ രജിസ്റ്റേർഡ്.
0: അപ്പോ
1: ഡിജിറ്റൽ പേയ്മെന്റിൽ തട്ടിപ്പ് നടക്കുന്നുവെങ്കിൽ അലർട്ട്സ് ലഭിക്കും ഉടനടി.
2: പക്ഷെ പണം പോയില്ലേ?
1: ഇല്ല ഇല്ല, പണം പോകില്ല. അശ്രദ്ധ കാണിച്ചില്ലെങ്കിൽ നഷ്ടം സഹിക്കേണ്ടി വരില്ല. പിന്നെ സമയത്ത് നൽകൂ പരാതി, നിങ്ങൾക്ക് കിട്ടും റീഫണ്ട് പരിഹാരമായി. RBI പറയുന്നു,
3: അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
4: സുവർണ മലരുകളിൽ മൂടൽ മഞ്ഞ എന്ന ചിത്രത്തിനായി എസ് ജാനകി പാടിയ ഗാനമാണ് ഇനി. പി ഭാസ്കരന്റെ വരികൾ, ഉഷാഖന്നയുടെ സംഗീതം.

സുവർണ മലരുകളാണ് ശ്രദ്ധാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അപ്പുണ്ണി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനം കേൾക്കാം. ഗാനരചന വിചു തിരുമല, സംഗീതം കണ്ണൂർ രാജൻ.

ആലോലം എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ, ക്ഷമിക്കണം, എസ് ജാനകി പാടിയ ഗാനം. കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് ഈണമൊരുക്കിയത് ഇളയരാജ.

ചിത്രം ഇനിയും എത്ര ദൂരം. ബി അരുന്ധതിയും കോന്നിയർ പ്രമോദും പാടിയത്. ഗാനരചനയും സംഗീതവും ഷാജികുമാർ.

0: യക്ഷഗാനം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുശീലയും പാടിയ ഗാനമാണ് കേട്ടത്. വയലാർ രാമവർമ്മയുടെ വരികൾ, എം എസ് വിശ്വനാഥന്റെ സംഗീതം.
1: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഇന്ന് രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
4: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയയ്ക്കാം.
3: വാട്സ്ആപ്പ് നമ്പർ

0: 9400224440
1: 9400224440
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

0: പരീക്ഷ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. പി ഭാസ്കരന്റെ വരികൾക്ക് എം എസ് ബാബുരാജിന്റെ സംഗീതം. സുവർണമലരുകൾ സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്.
1: ഓർമ്മകളുടെ സംഗീതം.
2: ഇന്ന് ഈ പരമ്പരയിൽ സംഗീത സംവിധായകൻ പ്രതാപ് സിംഗിന്റെ സംഗീത ജീവിതം. ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി. കവി പി പി രാമചന്ദ്രന്റെ പ്രശസ്തമായ കവിത ലളിതം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ആ കവിത അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഇതിലുമേറെ ലളിതമായി എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ. സ്വന്തം ജീവിതത്തെ ഏതാനും മധുര ഗാനങ്ങളിലൂടെ ലളിതമായി ആവിഷ്കരിച്ച ഒരു സംഗീത സംവിധായകന്റെ സംഗീത ജീവിതത്തെക്കുറിച്ചാണ് ഈ ഓർമ്മകളുടെ സംഗീതം.
3: സംഗീത സംവിധാനം സിനിമയിലേക്ക് ഞാൻ പോകേണ്ടി വരും എന്നുള്ളത് എൻ്റെ വിദൂര സ്വപ്നങ്ങൾ പോലും ഉണ്ടാകാത്ത കാര്യമാണ്. അതിന് എക്വിപ്പിളല്ല നമ്മൾ. ഒന്നിലെ ഒരു കറുതീർന്ന പാട്ടുകാരനായിരിക്കണം, അല്ലെങ്കിൽ സംഗീതം അഭ്യസിച്ചിരിക്കണം. ഇത് രണ്ടുതോളം പഠിക്കാതെ ഈ പുഴയിൽ വഞ്ചി കൊണ്ട് വഞ്ചിയിറക്കാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ല. സിനിമ എന്നുള്ളൊരു ചിന്ത തന്നെ ഇല്ല.
2: ഇത് പ്രതാപ് സിംഗ് പുറത്തിറങ്ങിയ 2-2 സിനിമകളിലെ വിരലിലെണ്ണാവുന്ന ഗാനങ്ങളിലൂടെ തന്നെ തൻ്റെ പ്രതിഭയുടെ മാറ്റെന്തെന്ന്

0: സംഗീതാസ്വാദകരെ ബോധ്യപ്പെടുത്തിയ സംഗീത സംവിധായകൻ. പിന്നിട്ട സംഗീത ജീവിത വഴികളിലൂടെ ഓർമ്മയുടെ ചൂട്ടും മിന്നിച്ച് പ്രതാപ് സിംഗിന്റെ യാത്ര ആരംഭിക്കുകയാണ്.
1: എൻ്റെ അമ്മയുടെ വീട്ടുകാരൊക്കെ സംഗീതത്തിൽ താല്പര്യമുള്ളവരായിരുന്നു.
0: കുടുംബത്തിൽ സംഗീതം പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും ആരും ശാസ്ത്രീയ സംഗീതത്തിന്റെ വഴിയെ പോയില്ല.
1: പക്ഷെ ഇന്ന് താല്പര്യമുള്ളവർക്കെല്ലാം പഠിക്കാനുള്ള സാഹചര്യങ്ങളും അന്നത്ര അധ്യാപകരൊന്നുമില്ല. പക്ഷേ ആ കൂട്ടത്തിൽ നിന്ന് എൻ്റെ അമ്മ ശാസ്ത്രീയ സംഗീതം പഠിച്ചു, അമ്മ സംഗീത അധ്യാപികയായി. അപ്പം മക്കൾക്കും ഞങ്ങൾക്ക് ആ താല്പര്യം പകർന്നു കിട്ടി. പക്ഷേ മക്കൾക്കൊന്നും സംഗീതം പഠിക്കണമെന്ന് തോന്നിയില്ല. അന്ന് ശാസ്ത്രീയ സംഗീതത്തിൽ നിന്ന് ചെറുപ്പക്കാർ കുറേ അകന്ന് നിൽക്കണൊരു കാലമാണ്. അത് നമുക്ക് പറ്റിയതല്ല എന്നുള്ളൊരു രൂപത്തിൽ അതിനെ സമീപിക്കണൊരു കാലമായതുകൊണ്ട് അതൊന്നും പഠിക്കണമെന്ന് തോന്നിയില്ല. അങ്ങനെ ഈ ചെറുപ്പക്കാരെ അല്ലെ പുതിയ തലമുറയെ ആകർഷിക്കണൊരു ശൈലിയിലല്ല അന്ന് അവരുടെ സംഗീത ആലാപനങ്ങളൊക്കെ. അപ്പോൾ അത് ഞങ്ങൾക്ക് സംഗീത അഭിനിവേശം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് പഠിക്കണമെന്ന് തോന്നിയില്ല. അതുകൊണ്ട് ഒരക്ഷരം പഠിച്ചിട്ടില്ല. പക്ഷെ കുടുംബമാണ്, ഞങ്ങൾ മക്കളെല്ലാവരും ഒരു സിനിമ കണ്ടു വന്നു കഴിഞ്ഞാൽ അതിലൊട്ട് യുൺമോളാൻ തുടങ്ങും. അങ്ങനെ എല്ലാവർക്കും താല്പര്യമുണ്ടായിരുന്നു.
0: ചെറായി എന്ന ജന്മദേശത്തിനും പറയത്തക്ക സംഗീത പൈതൃകമൊന്നും ഉണ്ടായിരുന്നില്ല.
1: ദേശത്തിൽ അങ്ങനെ പ്രത്യേക സംഗീത പാരമ്പര്യമൊന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ ഒന്നോ രണ്ടോ കൂട്ടരുണ്ടാവും. പിന്നെ ഞാറക്കലൊരു ഭാഗവതരുണ്ടായിരുന്നു, നായരമ്പലത്തൊരു ഭാഗവതരുണ്ടായിരുന്നു. അതൊക്കെ ഒരു 8 കിലോമീറ്റർ 10 കിലോമീറ്റർ തെക്ക് വശത്താണ്. അതല്ലാതെ എൻ്റെ പരിസരങ്ങളിലെ പിന്നെ മദ്ദളം വായിക്കണവർ, നാദസ്വരം വായിക്കണവർ, അങ്ങനെ രണ്ടോ നാലോ ആളുകളുണ്ടായിരുന്നു. അല്ലാതെ ഒരു സംഗീത പാരമ്പര്യമുള്ള ദേശമാണെന്ന് ചെറായിയെ പറഞ്ഞുകൂടാ.
0: ഹിന്ദി സിനിമാ ഗാനങ്ങൾ ഇടതടവില്ലാതെ ഒഴുകിയെത്തിയിരുന്ന ചെറുപ്പകാലം.
1: ചെറുപ്പകാലത്തിൽ കേട്ടിരുന്ന സംഗീതം അന്ന് ഇറങ്ങിയിരുന്ന ഹിന്ദി സിനിമകളിലെ പാട്ടുകളാണ്. പിന്നെ ചുരുക്കമായിട്ട് തമിഴ് സിനിമകളിലെ പാട്ടുകളും ഉണ്ട്. തമിഴ് സിനിമകളിലെ പാട്ടുകളേക്കാൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി വരുന്നത് ഹിന്ദി സിനിമയിലെ പാട്ടുകളാണ്. അന്ന് തമിഴ് സിനിമ കുറച്ച് ക്ലാസിക്കൽ ഓറിയൻറ്റഡ് ആയിരുന്നു പാട്ടുകളെന്ന്. ഹിന്ദിയിൽ അങ്ങനെയല്ല. ഹിന്ദിയിൽ മുഹമ്മദ് റാഫി, തലത്ത് മുഹമ്മദ് അതുപോലെയുള്ള ആളുകളുടെ ഒരു കാലമായിരുന്നെന്ന് ലതാ മങ്കേഷ്കർ. അപ്പോൾ നമ്മളുടെ മനസ്സിലെന്നും ഈ സംഗീതം എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ഹിന്ദിയിലെ പാട്ടുകാരെയാണ്. പിന്നെ മലയാളത്തിലന്ന് സ്വന്തമായി ട്യൂൺ ചെയ്ത് സംഗീതം ചെയ്തൊരു സിനിമ ഇറങ്ങണമെങ്കിൽ 60 കഴിയണമെന്ന് തോന്നുന്നു. 1960 വരെ അങ്ങനെയൊന്നുമില്ല. ഈ ഹിന്ദി സിനിമയിലെ ട്യൂൺ എടുത്തിട്ട് അതിനെ കവിത എഴുതി മലയാളത്തിലേക്ക് പാട്ടുണ്ടാക്കലാണ് അന്ന്. അപ്പോൾ ഹിന്ദിയാണ്, ഹിന്ദിയിലെ പാട്ട്, ഹിന്ദി സിനിമയിലെ പാട്ടുകളാണ് നമ്മുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത്.

0: ആദർശധീരനായിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു മൂത്ത സഹോദരൻ.
1: എൻ്റെ ജ്യേഷ്ഠൻ ഒരു ഇടതുപക്ഷക്കാരനാണെന്ന്, സത്യവ്രതൻ. അന്ന് ഇടതുപക്ഷക്കാരെന്ന് പറഞ്ഞാൽ ആളുകൾ വടിയെടുത്ത് തല്ലാനും ഓടിച്ചിരുന്ന കാലമുണ്ട്, 50-കളിലെ 40-കളിലെ അവസാനമൊക്കെ. അപ്പോൾ ജ്യേഷ്ഠൻ കോളേജ് പഠിക്കുമ്പോൾ തന്നെ ഈ രാഷ്ട്രീയത്തിൽ നടന്നിട്ട് പഠനമൊക്കെ ഉപേക്ഷിച്ച് മരിക്കണവരെ ആളങ്ങനെ കഴിഞ്ഞ ആളാണ്. അപ്പോൾ അന്ന് പാർട്ടി എം എൽ ആകാൻ ഇലക്ഷനൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അതിലൊന്നും താല്പര്യമില്ല, ഞാനിങ്ങനെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചോളെന്നൊക്കെ പറഞ്ഞു നിന്ന ഒരാളാണ്. അപ്പോൾ ജീവിതകാലം മുഴുവൻ അതിനുവേണ്ടി പ്രവർത്തിച്ച് ത്യാഗം സഹിച്ച് സ്വന്തം കുടുംബത്തിലെ താഴെയുള്ളവരെയും അദ്ദേഹത്തിൻ്റെ മക്കളെയൊക്കെ ഒരു വഴിക്ക് എത്തിക്കാൻ സാധിക്കാതെ മരിച്ചു പോയാളാണ്. അന്നങ്ങനെയാണല്ലോ അവരുടെ പ്രവർത്തനം, ശരിയായ മനുഷ്യൻ അതാണ്, അന്നങ്ങനെയാണ് പ്രവർത്തനം. അപ്പോൾ അതിൻ്റെയൊക്കെ ദുരന്ത ഫലങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ.
0: പാർട്ടി യോഗങ്ങളിലും പൊതുസമ്മേളനങ്ങളിലും ചെറുതായി പാടിക്കൊണ്ടാണ് സംഗീതരംഗത്തേക്ക് കടന്നു ചെല്ലുന്നത്.
1: അപ്പം ഈ ജ്യേഷ്ഠൻ്റെ പുറകെ നടക്കലാണ് ജോലി. കാരണം നമ്മളെവിടെ നോക്കിയാലും കാണുന്നത് പാവപ്പെട്ട ആളുകളല്ലേ, പണക്കാർ വളരെ ചുരുക്കം. അപ്പം ഈ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയല്ലേ സംസാരിക്കണത്. അപ്പോൾ ജ്യേഷ്ഠൻ എന്തിനു വിളിച്ചാലും ഞങ്ങളും പോകും, എന്താ പറയണമെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല, പോകും കൂടെ. അപ്പോൾ ഒരു മീറ്റിംഗ് വരുമ്പോൾ അവിടെ ഒരു മൈക്ക് സെറ്റ്

0: സ്ഥാപിച്ചിട്ടുണ്ടാവും, ആളുകൾ വന്നു കൂടിയിട്ടുണ്ടാവില്ല. അപ്പോൾ വന്നുകൂടിയ ആളുകളെ ഒരു സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മൂളാനറിയാവുന്നവരെ പാടാനറിയാവുന്നവരെയൊക്കെ വിളിച്ചിങ്ങനെ പാടിക്കും. ഞാൻ ചെറുതായിട്ടിങ്ങനെ പാടുമായിരുന്നു. പാട്ടുകൾ ഒരു പറ്റം ആളുകളെ ആകർഷിച്ചിട്ടുണ്ട്. ഇതിൽ സ്കൂൾ പഠനകാലത്ത് സ്കൂളിൽ വല്ല മീറ്റിങ്ങുകളിലൊക്കെ പാടിയിട്ടുണ്ടെന്നല്ലാതെ പുറത്ത് വേദികളിലൊന്നും സ്കൂൾ പഠനകാലത്ത് പാടിയിട്ടില്ല. പുറത്ത് വേദികളിൽ പാടിയിരുന്നത് സ്കൂൾ പഠിച്ചിട്ട്, ഈ സ്കൂൾ പഠനം കഴിഞ്ഞിട്ട് ഒരു 4 വർഷം ഇനി എന്ത് കോഴ്സിന് പോകണം, എങ്ങനെ പോകണം എന്ന് നമുക്ക് പറഞ്ഞു തരാൻ ആളില്ലാതെ മൂത്തവരൊക്കെ ഈ പ്രസ്ഥാനമായിട്ട് നടക്കുകയല്ലേ, ഒരു 4 കൊല്ലം ഒരു അനാഥാവസ്ഥയിൽ നടന്നൊരു കാലമുണ്ട്. അത് ട്യൂട്ടോറിയൽ എടുക്കും, ട്യൂഷൻ എടുക്കും, അങ്ങനെ നടന്ന കാലമുണ്ട്. ആ അവസരത്തിൽ ചില പാട്ടുകളൊക്കെ ഇങ്ങനെ ട്യൂൺ ചെയ്യും, അപ്പോൾ പാട്ടുകാരുമായിട്ട് പരിചയപ്പെടും. അപ്പോൾ ചില ഗാനമേളകൾക്ക് പാടാൻ അവസരം വരും. അതൊന്നും 2-3 ഉപകരണങ്ങളേ ഉണ്ടാവുള്ളൂ, ഒരു ഹാർമോണിയം, ഒരു തബല, ഇത് രണ്ടും. പാട്ടുകാരും ചിലപ്പോൾ പഠിച്ചത് ചെറായിലൊരു രാമവർമ്മ യൂണിയൻ ഹൈസ്കൂൾ, അവിടുത്തെ ഹെഡ് മാസ്റ്റർ പിന്നീട് KPCC പ്രസിഡൻ്റായിരുന്നു ഒരു KC എബ്രഹാം, അത് ഞങ്ങൾ പഠിപ്പിച്ച ഹെഡ് മാസ്റ്ററാണ്. അപ്പോൾ രാമവർമ്മ യൂണിയൻ ഹൈസ്കൂളിൽ പഠിച്ചു. അവിടെ 8, 9, 10, 7 വരെ പഠിച്ചത് ചെറായി തന്നെ ഒരു വേറൊരു ഹൈസ്കൂളുണ്ട്, ഇപ്പോൾ സഹോദര മെമ്മോറിയൽ എന്നാണ് പറയുന്നത്. മറ്റത് BVR സ്കൂളിൽ നിന്ന് എന്തോ പറഞ്ഞിരുന്നു, പേര് ഓർമ്മയില്ലെനിക്ക്. അപ്പോൾ അവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് രാമവർമ്മ ഹൈസ്കൂളിൽ പോയി പഠിച്ചു. 10 കഴിഞ്ഞപ്പോൾ സ്റ്റാൻഡ് സ്റ്റിൽ, പഠനം നിന്നു. എന്ത് ചെയ്യണം, എവിടെ പോകണം, സഹായിക്കാൻ ആരുമില്ല. അച്ഛൻ്റെ അമ്മയുടെയും വരുമാനം കൊണ്ട് പിന്നെ അംഗങ്ങളുണ്ടേ, എല്ലാവരുടെയും കാര്യങ്ങൾ നടക്കില്ല. അപ്പം ഇങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ ഈ പാട്ടിലേക്കും ശ്രദ്ധ തിരിച്ചു. ചില പാട്ടുകാരെയൊക്കെ പരിചയപ്പെട്ടു. അപ്പോൾ അവരൊന്ന് പാടുമ്പോൾ നമുക്കൊന്ന് പാടാൻ തോന്നും. അങ്ങനെ ചില ക്ലബുകളിലൊക്കെ പോയി പാടും. അല്ലാതെ ഒരു പ്രൊഫഷണൽ സിംഗറായിട്ട് ഒരിക്കലും പോകാൻ സാധിച്ചിട്ടില്ല. പോകാനുള്ള കാലിബറും ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചോളൂ. സാധാരണ ഒരു പാട്ടുകാരൻ.
1: ഇല്ലായ്മകളുടെ ആ കാലഘട്ടത്തിൽ ചെറായിയുടെ ചുറ്റുപരിസരങ്ങളിൽ സർഗധനരായ കലാകാരന്മാർക്ക് യാതൊരു പഞ്ഞവും ഉണ്ടായിരുന്നില്ല.
0: പറവൂർ അബ്ദുൽ ഖാദർ, ഒരു അപ്പുമാഷ്, അവരൊന്നും അങ്ങനെ പുറത്തറിയപ്പെടുന്ന ആളുകളല്ല. ലോക്കൽ നാട് കെടാമംഗല സദാനന്ദൻ എന്ന് പറഞ്ഞൊരാളുണ്ടായില്ലേ, അദ്ദേഹത്തിൻ്റെ നേരെ കസിൻ സിസ്റ്ററാണ് എൻ്റെ വൈഫ്. അപ്പോൾ ഈ സദാനന്ദചേട്ടൻ്റെ വീട്ടിൽ സദാനന്ദചേട്ടൻ ഒരുപാട് നാടകങ്ങൾ നിറക്കിയിട്ടുണ്ട്. സദാനന്ദചേട്ടൻ്റെ വീട്ടിൽ ഈ നാടകങ്ങൾ വരുമ്പോഴൊക്കെ റിഹേഴ്സലിനൊക്കെ ഞങ്ങൾ സ്ഥിരം സാന്നിധ്യമാണ്. കാലത്ത് മുതൽ വൈകുന്നേരം വരെ ചായ കുടിയും ഊണും ഒക്കെ അവിടെ തന്നെ, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള നാടക സമിതികളിൽ നമ്മളൊക്കെ പോയി ഇങ്ങനെ ഇരിക്കും. അതിനൊന്നും പാടാൻ പോയിട്ടില്ല. പിന്നെ അതിലെ പാട്ടുകാരാണ് പറഞ്ഞ ഈ അബ്ദുൽ ഖാദർ, പിന്നെ ഒരു അപ്പുമാഷ്, പിന്നെ അന്ന് ഇവിടുത്തെ ഇരിങ്ങാലക്കുടയിലൊരു സെബാസ്റ്റ്യൻ ജോസഫ് ഭാഗവതരുണ്ടായിരുന്നു, അദ്ദേഹം അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും അദ്ദേഹം അവിടെ അഭിനയിക്കാൻ വന്നപ്പോൾ അവരൊക്കെ ഭാഗവതന്മാരാണല്ലോ. അപ്പം ഞാനന്ന് വെറുതെ ഒരു പാട്ട് എഴുതി ട്യൂൺ ചെയ്തു. തൂ മന്ദഹാസം തൂകി വരും, മന്ദമാരുതിനിൽ ചാഞ്ചാടി വരും എന്ന് തുടങ്ങണ ഒരു പാട്ട് എഴുതി ട്യൂൺ ചെയ്തു. അപ്പോൾ അത് ഈ സെബാസ്റ്റ്യൻ ജോസഫ് ഭാഗവതരുടെ അനുജൻ സെബാസ്റ്റ്യൻ വർഗീസ് ഭാഗവതരുണ്ട്, അയാൾ ഹാർമോണിസ്റ്റാണ് ട്രൂപ്പിൽ, ചേട്ടൻ അഭിനയിക്കും. അപ്പോൾ ഈ വർഗീസ് ഭാഗവതർ എന്തൊക്കെ പാടി വന്നപ്പോൾ അവർക്കൊന്നും ഈ പുതിയ പാട്ടുകളൊന്നും അറിയില്ല. അന്ന് പുതിയ പാട്ടുകളെന്ന് പറയുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ കൂടി പാടിയപ്പോൾ അയാൾക്ക് വലിയ താല്പര്യം. അയാൾ എൻ്റെ ഇന്ന് പഠിച്ചെടുത്തു. പഠിച്ചെടുത്തിട്ട് എന്ത് ചെയ്തെന്ന് അറിയാമോ, ചേട്ടനെ പഠിപ്പിച്ച് ഇളയിടത്ത് റാണി നാടകത്തിലെ സ്റ്റേജിൽ ഈ സെബാസ്റ്റ്യൻ ജോസഫ് ഈ പാട്ട് രാഗങ്ങൾ വിസ്തരിച്ച്, ഇന്ദോളം എന്ന് പറഞ്ഞൊരു രാഗമാണ്, രാഗങ്ങൾ വിസ്തരിച്ച് പാടുമായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ മ്യൂസിക്കിലുള്ള എക്സ്പീരിയൻസ് ചുരുക്കം ചില സ്റ്റേജുകളിൽ പാടിയിട്ടുണ്ട്. വല്ല ചെറിയ നാടകങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്ന ചില നാടകങ്ങളുണ്ടല്ലോ, അതിനൊക്കെ ചില ട്യൂൺസ് ഉണ്ടാക്കും, വേറെ ആരും ഇല്ലാത്തത് കൊണ്ട്. അങ്ങനെയായിരുന്നു നമ്മുടെ ഒരു കരിയർ.
1: തട്ടിയും തടഞ്ഞും മുന്നേറിയ വിദ്യാഭ്യാസത്തിന് ശേഷം ഉദ്യോഗ പർവ്വത്തിലെത്തുന്നതിനിടെ കുറെ യാദൃച്ഛിക സംഭവങ്ങൾ അരങ്ങേറി. പ്രതാപ് സിംഗ് ആ കാലം ഓർക്കുന്നത് ഇങ്ങനെ.
0: ഈ 4 കൊല്ലം ആരുടെയും സഹായമില്ലാതെ ഇങ്ങനെ വെറുതെ നടന്നു മടുത്തപ്പോൾ മൂത്തൊന്നും ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ എൻ്റെ ഒരു ഡിസ്റ്റൻ്റ് റിലേറ്റീവാണ്. അപ്പോൾ മൂത്തൊന്നത്തെ ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജുണ്ട്, ഇന്ന് അവിടെ പോയി പഠിച്ചാലോ എന്നുള്ളൊരു ചിന്ത വന്നു. ചിന്ത വന്നു ഞാൻ ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ ചേട്ടാ, എനിക്കിങ്ങനൊരു ആഗ്രഹമുണ്ട്, ഞാൻ 4 കൊല്ലം വെറുതെ നടന്നു മടുത്ത്. അപ്പോൾ എന്നെ വീട്ടിൽ വിളിക്കണം.

0: പേര് തമ്പി എന്നാണ്. ആ തമ്പി, അതിനെന്താ കുഴപ്പം, നിനക്ക് മാത്രം മാർക്കൊക്കെ ഉണ്ട്, മാർക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, അപ്പം നമുക്കിവിടെ ചേരാം. അപ്പോൾ അതിനൊരു പണി, ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടുണ്ടോ? അപ്പം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ഡോക്ടറുടെ അടുത്ത് പോകണമെങ്കിൽ അതിനൊരു ഫീസ് കൊടുക്കണ്ടേ? എൻ്റെ കയ്യിൽ അതിന് ഫീസില്ല. അപ്പോൾ ഞാൻ ഡോക്ടറുടെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ തിരക്കൊഴിഞ്ഞ സമയത്ത് ഞാൻ അകത്ത് കയറി പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്തു നിന്ന് വരികയാണ്, എൻ്റെ ഉദ്ദേശം ഇതാണ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ അതിന് തരാൻ പൈസയില്ല. താങ്ക്സ് എന്ന് പറഞ്ഞൊരു വാക്കല്ലാതെ പകരം എനിക്കൊന്നും തരാനില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം ഡോക്ടറെ എന്ന് ചോദിച്ചു. അങ്ങനെ എൻ്റെ പേരൊക്കെ ചോദിച്ചു, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എഴുതി. അങ്ങനെ ഞാൻ മൂത്ത ഒന്നാം സ്റ്റാൻഡേർഡ് ട്രെയിനിങ് കോളേജിൽ ഒരു കൊല്ലം അവിടെ താമസിച്ചു. ഒരു വർഷം അവിടെ ടീച്ചർ ട്രെയിനിങ്, ടീച്ചർ നല്ല മാർക്കോട് കൂടി പാസ്സായി. പഠിക്കാൻ മിടുക്കനായിട്ട് പഠിക്കാൻ അവസരം കിട്ടാത്തതിലായിരുന്നു, ഞങ്ങളെല്ലാവരും പഠിക്കാൻ മിടുക്കരായിരുന്നു, വളരെ മിടുക്കരായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഈ അഡ്മാസ്റ്റർ പുസ്തകങ്ങൾ വരുത്തുമായിരുന്നു ലൈബ്രറിയിലേക്ക്, ഞങ്ങൾക്ക് വേണ്ടി മാത്രം. പക്ഷേ ഈ ചേട്ടൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം മൂലം അതൊക്കെ തടസ്സപ്പെട്ടു. അപ്പം അങ്ങനെ ടീച്ചർ ട്രെയിനിങ് പാസ്സായി നിൽക്കുമ്പോൾ വേറൊരവസരം വന്നത്, ചെറായിലൊരു പയ്യന് കൊടുങ്ങല്ലൂർ ശൃംഗപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു എൻജിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, അവിടെ ഒന്ന് ചേരണമെന്ന് മോഹം. അവന് മാർക്ക് കുറവാണ്. അത് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നത് കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിസ്റ്റുകാരത്തിയാണ്. അപ്പോൾ വീട്ടിൽ വന്ന് ജ്യേഷ്ഠൻ്റെ ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ കൊണ്ട് പോകാൻ വേണ്ടി വന്നു. വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞ്, ലെറ്ററൊന്നും വേണ്ട, ഞാൻ എൻ്റെ അനിയനെ വിടാം നിൻ്റെ കൂടെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരിക. വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ, താൻ എന്ത് ചെയ്യണ്ടോ? താൻ എന്ന് എസ് എൽ സി പാസ്സായി, ഞാൻ പാസ്സായിട്ട് ഇത്ര കൊല്ലമായി. പിന്നെ എന്ത് ചെയ്ത്? ഞാൻ നാലുകൊല്ലം അങ്ങനെ ട്യൂട്ടോറിയൽ ഒക്കെ നടത്തി, പിന്നെ ട്രെയിനിങ് പാസ്സായി, ടീച്ചേഴ്സ് ട്രെയിനിങ്. ഇപ്പം എന്ത് ചെയ്യണം? ഇപ്പോൾ ഒന്നുമില്ല. എന്നാൽ താനിവിടെ ചേരുള്ളൂ, താൻ ചേരുകയാണെങ്കിൽ ഇളം ചേർക്കാം. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറയില്ലേ? താൻ ചേരുകയാണെങ്കിൽ ഇളം ചേർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ വെറുതെ നടന്നു മടുത്താളല്ലേ, ഇപ്പോൾ ചെറായി നിങ്ങോട് പോരണം, ബോട്ടിൻ്റെ വലയിനൊക്കെ പോരണം, അതല്ലേ ആകാശം എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം എന്ന് ഉള്ള ധൈര്യത്തിൽ അതിനും ചേർന്നു. പിന്നെ ഒരു കൊല്ലം സിവിൽ എഞ്ചിനീയറിംഗ് പഠിത്. അപ്പോൾ അതിനൊക്കെ വളരെ ഹൈ, 8 വിഷയമുള്ളതിൽ 5 എണ്ണത്തിനും എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. 8 വിഷയമാണത് സിവിൽ എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സ്, കൊടുങ്ങല്ലൂർ ശൃംഗപുരം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, തമ്പുരാട്ടര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പോൾ അവിടെ ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ അവർക്കാണ് ആ പാഠം പഠിച്ചിട്ടാണ് ഈ ലെക്ചർ ചെയ്യണത്. അപ്പോൾ പിള്ളേർക്ക് മുഴുവൻ മനസ്സിലാവില്ല എഞ്ചിനീയറിംഗ്. അപ്പം ഞാനിടയ്ക്ക് കയറി ക്ലാസ് എടുക്കും. അങ്ങനെ ഞാനവിടെ വലിയ പോപ്പുലറായി. ഫീസ് ഒരു മാസമൊന്നും മുടങ്ങിയാലൊന്നും ചോദിക്കില്ല. അങ്ങനെ അത് കഴിഞ്ഞ് നിൽക്കുമ്പോൾ എനിക്ക് ടീച്ചറായിട്ട് ജോലി കിട്ടി. എഞ്ചിനീയറിംഗ് പാസ്സായി നിൽക്കുമ്പോൾ ആദ്യത്തെ അതിനു മുമ്പുള്ള ക്വാളിഫിക്കേഷൻ്റെ ബേസിൽ ജോലി കിട്ടി. അത് കളമശ്ശേരി അടുത്തൊരു സ്ഥലത്ത് കിട്ടി. അവിടെ നിന്ന് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ വേറൊരു സ്ഥലത്തേക്ക്. ഇങ്ങനെ 3 സ്കൂളിൽ, പ്രൈമറി സ്കൂളിൽ ഞാൻ 2 കൊല്ലം 3 സ്കൂളിലായിട്ട് ജോലി ചെയ്തു. അങ്ങനെ നിൽക്കുമ്പോൾ ഇവൻ്റെ ഈ എൻജിനീയറിംഗ് പഠിച്ചതിൻ്റെ ഓർഡർ വരികയാണ് തിരുവനന്തപുരത്ത് ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യാൻ. അവിടെ പോയി 3 മാസം ട്രേസർ എന്നുള്ളൊരു പോസ്റ്റിൽ ജോലി ചെയ്തു. അപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ നോക്കിയപ്പോൾ ഞാൻ അടുത്ത പ്രൊമോഷൻ എലിജിബിളാണ്. ഉടനെ എനിക്ക് പ്രൊമോഷൻ തന്നു, എന്നെ ആലുവയിലേക്ക് അയക്കും. ആലുവയിൽ സെക്കൻഡ് ഗ്രേഡ് ക്ലാസ്മാൻ. പിന്നെ ആലുവയിൽ ഞാൻ റിട്ടയർ ചെയ്യണവരെ 30 വർഷത്തോളം ആലുവയിൽ തന്നെ ഇരുന്നു. പ്രൊമോഷൻസ് വന്നെങ്കിലും ആലുവയിൽ തന്നെ ഇരുന്നു.
1: സിനിമാ രംഗത്തെത്തുന്നതും യാദൃശ്ചികമായി.
0: പണ്ട് നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. അതിൻ്റെ ഡയറക്ടർ എൻ എൻ പിഷാരടി ആയിരുന്നു. അതിൻ്റെ പ്രൊഡ്യൂസർമാരിൽ ഒരാൾ ഒരു ആലുവക്കാരൻ കരുണാരപിള്ള. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഒരു ബസ് സർവീസ് ഉണ്ട്, അതിനൊരു ഓഫീസൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ തമ്പി ഒരു നല്ല പാട്ടുകാരനാണ്. മുഹമ്മദ് റാവിയുടെ പാട്ട് അതുപോലെ തന്നെ പാടും. പാട്ടുകാർ ഇങ്ങനെ കാന്തം ആകർഷിക്കണ പോലെ നമ്മളെ തേടി അവരും വരും, അവരെ തേടി നമ്മളും പോകും എന്ന് പറഞ്ഞ പോലെ ഈ തമ്പി എന്ന് പറഞ്ഞ പാട്ടുകാരനുമായിട്ട് അടുപ്പായി. ഈ കരുണാരപിള്ളയുടെ മകൻ അടുപ്പായി. അവിടെ ആ ഒരു മുറിയിലിരുന്ന് ഞങ്ങൾ റിഹേഴ്സലൊക്കെ ചെയ്യും. ചില പരിപാടികൾ ഇടയ്ക്ക് വരും, അപ്പം ഞങ്ങൾ പോയി പരിപാടി കാണും. അപ്പോൾ ഈ പിഷാരടി ഇവരുടെ ഓഫീസിൽ ഇടയ്ക്ക് വരും. ഒരു ദിവസം പിഷാരടി വന്നപ്പോൾ ഇവിടെ റിഹേഴ്സൽ നടക്കുകയാണ്. അപ്പോൾ ഇതെന്താണ്, ആരാണത്? അപ്പം ഞാൻ ഹാർമോണിയൊക്കെ വായിക്കും. തന്നെ തനിയെ പഠിച്ചാണ് ഹാർമോണിയൊക്കെ, തനിയെ പഠിച്ചാണ് ഹാർമോണിയം വായിക്കും. തമ്പിപാടും ഞാനും.

0: പാടും. അങ്ങനെ ഇരിക്കുന്നതിനിടയ്ക്ക് പിഷാരടിക്ക് ഒരു സിനിമയുടെ ഓഫർ വരികയാണ്. പിഷാരടിയുടെ ഒരു പെങ്ങളുടെ മകനും വേറെ ആരോ കൂടി, പാർട്ടി ദരിദ്രമാണെന്ന് ആലോചിച്ചോളണം, വേറെ ആരോ കൂടി ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാൻ പ്ലാനിടുകയാണ്. പ്ലാനിട്ട് അങ്ങനെ ഇരുന്നപ്പോൾ പ്ലാനിട്ട് ആ കാര്യം ഈ ഓഫീസിൽ വന്നിരുന്ന് പറയുമ്പോൾ തമ്പി പറയണം, ഏയ് നമ്മുടെ പ്രതാപ മാഷ ട്യൂണൊക്കെ ഉണ്ടാക്കും. പ്രതാപ മാഷ് എന്നാണ്, കാരണം മാഷ് എന്നുള്ള വാല് നേരത്തെ വീണു പോയതാണ്, അത് അവസാനം വരെ വിട്ടിട്ടില്ല. പ്രതാപ മാഷ ട്യൂണുണ്ടാക്കും. പ്രതാപ മാഷ ആര്, അന്നുള്ള ഹാർമോണിയം വായിച്ചില്ലേ അവിടെ ഇരുന്ന്? അങ്ങനെ നാടകത്തിലൊക്കെ ട്യൂണുണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടൊക്കെ ഉണ്ട്. എന്താ നമുക്ക് അയള വെച്ചാല, ഇതവിടെ നടന്ന സംഭാഷണമാണ്. പിറ്റേ ദിവസം തമ്പി ഇതെന്നോട് വന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത്, ഇങ്ങനൊരു സിനിമ ഡയറക്ടറാണെന്നല്ലേ പറഞ്ഞത്? സിനിമ എന്ന് പറഞ്ഞ പിള്ളേർ കളികളാണ്, എന്ത് കണ്ടിട്ടാണ്, അങ്ങനെ എന്ത് കേട്ടിട്ടാണ് ഈ തീരുമാനിച്ചേക്കണേ? എന്നെ കൂട്ടി പറ്റില്ല തമ്പി, നമ്മുടെ ഉള്ളു വിറച്ചേ, എന്നെ കൊണ്ട് പറ്റില്ല തമ്പി എന്ന് പറഞ്ഞിട്ട്, അപ്പം ഇത് ഓഫീസിലുള്ളവർ കേട്ടിരിക്കില്ലേ, അവരെന്നെ തിന്നാൻ വന്നു. സാറ് പാട്ട് ഗാനം വിളക്കൊക്കെ നടന്നിട്ട് ഒരു സിനിമയിലൊരു ചാൻസ് തരുമെന്ന് വെച്ചാൽ സാറ് വേണ്ടെന്ന് പറഞ്ഞു, സാറ് എന്ത് മണ്ടനാണെന്ന് പറഞ്ഞ ഓഫീസർ വരെ എന്നെ വിളിച്ച് ചീത്ത പറയാൻ തുടങ്ങി. അവസാനം തമ്പി പോയി പിഷാരിയോട് ഇതൊക്കെ പറഞ്ഞു, ഇത് അങ്ങേര് അങ്ങനെ ഇതിനെ സിനിമയിലൊക്കെ ഒന്ന് സംഗീതം ചെയ്യാനുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് ഉണ്ടെന്നുള്ളൊരു ആത്മവിശ്വാസമൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും, അത് വെറുതെ എന്തിനാ അങ്ങനെ വിളിച്ചിട്ട് പേര് കളയണമെന്നൊക്കെയാണ് അങ്ങനെ ചോദിക്കണേ, എന്താ വേണ്ടേ അങ്ങനെയോട് നിങ്ങളുടെ വരാൻ പറയാൻ പറയും. അപ്പോൾ ഞാൻ പ്രഷാഡിയോട് പോയി സംസാരിച്ചു, സാറേ ഞാൻ ഇപ്പോൾ സിനിമയിൽ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഓടിച്ചാടി വരേണ്ട ആളാണ് ഞാൻ, പക്ഷേ ഞാനതിൻ്റെ പ്രായോഗിക വശങ്ങളും കൂടി നോക്കിയിട്ടേ പറയുള്ളൂ, എനിക്കിതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ഞാൻ അങ്ങനെ വലിയ പാട്ടുകാരനല്ല, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അതൊക്കെ ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പം ഞാൻ മൂലം സാറിനും എനിക്കും എൻ്റെ നാടിനും ചീത്തപ്പേരുണ്ടാവരുത്, അതുകൊണ്ട് അല്ലടോ താൻ വാ, താനൊന്ന് മദ്രാസിലേക്ക് വാ ഞങ്ങളുടെ കൂടെ, നമുക്ക് അവിടെ നോക്കാം എന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധമായി പിടിച്ച് രണ്ടാഴ്ച ലീവ് എടുപ്പിച്ച് മദ്രാസിലേക്ക് കൊണ്ടുപോവുകയാണ്.
1: മദ്രാസിൽ ചില അതിശയങ്ങൾ പ്രതാപ് സിംഗിനെ കാത്തിരിപ്പുണ്ടായിരുന്നു.
0: അവിടെ ചെന്നപ്പോൾ എനിക്ക് തോന്നി ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യേണ്ടി വരുമെന്ന്, കാരണം ഈ തമ്പി റെക്കമെൻഡ് ചെയ്തതല്ലേ, തമ്പിയെ ഞാനങ്ങനെ നിരാശപ്പെടുത്തും? തമ്പിക്ക് എന്നോടുള്ള സ്നേഹവും ആദരവും കൊണ്ടല്ലേ അത് ചെയ്തത്? ഇപ്പം എന്തോ ആവട്ടെ വരുന്നിടത്ത് വെച്ച് കാണാം, എന്നിട്ട് തീരുമാനം എടുത്തിട്ടാണ് പിന്നെ ഈ കൂട്ടത്തിൽ പോണത്. ആദ്യം എന്നോട് പറഞ്ഞിങ്ങനെ നമുക്ക് അർജുനെ വയ്ക്കാം, അർജുൻ എന്താ ചെയ്യണമെന്നൊക്കെ ഒന്ന് നോക്കിയിരുന്ന് പഠിക്കുക, അപ്പം നമുക്ക് അടുത്തതിനെ ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞ് നോണയൊക്കെ പറഞ്ഞാണ് എന്നെ കൊണ്ടുപോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഒന്നും നടക്കില്ലെന്ന്. അവിടെ ചെന്നപ്പോൾ ഭാസ്കരൻ മാഷാണ് പാട്ട് എഴുതേണ്ടത്, 4 ദിവസം കഴിഞ്ഞേ വരുള്ളൂ, എനിക്ക് 2 ആഴ്ചയുള്ള ലീവ്. അപ്പം എന്നോട് പറയണേ ട്യൂണുണ്ടാക്കാൻ പറ്റുമെന്ന് ആദ്യം. അത് മറ്റത് വിദൂര സ്വപ്നങ്ങൾ പോലും ഇല്ലാതിരുന്നാണ്, ഇതിനെന്ത് പറയണമെന്ന് എനിക്കറിഞ്ഞൂട, പാട്ടെഴുതി കിട്ടാതെ ട്യൂണുണ്ടാക്കാമെന്ന്, അതൊക്കെ മലയാളത്തിൽ ആരും ചെയ്തിട്ടില്ലെന്ന്.
1: പിൽക്കാലത്ത് പ്രചുര പ്രചാരമായ ഒരു സംഗീത നിർവഹണ ശൈലി ഇവിടെ ആദ്യമായി പരീക്ഷിക്കപ്പെടുകയായിരുന്നു. സ്വതന്ത്രമായി ചിട്ടപ്പെടുത്തിയ ഈണങ്ങൾക്കനുസരിച്ച് പിന്നീട് ഈരടികൾ സൃഷ്ടിക്കുന്ന സംഗീത നിർവഹണ സമ്പ്രദായത്തിന് മലയാള സിനിമയിൽ തുടക്കം കുറിക്കുന്നത് മുൾക്കിരീടം എന്ന സിനിമയിലെ ഗാനങ്ങളിലൂടെയാണ്.
0: അപ്പോൾ 4 ദിവസം ഉണ്ടല്ലോ, 4 പാട്ട് നമുക്ക് വേണം. ഓരോ ദിവസം മാഷിരുന്ന് ഒരു പാട്ടുണ്ടാക്കിയാൽ, ഒരു ട്യൂൺ ഉണ്ടാക്കിയാൽ നമുക്ക് ഭാസ്കർ മാഷ കൊണ്ട് എഴുതിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ ഏതായാലും ഞാൻ പറഞ്ഞു, ഞാൻ ഇതിന് ഒരുങ്ങി പുറപ്പെട്ടു വന്നു, ഇനി എന്ത് പറഞ്ഞാലും ചെയ്യാം, ഞാൻ ഇനി എന്ത് പണി പറഞ്ഞാലും ചെയ്യാം. ഒരു ഹാർമോണിയം സംഘടിപ്പിക്കാൻ പറഞ്ഞു, ഹാർമോണിയം
1: സംഘടിപ്പിച്ചു. 1967 ഡിസംബർ 22 റിലീസായ മുൾക്കിരീടം എന്ന എൻ എൻ പിഷാരടി സംവിധാനം ചെയ്ത സിനിമയ്ക്ക് വേണ്ടിയാണ് പ്രതാപ് സിംഗ് ആദ്യമായി സംഗീതമൊരുക്കിയത്. സത്യൻ, പി ജെ ആന്റണി, അടൂർ ഭാസി, ശാരദ തുടങ്ങിയ താരങ്ങൾ അഭിനയിച്ച ഈ ചിത്രത്തിൽ 4 ഗാനങ്ങളാണ് ഉണ്ടായിരുന്നത്. 4 ഗാനങ്ങളും വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത ഭാവ പശ്ചാത്തലങ്ങളിൽ ആവിഷ്കരിക്കേണ്ടത്.
0: സന്ദർഭം

0: സന്ദർഭം പറഞ്ഞു.
1: പ്രതാപ് സിംഗ് കഥ തുടരുന്നു.
0: അപ്പൊ ആദ്യത്തേതൊന്നും ഒരു പ്രേതം പാടുന്നത് പോലെ തോന്നുന്ന ഒരു പാട്ടാണ്. പ്രേതമല്ല പാടുന്നത്, പക്ഷേ പ്രേതമായിരിക്കുമെന്ന് തോന്നണം. അന്ന് പ്രേതഗാനങ്ങൾ പോപ്പുലറാണ്, പ്രേതഗാനങ്ങൾ പോപ്പുലറായിട്ടൊരു കാലഘട്ടമാണ്. അപ്പോൾ അതൊന്ന്. പിന്നെ ഒരു ഗ്രാമീണൻ പാടുന്ന ഒരു പ്രണയിനിയെ ഓർത്തിട്ട് പാടുന്ന ഒരു പാട്ട്, ഒരു ക്രിസ്ത്യൻ ഡിവോഷൻ സോങ്, പിന്നെ ഒരു ഡാൻസിനെ പറ്റിയ ഒരു സോങ്, ഇതാണ് നാലും. അപ്പോൾ ഞാൻ ഈ പ്രേതഗാനമാണ് ആദ്യം ഉണ്ടാക്കിയത്. അത് ഹാർമോണിയം വെച്ചിട്ട് പ്രേതഗാനം. അപ്പോൾ തമ്പി പറഞ്ഞു അത് കൊള്ളാലോ എന്ന് പറഞ്ഞ്, എന്നാൽ പിടിച്ചോ. അപ്പോൾ അന്ന് നൊട്ടേഷനൊക്കെ എഴുതി വെക്കേണ്ടത് ആർക്കറിയാം? ഞാൻ പറഞ്ഞു ഓർമ്മ വെച്ചോളണം, ഞാനും ഓർമ്മ വയ്ക്കാം. നൊട്ടേഷൻ പഠിച്ചിട്ടില്ലല്ലോ, സംഗീതം പഠിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആ ട്യൂൺ ശരിയാക്കി. പക്ഷേ ഒരു സാധനം ഒരു പാട്ടുകാരൻ്റെ പാട്ടുകാരിയുടെ വായിൽ നിന്ന് വരുമ്പോൾ, അത് ഉപകരണങ്ങളൊക്കെ കൂടി ചേർന്ന് വരുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് കാണാനുള്ളൊരു കഴിവില്ലാതെ ഇത് ഉണ്ടാക്കരുതെന്നാണ് ഞാൻ ഇപ്പോഴും അഭിപ്രായം പറഞ്ഞത്. ഞാനിതൊന്നും അറിയാതെ ഉണ്ടാക്കി, അതങ്ങനെ ചെയ്തു. എന്തോ എനിക്കങ്ങനെ തോന്നിച്ചു, നാല് ട്യൂൺ നാല് ദിവസം ഇരുന്നു ഇങ്ങോട്ട് ഉണ്ടാക്കി. ഇവർ രണ്ടുപേരും ഓക്കെ പറഞ്ഞ്. പിന്നെ എനിക്കെന്താ തർക്കം?

0: ഈരടികൾ എഴുതാൻ നിയുക്തനായത് സാക്ഷാൽ പി ഭാസ്കരനാണ്. പ്രതാപ് സിംഗിന്റെ ഓർമ്മകൾ.
1: അഞ്ചാം ദിവസം ഭാസ്കര മാഷ് വന്നു, വന്നപ്പോ നെഞ്ചു വിളക്കാൻ തുടങ്ങി. കാരണം അദ്ദേഹം അപ്പോഴേ എന്നെ പരിചയപ്പെടുത്തി. മ്യൂസിക് ഡയറക്ടർ ആരോ ദേ ഇരിക്കണ പ്രതാപ് സിംഗാണ്. പ്രതാപ് സിംഗോ? തന്റെ നാട് എവിടെയാണോ? ചിറായി. ചിറായിലെവിടെയാണോ? ഞാൻ സഖാവ് സത്യഗ്രഹൻ്റെ കയ്യിലാണ്. എടോ, തൻ്റെ വീട്ടിൽ ഞാൻ എത്ര പ്രാവശ്യം വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളങ്ങോട്ട് കമ്പനിയായി. തൻ്റെ അമ്മ എനിക്ക് എത്ര പ്രാവശ്യം ചോറും ചായയൊക്കെ തന്നിട്ടുണ്ടോ? കംഫർട്ടബിളായി. അപ്പോൾ ഒരു ഞാനൊന്നും പറഞ്ഞില്ല, പിഷാരടി എന്നെ പറഞ്ഞു ഒരു അപരാധം ചെയ്ത പോലെ. ഈ നാല് ദിവസം ഉണ്ടായപ്പോൾ വെറുതെ ഒന്ന് ട്യൂൺ ഉണ്ടാക്കി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു നാല് ട്യൂൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മാഷ് അതൊന്ന് കേട്ട് പറ്റുമെങ്കിൽ നമുക്കത് എടുക്കാം, അല്ലെങ്കിൽ കവിത എഴുതിയിട്ട് പാട്ടുണ്ടാക്കാം എന്നിങ്ങനൊരു താളത്തിലിട്ട് പറഞ്ഞു. ആദ്യം ഹാർമോണിയം വെച്ചു. അപ്പം അന്ന് തിരക്കില്ലാതെ പാടുമല്ലോ. കുളി കഴിഞ്ഞു, അതിൻ്റെ ട്യൂൺ അങ്ങോട്ട് കേട്ടിട്ടുണ്ടല്ലോ. പുള്ളിക്കത് അങ്ങോട്ട് ഭയങ്കര ഇഷ്ടമായി. ബാക്കിയുള്ള കേൾക്കണ്ടേ മാഷെ? എടോ, ഇത് കേട്ടില്ലേ, ഇനി ബാക്കിയുള്ളതും നമുക്ക് ചെയ്യാം. ഇന്ന് ഇപ്പം ഇതിന് പാട്ടെഴുതുക എന്ന് പറഞ്ഞ് അപ്പം തന്നെ ഇരുന്ന് പാട്ടെഴുതി. പാട്ടെഴുതി എന്നെ കൊണ്ടുവന്ന് പാടിച്ചു. എന്നിട്ട് പറഞ്ഞ് ഇനി വല്ല കടിച്ചപ്പെട്ടാത്ത അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ താനും പിഷാരടേയും കൂടി മാറ്റിക്കും. പിന്നെ ഉച്ചയ്ക്ക് വന്നെങ്കിൽ ഉച്ചയ്ക്ക് വന്ന് രണ്ടാമത്തെ പാട്ട് കേട്ടു. ഒരു പാട്ടിനും എതിരെ അഭിപ്രായം പറഞ്ഞില്ല. എല്ലാ പാട്ടിനും അങ്ങനെ കേട്ടിരുന്ന് എഴുതി ഇങ്ങോട്ട് തന്നു. അതാണ് എൻ്റെ ആദ്യത്തെ സിനിമാ പ്രവേശനം.

അത് കഴിഞ്ഞ് ജാനകി വിളിക്കാൻ പോകുന്നു. അപ്പൊ അത് നമ്മുടെ ഏതാണ്ടൊരു മല കയറാൻ പോണ പോലെയാണ്. ജാനകി വിളിക്കാൻ ഞാനും തമ്പിയും പിഷാരിയുടെയും കൂടി പോയി. അവിടെ ചെന്നപ്പോൾ ഉമ്മറത്ത് ഒരു ചൂലുകൊണ്ട് ഏതാണ്ടൊക്കെ ചെയ്തൊരു സാധാരണക്കാരി പെണ്ണ് നിൽക്കുന്നുണ്ട് അപ്പം അവിടെ കൊടുത്തിട്ട്. അപ്പം ഞങ്ങൾ കുറച്ച് എങ്കിൽ വന്നേ എന്തോ ചോദിച്ചവർ ജാനകി അമ്മയെ കാണുമെന്ന് പറയും. അവരൊന്നും മിണ്ടാതെ പോയി. വന്നത് ഇവിടെ ഇവർ തന്നെ. അത് തന്നെയാണ് അസ് ജാനകി. അപ്പം എത്രത്തോളം സിമ്പിളാണെന്ന്, എന്ത് എളിമയും വിനയമാണ്. അപ്പോൾ പറഞ്ഞ് പിഷാരടിയാണ് പറഞ്ഞത്, ഒരു സിനിമ ചെയ്യുന്നുണ്ട്, അതിൽ രണ്ട് പാട്ടുണ്ട്, അത് പാടാൻ വരണം, റിഹേഴ്സലിന് ഞങ്ങളുടെ ക്യാമ്പിൽ ഇന്നാവശ്യം വരണം. ഇദ്ദേഹമാണ് മ്യൂസിക് ഡയറക്ടർ, ഒരു പുതിയ ആളാണ്. ഇദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യുന്നത് ആർ കെ ശേഖറായിരിക്കും, റഹ്മാൻ്റെ ഫാദർ. അപ്പോൾ രണ്ട് പാട്ടുണ്ട്, വരണം എന്നൊക്കെ പറഞ്ഞ് ഏർപ്പാട് ചെയ്ത് പോന്നു. അതുപോലെ പറഞ്ഞ ദിവസം വന്നു ആർ കെ ശേഖർ.

0: മൂന്ന് രണ്ട് മൂന്ന് ഉപകരണങ്ങൾ ഒക്കെ വന്നു. വന്നപ്പോൾ ശേഖർ ഈ ട്യൂണൊക്കെ നമ്മളെ കൊണ്ട് ഒന്ന് നോക്കി ഒന്ന് ഹാർമോണിയത്തിലൊക്കെ വായിച്ചു. മിനിറ്റ് കൊണ്ട് പഠിക്കുന്ന ആളാണ് ഞാൻ ശേഖർ. അപ്പോൾ ഇവർ നമ്മുടെ അടുത്ത് ഇരുന്നിട്ട് അതൊന്ന് ചൊല്ലിത്തരും എന്ന് പറയണതൊക്കെ എന്തൊരു വിനയത്തിലാണെന്നറിയുമോ? അതാ ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ കേൾക്കില്ല, ചെവിയിൽ വീഴില്ല, അത്ര ലോലമായ ശബ്ദമാണ്. പാടിക്കൊടുത്തു, പാടി, അവിടെ ഇരുന്ന് പാടി, രണ്ട് പാട്ടും പഠിച്ച് പാടി. ശേഖറും അതൊക്കെ പഠിച്ചു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ശേഖറിനോട് ചെയ്തോളാൻ പറഞ്ഞെങ്കിലും ഒന്ന് രണ്ട് ബിറ്റ്സ് ഞാൻ ഉണ്ടാക്കിയിരുന്നത് നല്ലതാണെങ്കിൽ ചേർക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ചിലത് അങ്ങേർക്ക് ഇഷ്ടപ്പെട്ട് ചേർക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ റിഹേഴ്സൽ കഴിഞ്ഞ് അപ്പോൾ ഈ പാട്ടൊക്കെ തിരുത്തി കൊടുക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് വലിയ പരിചയമില്ലാത്തൊരു സ്ത്രീ എത്ര അടുത്തെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. ഇതിങ്ങനെ ഇരുന്നാലും ജാനകി പാടണം നമുക്ക് കേൾക്കില്ല, അത്ര ലോലമാണ് ശബ്ദം. പക്ഷേ അത് മൈക്രോഫോണിൽ കൂടി ഇങ്ങോട്ട് വരുമ്പോൾ പാടിക്കഴിഞ്ഞപ്പോൾ ജാനകി പറഞ്ഞു, നിറയെ മെലഡി ഇരിക്കേ എന്ന് പറഞ്ഞു ശേഖരൻ തലയാട്ടി.
1: ഈ ഗാനത്തിൻ്റെ കമ്പോസിങ്ങിനെ കുറിച്ച് ഗാനമാലപിച്ച ഗായികയ്ക്ക് അങ്ങേയറ്റത്തെ മതിപ്പായിരുന്നു. ആ മതിപ്പ് വർഷങ്ങൾക്കിപ്പുറത്ത് ആ ഗാനത്തിൻ്റെ ഈരടികൾ ആലപിച്ച് അവർ പ്രകടിപ്പിക്കുകയുണ്ടായി. എസ് ജാനകി.
2: കുളിച്ചിട്ട് കുളിക്കഴിഞ്ഞു കോടി മാറ്റിയ ശിശിരകാല ചന്ദ്രികേ. നല്ല പാട്ട്, വളരെ നന്നായിരിക്കും.
1: ഈ ഒരൊറ്റ ഗാനം മതി. പ്രതാപ് സിംഗ് എന്ന സംഗീത സംവിധായകന്റെ പേര് മലയാള ചലച്ചിത്ര സംഗീത ചരിത്രത്തിൽ ആദരപൂർവം അടയാളപ്പെടുത്താൻ. പ്രതാപ് സിംഗിൻ്റെതായി ആദ്യം ആലേഖനം ചെയ്യപ്പെട്ട ആ ചലച്ചിത്രഗാനം പൂർണ്ണരൂപത്തിൽ നമുക്കൊന്ന് കേൾക്കാം.

0: അതായിരുന്നു വന്നിട്ട്. അപ്പോൾ നമ്മൾ തന്നെ ഇത് മയക്കിക്കുഴിയിട്ട് വരുമ്പോഴേ, ഇത് നമ്മുടെ സന്തതിയാണോ, ഇത് എന്താണ് കേൾക്കുന്നത്, നിങ്ങളുടെ അനുഭവമില്ലല്ലോ. മാത്രമല്ല ഇത് അന്ന് ഓർക്കസ്ട്ര വായിക്കണവരൊക്കെ വായിച്ച് വായിച്ച് തഴമ്പിച്ച ആളുകളാണോ, കേമന്മാരാണോ, മഹാരഥന്മാരാണോ, ആർക്ക് ഷെഹറിൻ്റെ ഗ്രൂപ്പിലുള്ളതൊക്കെ. ഒരാൾ പോയിട്ട് പി വി ശ്രീനിവാസിനോട് പറഞ്ഞ് ചെറായി കേരളത്തിൽ നിന്നൊരു പയ്യൻ വന്നത് ഇങ്ങനെ ഒരു പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കേൾക്കണ്ടാന്നിട്ടാന്ന്. പിറ്റേ ദിവസം പി വി ശ്രീനിവാസ് സ്റ്റുഡിയോയിൽ വന്നേക്കണ ഈ പാട്ട് കേൾക്കാൻ. ഈ കുളി കഴിഞ്ഞെന്നുള്ളതിൻ്റെ കൂടെ ഞാനിട്ട ഹമ്മിങ്, കോറസ് ഹമ്മിങ്ങാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ കോറസിന് ആളുകൾ കണ്ടുപിടിക്കാൻ അവർക്ക് സാധിച്ചില്ല. അപ്പോൾ അവസാനം പിഷാരടി പറഞ്ഞു ജാനകി എന്നെ പാടിയാൽ മതി. ജാനകി അമ്മ അത് പാടിയിട്ട് തൊണ്ടയിടറി ഹൈ പിച്ച് പോണതാണ്. തൊണ്ടയിടറിയിട്ട് അവർ വിഷമിച്ച് കയറിപ്പോയിരുന്നു. പിന്നെ രണ്ടാമത് വന്നൊക്കെ പാടി അവിടെ നിന്ന് ഇവിടുന്ന് കട്ട് ചെയ്ത് ചേർത്താണ് ആ പാട്ട് ശരിയാക്കിയത്. അത് നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ പാളിച്ചത് വേറെ ആളെ വെക്കേണ്ടതായിരുന്നു. അപ്പം ഞാനീ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് മുഴുവൻ മനസ്സിൽ നിൽക്കുന്നതൊക്കെ ഹിന്ദി സിനിമയിലെ പാട്ടുകളാണ്. ഹിന്ദി സിനിമയിലെ പാട്ടുകൾ ഉള്ളെന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ. പിന്നെ നമ്മളീ കേൾക്കണതൊക്കെ 50 മുതൽ കേൾക്കണത്, ബൈജു ബാബുരൊക്കെ 52 ഭഗവാൻ ഭഗവാനൊക്കെ 52 സിനിമയിലാണ്. അപ്പം മനസ്സിൽ മുഴുവൻ അതാണ്. പിന്നെ ഈ സംഗീതം പഠിക്കാത്തത് കൊണ്ട് പൊള്യൂഷനില്ല. ഇത് പഠിച്ചാൽ രാഗം അതിൻ്റെ ഭാവം നമ്മളൊരു ട്രാക്കിൽ വീണ പോലെ കിടന്ന് ഇങ്ങനെ വിഷമിക്കും, കരകയറാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് പലർക്കും. കരകയറിയ ആളുകളൊക്കെ ഉണ്ട്, ദക്ഷിണാമൂർത്തിസ്വാമിയൊക്കെ അതിനപ്പുറത്തു നിന്ന് ചെയ്ത ആളുകളാണ്, ദേവരായ മാഷൊക്കെ. പക്ഷേ എല്ലാ ഭാഗവതർമാർക്കും ഒരു ലളിത ഗാനം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അത് പഠിക്കാത്തതുകൊണ്ട് എൻ്റെ മനസ്സിലുള്ള ഇതായിരുന്നു. അപ്പോൾ 4 ഭാസ്കർ മാഷ്ക്ക് ഇഷ്ടമായി.
1: ചിത്രത്തിലെ മറ്റ് ഗാനങ്ങളുടെ അണിയറ വിശേഷങ്ങൾ ഓർത്തെടുത്ത് സംസാരിക്കുകയാണ് പ്രതാപ് സിംഗ്.
0: രണ്ടാമത്തെ പാട്ട് ഒരു ഡാൻസ് പാട്ടായിരുന്നു. ഡാൻസ് പാട്ട് കനകസ്വപ്ന ശതങ്ങൾ വിരിയും കദളീ സുമവന കഞ്ഞിക ഞാൻ. അത് എനിക്ക് വിവരിച്ച് തന്നത് കഥാനായിക ഊമപ്പെണ്ണാണ്. ഊമപ്പെണ്ണ് ഒരു ദിവസം ഒരു സ്വപ്നം കാണുന്നു. സ്വപ്നം കാണുമ്പോൾ ഇത് മേഘങ്ങളുടെ ഇടയിൽ കൂടിയൊക്കെ ഓടി നടക്കുന്നതും നൃത്തം ചെയ്യുന്നതാണ്. അവസാനം പാട്ട് നന്നായെങ്കിലും സിനിമയിൽ വന്നപ്പോൾ അത് സാധാരണ ഒരു സ്റ്റേജിൽ ഒരു പെണ്ണ് നിന്ന് ഡാൻസ് ചെയ്യണത് പോലെ വന്നു. പാട്ട് നന്നായി, പാട്ടെല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ നൃത്തഗാനത്തിന് ഒരു ഫാസ്റ്റ് അതുണ്ടാക്കി, ഒരു മോഹനം. അപ്പോൾ നമ്മുടെ മനസ്സിലും ഈ കേട്ട് കേട്ട് കേട്ട രാഗങ്ങൾ പതിഞ്ഞിട്ടുണ്ട്, പഠിച്ചല്ല. അപ്പോൾ നമുക്കറിയാം ഇത് ഇന്ന വഴിക്കാണല്ലോ ഇവൻ പോണതെന്ന്, നമുക്കറിയാം പോക്ക് കാണുമ്പോൾ അറിയല്ല. അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് ചില ഹാഫ് നോട്ടൊക്കെ കൊടുക്കും, വഴിയിലുള്ളവനൊക്കെ ഒന്ന് തോണ്ടി വിടും. എന്നോട് പ്യുവർ രാഗമായിട്ട് ഞാൻ ചെയ്യണ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കി.
1: ഗായിക എസ് ജാനകി.

0: പിന്നെ അതേ രാഗത്തിൽ തന്നെ ഈ ഗ്രാമീണൻ്റെ പാട്ടുണ്ടാക്കി, കൂകാത്ത പൂങ്കുയിലേ മാനസവേണുവിൽ പാടാത്ത പാട്ടുമായി തേടുന്നതാരയോ നീ. അപ്പോൾ അത് മെയിൽ വോയിസ്. ആ അതിനിടയ്ക്ക് വേറൊരു ഡെവലപ്മെൻ്റ് ഉണ്ടായത്, ഈ രണ്ട് മെയിൽ വോയിസ് യേശുദാസിനെ ഏൽപ്പിച്ചിരുന്നു. യേശുദാസ് വരാമെന്ന് വെച്ചു, അതിനിടയ്ക്ക് നാട്ടിൽ പോകണമെന്ന് പറഞ്ഞു. നാട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം യേശുദാസിൻ്റെ മറുപടി ഒന്നുമില്ല. എനിക്കല്ല, പിഷാരിയാണൊക്കെ ഹാൻഡിൽ ചെയ്യണത്. പിഷാരിക്ക് ദേഷ്യം കയറി, തമ്പി പാടിയാൽ മതി എന്ന് പറഞ്ഞു. തമ്പി നല്ല പാട്ടുകാരനാണ്. അപ്പോൾ തമ്പി പാടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെന്ത് വരും? ആ സന്തോഷമല്ലേ, കാരണം എന്നെ ഇതിൽ കയറ്റിയ ആളല്ലേ. അപ്പോൾ അയാൾക്ക് ഒരു അവസരം അങ്ങനെ വന്നു. ഈ തമ്പി ഹിന്ദിപ്പാട്ടുകൾ മാത്രം പാടി ശീലിച്ച ആളാണ്, മലയാളം പാട്ടുകൾ തമ്പി പാടാറേ ഇല്ല. അതിൻ്റെ ഒരു കുറവ് ഞങ്ങളെപ്പോലുള്ളവർക്ക് കേട്ടറിയാം. പക്ഷേ അത് വേറൊരു മലയാളം പാട്ട് പാടി ശീലമുള്ളൊരു പാട്ടുകാരനായിരുന്നെങ്കിൽ അതെങ്ങനെ വരുമായിരുന്നുള്ളത് അത് പരിചയമുള്ളവർക്കറിയാം, അത്രയേ ഉള്ളൂ. കൂകാത്ത പൂങ്കുയിലേ, കൂകാത്ത പൂങ്കുയിലേ മാനസ വേണുവിൽ പാടാത്ത പാട്ടുമായി തേടുന്നതരയോ നീ. പ്ലെയിനാണ്, ഒരു സംഗതിയില്ല.
1: തമ്പി എന്ന ചന്ദ്രശേഖരൻ പിള്ള പാടിയ പ്രസാദപൂർണമായ ഗാനം.

അത് അന്ന് ഇരിക്കുമ്പോൾ ഒരു വലിയ ഹോളാണ്, എല്ലാവരും നിരന്നിരുന്നിട്ട് പാട്ടുകാരൻ വേറെ ഇരിക്കും ഒരു ഇതിൽ മൈക്കൊക്കെ വെച്ചിട്ട്, ബാക്കിയുള്ളവരൊക്കെ ഒന്നിച്ചിങ്ങനെ ഇരുന്നിട്ട് എല്ലാവരും അതിനു മുമ്പ് റിഹേഴ്സൽ ചെയ്യുക. ഈ ഷേഖറിൽ റിഹേഴ്സൽ കൊടുക്കും, റിഹേഴ്സൽ കൊടുത്തിട്ട് ഏതാണ്ട് പെർഫെക്റ്റ് ആകുമ്പോഴാണ് പിന്നെ പിന്നെ ആർക്കെങ്കിലും ഒരാൾക്ക് തെറ്റിയാലും എല്ലാവരും ഇത് റിപ്പീറ്റ് ചെയ്യണം. അന്ന് പുതിയ ടെക്നിക്സൊന്നും വന്നിട്ടില്ല, റെക്കോർഡിങ് ടെക്നിക്സൊന്നും വന്നിട്ടില്ല. പക്ഷെ ഒരു ഗുണമുള്ള എന്താണെന്ന് വെച്ചാൽ, അന്ന് പാട്ടുകാരൻ പാട്ടിൻ്റെ ആത്മാവ് അറിഞ്ഞു പാടും, വായനക്കാരൻ വായിക്കണതിൻ്റെ ആത്മാവ് അറിഞ്ഞു വായിക്കും. ഇന്ന് കഷണം കഷണം കഷണമായിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻവോൾവ്മെൻറ്റ് അന്നത്തത്രയും ഇന്ന് ഉണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. ഇൻവോൾവ്മെൻറ്റിലധികം നമുക്ക് കേട്ടറിയായി.

0: പിന്നെ ഒരു ചർച്ച് സോങ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഇദ്ദേഹം എനിക്കൊരു എക്സാമ്പിൾ കാണിച്ചു തന്നു, കേൾപ്പിച്ചു തന്നു. ദോസ്ത് ദോസ്ത് നാരഹ എന്ന് പറഞ്ഞു.
1: ഓർമ്മകളുടെ സംഗീതം സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ഇനി 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
2: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക മലയാള ദിനപത്രത്തിൻ്റെ 140th സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സന്ദർശനത്തോടനുബന്ധിച്ച് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് അല്പസമയത്തിനകം. പരിപാടിയുടെ 134th പതിപ്പാണിത്. രാവിലെ 11 ആകാശവാണിയിലൂടെയും ദൂരദർശൻ്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ എയർ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക പരിഭാഷ നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ ഉപജീവന ഭത്ത 3 മാസത്തേക്ക് കൂടി തുടരാൻ മന്ത്രിമാരായ ടി സിദ്ദിഖ്, KM ഷാജി എന്നിവരുടെ നേതൃത്വത്തിൽ കലക്ട്രേറ്റിൽ ചേർന്ന അവലോകന യോഗം തീരുമാനിച്ചു. ദുരന്തബാധിതർക്ക് സ്വന്തമായി വരുമാനമാർഗം കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണിത്. പുനരധിവാസ പദ്ധതികളുടെ പൂർണ്ണമായ അവലോകനവും പ്രവർത്തനങ്ങൾ ഏത് ഘട്ടത്തിലാണ് എന്നത് സംബന്ധിച്ച വിലയിരുത്തലും യോഗത്തിൽ നടത്തി. ടൗൺഷിപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തൊഴിലാളികളുടെ കുറവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. 2300 തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 900 പേർ മാത്രമാണ് ജോലി ചെയ്യുന്നത്. കൂടുതൽ തൊഴിലാളികളെ കൊണ്ടുവന്ന് പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് യോഗം നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻ മന്ത്രി TU കുരുവിളയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് കോതമംഗലം ചേലാട് സെൻറ് സ്റ്റീഫൻ ബഥേനിയ പള്ളിയിൽ നടത്തും. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു 89-കാരനായ അദ്ദേഹത്തിൻ്റെ അന്ത്യം. 2 മാസത്തെ ഒഴിവുകാലത്തിനുശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ നാളെ തുറക്കും. എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ പ്രവേശനോത്സവം ഉണ്ടായിരിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം നാളെ രാവിലെ 9:30 തിരുവനന്തപുരം പട്ടം ഗവൺമെൻറ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ N ഷംസുദ്ദീൻ, K മുരളീധരൻ, CP ജോൺ, ജനപ്രതിനിധികൾ, കലാ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. കാസർഗോഡ് ജില്ലാതല പ്രവേശനോത്സവം നാളെ രാവിലെ കൈക്കോട്ടുകടവ് പൂക്കോയത്തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. കോഴിക്കോട്

ജില്ലാതല പ്രവേശനോത്സവം നടുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്യും. SSLC പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാലയങ്ങളെയും വിദ്യാർത്ഥികളെയും സയൻസ് ഇൻസ്പയർ അവാർഡ് ജേതാക്കളെയും ജില്ലാ പഞ്ചായത്ത് ആദരിക്കും. സംസ്ഥാനത്ത് ജൂൺ 9 അർദ്ധരാത്രി ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് മീൻപിടുത്ത വിലക്ക്. സംസ്ഥാന തീരക്കടലിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്താം. മത്സ്യസമ്പത്ത് സംരക്ഷിച്ച് ശാസ്ത്രീയ മത്സ്യബന്ധനത്തിന് വഴിയൊരുക്കാനാണ് ട്രോളിംഗ് നിരോധനമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. ട്രോളിംഗ് നിരോധനകാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങളിലെ തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും പീലിംഗ് തൊഴിലാളികൾക്കും സൗജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിച്ചു വരികയാണ്. ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിൽ ഇന്ത്യൻ നാവികസേന പാക് നാവികസേനയെ അവരുടെ തുറമുഖങ്ങളിൽ തളച്ചിട്ടതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ലക്നൌവിൽ ഓപ്പൺ എയർ നാവിക മ്യൂസിയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാജ്യരക്ഷാമന്ത്രി. തമിഴ്നാട്ടിൽ വിപ്പ് ലംഘിച്ച് കൂറുമാറി വോട്ട് ചെയ്ത 4 MLA മാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് AIADMK വിപ്പ് SS കൃഷ്ണമൂർത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കണ്ടു. പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് തമിഴക വെട്രി കഴകത്തിൽ ചേർന്നത് കുതിര കച്ചവടമാണെന്നും വിപ്പ് ലംഘിച്ച് TVK ഗവൺമെന്റിന് അവർ വോട്ട് ചെയ്യുകയായിരുന്നെന്നും കൃഷ്ണമൂർത്തി ഗവർണറെ അറിയിച്ചു. വിഷയത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും കൃഷ്ണമൂർത്തി പറഞ്ഞു. ഇന്ത്യ പോസ്റ്റ് ഡാക് സേവ ഗിഫ്റ്റ് സ്കീമിന് കീഴിൽ സമ്മാനങ്ങളും റിവാർഡുകളും വാഗ്ദാനം ചെയ്യുന്ന വ്യാജ വീഡിയോ സന്ദേശം സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്നതായി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ഭാഗ്യക്കുറി നറുക്കെടുപ്പ്, ഡാക് സേവ ഗിഫ്റ്റ് ഓഫർ എന്നിവയുമായി ഇന്ത്യ പോസ്റ്റിന് ബന്ധമില്ലെന്ന് PIB ഫാക്ട് ചെക്ക് യൂണിറ്റ് വ്യക്തമാക്കി. സംശയാസ്പദമായ ലിങ്കുകളിലോ വെബ് പേജുകളിലോ ക്ലിക്ക് ചെയ്യരുതെന്നും ആധാർ പോലെ വ്യക്തിഗത വിവരങ്ങൾ പങ്കുവെക്കരുതെന്നും PIB ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പശ്ചിമ നാവിക കമാൻഡ് മേധാവിയായി വൈസ് അഡ്മിറൽ സഞ്ജയ് വത്സ്യായൻ ചുമതലയേറ്റു. ന്യൂഡൽഹി നാവികസേന ആസ്ഥാനത്തെ വൈസ് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു അദ്ദേഹം. പുതുതായി നിയമിതനായ സംയുക്ത സേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണ്യയ്ക്ക് ന്യൂഡൽഹിയിൽ ഗാർഡ് ഓഫ് ഓണർ നൽകി. സൗത്ത് ബ്ലോക്ക് ലോൺസിലായിരുന്നു ഗാർഡ് ഓഫ് ഓണർ. കർണാടക മുഖ്യമന്ത്രിയായി DK ശിവകുമാർ ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് ബംഗളൂരുവിലെ ലോക്ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഉപമുഖ്യമന്ത്രിയായിരുന്ന DK ശിവകുമാറിനെ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം പുതിയ നേതാവായി തിരഞ്ഞെടുത്തിരുന്നു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ രാജിയെ തുടർന്നാണ് യോഗം ചേർന്നത്. സിദ്ധരാമയ്യയും DG പരമേശ്വറും ചേർന്ന് അവതരിപ്പിച്ച പ്രമേയം സാമാജികർ ഏകകണ്ഠമായി അംഗീകരിക്കുകയും അദ്ദേഹത്തെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുകയും ചെയ്തുവെന്ന് AICC ജനറൽ സെക്രട്ടറി KS വേണുഗോപാലാണ് പ്രഖ്യാപിച്ചത്. ശിവകുമാർ ഗവർണർ താവർചന്ദ് ഗലോട്ടിനെ സന്ദർശിച്ചതിന് ശേഷം ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചു. 15 മന്ത്രിമാർ ആദ്യഘട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ആഗോള പശ്ചാത്തലത്തിലും ഇന്ത്യൻ സമ്പദ് മേഖല കരുത്തോടെ നിലനിൽക്കുകയാണെന്ന് ധനമന്ത്രാലയത്തിന്റെ പ്രതിമാസ സാമ്പത്തിക അവലോകനം വ്യക്തമാക്കി. വിദേശ നാണ്യ വിനിമയ ശേഖരം ഭദ്രമാണെന്ന് മെയ് മാസത്തെ അവലോകനം പറയുന്നു. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുമ്പോഴും സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിക്കുകയും ചെയ്യുമ്പോഴും അതിനെയെല്ലാം അതിജീവിക്കാൻ ഇന്ത്യൻ സമ്പദ് മേഖലയ്ക്ക് കഴിയുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. കോംഗോയിലും ഉഗാണ്ടയിലും എബോള പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് യാത്രാ നിരോധനം ഏർപ്പെടുത്തുകയും അതിർത്തികൾ അടയ്ക്കുകയും ചെയ്ത രാജ്യങ്ങൾ നടപടി പുനഃപരിശോധിക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനം ഗബ്രിയേസസ് അഭ്യർത്ഥിച്ചു. നടപടികൾ പകർച്ചവ്യാധി നിയന്ത്രണം കൂടുതൽ ദുഷ്കരമാക്കുമെന്ന് പ്രതികരണ നടപടി തടസ്സപ്പെടുത്തുമെന്നും കിഴക്കൻ കോംഗോയിലെ ഗുനിയയിൽ അദ്ദേഹം പറഞ്ഞു. കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക്ലോർ ആർട്ട് ഗ്യാലറി നാളെ രാവിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. PM ഉഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച സർവകലാശാല സെനറ്റ് ഹാൾ, സെമിനാർ കോംപ്ലക്സ്, ആധുനികവൽക്കരിച്ച 40 സ്മാർട്ട് ക്ലാസ് മുറികൾ എന്നിവയും ഗവർണർ ഉദ്ഘാടനം ചെയ്യും. മുതിർന്ന കോൺഗ്രസ് നേതാവും UDF കോഴിക്കോട് മുൻ ജില്ലാ ചെയർമാനും KPCC അംഗവുമായ K. ബാലനാരായണൻ പേരാമ്പ്രയിൽ അന്തരിച്ചു. 70 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം വൈകിട്ട്. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന് കീഴിലെ ഇൻസ്പയർ മാനക് പുരസ്കാര ദേശീയതല മത്സരത്തിലേക്ക് കണ്ണൂർ ജില്ലയിലെ 3 വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്തു. സംസ്ഥാനതല മത്സരത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത 5 പേരിൽ 3 പേരും കണ്ണൂർ ജില്ലക്കാരാണ്. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ

0: ഫൈനലിൽ ഇന്ന് കാലിക്കറ്റ് എഫ് സി ഗോകുലം കേരള എഫ് സിയെ നേരിടും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:00 മത്സരം. 2020 അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിലെ രണ്ടാം മത്സരത്തിൽ ബ്രിസ്റ്റോളിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ 26 റൺസിന് തോൽപ്പിച്ചു. ഇതോടെ 3 മത്സര പരമ്പര 1-1 സമനിലയിലായി. പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ചൊവ്വാഴ്ച ടോണ്ടണിലാണ്. IPL ക്രിക്കറ്റ് ഫൈനൽ ഇന്ന് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വൈകിട്ട് 7:30 മത്സരം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ഡബിൾസ് ഫൈനലിൽ സ്വാത്വിക് സായ്രാജ് റംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഇന്ന് ഇന്തോനേഷ്യൻ ജോഡിയെ നേരിടും. സൗത്ത് കൊറിയൻ താരങ്ങളെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ സഖ്യം ഫൈനലിലെത്തിയത്. ഹോങ്കോങ്ങിൽ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലെ ഡെക്കാത്ലണിൽ ഗുജറാത്ത് വൽസാദിലെ രാഹുൽ ജാഖർ സ്വർണം നേടി. ദേശീയ റെക്കോർഡോടെയാണ് മെഡൽ നേട്ടം. അന്തരിച്ച മുൻ കോഴിക്കോട് മേയറും സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റുമായ TP ദാസന്റെ ഭൗതിക ശരീരം ഉച്ചയോടെ മാവൂർ റോഡ് ശ്മശാനത്തിൽ സംസ്കരിക്കും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, LDF കൺവീനർ TP രാമകൃഷ്ണൻ തുടങ്ങിയവർ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. കണ്ണൂർ ജില്ലയിലെ ദേശീയപാത നിർമ്മാണ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക സംഘം രൂപീകരിക്കുമെന്ന് ജില്ലാ കലക്ടർ P വിഷ്ണുരാജ് അറിയിച്ചു. ബന്ധപ്പെട്ട വകുപ്പുകളുടെയും ദേശീയപാത അതോറിറ്റിയുടെയും ഉദ്യോഗസ്ഥർ സംഘത്തിലുണ്ടാകുമെന്ന് ജില്ലാ വികസന സമിതി യോഗത്തിൽ കലക്ടർ പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 10:00 കഴിഞ്ഞ് 24:54. 438.6 മീറ്ററിൽ 684 kHz പ്രഭാത പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം 11:00 ആരംഭിക്കും.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 54:35. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ രണ്ടാമത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രക്ഷേപണം കേൾക്കാം ജലീറിലെ.

0: ഓട്ടമാണ്. വെറും 2 ദിവസത്തിനുള്ളിൽ പുരുഷന്മാരുടെ 100 മീറ്റർ ഓട്ടത്തിലെ ദേശീയ റെക്കോർഡ് 3 തവണ തകർന്നു. ഈ നേട്ടം കൈവരിച്ച 2 അത്ലറ്റുകൾ ഗുരീന്ദർവീർ സിംഗും അനിമേഷ് കുജൂറുമാണ്. ഇത്തവണ മൻ കി ബാത്ത് പരിപാടിയിൽ ഈ 2 അത്ലറ്റുകളുമായി സംസാരിക്കാമെന്ന് ഞാൻ കരുതുന്നു. ഹലോ അനിമേഷ്. ഹലോ ഗുരീന്ദർവീർ. നമസ്കാരം. സത് ശ്രീ അകാൽ.
1: നമസ്കാരം സാർ. നമസ്കാരം.
2: നമസ്കാരം സാർ.
0: നിങ്ങളൊരു മികച്ച നേട്ടമാണല്ലോ കൈവരിച്ചത്. നിങ്ങളുടെ കൂട്ടുകെട്ടും ഒരു മികച്ച നേട്ടം കൈവരിച്ചു. സംഗീതത്തിൽ നമ്മൾ ജുഗൽബന്ദി കണ്ടിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ കായിക മത്സരങ്ങളിലും ഇങ്ങനെ ജുഗൽബന്ദി കാണുന്നു. ഒരാൾ വെല്ലുവിളി ഉയർത്തുമ്പോൾ മറ്റേയാളത് ഏറ്റെടുക്കുന്നു, അത് വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങളുടെ വിഷയം വളരെ രസകരമായിരുന്നു. മൻ കി ബാത് ശ്രോതാക്കൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ചും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
1: ഹലോ സാർ, എൻ്റെ പേര് അനിമേഷ് കുജൂർ. 200 മീറ്ററിലും 400 മീറ്ററിലും ഞാൻ ദേശീയ റെക്കോർഡ് ഇടവയാണ്. ഞാൻ ഛത്തീസ്ഗഡ്കാരനാണ് സാർ. ഇപ്പോൾ ഞാൻ ഒഡീഷയ്ക്ക് വേണ്ടി കളിക്കുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ഒരു ഏഷ്യ മെഡലും വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിൽ മെഡലും നേടി. 2021 സ്കൂളിൽ നിന്ന് പാസ്സായപ്പോൾ ഞാൻ അത്ലറ്റിക്സ് ആരംഭിച്ചു. ഞാൻ അംബികാപൂരിലെ സൈനിക സ്കൂളിൽ നിന്ന് പാസ്സായ ആളാണ്. ഞാൻ നേരത്തെ ഫുട്ബോൾ കളിച്ചിരുന്നു. കോവിഡ് കാലഘട്ടത്തിൽ എൻ്റെ മാതാപിതാക്കൾ എനിക്കും പുറത്തുപോയി ഓടാനും കളിക്കാനും സ്വാതന്ത്ര്യം നൽകാറുണ്ടായിരുന്നു. കോവിഡ് കാലം കഴിയാറായപ്പോൾ എൻ്റെ ഫുട്ബോൾ സുഹൃത്തുക്കൾ എന്നോടൊരു സംസ്ഥാന മീറ്റ് നടക്കാനിരിക്കുന്നുവെന്നും പോയി പങ്കെടുക്കണമെന്നും പറഞ്ഞു. ഞാൻ പങ്കെടുത്തു. അവിടെ നിന്ന് ദേശീയതല സെലക്ഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ദേശീയ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ന് ഞാൻ ഭാരതത്തെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിനിധീകരിക്കുന്നു.
0: ഗുരീന്ദർവീർ പറയൂ.
3: ഹലോ സാർ, എൻ്റെ പേര് ഗുരീന്ദർവീർ. ഞാൻ ഇന്ത്യൻ നാവികസേനയിലൊരു പെറ്റി ഓഫീസറാണ്. ഭാരതത്തിലെ ഏറ്റവും വേഗതയേറിയ സ്പ്രിൻ്ററാണ് ഞാൻ. 100 മീറ്ററിൽ 10.09 എന്ന ദേശീയ റെക്കോർഡ് ഞാനിപ്പോൾ നേടി. 10.1 ബാരിയറിന് താഴെ ഓടിയെത്തുന്ന ആദ്യത്തെ ഭാരതീയനാണ് ഞാൻ. ട്രാക്കിലും യൂണിഫോമിലും എൻ്റെ രാജ്യത്തെ സേവിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. എൻ്റെ അച്ഛനും മുത്തച്ഛനും സ്പോർട്സിൽ സജീവമായിരുന്നു. ദീപാവലി, ന്യൂഇയർ തുടങ്ങിയ ആഘോഷങ്ങൾ വരുമ്പോഴെല്ലാം വീട് വൃത്തിയാക്കുന്നത് ഭാരതീയരുടെ സംസ്കാരമാണല്ലോ. ഞാൻ എൻ്റെ അച്ഛൻ്റെ ട്രോഫികളും മെഡലുകളും വൃത്തിയാക്കുമായിരുന്നു. എനിക്കത് വളരെ ഇഷ്ടമായിരുന്നു. അതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുമായിരുന്നു. ഏതെങ്കിലും ട്രോഫി വൃത്തിയാക്കുമ്പോൾ അദ്ദേഹത്തോട് ഈ ട്രോഫി എവിടെയാണ് നേടിയത്, ഈ മെഡൽ എവിടെയാണ് നേടിയത്, ഈ ഫോട്ടോ എപ്പോഴാണ് എടുത്തത് എന്നൊക്കെ ഞാൻ ചോദിക്കും. അപ്പോൾ അദ്ദേഹം എന്നോട് അദ്ദേഹത്തിൻ്റെ കഥ പറയുമായിരുന്നു. ഞാൻ ഇവിടെ കളിക്കാൻ പോയി, ഞാൻ ഈ ദേശീയ മെഡൽ നേടി, എൻ്റെ ടീമിനെ ഞാൻ ജയിപ്പിച്ചു എന്നൊക്കെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എനിക്കും ഏതെങ്കിലും സ്പോർട്സിൽ പങ്കെടുക്കണമെന്ന്. അദ്ദേഹം രാവിലെ ഓടാൻ പോകുമായിരുന്നു. എന്നെയും കൂടെ കൂട്ടണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം എന്നെ കൂടെ കൊണ്ടുപോകാൻ തുടങ്ങി. അദ്ദേഹം സ്പോർട്സിൽ പഠിച്ചതെല്ലാം എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ താല്പര്യം വളർന്നു. ലോക റെക്കോർഡ് തകർക്കുന്ന ഉസൈൻ ബോൾട്ടിൻ്റെ പ്രകടനം ഞാൻ കണ്ടു. അതിലൊരു രസകരമായ കഥയുണ്ട്. ഞാൻ ടി വി കാണുമ്പോൾ എൻ്റെ അമ്മ മോനെ പഠിക്കാൻ സമയമായി, നീ പഠിക്കണം എന്ന് പറഞ്ഞ് ടി വി ഓഫ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇന്ന് എന്നെ ടി വി കാണാൻ അനുവദിക്കുന്നില്ല, ഒരു ദിവസം വരും, അന്ന് അമ്മ എന്നെ ടി വിയിൽ നോക്കി ഗുരീന്ദർ ഓടുന്നത് കണ്ടോ എന്ന് പറയും. ഞാൻ ഓടുന്നത് ടി വിയിൽ കാണുമ്പോൾ ഇന്ന് എൻ്റെ അമ്മ സന്തോഷിക്കുന്നു, എനിക്കും സന്തോഷം തോന്നുന്നു.
0: നിങ്ങൾ പറഞ്ഞത് വളരെ ഗംഭീരമായ കാര്യമാണ്.
3: അതെ സാർ, ഞാനൊരു ഇടത്തരം കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അച്ഛൻ വോളിബോൾ കളിക്കാറുണ്ടായിരുന്നു. കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം കായിക മത്സരങ്ങൾ ഉപേക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വപ്നം പൂർത്തീകരിക്കപ്പെടാതെ ശേഷിച്ചു. ആ സ്വപ്നം എന്നിലൂടെ സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹം കരുതി. ഞങ്ങൾ സംസാരിക്കുമ്പോൾ മിൽഖാ സിംഗിൻ്റെ കഠിനാധ്വാനത്തെക്കുറിച്ച് പറയുമായിരുന്നു. ഒരു ദിവസം ഞാൻ അച്ഛൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹത്തോട് ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു സ്വപ്നങ്ങൾ വെറുതെ സാക്ഷാത്കരിക്കപ്പെടില്ല, അതിനായി ഹാർഡ് വർക്ക് ചെയ്യണം, കഠിനാധ്വാനം ചെയ്യണം എന്ന്. മിൽഖാ സിംഗ് രാപകൽ പരിശീലിച്ചിരുന്നു. അദ്ദേഹം വെയിലത്ത് ഓടുമായിരുന്നു, രക്തം ഛർദ്ദിച്ചിരുന്നു. ആ കഠിനാധ്വാനം എനിക്ക് പ്രചോദനം നൽകി. ഞാൻ ഓട്ടക്കാരനാവുകയാണെങ്കിൽ എൻ്റെ രാജ്യത്തിനായി ഒരു മെഡൽ നേടണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. ഞാൻ 100 മീറ്റർ ഓട്ടം തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും എന്നോട് പറയുമായിരുന്നു 100 മീറ്റർ ചെയ്യരുത്, 100 മീറ്റർ ഓട്ടം ഭാരതീയർക്ക് ചേരുന്നൊരു മത്സരമല്ല, ഭാരതീയരുടെ ശരീരം 100 മീറ്റർ ഓട്ടത്തിന് വഴങ്ങുന്നതല്ല. അപ്പോൾ

0: അപ്പോഴൊക്കെ ഞാനും എൻ്റെ അച്ഛനും പറയുമായിരുന്നു, ഗുരീന്ദർ ഇത് തിരഞ്ഞെടുത്തു, ഞങ്ങൾ അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നവരോടൊക്കെ ഞങ്ങളത് ചെയ്തു കാണിക്കും എന്ന് ഞങ്ങൾ പറയും. നീ അത് ചെയ്യും, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ ആ വിശ്വാസം എന്നിൽ അർപ്പിച്ചപ്പോൾ ആ വിശ്വാസത്തെ എൻ്റെ ശക്തിയാക്കി മാറ്റി മുന്നോട്ട് പോയി. ഇന്ന് ഓരോ ഭാരതീയനും പറയുന്നു ഭാരതീയർക്ക് വേഗത്തിൽ ഓടാൻ കഴിയുമെന്ന്.
1: നോക്കൂ, നിങ്ങൾ രണ്ടുപേരും ഗംഭീരമാക്കി. വെറും 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 3 തവണ ദേശീയ റെക്കോർഡ് തകർത്തു. ഗുരീന്ദർ വീർ പറഞ്ഞതുപോലെ 100 മീറ്റർ ഓടുമ്പോൾ ഭാരതീയർക്കിതിനുള്ള ശരീരമില്ലെന്ന് ആളുകൾ പറയുന്നു. ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നിട്ടും നിങ്ങൾ വിജയിച്ചു. അതിനാൽ നിങ്ങൾ രണ്ടുപേരിൽ നിന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായിരുന്നു നിങ്ങളുടെ അഭിനിവേശം? എങ്ങനെയായിരുന്നു നിങ്ങളുടെ വാശി? നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു? നിങ്ങളത് എങ്ങനെ ചെയ്തു? അത് എത്ര ബുദ്ധിമുട്ടായിരുന്നു? മൻ കി ബാത് ശ്രോതാക്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു.
0: സാർ, ഞാൻ ഗുരീന്ദർ. ആദ്യകാലത്ത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ തിരഞ്ഞെടുത്തത് ശരിയാണോ, എനിക്ക് പലപ്പോഴും സംശയമുണ്ടായിരുന്നു. കാരണം നമ്മൾ എല്ലായ്പ്പോഴും ജയിക്കാറില്ല. ഞാൻ തോറ്റപ്പോൾ, ഞാൻ നന്നായി പ്രകടനം നടത്താത്തപ്പോൾ, എനിക്ക് പരിക്കേറ്റപ്പോൾ ഒക്കെ എൻ്റെ കുടുംബം എന്നെ പിന്തുണച്ചു. ഒരു ദിവസം മോശമായി എന്ന് വെച്ച്, ഒരു വർഷം മോശമായി എന്ന് വെച്ച്, അത് നമ്മുടെ ജീവിതത്തെ ആകെ നശിപ്പിക്കുകയൊന്നുമല്ല. സ്വപ്നം കാണുന്നത് നിർത്തരുത്. നീ അത് ചെയ്തില്ലെങ്കിൽ മറ്റാരും അത് ചെയ്യില്ലെന്ന് എൻ്റെ പരിശീലകനും എന്നെ പഠിപ്പിച്ചു. അതിനാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മുടെ മോട്ടിവേഷൻ ഒരിക്കലും തകരില്ല.
1: അനിമേഷ്.
2: സാർ, 2021 ഞാൻ അത്ലറ്റിക്സ് ആരംഭിച്ചപ്പോൾ എല്ലാവരും എന്നോട് പറയുമായിരുന്നു, നോക്കൂ, ഇതൊരു പുതിയ മേഖലയാണ്, നിനക്കിത് ചെയ്യാൻ കഴിയുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഈ മേഖലയിൽ വന്നു, ഞാൻ തീർച്ചയായും അത് ചെയ്യും. എൻ്റെ അച്ഛൻ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, നീ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്, കാരണം എല്ലാവരും അത് ചെയ്യണം, ഇത് ചെയ്യണമെന്നൊക്കെ ചിന്തിക്കും. പക്ഷേ വളരെ കുറച്ച് പേർ മാത്രമേ അത് ചെയ്ത് കാണിക്കൂ. നീ ഈ മേഖലയിലേക്ക് വന്നല്ലോ, ഇതിൽ ഉറച്ചു നിൽക്കുക, ഇതിൽ മുന്നേറുക. നിനക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ലഭിക്കും. എല്ലാത്തിനും ഞങ്ങൾ നിന്നെ പിന്തുണയ്ക്കും. ഫാമിലി സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് എല്ലാം നിനക്ക് ഉറപ്പുവരുത്തും. നീ കഠിനാധ്വാനം ചെയ്യുക. ഭാരതീയർക്ക് ഓടാൻ കഴിയുമെന്ന് നാട്ടുകാരെ കാണിക്കുക. കാരണം ഭാരതീയരുടെ ജീനുകൾ sub-10 അല്ലെങ്കിൽ sub-10.1 ഓടാൻ കഴിയുന്ന തരത്തിലല്ല എന്നും, ഭാരതീയർക്ക് സ്പ്രിന്റ് ചെയ്യാൻ കഴിയുമോ എന്നും ഒക്കെ ആളുകൾ എന്നോട് പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭാരതീയർക്കും അത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തെളിയിച്ചിരിക്കുന്നു. നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒന്നുമില്ല, വിചാരിച്ചാൽ നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയും. അതിനാൽ സാർ, ഇതെല്ലാം എന്നെ വളരെയധികം പ്രചോദിപ്പിക്കുന്നു. ഞങ്ങൾ പരിശീലനം നടത്തുമ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ടൈമിംഗ് മറികടക്കുന്നു. മറ്റ് ഭാരതീയരും ഇത് കാണുന്നു. ഭാരതീയർക്ക് ചെയ്യാൻ കഴിയും, ഞങ്ങൾ ഇനിയും ചെയ്യും സാർ. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കോമൺവെൽത്ത് ഗെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. വരാനിരിക്കുന്ന മത്സരത്തിൽ ഞങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കും.
1: ശരി, നോക്കൂ, എനിക്ക് കൗതുകകരമായ ഒരു കാര്യം പറയാനുണ്ട്. ആളുകൾക്കും അത് ഇഷ്ടപ്പെടും. നിങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണെന്ന് ഞാൻ കേട്ടു. നീ എൻ്റെ റെക്കോർഡ് തകർത്താൽ ഞാൻ നിന്റെ റെക്കോർഡ് തകർക്കുമെന്ന് നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നോ? ആദ്യം അനിമേഷ് എന്നോട് പറയൂ.
2: സാർ, ആദ്യത്തെ റെക്കോർഡ് 10.18 ആയിരുന്നു, അത് എൻ്റേതായിരുന്നു. തുടർന്ന് സെമി ഫൈനലിൽ ഗുരീന്ദർ വീർ ഭയ്യ 10.17 ചെയ്തുകൊണ്ട് അത് തകർത്തു. രണ്ടാമത്തെ സെമി ഫൈനലിൽ 10.15 ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും അത് തകർത്തു. എൻ്റെ സെമി ഫൈനൽ നടന്നപ്പോൾ ഞാൻ കരുതി കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടുപേരും ഇന്ന് റെക്കോർഡുകൾ തകർത്തു. മത്സരത്തിൽ റൈവലറി പതിവാണ്. മുമ്പ് ഞങ്ങൾ സൗദി അറേബ്യയിലും മത്സരിക്കാൻ പോയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ റൂംമേറ്റുകളായിരുന്നു. ഭാരതത്തിൻ്റെ കുതിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ രണ്ടുപേരും അവിടെ ദൃഢത നിശ്ചയം ചെയ്തിരുന്നു. അത് നമ്മുടെ കൈകളിലാണ്. നമ്മൾ ചെയ്യുന്നതെന്തും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കും.
1: ഗുരീന്ദർ വീർ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?
0: നന്നായി ഓടുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നു. പരസ്പരം ആവശ്യമുള്ളപ്പോഴെല്ലാം ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. ഇപ്പോൾ ഈ റെക്കോർഡ് നേടുന്നതിന് മുൻപ് ഞാൻ റെക്കോർഡിട്ടു, പിന്നീട് അനിമേഷ് റെക്കോർഡിട്ടു. ഞങ്ങൾ വാമപ്പ് ചെയ്യുമ്പോൾ ഞാൻ അനിമേഷനോട് പറയും, അനിമേഷ് ആ ബ്ലോക്ക് നല്ലതാണ്, പോയി അതിൽ സ്ട്രൈഡ് ചെയ്യൂ, നമുക്കിവിടെ വാമപ്പ് ചെയ്യാം, വാമപ്പ് ഇവിടെയാണെങ്കിൽ നമുക്ക് പരസ്പരം സഹായിക്കാൻ പറ്റും. നമ്മൾ പരസ്പരം സഹായിച്ചാൽ ഇരുവരും മെച്ചപ്പെടും, നമ്മൾ മെച്ചപ്പെടും. അതിന് സൗഹൃദം ആവശ്യമാണ്. പക്ഷേ സാർ, അത് ഗ്രൗണ്ടിന് പുറത്താണ്, മത്സരത്തിന് പുറത്താണ്. അവിടെ ഞങ്ങൾ സുഹൃത്തുക്കൾ.

0: കുറവാണ്. ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾ മത്സരാർത്ഥികളായി മാറുന്നു. അതിനാൽ ഞാൻ അവനേക്കാൾ വേഗത്തിൽ ഓടും എന്ന് ഇരുവരും ചിന്തിക്കും.
1: നോക്കൂ, നിങ്ങൾ പങ്കെടുത്ത മത്സരങ്ങൾ രാജ്യത്തിൻ്റെ അഭിമാനം വർദ്ധിപ്പിച്ചു. ഭാവിയിൽ രാജ്യത്തെ ഈ മേഖലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ എത്രമാത്രം പോസിറ്റീവ് മനോഭാവത്തോടെയാണ് നിങ്ങൾ പ്രവർത്തിച്ചത്? നിങ്ങളുടെ ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് കളിക്കാനും പരസ്പരം വെല്ലുവിളിക്കാനും മുന്നോട്ടു പോകാൻ പരിശ്രമിക്കാനും വീണ്ടും പരസ്പരം മുന്നോട്ടു പോകാൻ സഹായിക്കാനുമുള്ള അത്ഭുതകരമായ ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ, എൻ്റെ ആശംസകൾ. നിങ്ങൾ രാജ്യത്തിൻ്റെ കീർത്തി വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇതുപോലെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക, പുരോഗതി ഉണ്ടാകും, എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ ആശംസകൾ.
2: നന്ദി സർ, നന്ദി.
0: നന്ദി സർ,
1: വളരെ നന്ദി. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇപ്പോൾ രാജ്യത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും കൊടും ചൂടാണ്, ശക്തമായ വെയിൽ, ചൂടുള്ള കാറ്റ്. അത്തരം കാലാവസ്ഥയിൽ സ്വയം ശ്രദ്ധിക്കേണ്ടത് നിർണായകമാണ്. വെള്ളം കുടിക്കുന്നത് തുടരുക. നിങ്ങൾ വെയിലത്ത് പോകേണ്ടി വന്നാൽ ജാഗ്രത പാലിക്കുക. ഇക്കാര്യത്തിൽ വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ മറക്കരുത്. സുഹൃത്തുക്കളെ, ഇവിടെ ചൂടിനെ ചെറുക്കാനുള്ള മാർഗം പലപ്പോഴും അടുക്കളയിലാണ്. ചൂട് കൂടുന്നതിനനുസരിച്ച് അടുക്കളയിലെ രുചികൾ മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചില സ്ഥലങ്ങളിൽ കൂജയിൽ നിന്നുള്ള വെള്ളമാണെങ്കിൽ ചിലയിടത്ത് തൈര് പച്ചമാങ്ങ പാനീയമുണ്ടാക്കുന്നു. അങ്ങനെ അങ്ങനെ നാടൻ പാനീയങ്ങളുടെ കാലം ആരംഭിക്കുന്നു. നിങ്ങൾക്ക് ഭാരതീയ പാനീയങ്ങൾ പരിചിതമാണ്. നിങ്ങൾ വടക്കേ ഇന്ത്യ സന്ദർശിക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും പച്ചമാങ്ങയുടെ രുചി പകരുന്ന ആംപന്നയും അതുവഴി ചൂടിൽ നിന്ന് ആശ്വാസവും ലഭിക്കും. പഞ്ചാബിലേക്കും ഹരിയാനയിലേക്കും പോകുമ്പോൾ ഒരു വലിയ ഗ്ലാസ്സിൽ ലസ്സി കാണാം. രാജസ്ഥാനിലും ഗുജറാത്തിലും എല്ലാ ഭക്ഷണത്തിനും മോര് ഒരു കൂട്ടായി മാറുന്നു. മാത്രമല്ല, ബീഹാർ, ജാർഖണ്ഡ്, കിഴക്കൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ സത്തു സർബത്ത് ഗംഭീരമാണ്. അത് വയറ് നിറയ്ക്കുകയും ശക്തി നൽകുകയും ചെയ്യുന്നു. കൊങ്കണിലെയും ഗോവയിലെയും കോകം സർബത്തും സോൾകടിയും ദക്ഷിണേന്ത്യയിലെ പാനകം, മോര്, സംഭാരം, ഒഡീഷയിലെ ബേൽപന എന്നിവയും വെറും പാനീയങ്ങളല്ല, ഭാരതത്തിലെ വിവിധ പ്രദേശങ്ങളുടെ പാരമ്പര്യങ്ങളുടെ ഭാഗമാണ്. അവ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നതിൻ്റെ സത്യയെയും പ്രതിഫലിപ്പിക്കുന്നു. ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കണം, ഇവയിൽ മിക്കതും നമ്മുടെ സ്വന്തം അടുക്കളകളിൽ നിന്നും നമ്മുടെ കൃഷിയിടങ്ങളിൽ നിന്നും കളപ്പുരകളിൽ നിന്നും വന്നതാണ്. ബ്രാൻഡിംഗ് ഇല്ല, പക്ഷേ അവ തലമുറകളുടെ അനുഭവം പേറുന്നു. വേനൽക്കാലത്ത് നിങ്ങളും ഈ നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണം. സുഹൃത്തുക്കളെ, വേനൽക്കാലം വരുമ്പോൾ എല്ലാ വീട്ടിലും മറ്റൊരു ചർച്ചാവിഷയം ആരംഭിക്കുന്നു, മാമ്പഴം. മാമ്പഴം ഒരു സാധാരണ ചർച്ചാവിഷയമാണ്. വേനൽക്കാലത്ത് മാമ്പഴം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വീടും ഭാരതത്തിലില്ല. ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ മാമ്പഴം, സ്വന്തം രുചി, സ്വന്തം സുഗന്ധം എന്നിവയുണ്ട്. മഹാരാഷ്ട്രയിലും കൊങ്കണിലും ഹാപ്പുസ്, അൽഫോൻസോ, ഗുജറാത്തിൽ കേസർ ഇവയാണ് ഏറ്റവും മികച്ച മാമ്പഴ ഇനങ്ങൾ. ഉത്തർപ്രദേശിലെ ദസഹരി, എൻ്റെ കാശിയിലെ ലാംഗ്ര. ലാംഗ്ര മാമ്പഴത്തിന് ഒരു പ്രത്യേക ഗുണമുണ്ട്. പഴുത്തതിനു ശേഷവും അതിൻ്റെ നിറം പലപ്പോഴും പച്ചയായി തന്നെ തുടരും. ദൂരെ നിന്നുപോലും സുഗന്ധം തിരിച്ചറിയാൻ കഴിയുന്ന ബീഹാറിലെ ജർദാലു, ചൌസ, മാൾഡ, ആളുകൾക്ക് ഓരോരോ പേരുമായി ബന്ധപ്പെട്ട ഓർമ്മകളുണ്ട്. ദക്ഷിണ ഭാരതത്തിലേക്ക് പോയാൽ ബംഗനപ്പള്ളി, തോതാപുരി, നീലം, മൽഗോവ, ബംഗാളിലെ ഹിംസാഗർ, ഒഡീഷയിലെ, ആന്ധ്രാപ്രദേശിലെ സുവർണരേഖ എന്നിവയുമുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, സ്ഥലം മാറുന്നതിനനുസരിച്ച് മാമ്പഴത്തിൻ്റെ രൂപവും നിറവും രുചിയും മാറുന്നു. സുഹൃത്തുക്കളെ, മാമ്പഴത്തിൻ്റെ ഈ യാത്ര ഇപ്പോൾ ഗ്രാമത്തിൽ നിന്ന് ആഗോള വിപണിയിലേക്ക് എത്തുകയാണ്. ഇന്ന് മൻ കി ബാത്ത് വഴി മാമ്പഴ ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എൻ്റെ കർഷക സഹോദരി സഹോദരന്മാരെ ഞാൻ പ്രശംസിക്കുന്നു. നിങ്ങൾ സാധാരണ കർഷകർ മാത്രമല്ല, രാജ്യത്തിൻ്റെ കാർഷിക സമ്പദ്വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ

പ്രത്യേകതയുള്ളവരാണ്. നിങ്ങൾ ഇതുപോലെ ജനപ്രിയരായിരിക്കട്ടെ. സുഹൃത്തുക്കളെ, ഈ വേനൽക്കാല ദിവസങ്ങളിൽ സ്കൂളുകൾക്ക് അവധിയുള്ളപ്പോൾ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ലാസ്സിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. സുഹൃത്തുക്കളെ, ഒരു സാഹചര്യം സങ്കൽപ്പിക്കുക. കുട്ടികളും പ്രായമായവരും ഒരുപോലെ പഠിക്കുന്ന ഒരു സ്കൂൾ. അവിടെ ഫീസില്ല, വലിയ കെട്ടിടങ്ങളില്ല, ക്ലാസ് മുറികളില്ല. ഏറ്റവും രസകരമെന്ന് പറയട്ടെ, നദിയിൽ ക്ലാസുകൾ നടക്കുന്നു. സുഹൃത്തുക്കളെ, ഇതൊരു കെട്ടുകഥയല്ല, ഇത് യഥാർത്ഥമായ ഒരു ഇനീഷ്യേറ്റീവാണ്. കേരളത്തിലെ ആലുവയിൽ സജീ വാലശ്ശേരിൽ ഒരു നീന്തൽ ക്ലബ്ബ് നടത്തുന്നു. ഇതുവരെ 15,000-ത്തിലധികം ആളുകൾ ഇവിടെ നീന്തൽ പഠിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികളെപ്പോലും സജി നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ശ്രമത്തിന് പിന്നിൽ ആഴത്തിലുള്ള നൊമ്പരം ഒളിഞ്ഞിരിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിരവധി വിദ്യാർത്ഥികൾ ബോട്ടപകടത്തിൽ മരണപ്പെട്ടു. ആ സംഭവം സജിയെ വല്ലാതെ ഉലച്ചു. കുട്ടികൾക്ക് നീന്താൻ അറിയാമായിരുന്നെങ്കിൽ ഒരുപക്ഷെ പലരും രക്ഷപ്പെടുമായിരുന്നുവെന്ന് അദ്ദേഹം കരുതി. അവിടെ നിന്നാണ് തൻ്റെ ദൗത്യം ആരംഭിച്ചത്. സുഹൃത്തുക്കളെ, സജി വാലശ്ശേരിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വലിയൊരു പാഠമാണ്. സേവനത്തിന് വലിയ വിഭവങ്ങൾ ആവശ്യമില്ല, വേണ്ടത് നല്ല ഉദ്ദേശ്യവും സ്ഥിരമായ പരിശ്രമവുമാണ്. ഇവ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അടുത്തിടെ എനിക്ക് യൂറോപ്പിലെ നെതർലാൻഡ്സ് സന്ദർശിക്കാൻ അവസരം ലഭിച്ചു. ഞാൻ അവിടെ നിരവധി യോഗങ്ങളിൽ പങ്കെടുത്തു. ഈ സമയത്ത് ഓരോ ഭാരതീയനും അഭിമാനം തോന്നുന്ന ഒരു നിമിഷമുണ്ടായി. നെതർലൻഡ്സിൽ നടന്ന ഒരു പ്രത്യേക ചടങ്ങിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് അവർ തിരികെ തന്നു. നെതർലൻഡ്സിന്റെ പ്രധാനമന്ത്രിയും ആ പരിപാടിയിൽ പങ്കെടുത്തു. ഈ ചെമ്പ് തകിടുകളെക്കുറിച്ച് ഭാരതത്തിൽ നിന്നും വിദേശത്തുനിന്നും എനിക്ക് തുടർച്ചയായ സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. ആളുകൾ സന്തോഷവും അഭിമാനവും പ്രകടിപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള തമിഴർ അവയെപ്രതി ഉത്സാഹഭരിതരാണ്. സുഹൃത്തുക്കളെ, ഈ ചെമ്പ് തകിടുകളെക്കുറിച്ച് ആളുകൾക്കിടയിൽ വളരെയധികം ജിജ്ഞാസയുണ്ട്. അതിനാൽ ഇന്ന് അവയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. 21 വലുതും 3 ചെറുതുമായ ചെമ്പ് തകിടുകൾ ഉണ്ട്. ഇവ പ്രധാനമായും രാജേന്ദ്ര ചോളൻ ഒന്നാമൻ രാജാവ് തൻ്റെ പിതാവായ രാജരാജ ചോളൻ നൽകിയ വാഗ്ദാനം നിറവേറ്റുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ആനയിമംഗലം ഗ്രാമം ഒരു ബുദ്ധവിഹാരത്തിന് ദാനം ചെയ്തതിനെക്കുറിച്ചും ഇതിൽ പരാമർശിക്കുന്നു. ഈ ചെമ്പുതകിടുകൾ ചോളരാജവംശത്തിൻ്റെ നേട്ടങ്ങളെയും വിവരിക്കുന്നു. ചോള സാമ്രാജ്യത്തിൻ്റെ ശക്തമായ നാവിക ശക്തിയെ ഇവ വെളിപ്പെടുത്തുന്നു. തെക്കുകിഴക്കനേഷ്യൻ രാജ്യങ്ങളുമായുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഇതിൽ നിന്നും ലഭിക്കുന്നു. ചോള സാമ്രാജ്യത്തിൻ്റെ സമ്പന്നമായ ചരിത്രത്തിലും സംസ്കാരത്തിലും നാം എല്ലാവരും വളരെയധികം അഭിമാനിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിൻ്റെ ഇത്തരം അമൂല്യമായ പൈതൃകങ്ങൾ സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഗ്യാൻ ഭാരതം എന്ന ദൗത്യത്തിനു കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ ഒരു പ്രധാന കണ്ടെത്തൽ നടന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് അപൂർവമായ 3 ചെമ്പ് തകിടുകൾ കിട്ടിയിട്ടുണ്ട്. ഇവ പാണ്ഡുവംശ രാജവംശത്തിലെ മഹർഷി ബാലാർജുനന്റെ ഭരണകാലവുമായി ബന്ധപ്പെട്ടതാണെന്ന് കരുതുന്നു. ഈ ലിഖിതങ്ങൾ 6-7 നൂറ്റാണ്ടുകളിലേതാണെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. 1500 വർഷം പഴക്കമുള്ള ഈ ചെമ്പ് തകിടുകൾ പുരാതന ബ്രാഹ്മി ലിപിയിലും പാലി ഭാഷയിലുമാണ് എഴുതിയിരിക്കുന്നത്. ഇവയിൽ നിന്ന് അക്കാലത്തെ ഭരണ സംവിധാനത്തെക്കുറിച്ചും മതത്തെയും സംസ്കാരത്തെയും കുറിച്ചും സുപ്രധാന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഭാരതത്തിൽ നമുക്ക് ജ്യോതിശാസ്ത്രത്തോട്, അതായത് ആസ്ട്രോണമിയോട് എപ്പോഴും ഒരു പ്രത്യേക ആകർഷകത്വം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിരീക്ഷണശാലകൾ നിലവിലുണ്ട്. ഇവിടെ അത്ഭുതകരമായ ഗണിതശാസ്ത്ര കണ്ടെത്തലുകൾ നടന്നിട്ടുണ്ട്. നാവിഗേഷനായാലും പഞ്ചാംഗമായാലും നമ്മുടെ ഉത്സവങ്ങളായാലും ഇവയ്ക്കെല്ലാം

ആകാശവുമായും നക്ഷത്രങ്ങളുമായും ബന്ധമുണ്ടായിരുന്നു. ജ്യോതിശാസ്ത്രം ഓരോ തലമുറയിലും കൗതുകം ഉണർത്തിയിട്ടുണ്ട്. അത് പര്യവേക്ഷണത്തിന് അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ യുവാക്കളിലും ഇതിനെക്കുറിച്ച് വലിയ ഉത്സാഹം കാണുന്നു. ഇപ്പോൾ നിങ്ങളും കാണുന്നുണ്ടാകുമല്ലോ, രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരം നേടുന്നു. വലിയ നഗരങ്ങൾ മുതൽ ചെറിയ പട്ടണങ്ങൾ വരെയും വിദ്യാലയങ്ങൾ മുതൽ ഉദ്യാനങ്ങൾ വരെയും ഇവരുടെ പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കുന്നു. എനിക്ക് ബാംഗ്ലൂർ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയെക്കുറിച്ച് വിവരം ലഭിച്ചു. ഇവിടെ നിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ സ്ഥാപനം ഗ്രാമപ്രദേശങ്ങളിൽ ജ്യോതിശാസ്ത്രത്തിന് പ്രചാരം നൽകാനുള്ള ഒരു ദൗത്യവും ആരംഭിച്ചിട്ടുണ്ട്. ഖഗോൾ മണ്ഡൽ എന്ന സംഘം 30 മണിക്കൂർ ദൈർഘ്യമുള്ള വളരെ പുതുമയുള്ള ഒരു പഠന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, രാത്രിയിൽ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുന്നത് തന്നെ ഒരത്ഭുതകരമായ അനുഭവമാണ്. ആസ്ട്രോ കേരള എന്നുപേരുള്ള ഒരു സ്ഥാപനം രാത്രികാല നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്നു. ഇവിടെ യുവ സുഹൃത്തുക്കൾ ദൂരദർശിനി നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പഠിക്കുന്നു. രാജ്കോട്ടിലെ ബിഗ് ബാങ് ആസ്ട്രോണമി ക്ലബ് ഗിർവനങ്ങൾ മുതൽ കച്ചിലറാൻ വരെ നിരവധി ജ്യോതിർവിദ്യ പരിസംസ്ഥ വാനനിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് വാനനിരീക്ഷണ രംഗത്തെ ഏറ്റവും പഴയ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഇവിടെ നിരീക്ഷണ സൗകര്യങ്ങൾക്കൊപ്പം പുസ്തകങ്ങൾ, ഗ്രന്ഥശാല, ദൂരദർശിനി ഗ്രന്ഥശാല എന്നിവയുമുണ്ട്. ISASEയെക്കുറിച്ചും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് വിദ്യാർത്ഥികൾ നയിക്കുന്ന രാജ്യവ്യാപക ശൃംഖലയാണ്. അത് വാനനിരീക്ഷണത്തെയും ജ്യോതിർഭൗതികത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ഇഷ്ടങ്ങൾക്കായി സമയം കണ്ടെത്തുകയും തുടർച്ചയായി പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏതെങ്കിലും ഒരു വാനനിരീക്ഷണ സംഘത്തിൽ തീർച്ചയായും ചേരണമെന്നും ഈ അവധിക്കാലത്ത് ഏതെങ്കിലും ഒരു നക്ഷത്ര ബംഗ്ലാവ് കൂടി തീർച്ചയായും സന്ദർശിക്കണമെന്നും ഞാൻ യുവാക്കളോട് അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, മൻ കി ബാത്ത് പരിപാടി ടെലിവിഷനിൽ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരു ദൃശ്യം തീർച്ചയായും കാണണമെന്നാണ്. ഈ ദൃശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ ചർച്ചയായി. അതിൽ കുറച്ചുപേർ വളരെ ക്ഷമയോടെയും ശ്രദ്ധയോടെയും ഒരു ഗംഗാ ഡോൾഫിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ശ്രമത്തിന് ഏകദേശം 13 മണിക്കൂർ എടുത്തുവെന്നറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഒടുവിൽ ആ ഡോൾഫിൻ രക്ഷപ്പെട്ടു. സുഹൃത്തുക്കളെ, ഇതിൽ ഭാരതത്തിലെ ആദ്യത്തെ ഗംഗാ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസിന് വലിയൊരു പങ്കുണ്ട്. ഈ സംഭവം ഉത്തർപ്രദേശിലാണ് നടന്നത്. അവിടെ ഒരു ഗംഗാ ഡോൾഫിൻ കനാലിൽ കുടുങ്ങിപ്പോയിരുന്നു. അങ്ങനെയൊരു സമയത്ത് നമാമി ഗംഗെ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഈ ആംബുലൻസ് അതിനൊരു പ്രതീക്ഷയായി എത്തി. പിന്നീട് വളരെ ശ്രദ്ധയോടെ അതിനെ പുറത്തെടുത്തു. അതിനെ പരിശോധിക്കുകയും ചികിത്സിക്കുകയും ചെയ്തു. അതിനുശേഷം അതിനെ സുരക്ഷിതമായി റാപ്തി നദിയിലേക്ക് വിട്ടു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ജീവൻ അതിൻ്റെ വീട്ടിലേക്ക് തിരികെ പോയി. സുഹൃത്തുക്കളെ, ഈ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസ് വളരെ സവിശേഷമാണ്. ഇത് സഞ്ചരിക്കുന്ന ഒരു ആശുപത്രി പോലെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ഡോൾഫിനുകളെ സുരക്ഷിതമായി വയ്ക്കാനുള്ള സംവിധാനമുണ്ട്, ശ്വാസമെടുക്കാനുള്ള സൗകര്യമുണ്ട്, പ്രത്യേക സ്ട്രെച്ചറുണ്ട്, രക്ഷാപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങളുണ്ട്. അതായത്, ഏതെങ്കിലും ഡോൾഫിന് പരിക്കേൽക്കുകയോ കനാലിൽ കുടുങ്ങുകയോ ചെയ്താൽ അല്ലെങ്കിൽ പുഴയിൽ നിന്ന് വഴിതെറ്റിപ്പോയാൽ ഉടൻ തന്നെ അതിനെ സഹായിക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, നമ്മൾ ഗംഗാ ഡോൾഫിനുകളെ രക്ഷിക്കുമ്പോൾ ഒരു ജീവി വർഗത്തെ മാത്രമല്ല രക്ഷിക്കുന്നത്, ഗംഗയുടെ ജൈവ വൈവിധ്യത്തെയാണ് രക്ഷിക്കുന്നത്. പുഴയുടെ മുഴുവൻ ആവാസ വ്യവസ്ഥയെയും രക്ഷിക്കുന്നു. ഒപ്പം നമ്മുടെ വരും തലമുറകൾക്കായി പ്രകൃതിയുടെ വിലമതിക്കാനാകാത്ത പൈതൃകവും നമ്മൾ സംരക്ഷിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളിൽ പലർക്കും പുഴ, കുളം, കിണർ എന്നിവയുടെ വെള്ളവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ തീർച്ചയായും ഉണ്ടാകും. ചിലർക്ക് കുളത്തിൽ നീന്തിയത് ഓർമ്മയുണ്ടാകും. ചിലർക്ക് കൂട്ടുകാരുമായി കുളക്കരയിൽ കളിച്ചത്,

ചിലർക്ക് ആ മണ്ണിൻ്റെ മണം ഒക്കെ ഓർമ്മയുണ്ടാകും. കുട്ടിക്കാലത്തെ ഇത്തരം ഓർമ്മകൾ ജീവിതകാലം മുഴുവൻ മനസ്സിൽ തങ്ങി നിൽക്കും. സുഹൃത്തുക്കളെ, അത്തരം ഓർമ്മകളെ സംരക്ഷിക്കുന്നതിനായുള്ള പ്രചോദനാത്മകമായ ഒരു കഥ ഉത്തർപ്രദേശിലെ ബസ്തി ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ട്. ബസ്തിയിലെ ആകാശ് ഗുപ്ത തൻ്റെ ഗ്രാമത്തിലെ മനോരമ നദിയെ കാണുമ്പോൾ വളരെ ദുഃഖിതനായിരുന്നു. കാരണം താൻ കുട്ടിക്കാലത്ത് തെളിഞ്ഞതും ജീവസ്സുറ്റതുമായി കണ്ടിരുന്ന ആ നദിയിൽ കാലക്രമേണ പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടാൻ തുടങ്ങി. മാലിന്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു. പരാതിപ്പെടേണ്ടതില്ല, പുതിയൊരു തുടക്കം കുറിക്കുമെന്ന് ആകാശ് തീരുമാനിച്ചു. പരാതികളില്ല, തുടങ്ങാം എന്നത് അദ്ദേഹത്തിൻ്റെ മന്ത്രമായി. അദ്ദേഹം തൻ്റെ കൂട്ടുകാരെയും കൂടെ കൂട്ടി. അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു വലയും മൺവെട്ടിയും കുട്ടയും പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന ദൃഢനിശ്ചയവുമായിരുന്നു. ഈ ചെറുപ്പക്കാർ നദിയിലേക്ക് ഇറങ്ങി കുളവാഴകൾ നീക്കം ചെയ്ത് പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും പുറത്തെടുത്തു. പലപ്പോഴും ഒരു ദിവസം കൊണ്ട് 50-60 കിലോഗ്രാം വരെ മാലിന്യം നദിയിൽ നിന്ന് നീക്കം ചെയ്തു. ക്രമേണ മനോരമ നദിയുടെ ആ ഭാഗം വീണ്ടും വൃത്തിയായി. ഈ പ്രവൃത്തി ചുറ്റുമുള്ള ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചു. ജനങ്ങൾക്കിടയിൽ ശുചിത്വത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിച്ചു. സുഹൃത്തുക്കളെ, സമാനമായ ഒരു പ്രചോദനാത്മക കഥ ഗോവയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഗോവയിലെ ബാലകൃഷ്ണ അയ്യ വിരമിച്ച അധ്യാപകനാണ്. എന്നാൽ സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആവേശം അതേപടി തുടരുന്നു. മഡ്ഡിത്വാല പ്രദേശത്തെ ജലപ്രശ്നം അദ്ദേഹത്തെ വളരെയധികം വിഷമിപ്പിച്ചു. പരിഹാരത്തിനായി അദ്ദേഹവും പ്രവർത്തിക്കാൻ തുടങ്ങി. പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിൽ ബാലകൃഷ്ണ പ്രധാന പങ്ക് വഹിച്ചു. ഇത് നിരവധി വീടുകളിലേക്ക് വെള്ളമെത്തിച്ചു. വെള്ളത്തിനായി ദിവസവും കഷ്ടപ്പെടേണ്ടി വന്ന കുടുംബങ്ങൾക്ക് ഇത് വലിയൊരു ആശ്വാസമായിരുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ മാസം എനിക്ക് വളരെ നല്ല ഒരു അനുഭവമുണ്ടായി. ഇതിന് മൻ കി ബാത്തുമായി ബന്ധമുണ്ട്. അതിനാൽ ഇന്ന് നിങ്ങളുമായി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ വെച്ച് ഒരു അധ്യാപികയെ ഞാൻ കണ്ടുമുട്ടി. ഏകദേശം 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാനവരെ കണ്ടിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്നത് ഗിരിജ അമ്മയെക്കുറിച്ചാണ്. ഈ കൂടിക്കാഴ്ചയിൽ ചില യുവ വിദ്യാർത്ഥികളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ഗിരിജ അമ്മ ഏകദേശം 15 സ്കൂളുകൾ നടത്തുന്നു. ഇതിൽ ചെന്നൈയിലെ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയം വളരെ പ്രമുഖമാണ്. അവരുടെ രാജ്യസ്നേഹം ഓരോ ഭാരതീയനെയും പ്രചോദിപ്പിക്കുന്നു. മൻ കി ബാത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തെ നിരവധി സൈനികർക്ക് സംഭാവന നൽകാൻ അവർ തീരുമാനിച്ചു. ഇതിനോട് അവരുടെ എല്ലാ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്ക് താൽപ്പര്യമായി. ധീരരായ സൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ സംഭാവന ചെയ്യാൻ അവർ കുട്ടികളോട് ആവശ്യപ്പെട്ടു. അതായത് ഓരോ വിദ്യാർത്ഥിയും 1 വർഷത്തിൽ 365 രൂപ ശേഖരിച്ചു. ചെറിയ സംഭാവനകളിലൂടെ ഏകദേശം 40 ലക്ഷം രൂപ അവർ സമാഹരിച്ചു. ഈ മുഴുവൻ തുകയുടെയും ഒരു ചെക്ക് ഗിരിജ അമ്മ എനിക്ക് കൈമാറി. ഞങ്ങളുടെ സംഭാഷണത്തിനിടയിൽ ഭാരതമാതാവിനോടുള്ള അവരുടെ സമർപ്പണം എത്ര ആഴത്തിലുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കി. കഴിഞ്ഞ വർഷം ചെന്നൈയിലെ ആദ്യത്തെ ഹിന്ദു വിദ്യാലയം അതിൻ്റെ 50-ാം വാർഷികം പൂർത്തിയാക്കി. രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസവും സാംസ്കാരിക പൈതൃകവും മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ ഈ സ്കൂൾ ശൃംഖലയുടെ പങ്ക് വളരെ പ്രശംസനീയമാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ ധീരരായ സൈനികർക്ക് വേണ്ടി സംഭാവന നൽകിയ വിദ്യാർത്ഥികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നമ്മെ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും ഈ ശ്രമങ്ങളെക്കുറിച്ച് അധികം ചർച്ചകൾ ഉണ്ടാകാറില്ല. പക്ഷേ നമ്മൾ അവയെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ നമ്മുടെ രാജ്യം അതിൻ്റെ ജനങ്ങളുടെ ശക്തിയാൽ മുന്നോട്ടു പോവുകയാണെന്ന നമ്മുടെ വിശ്വാസം കൂടുതൽ ദൃഢമാകുന്നു. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങളുടെ ചുറ്റുമുള്ള ഇത്തരം ശ്രമങ്ങൾ തീർച്ചയായും നിങ്ങൾ കാണണം എന്നത്. സമൂഹത്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ തിരിച്ചറിയുക, അവരെ അഭിനന്ദിക്കുക, അവരിൽ നിന്ന് പഠിക്കുക. സാധ്യമെങ്കിൽ നിങ്ങൾ സ്വയം

0: എന്തെങ്കിലും നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അടുത്ത മാസം മൻ കി ബാത്തിൽ കൂടുതൽ പ്രോത്സാഹജനകമായ കഥകളുമായി ഞാൻ വീണ്ടും നിങ്ങളോടൊപ്പം ചേരും. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത്ത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.
2: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് രാത്രി 8 മണിക്ക് കേൾക്കാം.

0: ആകാശവാണി
1: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ ആതിര മുരളി പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ചെന്തമിഴ് ചിന്തുപാടും കാവേരി പുഴയോരം എന്ന് തുടങ്ങുന്നു ആദ്യ ഗാനം. ഗാനമെഴുതിയത് സുധാകരൻ കലഞ്ഞൂർ, സംഗീതം നൽകിയത് കെ പാർത്ഥസാരഥി.

കാളിന്തി തീരമേ കദളി വനമേ കാമിനി രാധയെ കണ്ടു. സുധാലത കെ പിയുടെ വരികൾ. സംഗീതം നൽകിയത് കെ പാർത്ഥസാരഥി.

0: Crescent Builders, Dil Se Dil Tak.
1: Crescent Builders, Preferred, Trusted.
2: ഡിസ്കോ കിങ് എന്ന പേരിൽ പ്രശസ്തനായ ബപ്പി ലാഹരി ഇന്ത്യൻ സംഗീതത്തിൽ പാശ്ചാത്യ ഡിസ്കോ താളങ്ങൾ മനോഹരമായി ഇണക്കിച്ചേർത്ത സംഗീത സംവിധായകനാണ്. ബപ്പി ദായുടെ ഗാനങ്ങൾ ആശാജിയുടെ സ്വരത്തിൽ പുറത്തു വന്നതോടെ ഹിന്ദി സിനിമാ സംഗീതത്തിന് പുതിയൊരു ശൈലിയാണ് കൈവന്നത്.

0: Crescent Builders, Dil Se Dil Tak.
1: Crescent Builders, Preferred, Trusted.
2: ഡാൻസ് നമ്പറുകൾ മാത്രമല്ല ഹൃദയത്തെ തൊടുന്ന പ്രണയഗാനങ്ങളും ഈ കൂട്ടുകെട്ട് നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഡിസ്കോ ലൈറ്റുകളുടെയും മിന്നിത്തിളങ്ങുന്ന വസ്ത്രങ്ങളുടെയും ഡാൻസ് ഫ്ലോറുകളുടെയും കാലമായിരുന്നു 80s. സൗഹൃദവും പ്രണയവും ഒന്നിച്ചോർമ്മിപ്പിക്കുന്ന ഈ ഗാനം ഇന്നും പലരുടെയും ഇഷ്ടഗാനമാണ്.

0: ക്രസന്റ് ബിൽഡേഴ്സ്, ദിൽ സേ ദിൽ തക്.
1: ക്രസന്റ് ബിൽഡേഴ്സ്, പ്രിഫേർഡ്, ട്രസ്റ്റഡ്.
2: ഒരേ സമയം രണ്ട് പദ്ധതികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കി ക്രസന്റ് ബിൽഡേഴ്സ്. തൊണ്ടയാട് ബൈപ്പാസിലെ 24 നിലകളുള്ള ഡൗൺ ടൗൺ ക്രസന്റും മലബാർ ബൊട്ടാനിക്കൽ ഗാർഡൻ സമീപമുള്ള സ്പേസ് ഓൺ എർത്തും രണ്ടും വ്യത്യസ്ത ജീവിത ശൈലികളെ മുൻനിർത്തിയാണ് ഒരുക്കിയിരിക്കുന്നത്. ആധുനിക സൗകര്യങ്ങളോടെയുള്ള നഗര ജീവിതവും പ്രകൃതിയോട് ചേർന്ന ശാന്തമായ താമസാനുഭവവും ഗുണമേന്മയും കൃത്യസമയത്തുള്ള പൂർത്തീകരണവും മുൻനിർത്തി വിശ്വാസ്യതയുടെ പേരിൽ വീണ്ടും ശ്രദ്ധ നേടി ക്രസന്റ് ബിൽഡേഴ്സ്.
3: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ക്രസന്റ് ബിൽഡേഴ്സ് അറ്റ് 9744999888. Crescent Builders, preferred, trusted.
4: ഏകദേശം രണ്ട് പതിറ്റാണ്ടുകളോളം ഇരുവരും ഒന്നിച്ച് പ്രവർത്തിച്ചു. ഹിന്ദി സിനിമയ്ക്ക് പുറമെ ബംഗാളി സംഗീത ലോകത്തും ഇരുവരും ഒന്നിച്ചിട്ടുണ്ട്. ബപ്പിദായുടെ സംഗീതത്തെ വേറിട്ടൊരു തലത്തിലേക്ക് ഉയർത്തുവാൻ ആശാ ഭോസ്ലെയുടെ സ്വരം ഏറെ സഹായകരമായിട്ടുണ്ട്. ആശാ ഭോസ്ലെയും ബപ്പി ലാഹരിയും വെറും ഗായികയും സംഗീത സംവിധായകനുമല്ല, ഒരു കാലഘട്ടത്തിന്റെ പ്രതീകങ്ങളാണ്. അവരുടെ ഗാനങ്ങൾ ഇന്നും ആരാധകരെ ത്രസിപ്പിക്കുന്നു എന്നതാണ് അതിന്റെ തെളിവ്.

0: ആശാ ഭോസ്ലയെക്കുറിച്ച് കൂടുതലറിയാം അടുത്തയാഴ്ച. ഈ അധ്യായം തയ്യാറാക്കിയത് സരിത മാഹിൻ.
1: ക്രസന്റ് ബിൽഡേഴ്സ്, ദിൽ സേ ദിൽ തക്.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. 15,000-ത്തിലധികം പേർക്ക് നീന്തൽ പഠനത്തിന് അവസരമൊരുക്കിയ ആലുവയിലെ സജീവാലശ്ശേരിയുടെ ജീവിതം വലിയ പാഠമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. രാജ്യത്തെ മാമ്പഴ കർഷകർ കാർഷിക സമ്പദ്വ്യവസ്ഥയിൽ പ്രധാന പങ്കുവഹിക്കുന്നതായും പ്രധാനമന്ത്രി. ചൂരൽമല, മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ ഉപജീവന പദ്ധതി 3 മാസത്തേക്ക് കൂടി തുടരും. കർണാടക മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ചിന്തയിലെയും പ്രവൃത്തിയിലെയും നവീകരണം സൈനിക ശേഷിയുടെ വളർച്ചയ്ക്ക് കാരണമാകുമെന്ന് സംയുക്ത സേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ എൻ എസ് രാജസുബ്രഹ്മണി. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ആലുവയിലെ നീന്തൽ പഠന ക്ലബിന്റെ സ്ഥാപകനായ സജീവ് ആലശ്ശേരിയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത് റേഡിയോ പ്രഭാഷണത്തിന്റെ 134-ാം പതിപ്പിലാണ് പ്രധാനമന്ത്രി സജീവ് ആലശ്ശേരിയെക്കുറിച്ച് പരാമർശിച്ചത്. 15,000-ത്തിലധികം ആളുകൾക്ക് നീന്തൽ പഠനത്തിന് അവസരമൊരുക്കിയ നീന്തൽ ക്ലബ്ബ് നടത്തുന്ന സജിയുടെ ജീവിതം വലിയൊരു പാഠമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഭിന്നശേഷിക്കാരായ കുട്ടികളെപ്പോലും സജി നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നിരവധി വിദ്യാർത്ഥികൾ ബോട്ടപകടത്തിൽ മരിക്കാനിടയായ സംഭവമാണ് സജിയെ നീന്തൽ ക്ലബ്ബ് സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സേവനത്തിന് വലിയ വിഭവങ്ങൾ ആവശ്യമില്ലെന്നും വേണ്ടത് നല്ല ഉദ്ദേശ്യവും സ്ഥിരമായ പരിശ്രമവുമാണെന്നും ഇവ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: കേരളം കെ അലുവ മേ സാജി വലാശേരിൽ ജി ഐസാ ഹി എക് സ്വിമ്മിംഗ് ക്ലബ് ചലാ രഹേ ഹൈ. അബ് തക് 15,000 സേ ജ്യാദാ ലോഗ് യഹാ തൈർനാ സിഖ് ചുകേ ഹൈ. സാജി ജി നെ दिव्यांग बच्चों को भी स्विमिंग सिखाई है. साजी बलाशेरिल जी का जीवन हमें एक बहुत बड़ी सीख देता है. सेवा करने के लिए बहुत बड़े साधन जरूरी नहीं होते, जरूरी होता है एक अच्छा इरादा.
0: രാജ്യത്തെ ജ്യോതിശാസ്ത്ര മേഖലയുടെ വളർച്ചയെക്കുറിച്ച് പറഞ്ഞ പ്രധാനമന്ത്രി ആസ്ട്രോ കേരള എന്ന ജ്യോതിശാസ്ത്ര സ്ഥാപനത്തെക്കുറിച്ചും പരാമർശിച്ചു. നമ്മുടെ രാജ്യത്ത് 100 ആണ്ടുകൾ പഴക്കമുള്ള നിരീക്ഷണശാലകൾ നിലവിലുണ്ടെന്നും ഇവിടെ അത്ഭുതകരമായ ഗണിതശാസ്ത്ര കണ്ടെത്തലുകൾ നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരണം നേടുന്നുവെന്ന് വ്യക്തമാക്കിയാണ് പ്രധാനമന്ത്രി ആസ്ട്രോ കേരളയെ പരാമർശിച്ചത്. ആസ്ട്രോ കേരള രാത്രികാല നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്നതും ഇവിടെ ദൂരദർശിനി നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പഠിക്കുന്നതും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു.
1: സാധ്യോ രാത് മേ താരോ കോ നിഹാർന അപ്നേ ആപ് മേ അദ്ഭുത അനുഭവ ഹോതാ ഹൈ. ആസ്ട്രോ കേരള നാം കി ഏക് സംസ്ഥ നൈറ്റ് ഓബ്സർവേഷൻ ക്യാമ്പ് ഓർ വർക്ക്ഷോപ്പ് ആയോജിത് കർത്തി ഹൈ. യഹാ യുവ സാഥി ടെലിസ്കോപ്പ് ബനാന और स्टार मैप्स का इस्तेमाल करना सीखते हैं.
0: ജാർഖണ്ഡിലെ റാഞ്ചിയിൽ ദേശീയ സീനിയർ അത്ലറ്റിക് ഫെഡറേഷൻ മത്സരത്തിൽ 4 ദേശീയ റെക്കോർഡുകൾ തകർത്ത അത്ലറ്റുകൾക്ക് അഭിനന്ദനം അറിയിച്ച് പ്രധാനമന്ത്രിയുടെ ആകാശവാണി മൻ കി ബാത്. കായികമേളയിൽ 2 ദിവസം കൊണ്ട് പുരുഷന്മാരുടെ 100 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് 3 തവണ തകർന്ന നേട്ടം അദ്ദേഹം പങ്കുവച്ചു.

0: റെക്കോർഡ് ഭേദിച്ച രണ്ട് അത്ലറ്റുകളുമായി പ്രധാനമന്ത്രി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ കൊടും വേനലും കഠിനമായ ചൂടും നേരിടുമ്പോൾ സ്വയം ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ഭാരതീയ നാടൻ പാനീയങ്ങൾ ഉപയോഗിച്ചും അവയുടെ ആരോഗ്യമൂല്യം അനുഭവിച്ചും വേനൽച്ചൂട് അതിജീവിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. സർബത്തും മോരും സംഭാരവും പാനകവും ബേൽപ്പനയും രാജ്യത്തെ വിവിധ ദേശങ്ങളുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. അവ ഏകഭാരതം ശ്രേഷ്ഠഭാരതം എന്നതിന്റെ സത്തയുടെ സന്ദേശവാഹകരാണ്. ബ്രാൻഡിംഗ് ഇല്ലെങ്കിലും തലമുറകളുടെ അനുഭവം പേറുന്ന നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഓരോ നാടിനും മാമ്പഴത്തിന്റേതായ പാരമ്പര്യം നിലനിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഹാപൂസ്, അൽഫോൺസ, കേസർ, ദസഹരി, ലാംഗ്ര എന്നീ മാമ്പഴ ഇനങ്ങൾ ഓരോ നാടിന്റെയും മുഖമുദ്രകളാണ്. ഗ്രാമങ്ങളിൽ നിന്ന് ആഗോള വിപണിയിലേക്ക് എത്തിച്ചേരുന്ന രുചിവൈവിധ്യം കാർഷിക സമ്പദ് സമൃദ്ധി ഉറപ്പാക്കുന്നു. രാജ്യത്തെ മാമ്പഴ കർഷകർക്ക് കാർഷിക സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടവരും ജനപ്രിയരുമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: और कोकण का हापूस, अल्फांसो, गुजरात का केसर, यह तो आमरस की जान है. उत्तर प्रदेश का दशहरी और मेरी काशी का लंगड़ा, बिहार का जरदालू, चौसा, मालदा, हर नाम के साथ लोगों की यादें जुड़ी हुई है. दक्षिण भारत जाइए तो बंगनपल्ली, तोतापुरी, नीलम, मलगोवा, यानी जगह बदलती है. आम का रूप रंग और उसका स्वाद भी बदल जाता है. आम की ये यात्रा अब गांव से ग्लोबल मार्केट तक भी पहुंच रही है.
0: നെതർലാൻഡ്സിലെ സന്ദർശനത്തിനിടയിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പുതകിടുകൾ ഭാരതത്തിന് തിരികെ ലഭിച്ചത് അഭിമാനകരമാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ലോകത്തെ തമിഴർ ഇക്കാര്യത്തിൽ ഉത്സാഹഭരിതരാണ്. അമൂല്യമായ പൈതൃകങ്ങൾ സംരക്ഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും ജനങ്ങളെ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവിക്കാറുണ്ടെന്നും അവയെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ നമ്മുടെ രാജ്യം ജനങ്ങളുടെ ശക്തിയാൽ മുന്നോട്ടു പോവുകയാണെന്ന വിശ്വാസം കൂടുതൽ ദൃഢമാകും െന്നും പ്രധാനമന്ത്രി അറിയിച്ചു. സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ തിരിച്ചറിഞ്ഞ് അവരെ അഭിനന്ദിക്കുകയും പഠിക്കുകയും വേണമെന്ന് മൻ കി ബാത്തിൽ നരേന്ദ്രമോദി ജനങ്ങളെ ആഹ്വാനം ചെയ്തു. വയനാട് ചൂരൽമല, മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ ഉപജീവന ഭത്ത 3 മാസത്തേക്ക് കൂടി തുടരാൻ മന്ത്രിമാരായ ടി സിദ്ദി, കെ എം ഷാജി എന്നിവരുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിൽ ചേർന്ന അവലോകന യോഗം തീരുമാനിച്ചു. ദുരന്തബാധിതർക്ക് സ്വന്തമായി വരുമാനമാർഗ്ഗം കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണിത്. പുനരധിവാസ പദ്ധതികളുടെ പൂർണ്ണമായ അവലോകനവും പ്രവർത്തനങ്ങൾ ഏത് ഘട്ടത്തിലാണ് എന്നത് സംബന്ധിച്ച വിലയിരുത്തലും യോഗത്തിൽ നടത്തി. ടൌൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തൊഴിലാളികളുടെ കുറവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. 2300ലധികം തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 900ത്തോളം പേർ മാത്രമാണ് ജോലി ചെയ്യുന്നത്. കൂടുതൽ തൊഴിലാളികളെ കൊണ്ടുവന്ന് പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് യോഗം നിർദ്ദേശം നൽകി. 2 മാസത്തെ ഒഴിവുകാലത്തിനുശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ പ്രവേശനോത്സവം ഉണ്ടായിരിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം നാളെ രാവിലെ 9:30 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ എൻ ഷംസുദ്ദീൻ, കെ മുരളീധരൻ, സി പി ജോൺ, ജനപ്രതിനിധികൾ, കലാ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക്ലോർ ആർട്ട് ഗാലറി നാളെ രാവിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേർക്കർ ഉദ്ഘാടനം ചെയ്യും. പി എം ഉഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച സർവകലാശാല സെനറ്റ് ഹാൾ, സെമിനാർ കോംപ്ലക്സ്, ആധുനീകരിച്ച 40 സ്മാർട്ട് ക്ലാസ് മുറികൾ എന്നിവയും ഗവർണർ ഉദ്ഘാടനം ചെയ്യും. കർണാടക മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് ബംഗളൂരുവിലെ ലോക്ഭവനിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ്. ഉപമുഖ്യമന്ത്രിയായിരുന്ന ഡി കെ ശിവകുമാറിനെ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം പുതിയ നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യരുടെ രാജിയെ തുടർന്നാണ് യോഗം ചേർന്നത്. ചിന്തയിലെയും പ്രവൃത്തിയിലെയും നവീകരണം സൈനിക ശേഷിയുടെ വളർച്ചയ്ക്ക് കാരണമാകുമെന്ന് സംയുക്ത സേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ എൻ എസ് രാജാസുബ്രഹ്മണ്യ പറഞ്ഞു. ചുമതലയേറ്റ ശേഷം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യവസായം, അക്കാദമിക് ഗവേഷണം, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുമായി ഉണ്ടാകുന്ന സഹകരണം സായുധ സേനയുടെ ആധുനികവൽക്കരണത്തിന് പ്രധാനമാണെന്ന് സംയുക്ത സേനാ മേധാവി അഭിപ്രായപ്പെട്ടു. മൂന്ന് പതിറ്റാണ്ടിലേറെക്കാലം തനത് ശബ്ദമാധുര്യത്താൽ മലയാളി ശ്രോതാക്കളെ റേഡിയോയ്ക്ക് മുന്നിലിരുത്തിയ ആകാശവാണി വാർത്താ അവതാരകൻ അനിൽ ചന്ദ്രൻ സർവീസിൽ നിന്ന് വിരമിച്ചു. കോഴിക്കോട് ആകാശ

0: ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ ഗ്രേഡ് 2 ആയി സേവനം അനുഷ്ഠിക്കുകയായിരുന്നു അനിൽചന്ദ്രൻ. ഡെസ്ക് റിപ്പോർട്ട്.
1: 1995 ഒക്ടോബർ 19 ഡൽഹി ആകാശവാണിയിലാണ് അനിൽചന്ദ്രൻ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. 1997 കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗത്തിലേക്ക് മാറി. ഈ കാലയളവിൽ മലയാള ഭാഷയുടെ തനത് പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് വാർത്താഭാഷയെ മൌലികമാക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. ആകാശവാണിയുടെ പ്രഭാത വാർത്താ ബുള്ളറ്റിനുകളിലെ സ്ഥിരം ശബ്ദമായിരുന്ന അനിൽചന്ദ്രൻ 1500+ പതിപ്പുകൾ പിന്നിട്ട ജനപ്രിയ പരിപാടിയായ വാർത്താ ദീപ്തിയുടെ ഭൂരിഭാഗം സ്ക്രിപ്റ്റും അവതരണവും നിർവഹിച്ചു. തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിൽ നിന്ന് മലയാള ഭാഷയിലും സാഹിത്യത്തിലും ബിരുദാനന്തര ബിരുദം നേടിയ അനിൽചന്ദ്രൻ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിലും ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്.
0: IPL ക്രിക്കറ്റ് ഫൈനൽ ഇന്ന് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. 15,000+ പേർക്ക് നീന്തൽ പഠനത്തിന് അവസരമൊരുക്കിയ ആലുവയിലെ സജി ബാലശ്ശേരിയുടെ ജീവിതം വലിയ പാഠമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. രാജ്യത്തെ മാമ്പഴ കർഷകർ കാർഷിക സമ്പദ്വ്യവസ്ഥയിൽ പ്രധാന പങ്കുവഹിക്കുന്നതായും പ്രധാനമന്ത്രി. ചൂരൽമല, മുണ്ടക്കൈ, ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ ഉപജീവന ബദ്ധ 3 മാസത്തേക്ക് കൂടി തുടരും. IPL ക്രിക്കറ്റ് ഫൈനൽ ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടുളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് 1-2 ഗാനോത്സവത്തിൽ കോഴിക്കോട് ആകാശവാണി പ്രോഗ്രാം മേധാവി കെ വി ശരത്ചന്ദ്രൻ 34 വർഷം നീണ്ട വൈവിധ്യമാർന്ന തന്റെ മാധ്യമ ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറക്കുന്നു.
3: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
4: ഷോപ്പിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: അതിലൊന്നെങ്കിൽ
1: 12:50 വാർത്തകൾ.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ഏറെ ശ്രദ്ധ പുലർത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മൻ കി ബാത്തിൽ അഭ്യർത്ഥന. മലയാളിയായ നീന്തൽ പരിശീലകൻ സജി വാലശ്ശേരിയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ദേശീയ സീനിയർ അത്ലറ്റിക്സ് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി. വാനനിരീക്ഷണ സംഘങ്ങളിൽ ചേരാൻ യുവജനങ്ങളോട് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയ്ക്കുമേലുള്ള കയറ്റുമതി തീരുവ പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. ഐ പി എൽ ഫൈനലിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കേണ്ടത് ഏറെ പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. വെയിലത്തിറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കുകയും വെള്ളം കുടിക്കുന്നത് തുടരുകയും വേണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. വിവിധ സർക്കാർ വകുപ്പുകളുടെ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. വേനൽക്കാലത്ത് നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ പാനീയങ്ങൾ ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്നതിന്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്നതായി അഭിപ്രായപ്പെട്ടു. ആംപന്ന, ലസ്സി, പാനകം, മോര്, സംഭാരം, ബേൽപാന തുടങ്ങിയ നാടൻ പാനീയങ്ങളുടെ സവിശേഷതകളും അദ്ദേഹം വിശദീകരിച്ചു.
3: ഹമാരേ യഹാ ഗർമി സേ ലഡ്നേ കാ തരീഖാ ഭാരത് കേ അലഗ് അലഗ് ക്ഷേത്രോ കി പരമ്പരാ കാ ഹിസ്സാ ഹൈ ഔർ ഇസ്മേ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് കി ഭാവന കി ജലക് ഭീ മിൽതി ഹൈ ഔർ ഏക് ബാത് ജറൂർ ധ്യാൻ രഖിയേഗാ ഇൻമേ സേ ജ്യാദാതർ ചീസേ ഹമാരി അപ്നി രസോയ് സേ നിക്ലി ഹൈ ആപ് ഭീ ഗർമി കേ ദൗരാൻ ദേസീ പേജലോ കാ ഖൂബ് ആനന്ദ് ലീജിയേ.
2: രാജ്യത്തെ തനത് മാമ്പഴ ഇനങ്ങളെക്കുറിച്ച് മൻ കി ബാത്തിൽ പരാമർശിച്ച പ്രധാനമന്ത്രി വേനൽക്കാലത്ത് എല്ലാ വീടുകളിലും മാമ്പഴം സുലഭമാണെന്ന് പറഞ്ഞു. മാമ്പഴ കർഷകർ രാജ്യത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നടന്ന നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷനിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച ഗുരിന്ദർവീർ സിംഗ്, വിശാൽ ടി കെ, തേജസ്വിൻ ശങ്കർ, ദേവ് മീണ, കുൽദീപ് കുമാർ എന്നിവരെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ അഭിനന്ദിച്ചു. 100 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് മറികടന്ന ഗുരിന്ദർവീർ സിംഗുമായും അനിമേഷ് കുജൂറുമായും ശ്രീമോദി ടെലിഫോൺ സംഭാഷണം നടത്തി. ഭാരതത്തിന്റെ കുതിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ദൃഢനിശ്ചയത്തോടെയാണ് മത്സരങ്ങളിൽ പങ്കെടുത്തതെന്ന് കായിക താരങ്ങൾ പ്രധാനമന്ത്രിയോട് പറഞ്ഞു. വരാനിരിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് ഇരുവരും പ്രധാനമന്ത്രിക്ക് ഉറപ്പു നൽകി. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ആലുവയിൽ നീന്തൽ ക്ലബ്ബ് നടത്തുന്ന സജി വാലശ്ശേരിയെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ 15,000-ലധികം പേരെ അദ്ദേഹം നീന്തൽ പഠിപ്പിച്ചതായി ശ്രീമോദി വ്യക്തമാക്കി. സേവനത്തിന് വലിയ വിഭവങ്ങൾ ആവശ്യമില്ലെന്നും മറിച്ച് നല്ല ഉദ്ദേശവും സ്ഥിരമായ പരിശ്രമവുമാണ് വേണ്ടതെന്നും സജി വാലശ്ശേരിയുടെ ജീവിതം തെളിയിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഈ ദൌത്യം ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയതായും ശ്രീമോദി അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ അമൂല്യമായ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ നിരന്തരം ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ചോള കാലഘട്ടത്തിലെ

0: പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് തിരികെ ലഭിച്ചതിനെ കുറിച്ചും അദ്ദേഹം മൻ കി ബാത്തിൽ പരാമർശിച്ചു. ചോളരാജവംശത്തിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്ന ചെമ്പ് തകിടുകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെയാണ് നെതർലൻഡ്സ് കൈമാറിയത്. ചോള സാമ്രാജ്യത്തിന്റെ സമ്പന്നമായ ചരിത്രത്തിലും സംസ്കാരത്തിലും ഭാരതീയർ ഏറെ അഭിമാനിക്കുന്നതായി ശ്രീ മോദി പറഞ്ഞു. ഗ്യാൻ ഭാരതം ദൌത്യത്തിന് കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ നിന്നും 1500 വർഷം പഴക്കമുള്ള ചെമ്പ് തകിടുകൾ കണ്ടെത്തിയതിനെ കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു.
1: ഗ്യാൻ ഭാരതം അഭിയാൻ കെ തഹത് ഛത്തീസ്ഗഡ് കെ മൽഹാർ മേ ഭീ ഏക് മഹത്വപൂർണ ഖോജ് ഹുയി ഹൈ. യഹാ തീൻ ദുർലഭ താമ്ര പട്ടികായേ മിലി ഹൈ. വിശേഷജ്ഞ മാനതേ ഹൈ കെ ഇൻസ്ക്രിപ്ഷൻസ് ഛത്തി സാത്വി സദി കെ ഹൈ. യേ താമ്ര പട്ടികായേ പ്രാചീൻ ബ്രാഹ്മി ലിപി ഔർ പാലി ഭാഷാ മേ ലിഖി ഗയി ഹൈ.
0: ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും പ്രത്യേക ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ജ്യോതിശാസ്ത്രം ഓരോ തലമുറയിലും കൗതുകം ഉണർത്തിയിരുന്നതായും ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ രാജ്യത്തുടനീളം അതിവേഗം പ്രചാരം നേടുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാത്രികാല നക്ഷത്ര നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ആസ്ട്രോ കേരള എന്ന സ്ഥാപനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു. ബാംഗ്ലൂർ അസ്ട്രോണമിക്കൽ സൊസൈറ്റി, രാജ്കോട്ടിലെ ബിഗ് ബാങ് അസ്ട്രോണമി ക്ലബ്, വിദ്യാർത്ഥികൾ നയിക്കുന്ന ഐസാക് എന്നിവയെക്കുറിച്ച് പറഞ്ഞ അദ്ദേഹം ഏതെങ്കിലും ഒരു വാനനിരീക്ഷണ സംഘത്തിൽ ചേരണമെന്നും അവധിക്കാലത്ത് ഒരു നക്ഷത്ര ബംഗ്ലാവ് സന്ദർശിക്കണമെന്നും യുവജനങ്ങളോട് നിർദ്ദേശിച്ചു. സൈനികർക്കായി ചെറിയ സംഭാവനകളിലൂടെ 40 ലക്ഷം രൂപ സമാഹരിച്ച് കൈമാറിയ തമിഴ്നാട്ടിലെ അധ്യാപിക ഗിരിജ അമ്മയെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ചെന്നൈയിലെ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയം ഉൾപ്പെടെ 15 സ്കൂളുകൾ നടത്തുന്ന ഗിരിജ അമ്മ ധീര സൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ സംഭാവന ചെയ്യാൻ കുട്ടികളോട് ആവശ്യപ്പെട്ടു. ഓരോ വിദ്യാർത്ഥിയും ഒരു വർഷത്തിനിടെ ശേഖരിച്ച 365 രൂപ സമാഹരിച്ചാണ് 40 ലക്ഷം രൂപയുടെ ചെക്ക് പ്രധാനമന്ത്രിക്ക് കൈമാറിയത്. ഗിരിജ അമ്മയുടെ രാജ്യസ്നേഹം ഓരോ ഭാരതീയനെയും പ്രചോദിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു.
1: ഗിരിജ അമ്മജി കരിബ് 15 സ്കൂൾ ചലാത്തി ഹൈ. ഇൻമേ ചെന്നൈ കാ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയ ബഹുത് പ്രമുഖ് ഹൈ. ഉൻകി ദേശ്ഭക്തി കി ഭാവന ഹർ ഭാരത്വാസി കോ പ്രേരിത് കർനെ വാലി ഹൈ. ഉൻസെ ബാത്ചീത് കെ ദൗരാൻ മൈനെ മഹ്സൂസ് കിയാ കി മാ ഭാരതി കെ പ്രതി ഉൻകാ സമർപ്പണ കിത്നാ ഗഹരാ ഹൈ.
0: ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നടക്കുന്ന പ്രചോദനാത്മകമായ ശ്രമങ്ങളെ തിരിച്ചറിയുകയും അഭിനന്ദിക്കുകയും വേണമെന്ന ആഹ്വാനത്തോടെയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്ത് അവസാനിപ്പിച്ചത്. സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ മനസ്സിലാക്കുന്നതിനൊപ്പം ഇത്തരം നല്ല പ്രവർത്തനങ്ങളിൽ സ്വയം ഏർപ്പെടണമെന്നും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 1 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിൽ. കോട്ടയത്ത് നടക്കുന്ന ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ മട്ടന്നൂരിൽ രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ 27th മേധാവിയായി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ ചുമതലയേറ്റു. അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് നിയമനം. രാജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നാവികസേന സദാ ജാഗരൂകമാണെന്ന് ചുമതലയേറ്റ ശേഷം അഡ്മിറൽ സ്വാമിനാഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയ്ക്ക് മേലുള്ള കയറ്റുമതി തീരുവ പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. പെട്രോളിയം ഉത്പന്നങ്ങളുടെ ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് നാളെ മുതൽ 2 കാലയളവിലാണ് നടപടി. കയറ്റുമതി ചെയ്യുന്ന 1 ലിറ്റർ പെട്രോളിന് 1.5 രൂപയും ഡീസലിന് 13.5 രൂപയും തീരുവ ഈടാക്കുമെന്ന് ധനമന്ത്രാലയം വിജ്ഞാപനത്തിൽ അറിയിച്ചു. എന്നാൽ ആഭ്യന്തര ഉപഭോഗത്തിനുള്ള പെട്രോൾ, ഡീസൽ, എക്സൈസ് തീരുവയിൽ മാറ്റമില്ല. 30 വർഷത്തിലധികം നീണ്ട സേവനത്തിന് ശേഷം കോഴിക്കോട് ആകാശവാണിയിലെ വാർത്താ അവതാരകൻ അനിൽ ചന്ദ്രൻ ഇന്ന് വിരമിക്കുന്നു. ഡൽഹി ആകാശവാണി മലയാള വാർത്താ വിഭാഗത്തിൽ 1995 ജോലി പ്രവേശിച്ച അദ്ദേഹം തുടർന്ന് കോഴിക്കോട് ആകാശവാണിയിലെ 29 വർഷം നീണ്ട വാർത്താ അവതരണത്തിലൂടെ ശ്രോതാക്കളുടെ മനസ്സിൽ ഇടം നേടി. വാർത്താഭാഷയെ കാലികമാക്കുന്നതിലടക്കം ഒട്ടേറെ സംഭാവനകൾ നൽകിക്കൊണ്ടാണ് ശ്രീ അനിൽ ചന്ദ്രൻ സേവനത്തിൽ നിന്ന് വിരമിക്കുന്നത്. IPL ക്രിക്കറ്റ് കിരീട പോരാട്ടം ഇന്ന്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം ആരംഭിക്കും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഉഗാണ്ട, കോങ്കോ എന്നീ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ എബോള

0: വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തികൾ അടച്ചിടാനും യാത്രാവിലക്ക് ഏർപ്പെടുത്താനും സ്വീകരിച്ച നടപടികൾ രാജ്യങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അഥനോം ഗബ്രിയേസസ്. രോഗപ്രതിരോധ നടപടികളെ ഇത്തരം തീരുമാനങ്ങൾ പ്രതികൂലമായി ബാധിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ഏറെ ശ്രദ്ധ പുലർത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മൻ കി ബാത്തിൽ അഭ്യർത്ഥന. മലയാളിയായ നീന്തൽ പരിശീലകൻ സജി ബാലശ്ശേരിയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ദേശീയ സീനിയർ അത്ലറ്റിക്സ് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി. വാനനിരീക്ഷണ സംഘങ്ങളിൽ ചേരാൻ യുവജനങ്ങളോട് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയ്ക്കുമേലുള്ള കയറ്റുമതി തീരുവ പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. ഐ പി എൽ ഫൈനലിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: എഫ്എം പ്രധാന വാർത്തകൾ. ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും ജനങ്ങളെ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവിക്കാറുണ്ടെന്നും അവയെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ രാജ്യം ജനങ്ങളുടെ ശക്തിയാൽ മുന്നോട്ടു പോവുകയാണെന്ന വിശ്വാസം കൂടുതൽ ദൃഢമാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂഹത്തിനുവേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ തിരിച്ചറിഞ്ഞ് അവരെ അഭിനന്ദിക്കുകയും പഠിക്കുകയും വേണമെന്ന് മൻ കി ബാത്തിൽ നരേന്ദ്രമോദി ജനങ്ങളെ ആഹ്വാനം ചെയ്തു. രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരം നേടുന്നുവെന്നും പ്രധാനമന്ത്രി. ആസ്ട്രോ കേരള രാത്രികാല നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്നതും ഇവിടെ ദൂരദർശനം നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പഠിക്കുന്നതും പ്രധാനമന്ത്രി എടുത്തുപറഞ്ഞു. രാജ്യത്തെ മാമ്പഴ കർഷകർ കാർഷിക സമ്പദ്വ്യവസ്ഥയിൽ പ്രധാന പങ്കുവഹിക്കുന്നതായും നരേന്ദ്രമോദി. ഹാപ്പൂസ്, അൽഫോൺസോ, കേസർ, ദസഹരി, ലാംഗ്ര എന്നീ മാമ്പഴ ഇനങ്ങൾ ഓരോ നാടിന്റെയും മുഖമുദ്രകളാണെന്നും അദ്ദേഹം മൻ കി ബാത്തിൽ പറഞ്ഞു. കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക്ലോർ ആർട്ട് ഗ്യാലറി നാളെ രാവിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലക്കർ ഉദ്ഘാടനം ചെയ്യും. പി എം ഉഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച സർവകലാശാല സെനറ്റ് ഹാൾ, സെമിനാർ കോംപ്ലക്സ്, ആധുനീകരിച്ച 40 സ്മാർട്ട് ക്ലാസ് മുറികൾ എന്നിവയും ഗവർണർ ഉദ്ഘാടനം ചെയ്യും. അന്തരിച്ച മുൻ കോഴിക്കോട് മേയറും സ്പോർട്സ് കൌൺസിൽ മുൻ പ്രസിഡന്റുമായ ടി പി ദാസന്റെ ഭൌതിക ശരീരം മാവൂർ റോഡ് ശ്മശാനത്തിൽ സംസ്കരിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ തുടങ്ങിയവർ ഇന്നലെ വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. 27-ാമത് നാവികസേനാ മേധാവിയായി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ ചുമതലയേറ്റു. ഇന്ത്യൻ നാവികസേന രാജ്യതാൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ജാഗ്രത പുലർത്തുന്നുണ്ടെന്നും എല്ലാത്തിനും സജ്ജമാണെന്നും കൃഷ്ണ സ്വാമിനാഥൻ ചുമതലയേറ്റതിനുശേഷം പറഞ്ഞു. ലക്ഷദ്വീപിൽ വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ലക്ഷദ്വീപ് ദുരന്ത നിവാരണ അതോറിറ്റിയും. ജൂൺ 3 മണിക്കൂറിൽ 50 km വരെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് കാലിക്കറ്റ് എഫ് സി ഗോകുലം കേരള എഫ് സിയെ നേരിടും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മത്സരം. എഫ് എം പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം
1: ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെയും ദൂരദർശൻ കേന്ദ്രത്തിന്റെയും പ്രോഗ്രാം മേധാവി കെ വി ശരത്ചന്ദ്രൻ ഇന്ന് വിരമിക്കുകയാണ്. 34 വർഷം നീണ്ട ആ സേവനകാലം, വൈവിധ്യമാർന്ന പരിപാടികളുടെ, ദേശീയ പുരസ്കാരങ്ങൾ നേടിയ നാടകങ്ങളുടെ പൂക്കാലം കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രക്ഷേപണ ജീവിതത്തിലെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും പങ്കുവെക്കുന്നു ഇന്ന്, ഒപ്പം ഇഷ്ടഗാനങ്ങളും. കൂടെ ബോബി സി മാത്യു.
2: പ്രിയമുള്ളവരെ, ഗാനോത്സവത്തിന്റെ ഒരു പ്രത്യേക പരിപാടിയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കോഴിക്കോട് ആകാശവാണിയുടെ പ്രോഗ്രാം മേധാവിയായി ചുമതലയിലുള്ള കെ വി ശരത്ചന്ദ്രൻ, അദ്ദേഹം കോഴിക്കോട് ദൂരദർശൻ കേന്ദ്രത്തിൻ്റെ കൂടി മേധാവിയാണ്. അദ്ദേഹത്തിൻ്റെ അവസാന പ്രവൃത്തി ദിനമാണ് ഇന്ന്. ഈ കഴിഞ്ഞ റേഡിയോ നാടകോത്സവത്തിൽ കോഴിക്കോട് നിലയം അവതരിപ്പിച്ച കാൺക കടലിനെ കൺതുറക്കാതെ എന്ന നാടകത്തിലൂടെ കോഴിക്കോട്ടുകാർക്ക് കൂടുതൽ പരിചിതനായി തീർന്ന ആളാണ് കെ വി ശരത്ചന്ദ്രൻ. വിശേഷണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അങ്ങനെ ഒരു

0: വിശേഷണത്തിലൂടെ പരിചയപ്പെടുത്തേണ്ട ആളുമല്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയൊന്നും പോകാത്തത്. ആകാശവാണിയിലേക്ക് വരുന്നതിന് മുൻപ് ബാങ്കിലായിരുന്നു അല്ലേ?
1: അതെ.
0: അപ്പോൾ ആകാശവാണി എന്നുള്ളൊരു ചോയ്സ് വരാൻ എന്താണ് കാരണം?
1: സത്യം പറഞ്ഞാൽ ഒരേ കാലഘട്ടത്തിലാണ് ഞാൻ ഈ രണ്ട് ജോലിക്കും അപേക്ഷിച്ചത്. നിർഭാഗ്യവശാൽ ആകാശവാണിയുടെ നിയമനം വളരെ അധികം സമയമെടുത്തു. അപ്പം 3.5 കൊല്ലം ഞാൻ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൽ ജോലി ചെയ്തതിന് ശേഷമാണ് എനിക്ക് ആകാശവാണിയിൽ ജോയിൻ ചെയ്യാൻ പറ്റിയത്.
0: 1992 കൊച്ചി നിലയത്തിൽ ഞാൻ ആ കാലത്ത് കൊച്ചിയിലുണ്ട്. ആ കാലത്ത് ഒരിക്കൽ MG റോഡ് ബ്രാഞ്ചിൽ ജോലി ചെയ്യുമ്പോൾ ഈ ആകാശവാണിയിൽ നിയമന ഉത്തരവ് കിട്ടിയിട്ട് അവിടെ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ആകാശവാണി താങ്കളുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു പ്രസ്ഥാനമാണ്. ആകാശവാണി മാറ്റിമറിച്ചു എന്ന് പറയണോ, ആകാശവാണിയെ മാറ്റിമറിച്ചു എന്ന് പറയണോ എന്നുള്ളത് ശ്രോതാക്കൾക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. എന്തായാലും 90 എന്ന് പറഞ്ഞാൽ റേഡിയോൻ്റെ ഒരു പുഷ്കല കാലമായിരുന്നില്ലല്ലോ.
1: ഇല്ല ഇല്ല, ക്ഷയോന്മുഖമായിരുന്നു കാര്യങ്ങൾ ആ സമയത്ത്. എന്താ വെച്ചാൽ അതിനു മുമ്പുള്ള കാലം ഈ മാധ്യമ രംഗത്ത് ഏറെക്കുറെ ഏകഛത്രാധിപതിയെ പോലെ വാണിരുന്ന ഒരു മാധ്യമമായിരുന്നല്ലോ റേഡിയോ. ടെലിവിഷൻ്റെ വരവോടുകൂടി അതിൻ്റെ ഒരു ഹണിമൂൺ പീരീഡ് എന്ന് പറയാം. അപ്പോൾ ആ സമയത്ത് റേഡിയോ അതിൻ്റെ പ്രതാപത്തിൽ നിന്ന് പുറകോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനവിടെ ജോയിൻ ചെയ്യുന്നത്. ഞാൻ ഈ റേഡിയോയിലേക്ക് ജോയിൻ ചെയ്യുന്ന കാലത്ത് തന്നെ കുറേ ആൾക്കാരെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ബാങ്കിലുള്ള മികച്ച വേതനമുള്ള ജോലി ഉപേക്ഷിച്ചിട്ട് എന്തിന് പഴയ പ്രചാരം ഇല്ലാത്ത ഒരു മാധ്യമത്തിലേക്ക് പോകുന്നത് എന്തിന് എന്നുള്ള ഒരു ചോദ്യം പലരും എൻ്റെ അഭ്യുദയകാംക്ഷകൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ചെറുപ്പം മുതലേ താല്പര്യമുള്ള ഒരു മേഖലയായിരുന്നു ഇത്. കലാഭിമുഖ്യം കലശലായി ഉണ്ടായിരുന്ന ഒരു ബാല്യകാലം എനിക്കുണ്ടായിരുന്നു. കൗമാരത്തിലും അതങ്ങനെയായിരുന്നു. ഏതാനും ചെറുകഥകൾ ആ കാലത്ത് തന്നെ മാതൃഭൂമി ആഴ്ചപതിപ്പ് പോലുള്ള ആനുകാലങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 3.5 കൊല്ലത്തെ ബാങ്ക് ജീവിതം അത് ഉപേക്ഷിച്ചിട്ട് ആകാശവാണിയിൽ വന്നത് എന്തുകൊണ്ടും നന്നായി എന്നാണ് ഇപ്പോൾ 34 വർഷത്തെ സേവനം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നത്.
0: ഏത് മാസമാണ് ജോയിൻ ചെയ്തത്?
1: ഞാൻ ജൂലൈ 1992
0: ആ ജൂലൈയിൽ. ആ വർഷമാണോ 92-ലാണോ 93-ലാണോ എന്ന് എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കുന്നതിൻ്റെ തൊട്ട് തലേന്ന് ചരിത്ത് തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, ജനാഭിലാഷത്തിൻ്റെ പുരസ്കാരങ്ങൾ.
1: അതെ അതെ,
0: അത് വായിച്ച് റെക്കോർഡ് ചെയ്ത ഓർമ്മ എനിക്കിപ്പോഴും വളരെ പച്ചയായിട്ടുണ്ട്. ഞാൻ പറയാൻ വന്നൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, അന്ന് നമ്മൾ ശീലിച്ചിരുന്ന, അപ്പോൾ നമ്മൾ ഈ ഒരു ക്ഷയോന്മുഖമായ റേഡിയോൻ്റെ ഒരു കാര്യം പറഞ്ഞാണ് തുടങ്ങിയത്. ആ കാലത്തിൻ്റെ ഒരു പരിപാടിയെക്കുറിച്ചാണ് നമ്മൾ തുറന്ന് സംസാരിക്കുന്നത്. അന്ന് ശരത്ത് നൽകിയ ഒരു നിർദ്ദേശം തന്നെയാണ് ഇങ്ങനെയല്ല അത് വായിക്കേണ്ടത്. കാരണം അന്ന് നമ്മൾ വായിച്ച് ശീലിച്ചിട്ടുള്ള ഒരു വേഗം, ആ വേഗമല്ല ഈ പരിപാടിക്ക് വേണ്ടത്, ആ ചടുലതയല്ല ഇതിന് വേണ്ടത്, അതിൽ വേറൊരു ഊർജം കലർത്തിക്കൊണ്ട് പറയണം എന്ന് പറഞ്ഞിട്ട് അത് എന്നെ കൊണ്ട് ആ സ്ക്രിപ്റ്റ് വായിപ്പിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. സത്യത്തിൽ അന്ന് ഞാൻ കുറച്ച് ശ്വാസം മുട്ടിയാണ് ആ സ്ക്രിപ്റ്റ് വായിച്ചത്. കാരണം അങ്ങനെ വേഗം ശീലിച്ചിട്ടില്ല.
1: പക്ഷെ
0: ഇപ്പോൾ എൻ്റെ സംസാരം ശരത്ത് അന്ന് ശീലിപ്പിച്ച ആ വേഗത്തിലാണ് ഉള്ളത്.
1: നമ്മുടെ പഴയ വേഗതയല്ല ജീവിതത്തിന്, കുറച്ചുകൂടി ഒന്ന് ചടുലമാകണം കാര്യങ്ങൾ എന്നുള്ളൊരു ധാരണ എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കാര്യങ്ങൾ പതിവ് ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പോകണം എന്ന് ഒരു നിർബന്ധ ബുദ്ധി എനിക്ക് അന്നുപോലെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഏതായാലും ജനങ്ങൾക്കത് സ്വീകാര്യമായി ആ ഒരു ശൈലി.
0: അതായത് അവാർഡ് പ്രഖ്യാപിക്കുന്നത് ഇന്നാണെങ്കിൽ ഇന്നലെ രാത്രി പ്രക്ഷേപണം ചെയ്ത പരിപാടിയിൽ ജനങ്ങളുടെ ഒരു റോവിംഗ് മൈക്രോഫോൺ, സഞ്ചരിക്കുന്ന മൈക്രോഫോണിലൂടെ അന്നത്തെ MLA ഉൾപ്പെടെയുള്ളവരെ പോയി നമ്മൾ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ട്, അന്ന് മമ്മൂട്ടിയുടെ വാത്സല്യവും മോഹൻലാലിൻ്റെ മറ്റൊരു ചിത്രമൊക്കെ ആയിരുന്നു അന്ന് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ജനങ്ങളുടെ അഭിലാഷം എന്തെന്ന് കൃത്യമായി നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് പരിപാടി. അങ്ങനെ പരിപാടി റേഡിയോയിൽ അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല. അന്ന് സ്വകാര്യ ചാനലുകളും പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ല ടെലിവിഷനിൽ.
1: അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ റിയലായിട്ടുള്ള അവാർഡ് പ്രഖ്യാപനത്തിൻ്റെ വിശദാംശങ്ങൾ കൂടി ചേർത്ത് ആ പരിപാടി ഒന്നുകൂടി പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും ആ കാലത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചതിന് ബോബിയോട് നന്ദിയുണ്ട്.
0: എനിക്ക് പറയാനുള്ളത്, നമ്മൾ എനിക്ക് ശരത്തിനോടല്ല പറയാനുള്ളത്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാനുള്ളത്, ഈ ഒരു ഗെയിം ചേഞ്ചർ എന്ന് നമ്മൾ ഓരോ മേഖലയിലും മനുഷ്യരെ വിശേഷിപ്പിക്കുന്നത്, പൂർവ്വ മാതൃകകളില്ലാതെ അനന്യമായ സൃഷ്ടികൾ സ്വന്തം സത്തയിൽ നിന്ന് അവതരിപ്പിക്കുന്നവരെ കുറിച്ചാണ്. അങ്ങനെ ഒരു ഗെയിം ചേഞ്ചറാണ് KV ശരത്ചന്ദ്രൻ എന്ന് പ്രിയ ശ്രോതാക്കൾ ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇതൊരു വിശേഷണമായിട്ടോ അല്ലെങ്കിൽ ഒരു പുകഴ്ത്തലായിട്ടോ ഞാൻ പറയുന്നതല്ല. മലയാള പ്രക്ഷേപണ രംഗത്തെ നമ്മൾ കാണുമ്പോൾ അതിലെ ഒരു ഗെയിം ചേഞ്ചിങ് ആയിട്ട് വന്നിട്ടുള്ള പല കാര്യങ്ങളുടെയും പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ താങ്കളാണ്. അത് ഒരു വലിയ അത് താങ്കളെ പോലെ മറ്റു പലരുമുണ്ട്. പക്ഷെ അതിന് അതിന്റെ ഒരു ത്വരകമായി നമ്മൾ പറയുന്ന കാറ്റലിസ്റ്റ് ആയത് കൊച്ചി നിലയമാണോ?
1: അതെ, തീർച്ചയായും. അന്ന് കൊച്ചി നിലയത്തിൽ ഈ സവിശേഷമായിട്ടുള്ള ഇങ്ങനൊരു ആവാസ

വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതായത് പുതിയതിനോടുള്ള ഒരു ആവേശം, പുതിയ രീതികൾ വരണം, പുതിയ പ്രമേയങ്ങൾ വരണം എന്നുള്ള ഒരു ഒരു ഒരർത്ഥത്തിലൊരു മത്സരബുദ്ധിയോടുകൂടി ഈ കാര്യങ്ങൾ നിർവഹിച്ചിരുന്ന ഒരു ടീമാണെന്നുണ്ടായിരുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട് ഈ സമകാലികം എന്നൊരു ടോപ്പിക്കൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ നമ്മൾ എന്നും ഈ കേരള പിറവിയോടൊക്കെ അനുബന്ധിച്ച് കേരളം മഹത്തരമാണ്, സസ്യശ്യാമള കോമള ഹരിതാഭമാണെന്നൊക്കെ പറയുന്നതല്ലാതെ, നമ്മൾ അന്ന് ചെയ്തൊരു പരിപാടി കേരള സമൂഹം ചില ആത്മപരിശോധനകൾ എന്ന് പറഞ്ഞിട്ട് ഒരു പരമ്പര തുടങ്ങിയായിരുന്നു. ഈ കേരള സമൂഹത്തിലെ ജീർണതകൾ, അത് ഓരോ മേഖലയിലുള്ള ജീർണതകൾ എടുത്ത് കാട്ടിക്കൊണ്ടുള്ള ഒരു പരമ്പരയാണ്. തറവാട് ഘോഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ആത്മപരിശോധന ഒരു സൂക്ഷ്മദർശിനി നമ്മുടെ തന്നെ സാമൂഹ്യ ശരീരത്തിലേക്ക് വെച്ചുകൊണ്ടുള്ള ഒരു സംഭവം നടന്നത്. അങ്ങനെ എത്രയോ എത്രയോ പരിപാടികൾ.

0: നമ്മളിപ്പോൾ റേഡിയോ ഒരു കാലത്തെ മുഴുവൻ പറയാൻ നമുക്ക് ഈ സമയം മതിയാവില്ല. ഇപ്പോൾ താങ്കളുടെ ഒരു വിരമിക്കൽ വേളയിലാണ് നമ്മളിങ്ങനെ ഒരു സംഭാഷണത്തിന് മുതിരുന്നതെന്നുള്ളതുകൊണ്ട് ചരിത്രത്തിൻ്റെ ചില വീക്ഷണങ്ങൾ, ചരിത്ര ചെയ്തിട്ടുള്ള ചില പരിപാടികളുടെ സവിശേഷതകളിലേക്ക് കൂടി വരേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ റേഡിയോയിലെ പരിപാടികളുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശബ്ദ സന്നിവേശം അതിന് മുമ്പുണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്യണം എന്നുള്ള ഒരു ഇൻസൈറ്റ് ശരത്തിന് മുമ്പുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ചെയ്തു വന്നപ്പോൾ അത് അതിലേക്ക് ശരത്ത് എങ്ങനെയാണ് പരിണമിക്കുന്നത്?
1: അത് എനിക്ക് തോന്നുന്നു ഞാൻ വായിച്ച പുസ്തകങ്ങൾ, ഞാൻ കണ്ട സിനിമകൾ, ഞാൻ ചെറുപ്പം മുതലേ ഈ വ്യത്യസ്തമായിട്ടുള്ള വായനകളിലൂടെയും സിനിമകളിലൂടെയും ചലച്ചിത്ര ഫെസ്റ്റിവലുകളിലൂടെയും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കാണുമ്പോൾ എല്ലാ മേഖലകളിലും ഈ ഒരു കുതിച്ചുചാട്ടം കാണുന്നു. നവീനമായിട്ടുള്ള ഉൾക്കാഴ്ചകൾ, നവീനമായിട്ടുള്ള പ്രമേയ സ്വീകരണം, നവീനങ്ങളായിട്ടുള്ള പരിചരണങ്ങളൊക്കെ കാണുമ്പോഴും റേഡിയോയിൽ മാത്രം പഴയ ഒരു ശൈലി

0: അനവരതം പിന്തുടരുന്ന ഒരു കാര്യമാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ നവീനതക്കുള്ളൊരു ദാഹം നമ്മുടെ ഇതര കലാരൂപങ്ങളിലൊക്കെ പ്രകടമായിരിക്കുക, നമ്മൾ മാത്രം ഇങ്ങനെ വളരെ ഒരു യാഥാസ്ഥിതികമായിട്ടുള്ള രീതിയിൽ പോകുന്നതിന് എതിരെയുള്ള ഒരു നിശബ്ദമായ കലാപം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം.
1: അപ്പോൾ സ്വാഭാവികമായിട്ടും പഴയ മട്ടിലുള്ള ആൾക്കാർക്ക് ഇതിനോട് അത്ര ആഭിമുഖ്യം ഉണ്ടായിട്ടുണ്ടാവില്ലല്ലോ.
0: ഞാൻ പറഞ്ഞല്ലോ, ഭാഗ്യവശാൽ കൊച്ചി ആകാശവാണി നിലയത്തിലെ അന്നത്തെ ഉദ്യോഗസ്ഥ വൃന്ദം എൻ്റെ കൂടെ നിന്നു. അതിൻ്റെ ഒരു ഊർജം, പിന്നെ നിശ്ചയമായിട്ടും ശ്രോതാക്കളുടെ ഭാഗത്ത് നിന്ന് വളരെ ആവേശകരമായിട്ടുള്ള പ്രതികരണങ്ങളുണ്ടായി. അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ ആ യാത്ര അങ്ങോട്ട് തുടരുകയായിരുന്നു.
1: മലയാളത്തിൽ FM പ്രക്ഷേപണം ആദ്യമായി തുടങ്ങിയത് കൊച്ചി നിലയത്തിലാണ്, 1959 നവംബർ 1. ആ നിലയത്തിൽ വൈകാതെ അതിൻ്റെ ഒരു പ്രാരംഭദശയിൽ തന്നെ ശരത്തിനെ പോലുള്ള കുറേ പ്രതിഭകൾ അങ്ങോട്ട് കടന്നു വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കൊച്ചിയുടെ പ്രക്ഷേപണ എന്താ പറയുക രീതികളും അതിൻ്റെ ഒരു പരിചരണമൊക്കെ തീർത്തും വ്യത്യസ്തമായിരുന്നു. മറ്റ് നിലയങ്ങളുടെ അല്ലെങ്കിൽ ഒരു ആ നിലയത്തിൻ്റെ തന്നെ ഒരു പൂർവ്വഭാരമില്ലാതെ

0: ദിശയിൽ തന്നെ ശരത്തിനെ പോലുള്ള കുറെ പ്രതിഭകൾ അങ്ങോട്ട് കടന്നു വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കൊച്ചിയുടെ പ്രക്ഷേപണ എന്താ പറയുക രീതികളും അതിൻ്റെ ഒരു പരിചരണം ഒക്കെ തീർത്തും വ്യത്യസ്തമായിരുന്നു. മറ്റ് നിലയങ്ങളുടെ അല്ലെങ്കിൽ ഒരു ആ നിലയത്തിൻ്റെ തന്നെ ഒരു പൂർവഭാരമില്ലാതെ ഒരു പൈതൃക ഭാരം ഒരു തരത്തിൽ അനുഭവിക്കാത്ത ഒരു സ്വാതന്ത്ര്യം താങ്കളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ അവിടെ കിട്ടിയിട്ടുണ്ട്.
1: അതെ, പിന്നീട് ഈ കൊച്ചി മാതൃക മറ്റു പല നിലയങ്ങളും പിൻപറ്റി എന്ന് നമുക്ക് കാണാം. അത് ഈ ശ്രോതാക്കളിൽ പൊതുവെ വലിയ ഉന്മേഷവും ആവേശവും ഉണ്ടാക്കിയതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്.
0: ശരത്ത് കുറേ ഇത്രയും വർഷത്തെ സർവീസിൽ നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ 34 വർഷത്തോളം സർവീസ് ഉണ്ട് താങ്കൾക്ക്. അതിൽ നിന്ന് നമ്മളെ ഒരു സ്പെഷ്യലൈസേഷൻ എന്നുള്ള രീതിയിലേക്ക് താങ്കൾ കടന്നു വരുന്ന ഒരു അനുഭവം ഉണ്ടാവുമല്ലോ. ആ ഒരു അനുഭവത്തിലേക്ക് എൻ്റെ ഒരു ഏരിയ മുതൽ ഒരു വലിയ വലിയൊരു ബ്രോഡ് സ്പെക്ട്രം ഓഫ് പ്രോഗ്രാംസിൽ ശരത്തിൻ്റെ ഇൻട്രസ്റ്റിനെ ശരത്ത് കണ്ടെത്തുന്നത് എങ്ങനെയാണ്?
1: ഞാൻ അതിൽ പ്രധാനമായിട്ടും എനിക്ക് ഈ ടോപ്പിക്കൽ ഇഷ്യൂസ് ശ്രദ്ധിക്കുന്ന ഒരാളായ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഈ സമകാലികം പോലുള്ള അതത് കാലത്തെ ഇഷ്യൂസ് മുൻനിർത്തിക്കൊണ്ടുള്ള കുറേ പരമ്പരകൾ ഈ ജാലകം കണ്ണൂർ നിലയത്തിൽ അതിൻ്റെ പേര് ജാലകം എന്നുള്ളതായിരുന്നു. ഇവിടെ നമുക്കിപ്പോൾ ശ്രദ്ധ ഉള്ളതുപോലെ കൊച്ചി നിലയത്തിൽ അതിൻ്റെ പേര് സമകാലികം എന്നായിരുന്നു. അതിലായിരുന്നു ആദ്യമൊക്കെ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. പിന്നീട് യദൃശ്ചയ നമ്മുടെ ഈ റേഡിയോ നാടക രംഗത്തേക്ക് കടന്നു വരികയായിരുന്നു. അതൊക്കെ തികച്ചും യാദൃശ്ചികമായിട്ടുള്ള ചില പരിണാമം ആയിരുന്നു. സെബാസ്റ്റ്യൻ സാർ എന്നൊരു സാറുണ്ടായിരുന്നു അവിടെ, അദ്ദേഹമായിരുന്നു നാടകം ചെയ്തുകൊണ്ടിരുന്നത്.
0: എൻ കെ സെബാസ്റ്റ്യൻ.
1: അദ്ദേഹം ചില നാടകങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും പിന്നീട് അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ ടീമിലേക്ക് ഉൾപ്പെടുത്തുകയും പിന്നെ കുറേ സ്ക്രിപ്റ്റുകൾ എനിക്ക് പ്രശസ്തരുടെയും അപ്രശസ്തരുടെയും അടക്കമുള്ള കുറേ സ്ക്രിപ്റ്റുകൾ എനിക്ക് തരികയും അതൊക്കെ റേഡിയോ നാടക രൂപത്തിലേക്ക് ഒന്ന് മാറ്റി എഴുതണം എന്ന് എന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ നിരന്തരം ഞാൻ സ്ക്രിപ്റ്റ് മാറ്റി എഴുതലിൽ കൂടിയാണ് ഈ റേഡിയോ നാടകം എന്ന കലാരൂപത്തിൻ്റെ ആ ഒരു ആന്തരിക സ്വത്വത്തിലേക്ക് എനിക്കൊരു ഉൾക്കാഴ്ച കിട്ടുന്നത്. അവിടെ വന്നിരുന്ന മിക്ക രചനകളും ഈ രംഗവേദിക്ക് പറ്റിയ രീതിയിലുള്ള രചനകളായിരുന്നു. ഈ പൊളിച്ചെഴുത്തിലെ കൂടിയാണ് എനിക്ക് ചില ഉൾക്കാഴ്ചകൾ പകർന്നു കിട്ടിയത്. പിന്നീട് ഞാനത് സെബാസ് സാറ് പോകുമ്പോൾ നാടക വിഭാഗം എൻ്റെ കൈവശം വരികയും ഞാൻ പിന്നെ നിരന്തരമായി അതിൻ്റെ അകത്ത് ചില പരീക്ഷണങ്ങൾ നടത്തുകയും മുന്നോട്ട് പോവുകയും ഈ പരീക്ഷണാത്മകത ഒരിക്കലും സാമാന്യ ജനങ്ങളുടെ തലക്ക് മീതെ പോകരുത് എന്നുള്ള ഒരു ബോധം എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ എൻ്റെ ഞാൻ ചെയ്ത ചില പരീക്ഷണങ്ങളുടെ കൂടെ ജനങ്ങളും കൂടെ വന്നു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഒരു വലിയ അംഗീകാരം എന്ന്. അതായത് എൻ്റെ നവീനങ്ങളായിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും റേഡിയോ നാടകരംഗത്ത് നടത്തിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ജനപ്രിയങ്ങളുമായി തീർന്നു എന്നൊരു സൗഭാഗ്യം എനിക്കുണ്ടായി.
0: അതുമാത്രമല്ല ദേശീയ തലത്തിൽ 4 പുരസ്കാരം, അഖില കേരള റേഡിയോ നാടകോത്സവം സംസ്ഥാന തലത്തിൽ നടത്തിയ മത്സര സ്വഭാവത്തോടുകൂടി നടത്തിയ കാലങ്ങളിൽ പുരസ്കാരങ്ങൾ, അനവധി പുരസ്കാരങ്ങൾ, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മാധ്യമ പുരസ്കാരം, വി ടി കുമാരൻ സ്മാരക പുരസ്കാരം, എടശ്ശേരി പുരസ്കാരം തുടങ്ങിയ പുരസ്കാരങ്ങളുടെ ഒരു നീണ്ട നിര താങ്കൾ തേടിയെത്തിയതും ഈ റേഡിയോ നാടക രംഗത്ത് നടത്തിയ സംഭാവനകളെ മുൻനിർത്തിയാണ് പ്രധാനമായും.
1: അതെ അതെ, അതൊക്കെ വലിയ അംഗീകാരങ്ങൾ തന്നെയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ എൻ്റെ പരീക്ഷണങ്ങൾക്കൊപ്പം ജനങ്ങൾ കൂടെ നിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ധന്യതയായിട്ട് എനിക്ക് തോന്നുന്നു.

0: പ്രശസ്തരായ നാടക കലാകാരന്മാർ താങ്കളുടെ നാടകത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. MK വാര്യർ, ആ കാലത്തെ VS രവീന്ദ്രനാഥ്, M തങ്കമണി പോലുള്ള പ്രശസ്തരൊക്കെ ഒരുപാട് പേരെ അന്ന് പങ്കെടുപ്പിച്ചതോടൊപ്പം ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള, ഇപ്പം നമ്മളെ ആദ്യകാലം പറയുകയാണെങ്കിൽ NF വർഗീസ്, സിദ്ദിഖ്, അതുപോലെ നമ്മുടെ തിലകൻ ചേട്ടൻ്റെ രണ്ട് അവതരണങ്ങളിൽ, സിദ്ദിഖിൻ്റെ തന്നെ പലതരം അവതരണങ്ങൾ, ഇങ്ങനെ ഇത്തരം ആൾക്കാരുടെ ഒരു ശബ്ദാവതരണം കൂടി ഇതിലേക്ക് വേണം എന്ന് ചിന്തിച്ചു തുടങ്ങിയത് എങ്ങനെയാണ്?
1: അത് പലരും തെറ്റിദ്ധരിക്കുന്ന പോലെ ഒരു താരമൂല്യത്തിന് വേണ്ടി ചെയ്തതല്ല. സത്യം പറഞ്ഞാൽ കൊച്ചി നിലയത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ NK സെബാസ്റ്റ്യൻ്റെ നാടകങ്ങളിലൊരു സ്ഥിരം സാന്നിധ്യമായിരുന്നു NF വർഗീസ്. അപ്പോൾ NF വർഗീസിൻ്റെ ഒരു ശബ്ദം എന്ന് പറയുന്നത്, ഞാൻ എവിടെ എഴുതിയതുപോലെ, ഈ റേഡിയോ നാടകങ്ങൾക്ക് വേണ്ടി കാലം കരുതി വെച്ച ശബ്ദമാണ് NF വർഗീസിൻ്റെത്. അത്രയും വൈഡ് റേഞ്ചിലൊക്കെ ഏത് കഥാപാത്രത്തിലേക്കും സന്നിവേശിപ്പിക്കാൻ പറ്റിയ ഒരു ശബ്ദമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. സെബാസ്റ്റ്യൻ സാറ് പിരിഞ്ഞു പോകുമ്പോൾ, ആ പിരിഞ്ഞു പോകുന്ന വർഷം സെബാസ്റ്റ്യൻ സാറിനുള്ള ഗുരുദക്ഷിണ ആയിട്ട് ഞാൻ എഴുതിയിട്ടുള്ള ഒരു നാടകം ശാന്തസമുദ്രം, അത് ഞാൻ എഴുതി NF വർഗീസിനെ കാണുകയും അദ്ദേഹം താല്പര്യപൂർവ്വം അതിൽ പങ്കെടുക്കുകയും, അതൊരു വലിയ ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. പിന്നെ തുടർന്ന് മറ്റ് പലരും എഴുതിയ നാടകങ്ങളിൽ, അടയാളങ്ങളിൽ നിന്ന് ഒരു നാടകമുണ്ട്, ഡോക്ടർ CJ ജോൺ എഴുതിയ നാടകം, അത് NF വർഗീസ് സമുജ്വലമായിട്ട് അവതരിപ്പിച്ച് ഒരാഴ്ചക്കകമാണ് അദ്ദേഹത്തിൻ്റെ ആകസ്മിക നിര്യാണം ഉണ്ടാകുന്നത്. തുടർന്ന് ഒരു ശൂന്യത മൊത്തത്തിൽ കൊച്ചിയിലെ റേഡിയോ നാടകങ്ങൾക്കുണ്ടായി. പിന്നീടാണ് ശത്രു എന്നുള്ള എൻ്റെ ഒരു നാടകം ഞാൻ എഴുതി ചലച്ചിത്ര താരം സിദ്ദിഖിന് ഏൽപ്പിക്കുന്നത്. അതിൻ്റെ സ്ക്രിപ്റ്റിൽ അദ്ദേഹം വീണു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സ്ക്രിപ്റ്റ് ഞാൻ എന്തായാലും ഞാൻ പരിഗണിക്കേണ്ടതുകൊണ്ട് എൻ്റെ അഭിനയ ദാഹം എനിക്കിവിടെ സഫലീകരിക്കാൻ പറ്റുമെന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സിദ്ദിഖ് വളരെ ആവേശപൂർവ്വം അത് സ്വീകരിക്കുകയും, സിദ്ദിഖ് പറഞ്ഞു ഇതൊരു ലേണിംഗ് പ്രോസസ്സ് എന്നാണ് പറഞ്ഞത്. എനിക്ക് നാടകരംഗത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് സിനിമാ രംഗത്തും കുറേ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അതിന് പറ്റിയൊരു സ്ക്രിപ്റ്റാണ് ഇതെന്ന് പറഞ്ഞിട്ടാണ് ശത്രു ആദ്യമായിട്ട് വരുന്നത്. അതിനിടയിലാണ് തിലഞ്ചേട്ടൻ മറ്റൊരു അഭിമുഖത്തിന് ആകാശവാണി കൊച്ചിയിൽ വരികയും, ആ പ്രോഗ്രാം ആയിരുന്നു, അതായത് ഒരു ആത്മകഥാഖ്യാനായിരുന്നു. അന്ന് അദ്ദേഹത്തിന് കിട്ടിയ പ്രതികരണങ്ങൾ പുള്ളിക്ക് തുടർന്നും റേഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു രീതിയിലേക്ക് വരികയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ബ്രസീലിയൻ ചെറുകഥാകൃത്ത് ആനിബാൾ മൊണ്ടീറോ മൊഷാദുവിൻ്റെ പിയാനോ എന്ന ചെറുകഥയല്ല, അതൊരു വലിയ കഥയാണ്, അതിൻ്റെ ഒരു റേഡിയോ രൂപാന്തരം ഞാൻ സ്ക്രിപ്റ്റ് എഴുതി അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നത്. അദ്ദേഹം വലിയ തിരക്കുകളായിരുന്നു ആ സമയത്ത്. അവിടെയും അദ്ദേഹത്തിന് ഈ സ്ക്രിപ്റ്റ് വല്ലാതെ പ്രലോഭിപ്പിച്ചു. കൊച്ചി നിലയത്തിൽ വരാൻ വന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ അദ്ദേഹം തിരുവനന്തപുരത്ത് ചെയ്യാൻ നിങ്ങൾ സന്നദ്ധനാണെങ്കിൽ ഞാൻ അവിടെ വന്ന് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ തിരുവനന്തപുരത്താണ് പിയാനോയുടെ റെക്കോർഡിങ്ങൊക്കെ നടത്തിയത്. പിയാനോ ചെയ്യുന്ന ആ വേളയിലാണ് മറ്റ് കൂടെയുള്ള നടന്മാരുടെ പെർഫോമൻസൊന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്ന ഒരു ലെവലിൽ വരാത്തതുകൊണ്ട് എന്നോട് ഒരു അസഹ്യത പ്രകടിപ്പിച്ചപ്പോഴാണ് ഞാൻ കളിയായിട്ട് പറഞ്ഞത്, ഇത് ഇങ്ങനെയാണെങ്കിൽ തിലകൻ ചേട്ടന് മാത്രമായിട്ടൊരു നാടകം തയ്യാറാക്കേണ്ടി വരുമല്ലോ എന്ന് പാതി കളിയായി ഞാൻ പറഞ്ഞ കാര്യം ആണ് പിന്നീട് അടുത്ത റേഡിയോ നാടകോത്സവം

ഒരു ഒരു സാധ്യമാവുന്നത്. അത് ഒറ്റ എന്ന് പറഞ്ഞ നാടകം. അപ്പോൾ അന്ന് ഞാനിങ്ങനെ ഒരു ഓഫർ വെച്ചപ്പം തിലയൻ ചേട്ടൻ എന്നോട് കളിയായി ചോദിച്ചു, ശരി അപ്പോൾ ഞാനതിന് എത്ര വേഷം കെട്ടേണ്ടി വരും? അപ്പോൾ ഓരോ വേഷത്തിനും എനിക്കുള്ള തുക തരേണ്ടി വരുന്നു. എത്ര കഥാപാത്രങ്ങളുണ്ടോ അത്രയും കാശ് എനിക്ക് തരേണ്ടി വരും. ഞാൻ പറഞ്ഞു നോക്കാം. ഞാൻ പറഞ്ഞു അത്രയും കാശ് ഞാൻ തരില്ല, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ ഞാൻ ഒരൊറ്റ കഥാപാത്രം, ഒരു മണിക്കൂർ, ഒരു നാടകം. അപ്പോൾ പുള്ളി കളിയാക്കുന്നുണ്ട് എന്നാൽ അത് കാണട്ടെ എന്ന് പറയുകയും അടുത്ത വർഷമാകുമ്പോഴേക്ക് ഞാൻ ഈ ഒറ്റ എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റുമായിട്ട് പോവുകയും പുള്ളി അതിൽ അക്ഷരാർത്ഥത്തിൽ വീഴുകയും കൊച്ചി നിലയത്തിൽ തന്നെ വന്ന് ഏതാണ്ട് 13 മണിക്കൂറോളം നീണ്ടു നിന്ന ഒരു റെക്കോർഡിംഗ് ആയിരുന്നു അത്. അങ്ങനെയാണ് ഒറ്റ സംഭവിക്കുന്നത്.

0: അപ്പം നമ്മളിതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം നോക്കുമ്പോൾ ഇത് രചന എന്ന് പറയുന്ന വളരെ കെട്ടുറപ്പുള്ള ഒരു അടിത്തറയാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഏത് വർക്കിൻ്റെയും പിന്നിൽ കിടക്കുന്ന ആ ഒരു രചനാ വേളയിലുള്ള അതിൻ്റെ ഒരു വിഷൻ, അതാണ് നമുക്ക് പലപ്പോഴും ഇതിനെ ഇങ്ങനെ പണിയാനൊക്കെ സഹായിക്കുന്നത് എന്നുള്ളത് ആണ് ഇപ്പോൾ ഇത് നമ്മൾ ഈ ഒരു അനുഭവ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്.
1: ഇതിൽ മറ്റ് എഴുത്തുകാർക്കില്ലാത്തൊരു ആനുകൂല്യം എനിക്കുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ നാടകരംഗത്ത് റേഡിയോക്കകത്ത് തന്നെയുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് എഴുതുന്ന മാത്രമേ തന്നെ ഇത് അത് ആ രീതിയിൽ ഉചിതമാം വിധം, അതായത് റേഡിയോ മാധ്യമത്തിന് നിരക്കുന്ന വിധം എനിക്കത് എന്താണ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. മറ്റെഴുത്തുകാർക്ക് അത് പറ്റണം.

0: ഒന്നില്ല. അങ്ങനെ ഒരു സൗകര്യമുണ്ട്. പക്ഷേ ഞാൻ തിരഞ്ഞെടുക്കുന്ന പ്രമേയങ്ങളും അതിൻ്റെ പരിചരണ രീതികളും ഒരു എപ്പോഴും ഒന്ന് നവീനമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് അതിൻ്റെ അകത്ത് വരാറുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്ക്രിപ്റ്റാണ് എല്ലാവരും വീഴ്ത്തുന്നത്, അല്ലാതെ ഇവർ തിരക്കില്ലാത്ത നടന്മാരല്ല. ഇതിനെ തുടർന്ന് പറയേണ്ടത്, ഞാൻ ഈ നടന്മാരെ മാത്രമല്ല അഭിനയിപ്പിച്ചത്, ഞാൻ നമ്മുടെ ഗായികയായ സൈനോര ഫിലിപ്പിനെ കൂടി ഒരു നാടകത്തിൽ ഉൾപ്പെടുത്തുകയും അതിന് ദേശീയ അവാർഡ് വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട്.
1: കണ്ണൂർ നിലയം അവതരിപ്പിച്ച രക്തം സാക്ഷി,
0: അതെ, അതും ഇതേപോലെ ഒരു ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ ഉണ്ടായ ഒരു സൗഹൃദമാണ്. അപ്പോൾ ഞാൻ, എനിക്ക് ആ ശബ്ദത്തിൻ്റെ രീതികൾ വലിയ ഒരു ആധുനിക സ്ത്രീയുടെ ശബ്ദമായിട്ട് തോന്നി. ഈ സ്വാതന്ത്ര്യവും പ്രസരിപ്പൊക്കെ ഉള്ള ഒരു ആധുനിക സ്ത്രീയുടെ ശബ്ദം, ഉറച്ച നിലപാടുള്ള ശബ്ദം. അങ്ങനെയാണ് ഞാൻ അടുത്ത ഒരു റേഡിയോ നാടകോത്സവത്തിന് വേണ്ടി അവർക്കും ഞാൻ ഇതാണ് സ്ക്രിപ്റ്റ്. സ്ക്രിപ്റ്റ് കിട്ടുന്നവരെ അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ എങ്ങനെയാണ് വരിക എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ സ്ക്രിപ്റ്റിൽ അവരും വീണു എന്ന് പറയാം.
1: ഒരു ഇവിടെ ഒരു നാടകത്തെക്കുറിച്ച് കൂടി ഒന്ന് മെൻഷൻ ചെയ്യേണ്ടതുണ്ട്, നമ്മളെ വിതയ്ക്കുന്നവൻ്റെ ഉപമ.
0: അതെ,
1: അതിലും ഇതുപോലെ വളരെയധികം പ്രത്യേകതകളുള്ള, അതിൻ്റെ അവസാന ക്രെഡിറ്റ് പറയുമ്പോഴാണ് അഞ്ച് കഥാപാത്രങ്ങളെയും ഒരു നടൻ തന്നെ വ്യത്യസ്ത ഭാവങ്ങൾ ഉൾക്കൊണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം വൈവിധ്യമാർന്ന മികവോടുകൂടി അവതരിപ്പിച്ചു എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അത് സിദ്ധിക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്.
0: അതെ അതെ, ഈ നാടകം കണ്ണൂർ നിലയത്തിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ എൻ്റെ ഒരു ആദ്യത്തെ ഒരു ധാരണ ഉണ്ടായിരുന്നത്, ഇതൊരു നാടകം കേട്ടതാണല്ലോ, അത് ഈ ഒരു കണ്ണൂർ സെൻട്രൽ ജയിലിലെ പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ളൊരു നാടകമാണ്, കുറ്റവാളികളുടെ കഥയാണ്. എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു ആശയം, തടവുകാർക്കിടയിലെ കലാകാരന്മാരെ വെച്ചുകൊണ്ട് ഈ നാടകം ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അതിനുവേണ്ടി കുറേ ശ്രമങ്ങൾ നടത്തി, കുറച്ച് റിഹേഴ്സലും മറ്റ് കാര്യങ്ങളൊക്കെ നടത്തിയപ്പോഴാണ് റേഡിയോ നാടകോത്സവം പെട്ടെന്ന് പ്രഖ്യാപിക്കുന്നത്. അപ്പം എനിക്ക് ആ മുന്നൊരുക്കത്തിനുള്ള സമയം കിട്ടില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ വെറുതെ സിദ്ദിഖിനൊന്ന് വിളിച്ചതാണ്. അപ്പോൾ ഇവിടുന്ന് സിദ്ദിഖിനെ റെക്കോർഡ് ചെയ്യാൻ കൊച്ചി ചിത്രാഞ്ജലി സ്റ്റുഡിയോ എന്നാണ് ഞാൻ ചെയ്യുന്നത്, റെക്കോർഡിങ് ചെയ്യുന്നത്. അവിടെ പോയപ്പോൾ ഈ യാത്രാ മധ്യേ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു ആശയമാണ് ഇത് ഇദ്ദേഹം തന്നെ ചെയ്തിരുന്നെങ്കിൽ. പക്ഷേ എനിക്കത് അദ്ദേഹത്തിനോട് പറയാനൊരു മടിയുണ്ടായിരുന്നു, അങ്ങനെ ഇത്രയും വലിയ ഒരു കലാകാരനോട് ഈ രീതിയിലൊരു അഭ്യർത്ഥന മുന്നോട്ട് വെക്കാൻ എനിക്ക് അത്ര ധൈര്യം ഉണ്ടായിരുന്നില്ല. അവിടെ പോയി സ്ക്രിപ്റ്റ് വായിച്ച് ഇത് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് ഒരു നിർദ്ദേശം വെക്കുകയാണ്, ശരത്തെ ഈ എല്ലാ കഥാപാത്രങ്ങളെയും ഞാൻ തന്നെ അവതരിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഞാൻ നേരെ പോയി ഹസ്തദാനം നൽകിയിട്ട് ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യമാണ് അങ്ങ് പറയുന്നതെന്ന് പറയുകയും പിന്നീട് നമ്മളത് അങ്ങനെ ചെയ്യുകയും ചെയ്തതാണ്. പക്ഷേ എനിക്കും ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ടായിരുന്നു, അതൊരു മിമിക്രി ആവരുത്, ഒരു ശബ്ദാനുകരണത്തിൻ്റെ ലെവലിലേക്ക് അതിൻ്റെ ഒരു യാന്ത്രികമായ രീതികളിലേക്ക് പോരുത് എന്ന് ഞാൻ പറഞ്ഞതിന് അദ്ദേഹം അത് ശരിവെക്കുകയാണ് ഉണ്ടായത്. അതായത് അത് അങ്ങനെയല്ല, അതൊരു ക്യാരക്ടേഴ്സാണ്, ഈ ആറ് ക്യാരക്ടേഴ്സായിട്ട് തന്നെ വരണം. എൻ്റെ ഭാഗത്ത് നിന്ന് ശ്രമം ഉണ്ടാവും, ശരത്ത് അത് ശരത്തിന് തൃപ്തിയാവുന്നവരെ ഞാൻ റീടേക്കിനും എല്ലാത്തിനും തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ നാടകം സംഭവിക്കുന്നത്. അതും ഒരു വലിയ ഒരു പരീക്ഷണ സ്വഭാവമുള്ള ഒരു കാര്യമായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഒറ്റയുടെ റിവേഴ്സൽ, ഒറ്റയിൽ ഒരാൾ ഒരു ശബ്ദത്തെ വെച്ചിട്ടൊരു
1: ഒരു കഥാപാത്രം
0: ഇവിടെ അത്
1: ഒരു നടൻ ആറ് കഥാപാത്രങ്ങൾ.
0: ആ അതെ അതെ, അത് അതുകൊണ്ട് മാത്രമല്ല കേട്ടോ ജയിച്ചത്, ഇദ്ദേഹത്തെ സിദ്ദിഖിൻ്റെ താരമൂല്യം കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷണം കൊണ്ടോ മാത്രം വിജയിച്ചൊരു നാടകം തോന്നില്ല.
1: എൻ്റെ പ്രമേയപരമായ
0: പ്രമേയപരമായിട്ടുള്ള ഒരു വളരെ മാനുഷികമായിട്ടുള്ള കണ്ടൻറ്റുള്ള ഒരു നാടകം കൂടി ആയതുകൊണ്ടാണ് അത് ജനകീയമായതും ദേശീയ പുരസ്കാരം ലഭിച്ചതും എന്ന് കൂടി ഞാൻ വിശ്വസിക്കുന്നുണ്ട്.
1: തീർച്ചയായും അത് കേട്ടവരുടെ മനസ്സിലൊക്കെ അതിൻ്റെ ഒരു പ്രമേയ സ്വീകരണത്തിലും ഈ ഒരു പുതിയ കാലത്തെ ഒരു വെല്ലുവിളിയെ, ഇപ്പം നമ്മുടെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട, വിത്തുമായി ബന്ധപ്പെട്ട, അങ്ങനെ പല തലങ്ങളിലും മനുഷ്യരാശിയുടെ മുന്നിലുള്ള പല പ്രശ്നങ്ങളെയും വേറൊരു തരത്തിൽ നിന്നുകൊണ്ട് ഒരു ഒരു റേഡിയോ ഫ്രെയിമിലേക്ക് കൊണ്ടുവന്ന് ചിന്തിച്ച ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു ചിന്ത കൂടിയായിട്ടാണ് അതിനെ ആൾക്കാർ സ്വീകരിച്ചിട്ടുള്ളത്.
0: അതെ അതെ,
1: ഇപ്പോൾ നമ്മൾ ഈ ഒരു റേഡിയോ നാടകങ്ങളുടെ ഒരു ഒരു സീരീസാണ്, ഇപ്പോൾ റേഡിയോ നാടകങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല നമ്മുടെ കോൺട്രിബ്യൂഷൻസ്. ഇനിയിപ്പോൾ നമ്മുടെ കാണുക കടലിലേക്കുണ്ട്, അത് നമുക്ക് അവസാനം അതിനെക്കുറിച്ചൊന്ന് പരാമർശിക്കാൻ സമയം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു.

0: ഈ ശബ്ദസാധ്യതകൾ, അതായത് നമ്മുടെ ഈ സംസ്കാര മണ്ഡലത്തിൽ നിന്ന് പതിയെ പതിയെ ഇല്ലാണ്ടായി പോകുന്ന സാംസ്കാരിക സവിശേഷതകൾക്കൊപ്പം ഇല്ലാതായി പോകുന്ന ശബ്ദങ്ങളുണ്ട്. നമ്മൾ ചെറുപ്പകാലത്തിൽ കേട്ട പല ശബ്ദങ്ങളും ശബ്ദ സാന്നിധ്യങ്ങളും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളത് ഒരു തിരിച്ചറിവിൻ്റെ പുറത്താണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ആദ്യം ഒരു മഴയെക്കുറിച്ചിട്ടുള്ള, നമ്മുടെ ഉത്തര കേരളത്തിലെ മഴ എങ്ങനെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമാവുന്നു എന്നുള്ള ഒരു എപ്പിസോഡിൽ ആണ് തുടങ്ങിയത്. പിന്നീട് രണ്ട്, വീട്ടിലെ അന്തേവാസി എന്നുള്ള രീതിയിലുണ്ടായിരുന്ന ഒരു തവളയെക്കുറിച്ചിട്ടുള്ള ഒരു കുറിപ്പിൽ, അതിൽ അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നത് ഇപ്പോൾ തവളകളെ കാണാനേ ഇല്ല, അതെന്തുകൊണ്ടാണ് ഇല്ലാതാവുന്നത്. ആധുനിക കാലം വരുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ജീവിവർഗങ്ങളും നമ്മുടെ സംസ്കാര സവിശേഷതകളൊന്നും ഇല്ലാതാവുന്നത് എന്നുള്ളതിൻ്റെ ഒരു പഠനം കൂടിയാണ് ആ ഒരു എപ്പിസോഡ് ജനങ്ങൾ ഏറ്റെടുത്തു. അപ്പോഴാണ് പിന്നീട് നമുക്ക് അത് പിന്നെ ആ ഒരു പരമ്പര നിർത്താൻ പറ്റാത്ത വിധം ജനകീയമായി തീർന്നു. ഇപ്പോൾ അതൊരു 100 എപ്പിസോഡൊക്കെ കഴിഞ്ഞ് ഇപ്പോഴും കണ്ണൂർ നില പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. പല പല അടരുകളിൽ ഉള്ള ഒരു രചനയാണത്. അപ്പോൾ അതിനെ മുൻനിർത്തി ഞാനതിന് ചെയ്യുന്നത് ഒരു സൗണ്ട്സ്കേപ്പ് ഒരുക്കി കൊടുക്കുകയാണ്. സൗണ്ട്സ്കേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ശബ്ദങ്ങളൊക്കെ പലയിടത്തുനിന്നായിട്ട് സമാഹരിച്ച് അതിന് പറ്റിയ സംഗീത പശ്ചാത്തലത്തോടുകൂടി അതെങ്ങനെ എഫക്റ്റീവായിട്ട് ജനങ്ങളിലെത്തിക്കാം എന്നുള്ള ഒരു ശ്രമമാണത്. അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുറേ നൊസ്റ്റാൾജിയകൾ അതിലിങ്ങനെ പൂത്ത് വിടരുകയാണ്. 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള മനുഷ്യരുടെ നൊസ്റ്റാൾജിയ ഗൃഹാതുരത്വത്തെയാണ് അതുപോയിട്ട് പോയി തൊടുന്നത്. അതാണ് അതിന് കിട്ടുന്ന ഒരു വലിയ, അപ്പോൾ പലർക്കും പല ഓർമ്മകളും പങ്കുവെക്കാനുണ്ട്, പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്.
1: തീർച്ചയായും നമ്മളൊരു ഒരു സാംസ്കാരിക മാധ്യമം എന്ന നിലയിൽ റേഡിയോ പുലർത്തേണ്ട ഒരു ദൗത്യം, അല്ലെങ്കിൽ റേഡിയോയ്ക്ക് മാത്രം ചെയ്യാവുന്ന ഒരു വലിയ ഒരു ദൗത്യം കൂടിയാണ് ഈ ഒലച്ചൂട്ടിലൂടെ നിർവഹിക്കപ്പെടുന്നത് ഉത്തര മലബാറിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതുപോലെ റേഡിയോ എന്ന് പറയുന്ന മാധ്യമത്തിൻ്റെ അനന്ത സാധ്യതകളിലേക്കാണ് ശരത്തിൻ്റെ ഓരോ പരിശ്രമങ്ങളും കടന്നു പോകുന്നത്. നമ്മുടെ ഒരു സമയപരിമിതി, ഇതൊരു ഒരു ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ ഒരു ബൃഹത് ആഖ്യാനമായി കൊണ്ടുപോകേണ്ടതാണ്. അത് മറ്റൊരവസരത്തിൽ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്കൾ വിരമിച്ചാലും ഈ ഒരു ഇതിനോടുള്ള ആ ഒരു ആഭിമുഖ്യവും ഈ ഒരു മാധ്യമത്തോടുള്ള പ്രതിബദ്ധതയും അവസാനിക്കില്ല എന്ന് ഞങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് അത്തരം ഒരു ആഖ്യാനങ്ങളിലേക്ക് ഒരിക്കൽ കൂടി നമുക്ക് മടങ്ങി എത്തേണ്ടതുണ്ട്. അതിന് സമയം ഇനിയും ഉള്ളതുകൊണ്ട് അതവിടെ ഇരിക്കട്ടെ.

0: ഈ ഒരു സംസാരം അവസാനിപ്പിക്കുന്നതിന് മുൻപ് പ്രസക്തമായ ഒരു കാര്യം കൂടെ എനിക്ക് പരാമർശിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ചരിത്രത്തെക്കുറിച്ചും മലയാള ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തുള്ളവരെക്കുറിച്ചും തയ്യാറാക്കിയ രണ്ട് പരമ്പരകൾ. ഒന്ന് ഓർമ്മകളുടെ സംഗീതം, മലയാള ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തെ പ്രമുഖരെ നേരിൽ കണ്ടും അവരുടെ അഭിമുഖങ്ങൾ എടുത്തുമൊക്കെ തയ്യാറാക്കിയ ഒരു പരമ്പര ഒന്ന്. അതുകൂടാതെ ഗാനലോക വീഥികളിൽ എന്ന് പറഞ്ഞ് ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ചരിത്രം 1961 വരെയുള്ള ചരിത്രത്തെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു രണ്ട് പരമ്പരകൾ, ആ പരമ്പരകളെ കുറിച്ച് കൂടി ഒന്ന് പരാമർശിക്കേണ്ടതുണ്ട്.
1: എനിക്ക് തോന്നുന്നു ആകാശവാണിക്കുള്ള എൻ്റെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ ഒരു പക്ഷേ ഈ പരമ്പരയായിരിക്കും. എന്താണെന്ന് വെച്ചാൽ, ഒരു പക്ഷേ ആകാശവാണി എന്ന മാധ്യമത്തിന് മാത്രമേ ഈ പഴയ 1938 മുതലുള്ള ഇന്ത്യൻ അല്ലെങ്കിൽ മലയാള ചലച്ചിത്ര ചരിത്രത്തെ, ചലച്ചിത്ര സംഗീതത്തിൻ്റെ ചരിത്രത്തെ ഇങ്ങനെ ആധികാരികമായിട്ട് രേഖപ്പെടുത്താൻ പറ്റുന്നൊരു സ്ഥാപനം ഒരു പക്ഷേ ആകാശവാണി മാത്രമായിരിക്കും. അപ്പോൾ അതിൽ ഞാനൊരു നിമിത്തമായെന്ന് മാത്രം, എനിക്കതിനോട് അഭിരുചി ഉണ്ടായിരുന്നു, ചില പ്രത്യേക സവിശേഷ സാഹചര്യങ്ങൾ അങ്ങനെ വന്നപ്പോൾ ഞാനത് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതൊരു എനിക്കിപ്പം ഇവിടുന്ന് പടിയിറങ്ങുമ്പോൾ അഭിമാനപൂർവം എനിക്ക് നിൽക്കാൻ പറ്റുന്ന, അതായത് ഞാൻ ചെയ്തു എന്ന് എൻ്റെ മക്കളോടും തലമുറകളോടൊക്കെ പറയാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്. എന്താ വെച്ചാൽ അതൊരു ആധികാരികമായിട്ടുള്ള ഓഡിയോ ഹിസ്റ്ററിയാണ് ചലച്ചിത്ര പിന്നണി സംഗീതത്തിന്. അതിനി വരുന്ന സംഗീത ചരിത്ര വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ ഗുണം ചെയ്യുന്ന ഒരു ഗവേഷണാത്മകമായിട്ടുള്ള ഒരു പ്രൊജക്റ്റായിരുന്നു.
0: ഞങ്ങളുടെ വ്യക്തി അനുഭവങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അതൊരു ഒരു വലിയ പരമ്പരയ്ക്കുള്ള അനുഭവങ്ങളുണ്ട്. ഈ ഒരു റേഡിയോ എന്ന് പറഞ്ഞ മാധ്യമത്തിൻ്റെ ഭാവി, അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും കാലം താങ്കൾ ഇതിൽ പ്രവർത്തിച്ചല്ലോ, ഇവിടെ ഇനിയുള്ള ഒരു പ്രവർത്തനങ്ങൾ ഏത് വിധേയനായിരിക്കണം, ഏത് രൂപത്തിലുള്ള പരിപാടികളായിരിക്കണം എന്നാണ് ശരത്തിൻ്റെ മനസ്സിലുള്ളത്?
1: ഇപ്പോൾ ആകാശവാണിയുടെ പ്രക്ഷേപണ പരിധി ഓൾമോസ്റ്റ് 99% എന്നൊക്കെ കണക്കുകളുണ്ട്. പക്ഷേ ജനങ്ങളിലേക്ക് എത്ര മാത്രം പ്രക്ഷേപണം എത്തുന്നുണ്ട് എന്നുള്ളൊരു എത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ റീച്ചല്ല ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾ ഇത് ഓൺ ചെയ്യണ്ടേ? റേഡിയോ ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭൂതകാല കുളിർ ആസ്വദിച്ചിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, പഴയ പെരുമ പറഞ്ഞിട്ടും കാര്യമില്ല. ഇതിൻ്റെ ഉള്ളടക്കത്തിലും അതിൻ്റെ ഫോർമാറ്റുകളിലും ഒക്കെ ചേഞ്ച് വരുത്തേണ്ടതുണ്ട്. യങ് ജനറേഷൻ ഒരാളും ഇതിൽ ആകർഷിക്കപ്പെടുന്നില്ല. എന്തുകൊണ്ടാകും അത്? അപ്പം മൊത്തം നമ്മുടെ ഒരു കണ്ടൻറ്റിലും ഇതിൻ്റെ രീതികളിലൊക്കെ കുറേ നവീനതകൾ വരേണ്ടതുണ്ട്. അപ്പോൾ അത് അതൊരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ആ രീതിയിൽ പുതിയ കാലത്തെ പ്രക്ഷേപകർ സംഭാവനകൾ അർപ്പിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
0: ഇത് ഒരു നൈരന്തര്യമുള്ള ഒരു തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പൈതൃകം കൂടിയാണ്. ആകാശവാണി ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങിയതിൻ്റെ 90th വാർഷികത്തിൻ്റെ അവസരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കോഴിക്കോട് ആകാശവാണി 75 കഴിഞ്ഞിട്ടുള്ള ഒരു വേളയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ഈ പുതിയ കാലത്തിന് പ്രാപ്തി ഉണ്ടാവും എന്നൊരു ശുഭാപ്തി വിശ്വാസം പരസ്പരം കൈമാറിക്കൊണ്ട് നമുക്ക് ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പടിയിറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ആശംസിക്കാനുള്ളത് ആകാശവാണിക്ക് സമ്മാനിച്ചിട്ടുള്ള വൈവിധ്യമാർന്ന സാംസ്കാരിക അനുഭവങ്ങളും അപ്പം ശ്രവ്യാനുഭവങ്ങളും താങ്കളിൽ നിന്ന് ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. ആകാശവാണിക്ക് പുറത്തുനിന്നും ആകാശവാണി പോലുള്ള ഒരു ശബ്ദമാധ്യമത്തെ പരിപോഷിപ്പിക്കാൻ താങ്കളുടെ സംഭാവനകൾ ഉണ്ടാകുമെന്ന പ്രത്യാശയാണ് ഞങ്ങൾക്കുള്ളത്.
1: ഞാൻ 3.5 ബാങ്കിൽ ജോലിയെടുത്തു. അതെനിക്ക് 34 തോന്നിയത്. അതേസമയം 34 ഞാൻ ആകാശവാണി ജോലി ചെയ്തു. ഓരോ മിനിറ്റും എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ മുന്നോട്ട് വന്നത്. ഈ 34 എനിക്ക് 3.5 പോലുമായിട്ട് തോന്നുന്നില്ല. ഞാൻ ഒരു വർഷം മുമ്പേ ആകാശവാണിയിൽ ജോയിൻ ചെയ്ത് ഇപ്പോൾ പടിയിറങ്ങുന്നതായിട്ടാണ്.

0: ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെയും ദൂരദർശൻ കേന്ദ്രത്തിന്റെയും പ്രോഗ്രാം മേധാവി കെ വി ശരത്ചന്ദ്രൻ ഇന്ന് വിരമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രക്ഷേപണ ജീവിതത്തിലെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും പങ്കുവച്ചതാണ് ഇതുവരെ കേട്ടത്. കൂടെ ബോബി സി മാത്യു.
1: ഗാനോത്സവം.
2: പ്രിയ ശ്രോതാക്കളെ, ഒരു ഗാനം കേൾക്കാം. ഇനി കൈതപ്രം രവീന്ദ്രൻ കൂട്ടുകെട്ടിൽ പിറന്ന് യേശുദാസ്, രവീന്ദ്രൻ, സുജിത് എന്നിവർ പാടിയത്. ചിത്രം ഹിസ് ഹൈനസ് അബ്ദുള്ള.

ഒരു ഗാനം കൂടി. വിപഞ്ചിക എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന എം ജി സദാശിവൻ, സംഗീതം ഐരൂർ സദാശിവൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും
1: 103.6 റിയൽ എഫ് എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ, ഹരിഹരൻ പാടിയത്.

ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44:55. 438.6 മീറ്ററിൽ 684 kHz സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയ ഗാനമാദ്യം. വരികൾ കൈതപ്രം, ഈണം ഔസേപ്പച്ചൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
5: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
4: വാട്സ്ആപ്പ് നമ്പർ 9400024440.
5: 9400024440.
4: കത്തുകൾ അയക്കേണ്ട വിലാസം മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് 673-032.
0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ തുയിലുണർത്തുപാട്ട് കേൾക്കാം. അവതരിപ്പിക്കുന്നത് KP ചിന്നപ്പനും സംഘവും.

ചിത്താടയും ചെറുചിലമ്പും ഒരോണവില്ലും പുൽസാരിയും പുതിയ കിങ്കിണിയും ചിലമ്പും മത്സാദരാൽ പുവിലമർന്ന വിഷ്ണു ചിത്താദരാൽ

0: കെ പി ചിന്നപ്പനും സംഘവും അവതരിപ്പിച്ച തുയിലുണർത്തുപാട്ടാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ജാഗ്രത പോയാൽ കീശ കേറി.
2: ഇല്ല, എന്റെ ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും ബാങ്കിൽ രജിസ്റ്റേർഡ്.
1: അപ്പോ
2: ഡിജിറ്റൽ പേയ്മെന്റിൽ തട്ടിപ്പ് നടക്കുന്നുവെങ്കിൽ അലർട്ട്സ് ലഭിക്കും ഉടനടി.
3: പക്ഷെ പണം പോയില്ലേ?
2: ഇല്ല ഇല്ല, പണം പോകില്ല. അശ്രദ്ധ കാണിച്ചില്ലെങ്കിൽ നഷ്ടം സഹിക്കേണ്ടി വരില്ല. പിന്നെ സമയത്ത് നൽകൂ പരാതി, നിങ്ങൾക്ക് കിട്ടും റീഫണ്ട് പരിഹാരമായി. RBI പറയുന്നു,
4: അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
0: ആകാശവാണി കോഴിക്കോട്. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ചിറ്റ് ചോർ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമദ്യം.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: ആകാശവാണി കോഴിക്കോട്. ഹിന്ദി പാഠം.
2: ആജ് കാ ഹിന്ദി പാഠ് പ്രസ്തുത് കർ രഹാ ഹേ സുനിൽ കുമാർ പി.
3: നമസ്കാർ ബച്ചോ, ഹിന്ദി പാഠ് മേ ആപ്കാ സ്വാഗത് ഹേ. പിച്ചലേ ജോ ക്ലാസ് മേ ഹംനെ ബാരവീ കക്ഷാ കി ജോ ദൂസര പാഠ് ബേട്ടി കെ നാം പഠ് രഹേ തേ അബ് ലോഗോ നെ യേ ജറൂർ പഠാ ഹോഗാ. അബ് ഹം ബാക്കി ദേഖേംഗേ. ഹംനെ ദേഖാ കി ജോ ബഹദൂർ ഷാ സഫർ ജയിൽ സേ അപ്നെ പത്ര മേ ക്യാ ക്യാ ലിഖ് രഹേ ഹേ. അപ്നി ബേട്ടി തോ ദില്ലി മേ ഹേ, ദില്ലി മേ ബേട്ടി കോ ലിഖ്നെ വാല ജവാബി പത്ര ഹേ യേ. ഉന്നോനെ ലിഖാതാ ഹേ കി ദില്ലി മേ ജോ കഠിനായിയാം ഹമാരി ജോ ജനത വഹാം കെ ജോ പ്രജ സേ രഹേ ഹേ ഉസ്കാ വർണ്ണൻ താ ആക്രി ഭാഗ മേ ബഹുത് സേ ലോഗ് കിത്നെ ബേട്ടെ കിത്നെ ഭായി ഫാൻസിയോ പർ ചട് ഗേ ഐസേ ഹംനെ പഠാ ഹേ. ഉന്നോനെ ആഗേ കഹത്തെ ഹേ കി ഘർ തോ ലുട്ട് ഗയെ ബൽക്കി കോദ് ഡാലേ ഗയെ ഉൻ പർ ഹൽ ചൽവാ ദിയേ ഗയെ. യാ ഇസ്കാ മത്ലബ് ക്യാ ഹേ, വീടുകൾ കൊള്ളയടിപ്പിക്കുക മാത്രമല്ല, അത് അവിടുന്ന് കോത് ഡാലേ കോതിനാന്ന് പറഞ്ഞാൽ കുഴിക്കുക എന്നാണ്. അപ്പോൾ കോത് ഡാലേക എന്ന് പറഞ്ഞാൽ വീടുകൾ അവിടുന്ന് എടുത്ത് മാറ്റപ്പെട്ട് അവിടെയൊക്കെ ഹൽ ചൽവാദിയെ, ഹൽ മാനെ കലപ്പ, ഹൽ ചൽവാദിയെ ഉഴുതു മറച്ചു, വീടുകൾ തകർത്ത് ഉഴുതു മറച്ചു. ദില്ലി മേ ജബ് മേരാ മുഗ്ധമാ ചൽ രഹാത്ത വേ ആകെ ലിഖത്തെ ഹേ, ഡൽഹിയിൽ എൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉസീ സമാനേ മേ തബാഹി ബർബാദി കെ കിസ്സേ സുനേത്തെ, ഒരുപാട് നാശത്തിൻ്റെ, തബാഹി മാനെ നാശം, ബർബാദി എന്ന് പറഞ്ഞാലും നാശമാണ്, അതിൻ്റെയൊക്കെ കഥകൾ കേട്ടിട്ടുണ്ടായിരുന്നു. മേരെ യഹാം ആ ജാനേ കെ ബാദ്, ഞാൻ ഇവിടെ

എത്തിയ ശേഷം കഹാം ആജാനേക്കെ ബാദ്, ആപ്കോ മാലൂം ഹേ കഹാം ആജാനേക്കെ ബാദ്, ആ റെങ്കൂൻ കെ ജോ ജയിൽ മേ ആജാനേക്കെ ബാദ്, പതാ നഹി ക്യാ ക്യാ പരേശാനിയാം ഷെഹർ വാലോ പർ പടി ഹോഗി, ദില്ലി വാലോ കോ ക്യാ ക്യാ പരേശാനിയാം പടി ഹോഗി, അനുഭവ കർണ പട ഹോക, അബ് ഹസേ യാ രോയേ കോയി ഫായദ നഹി, അബ് ഹമേ ഹസ്നേ സേ ഓർ രോനേ സേ കോയി ഫായദ നഹി, ഹം സബ് കാലേ പാനി മേ ഹേ. ജോ കാലാപാനി ശബ്ദ ആപ് ലോഗോ നെ സുനാ ഹേ, കാലാപാനി ക്യാ ഹേ, ആ വോ തോ കടോർ ദണ്ഡ് ഹി ഹേ, ദൂസരെ ദേശ് മേ ലേ ജാകർ വഹാം, ഇപ്പം നമ്മൾ മലയാളത്തിൽ പറയും നാട് കടത്തുക. അതായത് ഇപ്പം പണ്ടൊക്കെ നിങ്ങൾ കാലാപാനി സിനിമ കണ്ടിട്ടുണ്ടാവും അല്ലേ, അന്തമാൻ നിക്കോബാർ ദ്വീപ്, വഹാം ജോ കാലാപാനിക സെല്ലുലാർ ജയിൽ വഹാം ഡാൽത്തെ ഹേ. അപ്പം വളരെ കഠിനമായ ഒരു ശിഷ്യാണ്. അപ്പം ഹം സബ് കാലേപാനിയുമേ ഹേ, നമ്മളൊക്കെ ഇവിടെ നാട് കടത്തപ്പെട്ട് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്നെ വദൻ ദില്ലി സേ സൈക്കടോം കൂസ് ദൂർ, അപ്നെ വദൻ ദില്ലി സേ, വദൻ മാനേക്കാ ഹേ, ആപ് ലോകനെ ദേശഭക്തി ഗീതമേ വദൻ ശബ്ദ സുനാ ഹോക, വദൻ മാനെ നാട്, പിറന്ന നാട് പിറന്ന രാജ്യത്തിനെ നമ്മൾ വദൻ എന്ന് പറയുന്നത്. അപ്നെ വദൻ ദില്ലി സേ സൈക്കടോം ദൂർ, നമ്മുടെ നാടായ പിറന്ന നാടായ ഡൽഹിയിൽ നിന്ന് ഒരുപാട് അകലെ, സൈക്കടോം കോസ് ദൂർ, കോസ് മാനെ ഒരു മൈൽ എന്ന് നമ്മൾ പറയുമ്പോൾ അതിനേക്കാളും, അതായത് ഏകദേശം 1.5 കിലോമീറ്റർ, 1.60 ഒക്കെ വരുന്നൊരു ദൂരമാണ് കോസ്. ഇപ്പോൾ സൈക്കടോം കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദൂരെ എന്ന് കാണിക്കാൻ വേണ്ടിയ പഴയ ഒരു ദൂരം അളക്കുന്ന അളവിനെയാണ് കോസ് എന്ന് അവർ ഉപയോഗിക്കുന്നത് കേട്ടോ. ഗർസെ ജുദാ ഓർ ഏസെ ജുദാ കി അബ് ജീത്തേ ജി കിസി സെ മിൽനേ കി ആ സ്നേഹി, ആ ഭാഷ കേത്തെ ഹേ അപ്നെ ദില്ലി സേ ബോസ് ദൂർ ഹം ഗർസെ ജുദാ, വീട്ടിൽ നിന്ന് അലഗ് ഹോക്കർ, ഏസേ ജുദ, ഇങ്ങനെ അലഗ് ഹോക്കർ, എങ്ങനെ ജീത്തേ ജി കിസി സെ മിൽനേക്ക് ആ സ്നേഹി, ജീവിച്ചിരിക്കെ ഇനി ആരെയും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷ പോലും ഇല്ലാതെ ഇത്രയും ദൂരത്താണ് നമ്മൾ. മുജെ യാദായ അബ് തുമാരി ഷാദി ഹുയി, ജബ് തുമാരി ഷാദി ഹുയി തി ഖാലിബോർ ജോക്കിനെ തുമാരി ഭാരാത് കി അഗ്വാനി കെ സെഹരെ ലിക്കേത്തെ, ബാബ് ബേട്ടിക്കോ ലിഖത്തേ ഹേ കി മുജെ യാദായ, എനിക്ക് ഓർമ്മ വരികയാണ്, ജബ് തുമാരി ഷാദി ഹുയി തി ഓർ ഗാലിബ് ഓർ ജോക്കിനെ ഭാരാത് കി അഗ്വാനി സെഹരെ ലിക്കേത്തെ, നിൻ്റെ വിവാഹം നടന്നപ്പോൾ മിർസ ഗാലിബിൻ്റെയും അതുപോലെ തന്നെ മുഹമ്മദ് ഇബ്രാഹിം ജോക്കിൻ്റെയൊക്കെ സെഹരെ, സെഹരെ മേനെ കല്യാണ അവസരത്തിൽ പാടുന്ന മംഗളഗാനമാണ് എന്ത് സെഹരെ, അത് ഭാരാത് കി അഗ്വാനി കെ സെഹരെ എന്നാണ് പറഞ്ഞത്. ഭാരാത്ത് എന്ന് പറഞ്ഞാൽ വരൻ്റെ സംഘം, അതായത് വരൻ്റെ വീട്ടുകാർ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ആ പെണ്ണിനെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടി വരുന്ന സംഘം ഉണ്ടല്ലോ, അതിനെയാണ് ഇന്ത്യയിൽ ഭാരാത്ത് എന്ന് പറയുക. അഗ്വാനി മാനെ സ്വീകരണം. അപ്പം ഭാരാത്ത്ക്ക് അഗ്വാനിക്ക് സെഹരെ മാനെ വരൻ്റെ സംഘം വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി പാടുന്ന പാട്ട് എഴുതിയിരുന്ന അന്ന് ഗാലിബ് ജോക്കായിരുന്നു. ഗാലിബ് ഓർ ജോക്കോൻ ഹേ, ആ ലോകം കോ മാലൂ ഹേ ഗാലിബ് ഓർ ജോക്കോൻ ഹേ, ഗാലിബ് ഓർ ജോക്ക് ഉർദു എവം ഫാർസിക്ക് ഭാഷക്കെ മഹാൻ ഷായർത്തെ, ഷായർ മാനെ കവി, മുഗൾ കാൽക്കെ ആക്രി ഷാസ ബഹദൂർ ഷാ സഫർ കെ ദർബാരി കെ കവി ബി തേ യെ ലോക് ഉന്നോനെ ഹി ഉൻകി ബേട്ടി കി ഷാദി കെ അഗ്വാനി കെ സെഹരെ, യാനി ഭാരാത് കി അഗ്വാനി കെ സെഹരെ, സെഹരെ മാനക്കാ ഹെ വിവാഹ അവസരങ്ങളിൽ പാടുന്ന പാട്ട്. ദേക്കിയെ അഗലെ അബ് യഹാം ന ലാൽ കില ഹേ ഓർ ന പെഹരേദാർ, ബസ് ലക്കടി കേക്ക് പുരാനാ സാ മക്കാൻ ഹേ ജോ ബർസാത് മേ ടപക്താ ഹേ ഓർ ജിസ്മേ ദോ ചാർ കമരോ കെ സിവായ് സ്യാദാ ഗുഞ്ചായ് സ്നേഹി ഹേ. ഇവിടെ ഇപ്പോൾ ലാൽ കില നെഹി ഹേ, ലാൽ കില ചെങ്കോട്ടയല്ല, എന്നെ പെഹരേദാർ കാവൽക്കാറില്ല, ബസ് ലക്കടി കേക്ക് പുരാനാസ മക്കാൻ മരത്തടിയുടെ ഒരു പഴയ കെട്ടിടം, ജോ വാസ്തവ് മേ ടപക്താഹെ ബർസാത്ത് മേ ടപക്താഹെ, ജോ ബർസാത്ത് മേ ടപക്താഹെ, ടപക്കന മാനക്കാ ഹേ ഇറ്റു വീഴുക, അങ്ങനെ ചോരുക നമ്മൾ പറയില്ല വെള്ളം, ടപക്താഹെ ടപക്കന ഇറ്റു വീഴുക, ബർസാത്ത് മേ ടപക്താഹെ, അപ്പോൾ ടപക്താഹെ ചോരുന്നു, മഴക്കാലത്ത് ചോരുന്ന ഒരു പഴയ കെട്ടിടത്തിലാണ് ഇവിടെ, ഇവിടെ ചെങ്കോട്ടയില്ല കാവൽക്കാറില്ല. ജിസ്മേ ദോച്ചാർ കമരവും കെ സിവായ് സ്യാദാ ഗുഞ്ചായിസ് നെഹി ഹേ, രണ്ടോ നാലോ മുറിയല്ലാതെ മറ്റൊരു ഗുഞ്ചായിസ്, മറ്റൊരു സാധ്യതയും ഇതിലില്ല. വേ ആകെ ലിഖത്തെ ഹേ ഏക് ദഫാക്കി ബാത്ത് ഹേ ഈദ് തി ഉസ് മൗക്കെ പർ ചന്ത് മുസൽമാൻ മേരെ ലിയെ കുച്ച് തോഫയിലേക്കറായെ മേനെ ഉൻസേ കഹ ഭായ് യേ തോഫേ മേ നഹി ലേ സക്ത ഉന്നോനെ ജബ് ബഹുത് കഹാത്തോ കുച്ച് തോഫേ ലേ ലിയെ ഉൻകെ ഏവച്ചുമേ മേനെ മലികാക്ക ഏക് ഹാർ ഉൻകോ ദേദിയ ദൂസരെ ദിൻ ഹുക്കുമായ കി ഇൻ മുഗളോ കെ പാസ് ജവാഹരാത് ബഹുത് സ്യാദാ ഹെ ഇൻ കൗദിയോ കോ ദിയാ ജാനേ വാല

چرچہ ان کی ضرورت سے زیادہ ہے۔ پھر وہی ہوا جس کا ڈرتا ہمارا خرچہ آدھا کر دیا گیا۔ دیکھیے ایک گھٹنا انہوں نے لکھا ہے، ایک دفعہ کی بات ہے، ایک بار کی بات ہے، ورکل انڈایا کاریمان، عید تھی، ہم جانتے ہیں عید الفطر، اس موقع پر چند مسلمان، کچھ مسلمان میرے لیے کچھ تحفے لے کر آئے۔ تحفہ مانے کیا ہے؟ تحفے، ہاں، ابہار، سمانم لے۔ میں نے ان سے کہا، جان اوروڈ پرنو، بھائی یہ تحفے میں نہیں لے سکتا، یہ تحفے میں نہیں لے سکتا۔ انہوں نے جب بہت کہا تو اور کورے نربندھ کچھ تحفے لے لیے۔ اس کے ایوج میں، اس کے بدلے میں، اس کے ایوج میں مانے اس کے بدلے میں، میں نے ملگا کا ہے ہار، ملگا مانے رانی، رانی ایک ہار، ہار مانے ایک مالا ان کو دے دیا۔ دوسرے دن حکم آیا، اگلے دن تو انگریز شاسکوں کے حکم آیا، وہاں سے آرڈر آیا۔ کیا آرڈر آیا؟ حکم مانے آجنا، ان مغلوں کے پاس جواہرات بہت زیادہ ہے، یہ مغلن مار کے جواہرات، ڈائمنڈس بہت زیادہ ہے، وڑے کوڑل، ان قیدیوں کو دیا جانے والا خرچہ ان کی ضرورت سے زیادہ ہے۔ ای تڑوکار نمبر نلکن چلو ایکسپنس ضرورت سے زیادہ ہے، وڑے ادھکم۔ پھر بہی ہوا، پنے ات تھی سمبھو، جس کا ڈرتا ایندو بھیند ات سمبھو، ہمارا خرچہ آدھا کر دیا گیا، ഞങ്ങളുടെ ചെലവ് പകുതിയാക്കപ്പെട്ടു۔ അപ്പോൾ ഏക്ക് ബാർക്ക് ഏക്ക് ഘടന യഹാം അപ്നെ പത്ര മേ ജിക്ർ കർത്തെ ഹേ ഓർ ആഗെ ലിഖത്തെ ഹേ യേ ഖബർ കി യേ ഖത്ത് ക്യാ ഖബർ കി യേ ഖത്ത് തുംകോ മിലേഗാ യാ നഹീ സുൻതാ ഹും വേ ആത്മീ ഭരോസയ്ക്ക് കാബിൽ ഹേ ഈ ഖത്ത് നിനക്ക് കിട്ടുമോ ഇല്ലേന്ന് ആർക്കറിയാം അവർ വിശ്വാസ യോഗ്യരാണെന്ന് കരുതുന്നു ജിസ്കെ ഹാത്ത് ഈ കത്ത് ബേജാ ജായക ആരെ കയ്യിലാണോ ഈ കത്ത് ഞാൻ അയക്കുന്നത് അവർ വിശ്വാസ യോഗ്യരാണെന്ന് വിശ്വസിക്കുന്നു ലേക്കിൻ കിത്തനേ ഹി ശക്സ് മേരെ ഐസേ ഹദ് തേക്കേ ഹേ എന്നാൽ എത്രയോ ശക്സ് മാനെ വ്യക്തികളെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ആക്കിർവേ ദഗ്ഗാബാസോർ ദൂസരോ കെ ബേജകയെ ജാസൂസ് സാബിത് ഹുയെ അവസാനം ചതിയന്മാരോ മറ്റുള്ളവരാൽ അയക്കപ്പെടുന്ന ജാസൂസ് അതായത് ചാരന്മാരായി മാറും ലേക്കിൻ ഇസ് കത്ത് മേ മേനെ ഏസ ക്യാ ലിക്കാ ഹേ എന്നാൽ ഞാൻ ഈ കത്തിൽ അങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല ജിസ്കി മുജെ ഫിക്ര ഹോ എന്തൊന്നാണോ ഞാൻ ചിന്തിച്ച് വിഷമിക്കേണ്ടത് അങ്ങനെ ഒരു കാര്യങ്ങളും ഈ കത്തിൽ എഴുതിയിട്ടില്ല ഏക്ക് ബാപ്പിനെ ബേട്ടിക്കോ കത്ത് ലിക്കുവായ ഹേ ഒരു അച്ഛൻ മകൾക്ക് കത്ത് എഴുതിപ്പിച്ചു നൈസ് മേ അപ്നെ മുൽക്ക് കി കോയി ബാത്ത് ഹേ നമ്മുടെ രാജ്യത്തെപ്പറ്റി ഒരു കാര്യവും ഞാൻ എഴുതിയിട്ടില്ല ന ഗെയർ മുൽക്ക് കി മറ്റ് വിദേശ രാജ്യങ്ങളെപ്പറ്റി അല്ലെ മറ്റ് രാജ്യങ്ങളെപ്പറ്റി എഴുതിയില്ല ഹമാരി കബ്ർ പർദേശ് മേ ബനേകി എൻ്റെ കബറിടം ഇവിടെ പർദേശമേ ഈ വിദേശത്ത് ഉണ്ടാവും തൈഹേ അത് നിശ്ചയിച്ചിരിക്കുന്നു ലേക്കിൻ അബീത്തോ ഹം ലക്കടിക്ക് ബീഗി ഹുയി കബ്രമേ സിന്ധാ ഹി ദഫൻ ഹേ ഇപ്പോൾ ഞാൻ ഈ മരത്തിൻ്റെ നനഞ്ഞുകിടക്കുന്ന ചോർന്നൊലിക്കുന്ന ഈ കബ്രടത്ത് തന്നെ ജീവനോടെ ദയിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ സംസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജബ് മർജായെങ്കിൽ എപ്പോഴാണോ മരിക്കുക തബ് ബി കബ്രമേ ഹി ഹോങ്കെ അപ്പോഴും കബ്രടത്ത് തന്നെയായിരിക്കും ബസ് ബേട്ടി ഖുദാ ഹാഫിസ് ഖുദാ ഹാഫിസ് മാനേക്കാ ഹേ ഈശ്വര നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറയുന്നതാണെന്ത് ഖുദാ ഹാഫിസ് ദേക്കിയെ യേ ബഹദൂർ ഷാ സഫർക്ക് അപ്നെ ബേട്ടി കെ നാം പർ ജോ പത്ര ഹേ വോ ഹംനെ അബ് പഠാ ഹേ ഹമാരെ ജോ പരീക്ഷ ആത്തേ സമയ് ഇൻമേ സേ ആനേ വാലെ കുച്ച് മുഖ്യ പ്രശ്ന ബി ഹം ചർച്ച കരേംഗെ ദേക്കിയെ കൈദി ബാപ് കോ ബേട്ടി കാ കത്ത് ഏക് ആംസു നാ മാത്ത ക്യോ ഏസാ ബി ഏക് പ്രശ്ന പരീക്ഷ കെ ലിയേ പൂച്ചത്തെ ഹേ ഓർ ദില്ലി വാലേ മുസ്കോ രോത്തേ ഹോങ്കെ മേ ബി ഉൻകോ രോത്താ ഹും യഹം ശാസക കാ കോൺസാ ഗുൺ പ്രകട ഹോത്താ ഹേ ആ ബോലിയേ യനി യഹം കോൺസാ ഗുൺ ഹേ ആ പ്രജാഹിത് കേ ലിയേ ശാസൻ കർണേ വാലേ ഏക് സാമ്രാട്ട് കി ദേശ്പ്രേം ഓർ സഹാനുഭൂതി പ്രകട ഹോത്തി ഹേ ഹേന ദില്ലി വാലേ മുസ്കോ രോത്തേ ഹോങ്കെ മേ ബി ഉൻകോ രോത്താ ഹും ഡൽഹിക്കാർ എനിക്ക് വേണ്ടി കരയുന്നുണ്ടാവും ഞാനും അവരെ ഓർത്ത് ഇവിടെ കരയുന്നു ഇതിൽ നിന്നും നമുക്ക് ശാസക കോൺസാ ഗുൺ പ്രകട ഹോത്താ ഹേ ആ പ്രജാഹിത് കെ ലിയെ ശാസൻ കർണേ വാലേക്ക് സാമ്രാട്ട് കെ ദേശ്പ്രേം ഓർ സഹാനുഭൂതി പ്രകട ഹോത്തി ഹേ ഓർ ഇസ് പ്രകാർ ചോട്ടെ ചോട്ടെ പ്രശ്ന ബി ഇൻസെ ഇസ് പാഠസേ ഹമാരെ ജോ പരീക്ഷ മേ ആയേക ഓർ ശബ്ദ ഹേ ജോ ഇസ്മേ കുച്ച് ശബ്ദ ഉർദു കെ ഹേ ഉൻക ജോ ഹിന്ദി ശബ്ദ ദേക്കർ ഉദാഹരണം കെ ലിയെ ജോ സാന്ത്വന ശബ്ദ ഹേ ഉസ്കെ ലിയെ ഉചിത് ശബ്ദ ജോ കോഷ്ടക് സെ ചുൻകർ ലിയെ ജോ കരാർ ഉസി പ്രകാർ വിധവ ജോ ബേവാ

0: इनाम तोहफा योग्य काबिल, इसी प्रकार के जो शब्द भी इस पाठ से हमें विशेषकर ध्यान देना चाहिए। अच्छा, आज का हिंदी क्लास हम अब समाप्त कर रहे हैं। अच्छा, धन्यवाद बच्चों।
1: सुनील कुमार पी ने आज का हिंदी पाठ प्रस्तुत किया। ഹിന്ദി പാഠം സമാപിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
6: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
5: വാട്സ്ആപ്പ് നമ്പർ 9400224440.
6: 9400224440.
5: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. NPS അഥവാ നാഷണൽ പെൻഷൻ സിസ്റ്റം, ഈ പദ്ധതിയെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഫൽ എൻ.
2: സ്വമേധയാ ഉള്ള ഒരു വിരമിക്കൽ സേവിംഗ് സ്കീമാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം. ഇത് ഗുണഭോക്താക്കൾക്ക് ഭാവി സമ്പാദ്യത്തിലേക്ക് ഒരു നിശ്ചിത സംഭാവന നൽകാനും അതുവഴി പെൻഷൻ ഉറപ്പാക്കാനുമുള്ള അവസരം നൽകുന്നു. വ്യക്തികളുടെ വിരമിക്കലിലും സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന മാർക്കറ്റ് ലിങ്ക്ഡ് സംഭാവനാ പദ്ധതിയാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം. വ്യത്യസ്ത ഉപഭോക്തൃ വിഭാഗങ്ങളെ ആശ്രയിച്ച് വ്യത്യസ്ത മോഡലുകളാണ് NPS വിഭാവനം ചെയ്യുന്നത്. ഒന്ന്, ധനകാര്യ മന്ത്രാലയത്തിന്റെ 2023 ഡിസംബർ 22 വിജ്ഞാപന പ്രകാരം 2004 ജനുവരി 1 അതിനുശേഷമോ സർവീസിൽ ചേർന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് NPS നിർബന്ധമാണ്. സായുധ സേനയിലുള്ളവർ ഒഴികെ പ്രസ്തുത തീയതി മുതൽ സർവീസിൽ പ്രവേശിച്ച കേന്ദ്ര സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഇത് ബാധകമാണ്. ബന്ധപ്പെട്ട സംസ്ഥാനമോ കേന്ദ്രഭരണ പ്രദേശമോ തിരഞ്ഞെടുത്താൽ മറ്റിടങ്ങളിലെ സർക്കാർ ജീവനക്കാർക്കും NPSന്റെ ഭാഗമാകാം. 2, കോർപ്പറേറ്റുകൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും തങ്ങളുടെ ജീവനക്കാർക്കായി NPS സ്വീകരിക്കാവുന്നതാണ്. ഒപ്പം തൊഴിൽ നിയമങ്ങൾക്ക് അനുസൃതമായി NPS അക്കൗണ്ടിലേക്ക് സംഭാവനകൾ നൽകാനും കഴിയും. 3, 18-70 പ്രായമുള്ള വിദേശത്ത് താമസിക്കുന്നവർ ഉൾപ്പെടെ എല്ലാ

0: ഇന്ത്യൻ പൗരന്മാർക്കും NBS വോളണ്ടറി മോഡൽ ലഭ്യമാണ്. 2023 April 30 വരെ ആകെ 6,35,43,268 പേരാണ് NBS പദ്ധതിയുടെ ഭാഗമായത്. NBS ഗുണങ്ങൾ. കുറഞ്ഞ ചിലവ് NBS പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്നാണ്. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ചിലവുള്ള പെൻഷൻ പദ്ധതിയായി NBS കണക്കാക്കപ്പെടുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ചാർജുകളും ഫണ്ട് മാനേജ്മെന്റ് ഫീസും NBS താരതമ്യേന വളരെ കുറവാണ്. ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ഹെഡ് പോസ്റ്റ് ഓഫീസുകളിലൂടെയും പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു POP ഒരു അക്കൗണ്ട് തുറന്നോ റിട്ടയർമെന്റ് അക്കൗണ്ട് നമ്പർ നേടി ഏതൊരാൾക്കും ഈ പദ്ധതിയുടെ ഭാഗമാകാം. വഴക്കം പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷതയാണ്. ഈ പദ്ധതി മികച്ച വരുമാനം ലഭിക്കുന്നതിന് അപേക്ഷകന് സ്വയം നിക്ഷേപ ഓപ്ഷനും പെൻഷൻ ഫണ്ടും തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഓട്ടോ ചോയ്സും തിരഞ്ഞെടുക്കാൻ ഈ പദ്ധതി അവസരം നൽകുന്നു. അപേക്ഷകന് രാജ്യത്ത് എവിടെ നിന്നും തങ്ങളുടെ അക്കൗണ്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയും. കൂടാതെ അപേക്ഷകൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള POP, SP, ബ്രാഞ്ച് പരിഗണിക്കാതെ തന്നെ അപേക്ഷകർ ജോലി, നഗരം മാറിയാലും ഏത് POP, SP വഴിയും അക്കൗണ്ട് കൈകാര്യം ചെയ്യാനും ഗുണഭോക്താവിന് NBS മോഡലുകൾ മാറ്റാവുന്നതുമാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും സർക്കാർ ജീവനക്കാർക്കും സ്വകാര്യ മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്കും NPS ഗുണഭോക്താക്കളാകാം. NPS വാത്സല്യ PFRDA നിയന്ത്രിക്കുന്ന പങ്കാളിത്ത പെൻഷൻ പദ്ധതി തന്നെയാണ് NPS വാത്സല്യ. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കാണ് ഈ പദ്ധതിയിൽ ചേരാനാവുക. പെൻഷൻ സുരക്ഷ സാർവത്രികമാകുന്ന ഒരു സമൂഹത്തെ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെയും കുട്ടികളുടെ സാമ്പത്തിക ശാക്തീകരണം ഉറപ്പാക്കാനുമാണ് NBS വാത്സല്യ എന്ന നവീനമായ പദ്ധതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. 18 വയസ്സിന് താഴെയുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ഈ പദ്ധതിയിൽ ചേരാം. അക്കൗണ്ട് തുറക്കാനുള്ള കുറഞ്ഞ സംഭാവന 1,000 രൂപയാണെങ്കിൽ പരമാവധി സംഭാവന നൽകാവുന്ന തുകയ്ക്ക് പരിധിയില്ല. കുട്ടികൾക്ക് പ്രായപൂർത്തിയാകുന്നതോടെ സാധാരണ NBS അക്കൗണ്ടിലേക്ക് NBS വാത്സല്യ മാറ്റുകയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇതിൽ നിന്ന് പിന്മാറാനും 18 വയസ്സ് പൂർത്തിയാകുന്നതോടെ അവസരമുണ്ട്.
1: NPS അഥവാ നാഷണൽ പെൻഷൻ സിസ്റ്റം. ഈ പദ്ധതിയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഷാദ് എൻ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.
3: സമയം 6 മണി കഴിഞ്ഞ് 4:55. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
4: ദിസ്ഇസ് ആകാശവാണി, ദി ന്യൂസ് റീഡ് ബൈ നരേഷ് മാഗോ. Prime Minister Narendra Modi today lauded several citizens for their outstanding contributions to social causes, highlighting their inspiring initiatives and achievements. Addressing the nation in his monthly radio program Mann Ki Baat on Akashvani, Mr. Modi spoke about Saji Valasheril of Kerala, who runs a free swimming club that has helped more than 15,000 people learn swimming. He also highlighted the efforts of Akash Gupta from Basti in Uttar Pradesh, who launched a campaign to clean the Manorama River. Mr. Modi further shared the story of Balakrishna Iyer, a retired teacher from Goa who worked to address water scarcity issues. He also praised educator Girija Amma of Tamil Nadu for her contribution to the welfare of soldiers.
5: तमिलनाडु के नागरकोइल में मेरी मुलाकात एक टीचर से हुई. करीब 3 दशक पहले भी मैं उनसे मिला था. मैं बात कर रहा हूँ गिरिजा अम्मा जी की. इस मुलाकात के दौरान कुछ युवा स्टूडेंट्स भी उनके साथ थे. गिरिजा अम्मा जी करीब 15 स्कूल चलाती हैं. इनमें चेन्नई का जय गोपाल गरोड़िया हिंदू विद्यालय बहुत प्रमुख है. उनकी देशभक्ति की भावना हर भारतवासी को प्रेरित करने वाली है.
4: Highlighting India's sporting achievements, Mr. Modi congratulated athletes Gurinder Veer Singh, Vishal TK, Tejaswin Shankar, Dev Meena and Kuldeep Kumar for setting new national records at the National Senior Athletics Federation competition held in Ranchi, Jharkhand. Mr. Modi also reflected on the government's continuous efforts to preserve the country's priceless cultural heritage. Express

ചലച്ചിത്രഗാനം സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 മൻ കി ബാത്തിനെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:50 വയലും വീടും. ആടു വസന്ത, കാരണങ്ങളും പരിഹാര മാർഗങ്ങളും, ഡോക്ടർ സൗമ്യ വിജയകുമാറുമായി അഭിമുഖം. 7:20 കാലാവസ്ഥ അറിയിപ്പ്. 7:35 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 8:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പരിപാടിയുടെ മലയാള പരിഭാഷ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:40 ചലച്ചിത്രഗാനം. 9:15 കുട്ടികൾക്കായുള്ള നാടോടി കഥകൾ. 9:30 ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ കോട്ടയത്ത് പങ്കെടുക്കുന്ന ചടങ്ങിൻ്റെ റിപ്പോർട്ട്. 10:00 രവി വാസരിയ അഖിൽ ഭാരതീയ സംഗീതസഭ, ശ്രീ എ എറയ്യയുടെ കർണാട്ടിക് സാക്സഫോൺ. 11:00 ലളിതഗാനം. നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6:00 വചനാമൃതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ടി കെ എ അസീസ്. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി, പി ഭാസ്കരൻ്റെ കവിത ആദ്യ വിദ്യാലയം, ആലാപനം എ എം ദിലീപ് കുമാർ. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7:00 ഓപ്പൺ ഫോറം, ഞാൻ എൻ്റെ വായന. തുടർന്ന് ആരോഗ്യ മമൂല്യം, ഡോക്ടർ ആനന്ദ് കൃഷ്ണൻ പങ്കെടുക്കുന്നു. പാട്ടുപെട്ടിക്കാലം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:40 നോവൽ ടൈം, അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം. 7:50 രാഗപരാഗം. 7:55 കൃഷിദീപം. 8:30 ആർട്ട് കഫേ, തുടർന്ന്

ലളിതഗാനങ്ങൾ. 9 മണിക്ക് സുവർണ മലരുകൾ, 9:30 നാടകഗാനങ്ങൾ, 9:45 വാർത്താ തരംഗിണി. ഉച്ചയ്ക്ക് 12:10, 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 1 മണിക്ക് ഗാനോത്സവം, 2:15 തുടർനാടകം, 2:30 ഗസൽ. വൈകിട്ട് 4:45 രാത്രി 8 മണിക്കും 8:40, 10:30 ചലച്ചിത്രഗാനങ്ങൾ. 5 മണിക്ക് ചവിട്ട് കളിപ്പാട്ട് എം ചന്ദ്രനും സംഘവും അവതരിപ്പിക്കുന്നു. 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 5:45 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. വൈകിട്ട് 6 മണിക്കും രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം, 6:15 അറിയിപ്പുകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. 7:20 കമ്പോള വില നിലവാരം, തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 7:35 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ആറ്റുവാശേരി മോഹനൻ പിള്ളയുടെ സംഗീത കച്ചേരി.

വാർത്താവീക്ഷണം. 6:50 വയലും വീടും, 7:20 കമ്പോള വില നിലവാരം, തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 7:35 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ആറ്റുവാശേരി മോഹനൻ പിള്ളയുടെ സംഗീത കച്ചേരി. കെ സി വിവേക് വയലിൻ, ആലുവ ഗോപാലകൃഷ്ണൻ മൃദംഗം, വൈക്കം എൻ ഗോപാലകൃഷ്ണൻ ഘടം. 11:00 ലളിതഗാനം. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

ആകാശവാണി കോഴിക്കോട്. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരത്തു നിന്നും റിലേ ചെയ്യുന്നു.

0: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ലളിത് മോഹന തിവാരി. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവദത് യത് ഭാരത ശാസനം രാഷ്ട്രസ്യ അമൂല്യ രിക്താനാം സംരക്ഷണാർത്ഥം നിരന്തരം പ്രയതതെ. സദ്യ ഏവ നീതർലാൻഡ് ദേശസ്യ യാത്രാവധൗ ചോല കാലീന താമ്രപട്ടികാനാം ഭാരതായ പ്രത്യർപ്പണമപി പ്രധാനമന്ത്രിണാ ഉല്ലേഖിതം. ആകാശവാണ്യാഃ മൻ കി ബാത് കാര്യക്രമേ പ്രധാനമന്ത്രി ആതപാത് ആത്മാനം സംരക്ഷിതും പാരമ്പരിക പേയ പദാർത്ഥാനാം സേവനായ ജനാൻ അധ്യർത്ഥയത്. CBSE इति केंद्रीय माध्यमिक शिक्षा परिषदा ऑन मार्क पोर्टल इति वेब फलकस्य सेवा प्रदातुः सूक्ष्मं निरीक्षणं विधीयते. बैडमिंटन क्रीडायां सिंगापुर ओपन टूर्नामेंट इति स्पर्धायां भारतस्य सात्विक साईराज रंकी रेड्डी चिराग शेट्टी इत्यनयोः युगलेन निर्णायक चक्रे विजयोधिगतः. अपि च IPL क्रिकेट क्रीडायां गुजरात टाइटन्स दलम अद्य अहमदाबादस्य नरेन्द्र मोदी क्रीडांगणे निर्णायक स्पर्धायां रॉयल चैलेंजर्स बेंगलुरु दलेन सह स्पर्धिष्यते. अथ वार्ताः विस्तरेण. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സദ്യ സമ്പന്നായാഃ നീതർലാൻഡ് ദേശസ്യ യാത്രായാഃ ഉല്ലേഖം കൃത്വാ അവദത് യത് തത്രത്യയാ ശാസന സംസ്ഥയാ ചോലകാലീനാഃ താമ്രപട്ടികാഃ ഭാരതദേശായ പ്രത്യർപ്പിതാഃ. ആകാശവാണ്യാഃ മൻ കി ബാത് കാര്യക്രമേ ശ്രീമോദി അവോചത് യത് ഏതേന വിശ്വവ്യാപിനഃ തമിഴ് സമുദായസ്യ മധ്യേ വിശേഷഃ ഉത്സാഹഃ വർത്തതേ. സഹ അവദത് യത് ഏതാഃ പട്ടികാഃ ചോലസാമ്രാജ്യസ്യ സാമുദ്രിക ശക്തിം ദക്ഷിണപൂർവ ഏഷ്യാദേശൈ സഹ തേസാം സംബന്ധാൻ ച പ്രദർശയന്തി. പ്രധാനമന്ത്രി അവദത് യത് ഭാരത പ്രശാസനം രാഷ്ട്രസ്യ അമൂല്യ രിക്താനാം സംരക്ഷണാർത്ഥം നിരന്തരം പ്രയതതെ. സഹ പ്രോക്തവാന് യത് ജ്ഞാനഭാരതം അഭിയാനേന ഛത്തീസ്ഗഡ് രാജ്യസ്യ മൽഹാരക്ഷേത്രെ ഷഷ്ട സപ്തമയോഃ ശതാബ്ദ്യോഃ പാണ്ഡുവംശസ്യ മഹർഷേഃ ബലാർജുനസ്യ സംബദ്ധാഃ ദുർലഭാഃ തിസ്രഃ താമ്രപട്ടികാ അപി പ്രാപ്തഃ.
1: ज्ञान भारतम अभियान के तहत छत्तीसगढ़ के मल्हार में भी एक महत्वपूर्ण खोज हुई है. यहाँ तीन दुर्लभ ताम्र पट्टिकाएं मिली हैं. विशेषज्ञ मानते हैं कि इंस्क्रिप्शंस छठी सातवीं सदी के हैं. ये ताम्र पट्टिकाएं प्राचीन ब्राह्मी लिपि और पाली भाषा में लिखी गई हैं. इनसे उस समय की शासन व्यवस्था धर्म और संस्कृति के बारे में महत्वपूर्ण जानकारी मिली.

0: ധീനാ കൃതാഹ സഹൈവ അന്യാസാം സംഭാവിതാനാം ത്രുടീനാം നിവാരണാർത്ഥം ഗഭീര സമീക്ഷാ ക്രിയതേ. അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥൻ അദ്യ നൗസേനായാ സപ്തവിംശതിതമേന പ്രമുഖത്വേന പദഭാരം സ്വീകൃതവാൻ. അസൌ അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ഇത്യസ്യ ഉത്തരാധികാരി അഭവത്. അഡ്മിറൽ സ്വാമിനാഥേന ഉക്തം യത് നൌസേനാ സമാഹ്വാന പൂർണ്ണെ ജട്ടിലെ അനിശ്ചിത വാതാവരണേ സക്രിയരൂപേണ കാര്യം കർത്തും പ്രവൃത്ത അസ്തി. സ അവദത് യത് നൌസേനായാ ആധുനികീകരണം ക്രിയത്തെ യേന ഉച്ചതമസ്തരസ്യ യുദ്ധക്ഷമത സുസജ്ജിതാ ഭവിഷ്യതി. അസ്മിന് അവസരെ നിവർത്തമാനാ നൌസേനാ പ്രമുഖ അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ദേശസ്യ നൌസേനായാ നേതൃത്വം ഗൗരവപൂർണം അഭവത് ഇതി അവദത്. സ പ്രോക്തവാൻ യത് പശ്ചിമേഷ്യായാ വർത്തമാനസ്ഥിതേ മധ്യേ ഭാരതീയ നൌസേനായാ പ്രതിബദ്ധത വ്യാവസായികത ച അക്ഷുണ്ണാ ഏവ സ്തഃ. അമേരിക്കായാ രാഷ്ട്രപതി ഡൊണാൾഡ് ട്രംപ് അവോചത് യത് അമേരിക്ക ഇറാനേന സഹ പരമാണു സന്ദേഹ സന്നികട വർത്തതെ. തഥാപി തേന സഞ്ചേതിതം യത് യദി സംവാദോ വിഫല ഭവേത് ചേത് സൈന്യ കാര്യാചരണസ്യ വികൽപ്പഃ അപി തത്പരഃ സ്യാത്. ശ്രീമത ട്രംപേണ ഉക്തം യത് ഇറാനായ കദാപി പരമാണുവസ്ത്ര നിർമ്മാണാനുമതിഃ നൈവ പ്രദാസ്യതെ. തേനാശ്വാസിതം യത് സന്ധിഃ ജാതേ സതി ഹോർമുജ് ജൽഡമരു മധ്യ ഇത്യേതത് ശീഘ്രം ഉദ്ഘാടയിഷ്യതെ. ബാഡ്മിന്റൺ ക്രീഡായാം സിംഗപ്പൂർ ഓപ്പൺ ടൂർണമെന്റ് ഇതേ ശൃംഖലായാ നിർണായക സ്പർധാ ഭാരതസ്യ സാത്വിക് സായിരാജ് രങ്കി റെഡ്ഡി ചിരാഗ് ഷെട്ടി ഇത്യനയോഃ യുഗലേന വിജിത. നിർണായക സ്പർധായാം ഭാരതീയ ദലേന ഇൻഡോനേഷ്യായാ മുഹമ്മദ് ഷോഹിബുൽ ഫിക്രി ഫജർ അൽഫിയാൻ ഇത്യനയോഃ യുഗലം അഷ്ടാദശ ഏകവിംശതി ഏകവിംശതി സപ്തദശ ഏകവിംശതി ഷോഡശ ഇതി അങ്കാന്തരാലേന പരാജിതം. IPL ക്രിക്കറ്റ് സ്പർധാ മാലികായാം നിർണായക സ്പർധ അദ്യ അഹമ്മദാബാദസ്യ നരേന്ദ്രമോദി ക്രീഡാംഗണേ ഭവിഷ്യതി. ക്രീഡായാം ഗുജറാത്ത് ടൈറ്റൻസ് ദലം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ദലേന സഹ സ്പർധിഷ്യതി. സ്പർധായാ ആരംഭ സായം സാർദ്ധ സപ്തവാദനെ ഭവിഷ്യതി ഇതി വാർത്താഃ.
1: ആകാശവാണി സമയം 6:30. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ചേച്ചി, ഇത് കണ്ടോ?
3: ഹാപ്പി ബർത്ത്ഡേ കുട്ടാ.
2: കാണട്ടെ? വാ, എന്റെ ഫേവറിറ്റ് കളർ.
4: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
2: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
5: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
6: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
2: ഓ, ഐ നോ.
6: RBI പറയുന്നു,
7: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
8: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
9: സ്കൂള് തുറക്കാറായി.
10: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
9: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
10: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
11: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
12: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിക്ക് ഊഷ്മള വരവേൽപ്പ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജ്യോതിശാസ്ത്ര മേഖലയോടുള്ള ഭാരതത്തിന്റെ ആഭിമുഖ്യത്തെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. മിൽമ പാലിന്റെ വില വർധന നാളെ മുതൽ പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയാണ് വർധന. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കിരീട പോരാട്ടം. ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ

0: മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മികവുറ്റ സമൂഹത്തിന് രൂപം നൽകാൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സംഭാവന ആവശ്യമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു.
1: പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ അനേവർക്കും നമസ്കാരം. All the good efforts should be encouraged by every section of the society. We may belong to different religion, we may belong to different caste, we may belong to a different our mother tongue may be different. What is important is we have to appreciate the right work, positive effort, the right effort of everyone. Positive society cannot be created overnight. Without the contribution of everyone, creating a positive society is never possible.
0: ഒരു ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിയെ കൊച്ചി വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി വി ഡി സതീശനും ചേർന്നാണ് സ്വീകരിച്ചത്. കണ്ണൂരിൽ രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിച്ച സ്വകാര്യ ചടങ്ങിൽ അദ്ദേഹം ഇപ്പോൾ പങ്കെടുക്കുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കേണ്ടത് ഏറെ പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 134th പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. വേനൽക്കാലത്ത് നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ആംപന്ന, ലസി, പാനകം, മോര്, സംഭാരം, ബേൽപാന തുടങ്ങിയ നാടൻ പാനീയങ്ങളുടെ സവിശേഷതകളും വിശദീകരിച്ചു. ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും പ്രത്യേക ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. വാനനിരീക്ഷണ സംഘങ്ങളുടെ ഭാഗമാകണമെന്ന് അദ്ദേഹം യുവജനങ്ങളോട് അഭ്യർത്ഥിച്ചു. രാത്രികാല നക്ഷത്ര നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ആസ്ട്രോ കേരള എന്ന സ്ഥാപനത്തെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു.
2: रात में तारों को निहारना अपने आप में अद्भुत अनुभव होता है. एस्ट्रो केरला नाम की एक संस्था नाइट ऑब्जर्वेशन कैंप और वर्कशॉप आयोजित करती है. यहाँ युवा साथी टेलीस्कोप बनाना और स्टार मैप्स का इस्तेमाल करना सीखते हैं.
0: ഝാർഖണ്ഡിലെ റാഞ്ചിയിൽ നടന്ന നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷനിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച കായിക താരങ്ങൾക്ക് പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിച്ചു. ആലുവയിൽ നീന്തൽ ക്ലബിലൂടെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ 15,000-ത്തിലധികം പേരെ നീന്തൽ പരിശീലിപ്പിച്ച സജി വാളശ്ശേരിലിനെയും അദ്ദേഹം മൻ കി ബാത്തിൽ അഭിനന്ദിച്ചു. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പ്രചോദനം പകരുന്നതായി ശ്രീ സജി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
3: ഞാനൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെയാണ് ഇത്രയും നാൾ ഇത് നടത്തിയത്. പക്ഷെ ഇന്ന് എനിക്ക് വന്നു ചേർന്ന പ്രതിഫലമാണ് ഏറ്റവും വലുത്. പ്രധാനമന്ത്രി സാധാരണക്കാരനായ എന്നെയും പരാമർശിച്ചല്ലോ. അപ്പൊ ഇതിലും വലിയ അംഗീകാരം എനിക്ക് ഇനി കിട്ടാനില്ല. അത്രയും സന്തോഷവാനാണ് ഞാൻ ഇതിനകത്ത്. 17 വർഷമായി നീന്തൽ തുടങ്ങിയിട്ട് ഇനി തുടർന്ന് നടത്താനുള്ള പ്രചോദനം കൂടിയായി എനിക്ക്.
0: ഇന്ത്യയുടെ അമൂല്യമായ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ നിരന്തരം ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് തിരികെ ലഭിച്ചതിനെക്കുറിച്ചും അദ്ദേഹം മൻ കി ബാത്തിൽ പരാമർശിച്ചു. ചോള രാജവംശത്തിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്ന ചെമ്പ് തകിടുകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെയാണ് നെതർലാൻഡ്സ് കൈമാറിയത്. ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നടക്കുന്ന പ്രചോദനാത്മകമായ ശ്രമങ്ങളെ തിരിച്ചറിയുകയും അഭിനന്ദിക്കുകയും വേണമെന്ന ആഹ്വാനത്തോടെയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്ത് അവസാനിപ്പിച്ചത്. മന്ത്രിമാർക്ക് വിവിധ ജില്ലകളുടെ ചുമതല നൽകി സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. പത്തനംതിട്ട ജില്ലയുടെ ചുമതല പി സി വിഷ്ണുനാഥിനും ഇടുക്കിയുടേത് അനൂപ് ജേക്കബിനും കോഴിക്കോടിന്റെ ചുമതല എ പി അനിൽകുമാറിനും കാസർഗോഡ് ജില്ലയുടേത് കെ എം ഷാജിക്കുമാണ്. തിരുവനന്തപുരം സി പി ജോൺ, കൊല്ലം ഷിബു ബേബി ജോൺ, ആലപ്പുഴ എം ലിജു, കോട്ടയം മോൻസ് ജോസഫ്, എറണാകുളം റോജി എം ജോൺ, തൃശൂർ ഒ ജെ ജനീഷ്, പാലക്കാട് എൻ ഷംസുദ്ദീൻ, മലപ്പുറം പി കെ ബഷീർ, വയനാട് ടി സിദ്ദിഖ്, കണ്ണൂർ സണ്ണി ജോസഫ് എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളുടെ ചുമതല.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ഇതോടൊപ്പം പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. സ്കൂൾ പ്രവേശന ദിവസമായ നാളെ സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ ലോകത്ത് കുട്ടികളെ സുരക്ഷിതരാക്കുന്നതിനുള്ള കേരള പോലീസ് സൈബർ വിഭാഗത്തിന്റെ കിഡ് ഗ്ലോവ് പ്രോജക്ട് സംസ്ഥാനത്താകമാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. 16th കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. June 1 സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ 2 സമ്മേളനം പുനരാരംഭിക്കുക. ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച നടക്കും. ഗവർണറുടെ നയപ്രഖ്യാപനം

0: സിനിമയിലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ ജൂൺ 4 വരെ തുടരും. മിൽമാബാലിന്റെ പുതുക്കിയ നിരക്ക് നാളെ മുതൽ പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുക. വർധനയിൽ 3.35 രൂപ ക്ഷീര കർഷകർക്കും 25 പൈസ ക്ഷീര സഹകരണ സംഘങ്ങൾക്കും ലഭിക്കും. നിലവിലുള്ള പാൽ കവറുകളുടെ സ്റ്റോക്ക് തീരുന്നതുവരെ പുതുക്കിയ വില ഇതിൽ അച്ചടിക്കും. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ ആനയാടിക്കുത്തിൽ സന്ദർശകരുടെ വൻ തിരക്ക്. മഴയെ തുടർന്ന് ജലസമൃദ്ധമായ വെള്ളച്ചാട്ടം കാണാൻ കുടുംബസമേതം എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: മഴ പെയ്തതോടെ ആനയാടിക്കുത്ത് വെള്ളച്ചാട്ടം അതിന്റെ പൂർണ്ണതയിൽ എത്തിയിരിക്കുകയാണ്. ഈ മനോഹര ദൃശ്യം കാണാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100 കണക്കിന് സഞ്ചാരികളാണ് ദിവസവും എത്തുന്നത്. നേരത്തെ വെള്ളച്ചാട്ടത്തിന് താഴെ വാഹനം നിർത്തി കുത്തനെയുള്ള കയറ്റം നടന്നു കയറേണ്ടി വന്നിരുന്ന സാഹചര്യം ഇവിടേക്ക് എത്തുന്നതിൽ നിന്നും സഞ്ചാരികളെ പിന്തിരിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വെള്ളച്ചാട്ടത്തിന്റെ മുകൾ ഭാഗം വരെ BMBC നിലവാരത്തിൽ റോഡ് സൗകര്യം ഒരുങ്ങിയതോടെ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ സുഗമമായി ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് കിരീട പോരാട്ടം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം ആരംഭിക്കുക. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാലവർഷം കേരളത്തിൽ അടുത്ത 3-4 ദിവസങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 9 ജില്ലകളിലും മറ്റന്നാൾ 10 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ബുധനാഴ്ച മുതൽ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിക്ക് ഊഷ്മള വരവേൽപ്പ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജ്യോതിശാസ്ത്ര മേഖലയോടുള്ള ഭാരതത്തിന്റെ ആഭിമുഖ്യത്തെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. മിൽമാപാലിന്റെ വില വർധന നാളെ മുതൽ പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയാണ് വർധന. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കിരീട പോരാട്ടം. ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് റേഡിയോ പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 134 പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി.
3: മേരെ പ്യാരേ ദേശവാസിയോ നമസ്കാർ. മൻ കി ബാത് മേ ഏക് ബാർ ഫിർ ആപ്സേ ജുഡ്കർ മുജെ ബേഹദ് ഖുശി ഹോ റഹി ഹൈ.
2: കായിക രംഗത്ത് അടുത്ത കാലത്തായി രാജ്യം കൈവരിച്ച നേട്ടം പരാമർശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മൻ കി ബാത് പരിപാടിയുടെ 134 ഭാഗത്തിന് തുടക്കമിട്ടത്.
3: ആജ് കാര്യക്രം കി ശുരുആത് മേ അത്ലറ്റിക്സ് മേ ദേശ് കി ഐസി ഹി ഉപലബ്ധി സേ കരുംഗ. കുദ്ദിൻ പെഹ്ലേ ഹി ജാർഖണ്ഡ് കെ റാഞ്ചി മേ നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പിറ്റീഷൻ ഹുവാ. ഇസ് ദൌരാൻ ചാർ അലഗ് അലഗ് ഇവന്റ് മേ ചാർ നാഷണൽ റിക്കോർഡ് ടൂട്ടെ. ഗുരിന്ദർ വീർ സിംഗ്, വിശാൽ ടീകെ, തേജസ്വിനി ശങ്കർ, ദേവ് മീണ ഓർ കുൽദീപ് കുമാർ.
2: നാഷണൽ സീനിയർ അത്ലറ്റിക് ഫെഡറേഷൻ മത്സരത്തിൽ 100 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് സൃഷ്ടിച്ച ഗുരീന്ദർ വീർ സിംഗ്, അനിമേഷ് കുജൂർ എന്നിവരുമായി പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയിൽ സംവദിച്ചു.
3: അനിമേഷ് ജി നമസ്കാർ. ഗുരീന്ദർ വീർ ആപ്കോ ഭി നമസ്കാർ. സത് ശ്രീ അകാൽ.
4: നമസ്കാർ സർ. നമസ്കാർ.
5: നമസ്കാർ സർ.
3: अच्छा भैया, आपने तो बहुत बड़ा अचीवमेंट किया है.
4: नमस्ते सर, मेरा नाम अनिमेश कुजूर है. मैं 200 मीटर और 4x100 मीटर का नेशनल रिकॉर्ड होल्डर हूँ एंड मैं छत्तीसगढ़ से बिलोंग करता हूँ सर.
3: और गुरिंदर वीर जी का क्या है?
4: नमस्ते सर, मेरा नाम गुरिंदर वीर है और मैं इंडियन नेवी में पैटी ऑफिसर हूँ और मैं इंडिया का सबसे तेज स्प्रिंटर हूँ. अभी मैंने 100 मीटर में 10.09 का नेशनल रिकॉर्ड बनाया है.
2: ഇപ്പോൾ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കൊടും ചൂടാണെന്നും ഈ സാഹചര്യത്തിൽ സ്വയം ശ്രദ്ധിക്കേണ്ടത് നിർണായകമാണെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. കഠിനമായ വെയിലിൽ ജാഗ്രത പാലിക്കുകയും വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
3: മേരെ പ്യാരെ ദേശവാസിയോ, ഇസ് സമയ ദേശ് കെ ജ്യാദാതർ ഹിസ്സോ മേ ബഹുത് ഗർമി പഡ് റഹി ഹൈ. ഇസ് ദിശ മേ സർക്കാർ കി ഭിന്ന ഭിന്ന ഡിപ്പാർട്ട്മെന്റ്സ് നെ ജോ ഗൈഡ്ലൈൻസ് ജാരി കി ഹൈ വോ ഭി ഭൂലിയേഗാ നഹീ.
2: വേനൽക്കാലത്ത് നാടൻ പാനീയങ്ങൾ ഉപയോഗിക്കണമെന്നും ഉത്തരേന്ത്യയിൽ പ്രചാരത്തിലുള്ള പച്ചമാങ്ങയുടെ രുചി പകരുന്ന ആം പന്ന തുടങ്ങിയവ

0: പാരമ്പര്യങ്ങളുടെ ഭാഗമാണെന്നും അവ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നതിന്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന്റെ തനതായ മാമ്പഴ ഇനങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. വേനൽക്കാലത്ത് രാജ്യത്തെ എല്ലാ വീടുകളിലും മാമ്പഴം സുലഭമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ പ്രദേശത്തെയും സവിശേഷമായ മാമ്പഴങ്ങൾ ഇപ്പോൾ ആഗോള വിപണിയിലെത്തിയതായും മാമ്പഴ കർഷകർ രാജ്യത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറെ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: मैं आम की पैदावार से जुड़े अपने किसान भाई बहनों की प्रशंसा करूंगा. आप देश की कृषि अर्थव्यवस्था के लिए आम किसान नहीं, बहुत विशेष हैं.
0: കേരളത്തിലെ ആലുവയിൽ ശ്രീ സജീവ് വാലശ്ശേരിയിൽ നൽകുന്ന നിസ്വാർത്ഥ സേവനത്തെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു. സജീവ് വാലശ്ശേരിയിൽ നടത്തുന്ന നീന്തൽ ക്ലബ്ബ് പ്രായഭേദമന്യേ നിരവധി പേരെ ശാക്തീകരിച്ചതിന്റെ കഥയാണ് പ്രധാനമന്ത്രി ശ്രോതാക്കൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു ബോട്ടപകടത്തിൽ നിരവധി വിദ്യാർത്ഥികൾ മരണമടഞ്ഞ സംഭവമാണ് സജിയെ ഈ രംഗത്ത് സേവന സന്നദ്ധനാകാൻ പ്രേരിപ്പിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇതുവരെ 18,000 പേരെ നീന്തൽ അഭ്യസിപ്പിക്കാൻ കഴിഞ്ഞതായും ഇത്തവണത്തെ മൻ കി ബാത്ത് പരിപാടിയിൽ പ്രധാനമന്ത്രി ഇക്കാര്യം പരാമർശിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും സജീവ് വാലശ്ശേരിയിൽ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: കഴിഞ്ഞ 17 ഞാൻ ആലുവ പെരിയാറിലെ കുട്ടികളോ മുതിർന്നവരോ മുങ്ങി വരിക്കാതിരിക്കാൻ വേണ്ടി നീന്തൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം 18,000 ആളുകളെ എനിക്ക് നീന്തൽ പഠിപ്പിക്കാൻ കഴിഞ്ഞു. ഈ വർഷം തന്നെ വളരെ മേന്മയുണ്ടായിരുന്നു. നവംബർ 1 മെയ് 31 വരെയുള്ള കാലയളവിൽ 3,620 പേര് പഠിക്കാൻ വന്നു. ഒരു ദിവസം തന്നെ 912 പേരെ പഠിപ്പിച്ചു. അങ്ങനെയാണ് ഇവിടുത്തെ ക്ലാസ് രീതികൾ.
0: ഭാരതത്തിന്റെ അമൂല്യമായ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ നിരന്തരം ശ്രമിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. യൂറോപ്പിലെ നെതർലാൻഡ് സന്ദർശന വേളയിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകടുകൾ വീണ്ടെടുക്കാനായത് ഏറെ സന്തോഷകരമായ നിമിഷമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഗ്യാൻ ഭാരതം ദൌത്യത്തിന് കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ നിന്നും 1500 പഴക്കമുള്ള ചെമ്പ് തകടുകൾ കണ്ടെത്തിയതിനെ കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു.
1: उस कार्यक्रम में नेदरलैंड्स के प्रधानमंत्री भी मौजूद थे. इन ताम्र पट्टिकाओं को लेकर मुझे देश विदेश से लगातार संदेश मिल रहे हैं.
0: രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരം നേടുന്നതായി പറഞ്ഞ പ്രധാനമന്ത്രി രാത്രികാല നക്ഷത്ര നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കടതികളും സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ആസ്ട്രോ കേരള എന്ന സ്ഥാപനത്തെക്കുറിച്ച് മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ പരാമർശത്തിൽ ഏറെ അഭിമാനമുണ്ടെന്നും ആസ്ട്രോ കേരള ഉദ്യമത്തിലൂടെ യുവാക്കൾക്ക് ദൂരദർശിനി നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പരിശീലനം നൽകുന്നുണ്ടെന്നും ആസ്ട്രോ കേരള ജ്യോതി ശാസ്ത്ര പരിചരണ കൂട്ടായ്മയുടെ സ്ഥാപക സെക്രട്ടറി വി എസ് ശ്യാം പറഞ്ഞു.
3: ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അദ്ദേഹത്തിന്റെ മൻ കി ബാത്ത് എന്ന പ്രഭാഷണത്തിൽ ഈ രാജ്യത്തുടനീളം വളർന്നു വരുന്ന ജ്യോതിശാസ്ത്ര പ്രചരണ കൂട്ടായ്മകളെ കുറിച്ച് സംസാരിച്ച കൂട്ടത്തിൽ ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ചും പരാമർശിക്കുകയുണ്ടായി. അതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷവും അഭിമാനമുണ്ട്. കഴിഞ്ഞ 1.5 ഞങ്ങൾ നടത്തി വരുന്ന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു വലിയ അംഗീകാരമായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. 2009 അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര വർഷത്തെ തുടർന്നാണ് ഈ ആസ്ട്രോ കേരള എന്ന ഒരു കൂട്ടായ്മ രൂപം കൊള്ളുന്നത്. തിരുവനന്തപുരത്തെ ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം പ്ലാനറ്റേറിയം കേന്ദ്രീകരിച്ചാണ് ഇത് രൂപം കൊണ്ടതും ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നതും. സംസ്ഥാനത്തുടനീളം അതിന്റെ ജില്ലാ ചാപ്റ്ററുകൾ വഴി വിദ്യാർത്ഥികളും അധ്യാപകരും ശാസ്ത്രപ്രേമികളും പൊതുജനങ്ങളുമായിട്ടുള്ള എല്ലാവരെയും ഒന്നിച്ചണിനിരത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നത്. ജ്യോതിശാസ്ത്രം എന്നത് കേവലം പുസ്തകങ്ങളിലോ സിലബസിലോ ഒന്നും ഒതുങ്ങേണ്ട ഒരു കാര്യമല്ല, മറിച്ച് പ്രായോഗികമായി എല്ലാവരും അനുഭവിച്ചറിയേണ്ടുന്ന ഒന്നാണെന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. രാത്രികാല നക്ഷത്ര നിരീക്ഷണ പരിപാടികൾ, സ്റ്റാർ മാപ്പുകൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ചുള്ള പരിശീലനം, അതുപോലെ ടെലിസ്കോപ്പ് നിർമ്മാണം, സമ്മർ സ്കൂളുകൾ, ശാസ്ത്ര ക്ലാസ്സുകൾ, ആസ്ട്രോഫോട്ടോഗ്രാഫി, അങ്ങനെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 15 എല്ലാ മാസത്തെയും ആദ്യത്തെ വ്യാഴാഴ്ച തിരുവനന്തപുരം പ്ലാനറ്റേറിയത്തിൽ വെച്ച് മുടക്കമില്ലാതെ ജ്യോതിശാസ്ത്ര ശാസ്ത്ര പ്രഭാഷണ പരമ്പര ഞങ്ങൾ നടത്തി വരുന്നുണ്ട്. ഈ പരിപാടിയിലൂടെ ഈ രംഗത്തെ നിരവധി പ്രമുഖരായ ആൾക്കാർ ക്ലാസ്സുകൾ എടുക്കുകയും അവരുടെ അറിവ് നമ്മളോട് പങ്കുവെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സമൂഹത്തിലൊരു ശാസ്ത്രീയ മനോവൃത്തി അല്ലെങ്കിൽ സയന്റിഫിക് ടെമ്പർ വളർത്തിയെടുക്കുന്നതിൽ ഞങ്ങൾക്ക് വലിയ പങ്കുവഹിക്കാൻ കഴിഞ്ഞെന്നുള്ളത് വളരെ അഭിമാനകരമാണ്. കൂടാതെ ഞങ്ങളുടെ ഈ പരിപാടികളിൽ നിന്ന് പങ്കെടുത്ത് ഇവിടെ നിന്നും പരിശീലനം നേടിപ്പോയ ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്ന് രാജ്യത്തിന്റെ അകത്തും വിദേശത്തുമായിട്ടുള്ള പ്രമുഖ സർവകലാശാലകളിലും പല സ്ഥാപനങ്ങളിലും ശ്രദ്ധേയമായ ഗവേഷണങ്ങൾ നടത്തി വരുന്നുണ്ട്. അവര് അന്താരാഷ്ട്ര തലത്തിലൊക്കെ കൈവരിക്കുന്ന നേട്ടങ്ങൾ ഞങ്ങൾക്ക് വലിയ സംതൃപ്തി നൽകുന്നതാണ്. ഇപ്പൊ വിദ്യാർത്ഥികളും യുവാക്കളും ഒക്കെ ഇത്തരം ജ്യോതിശാസ്ത്ര വനനിരീക്ഷണ കൂട്ടായ്മകളിലൊക്കെ പങ്കാളികളാകണമെന്നുള്ള പ്രധാനമന്ത്രിയുടെ ഒരു ആഹ്വാനം കൂടുതൽ പേരിലേക്ക് ഇത്തരം പ്രവർത്തനങ്ങളെ എത്തിക്കാൻ കാരണമാകും. അപ്പൊ ഈ ഒരു വലിയ അംഗീകാരം ഇത്തരം ശാസ്ത്ര ജ്യോതിശാസ്ത്ര പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്കും വലിയ ഊർജ്ജമാണ് നൽകുന്നത്.
0: അടുത്തിടെ ദൂരദർശനിലൂടെ ഒരു ഗംഗാ ഡോൾഫിനെ

0: സവിശേഷമായ ആംബുലൻസിന്റെ സഹായത്തോടെ രക്ഷിക്കുന്ന ദൃശ്യം കാണാനിടയായതായി പ്രധാനമന്ത്രി പറഞ്ഞു. 13 മണിക്കൂറുകൾ ശ്രമപ്പെട്ടാണ് ആ ഡോൾഫിന്റെ ജീവൻ രക്ഷിച്ചത്. നമ്മൾ ഗംഗാ ഡോൾഫിനുകളെ രക്ഷിക്കുമ്പോൾ ഒരു ജീവിവർഗത്തെ മാത്രമല്ല രക്ഷിക്കുന്നതെന്നും ഗംഗയുടെ ജൈവ വൈവിധ്യതയാണ് സംരക്ഷിക്കുന്നതെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. രാജ്യം കാക്കുന്ന സൈനികരുടെ സേവനത്തെ ആദരിക്കാനും അവരുടെ ക്ഷേമനിധിയിലേക്ക് സഹായം നൽകാനും അധ്യാപികയായ തമിഴ്നാട്ടിലെ ഗിരിജമ കാണിച്ച താൽപര്യത്തെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഏറെ പ്രാധാന്യത്തോടെയാണ് പരാമർശിച്ചത്. ഈ രാജ്യസ്നേഹം ഓരോ ഭാരതീയനും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 15 സ്കൂളുകൾ നടത്തുന്ന അവർ വിദ്യാർത്ഥികളിൽ പ്രതിദിനം നൽകിയ ഓരോ രൂപ സമാഹരിച്ച് 40 ലക്ഷം രൂപയാണ് സൈനികർക്കായി നൽകിയത്. രാജ്യത്ത് നടക്കുന്ന ഇത്തരം ഓരോ സൽപ്രവൃത്തികളെയും അതിന്റേതായ പ്രാധാന്യത്തോടെ ജനങ്ങൾക്ക് മുന്നിലെത്തിക്കുന്ന പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പരിപാടി ഏറെ ശ്ലാഘനീയമാണെന്ന് അധ്യാപികയായ ബിന്ദു KS അഭിപ്രായപ്പെടുന്നു.
1: നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രോഗ്രാം വിദ്യാർത്ഥികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ ഈ പ്രോഗ്രാമിന്റെ ശ്രോതാക്കളാണ്. ഇതിനകം തന്നെ ബഹുജന ശ്രദ്ധ നേടിയ ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ മൻ കി ബാത് എപ്പിസോഡിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഒരു അധ്യാപികയെ കുറിച്ചാണ്. അപ്പോൾ തീർച്ചയായും ഈ നാഗർകോവിലെ ഗിരിജാമ കാണിച്ചു തന്ന ഈ മഹനീയ പ്രവൃത്തി എല്ലാവർക്കും അനുകരിക്കാവുന്നതാണ്. വളരെ ശ്ലാഘനീയമായ പ്രവർത്തനമാണ് ഗിരിജാമ കാണിച്ചത്. അത് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച പ്രധാനമന്ത്രിക്കും ഗിരിജാമയ്ക്കും ആശംസകൾ.
0: സമൂഹത്തിനു വേണ്ടി ഗിരിജാമയെ പോലുള്ളവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ തിരിച്ചറിയാനും അഭിനന്ദിക്കാനും ശ്രമിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ 134 പതിപ്പ് അവസാനിപ്പിച്ചത്.
2: ജോ ലോഗ് സമാജ് കെ ലിയേ അച്ഛാ കാം കർ റഹേ ഹൈ ഉൻഹേ പഹചാനിയേ ഉൻകി സരാഹന കീജിയേ ഉൻസേ സീഖിയേ ഓർ ഹോ സകേ തോ ഖുദ് ബി കിസി അച്ഛേ കാം സേ ജുഡിയേ അഗലേ മഹീനേ മൻ കി ബാത് മേ कुछ और प्रेरक गाथाओं के साथ मैं फिर आपसे जुड़ूंगा. बहुत बहुत धन्यवाद. नमस्कार.
0: നിങ്ങൾ കേട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് റേഡിയോ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 134 പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ.
3: ആകാശവാണി.
4: വയലും വീടും
5: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ,
6: പെരുമാറ്റം താക്കോൽ പോലെയാണ്. തുറക്കാത്ത ഏത് വാതിലും തുറക്കാൻ അതിന് കഴിയും. വീണ്ടും ഒരിക്കലും തിരിച്ചു കയറാൻ കഴിയാത്ത വിധം പൂട്ടുവാനും അതിനാകും. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ. ആടുവസന്ത കാരണങ്ങളും പരിഹാരമാർഗങ്ങളും എന്ന വിഷയത്തിൽ ഒരു അഭിമുഖം, ഗാനം, നിങ്ങൾക്കറിയാമോ, വിള പരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിനു മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: ജിപ്സം ഉപയോഗിക്കുന്നതിലൂടെ മണ്ണിന് ലഭിക്കുന്ന പോഷകം ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. വളരെ സങ്കീർണമായ ഒരു കാലാവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോകുന്നത്. ഇടയ്ക്കിടെ മഴ പെയ്യുന്നുണ്ടെങ്കിലും ചൂടിനൊരു കുറവും വരുന്നില്ല. ചൂടും മഴയും ഇടവിട്ട് വരുമ്പോൾ ധാരാളം ആരോഗ്യ പ്രശ്നങ്ങളും നമുക്കുണ്ടാകും. പനി പോലുള്ള പകർച്ചവ്യാധികൾ കൂടുന്ന സമയവും കൂടിയാണിത്. ചൂട് കഴിഞ്ഞു വരുന്നത് ഇടവപ്പാതിയിലെ ഇടമുറിയാത്ത മഴയാണ്. മഴ തണുപ്പുള്ള നല്ല സുഖമുള്ള കാലാവസ്ഥയാണ്. എന്നാലും രോഗസാധ്യത കൂടുന്ന സമയം കൂടിയാണ്. രോഗങ്ങൾ മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്കും കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ഉണ്ടാകും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമായും ആടുകളിലും ചെമ്മരിയാടുകളിലും കണ്ടുവരുന്ന ആടുവസന്ത എന്ന ഗുരുതര രോഗത്തെക്കുറിച്ചാണ്. മരണനിരക്ക് വളരെ കൂടുതലായ ഈ രോഗം വരാതിരിക്കാൻ നല്ല മുൻകരുതലുകൾ ആവശ്യമാണ്. ആടുവസന്ത രോഗത്തിന്റെ കാരണങ്ങളെയും പരിഹാരമാർഗങ്ങളെയും കുറിച്ച് വിശദമായി പറഞ്ഞുതരുന്നത് വെറ്റിനറി സർജൻ ഡോക്ടർ സൗമ്യ വിജയകുമാറാണ്. ഷിബു ജോർജാണ്.

0: ഡോക്ടർ സൗമ്യയുമായി സംസാരിക്കുന്നത്.
1: ഡോക്ടർ, പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടർ, ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ പി പി ആർ എന്ന് പറയുന്ന ഏത് രോഗമാണിത്?
2: ആടുകൾക്കും ചെമ്മരിയാടുകളിലും കാണുന്ന തീവ്രവും അതിസാംക്രമികവുമായ ഒരു രോഗമാണ് പി പി ആർ, അതായത് പെസ്റ്റേഡി പെറ്റിറ്റ്സ് റൂമിനൻസ്. ഇത് ഈ ചെറിയ അയവെട്ടുന്ന മൃഗങ്ങളിൽ കാണുന്ന ഒരു പകർച്ചവ്യാധിയാണ്. അതായത് വേൾഡ് ഓർഗനൈസേഷൻ ഫോർ ആനിമൽ ഹെൽത്ത്, ലോക മൃഗാരോഗ്യ സംഘടന നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു ട്രാൻസ് ബൗണ്ടറി രോഗമാണിത്. ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വേഗം തന്നെ ഇത് പടർന്നു പിടിക്കാനുള്ള സാധ്യത ഉള്ള ഒരു അസുഖമാണ്. ഇത് കേരളത്തിൽ പൊതുവെ ആട് വസന്ത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്.
1: അപ്പോൾ ഇതിന്റെ പകർച്ചശേഷി കൂടുതലാണ്?
2: ഒത്തിരി കൂടുതലാണ്. ഏകദേശം 100% ഇതിന്റെ അകത്ത് പകർച്ചവ്യാധി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.
1: ഒരു സ്ഥലത്ത് വന്നാൽ മറ്റേ സ്ഥലത്തോട്ട് പോകാനുള്ള ചാൻസസ് ഒത്തിരി അധികമാണ്.
2: അതായത് ഒരു ഫാമില് ഒരു 100 മൃഗങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണത്തിന് വന്നു കഴിഞ്ഞാൽ 100 എണ്ണത്തിനും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: അത് തടുത്തു നിർത്താൻ പാടാണ്.
2: അത് നമുക്ക് ഒരുപാട് കൺട്രോൾ മെഷേഴ്സ് എടുക്കാവുന്നതാണ്. എന്നാൽ കൂടി ഈ വൈറസിന്റെ ഒരു പ്രത്യേകതയാണ് ഇതെന്ന്.
1: ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ചരിത്രത്തെ കുറിച്ച് ഒന്ന് പറയാമോ?
2: 1942 പശ്ചിമാഫ്രിക്കയിലെ ഐവറി കോസ്റ്റ എന്ന രാജ്യത്താണ് ആദ്യമായി ഈ രോഗം കണ്ടെത്തിയത്. 1984 വരെ ഈ രോഗം പശ്ചിമ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മാത്രം കാണുന്ന ഒരു രോഗമായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇത് പിന്നീട് ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക്, അതായത് ഏഷ്യയിലേക്കും പിന്നെ യൂറോപ്പിലേക്കും എല്ലാം പകരുകയുണ്ടായി. ഇപ്പോൾ ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ വില്ലുപുരത്താണ് 1987 ഈ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. ഒരു 2000 കാലയളവിലാണ് കേരളത്തിൽ പി പി ആർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പക്ഷേ അന്ന് ഇതിന്റെ അളവ് വളരെ കുറവായിരുന്നെങ്കിലും 2011 മുതൽ 2015 വരെയുള്ള കാലയളവിൽ ഇതിന്റെ ഔട്ട്ബ്രേക്കുകളുടെ എണ്ണം വളരെ കൂടുകയുണ്ടായി. 2022-23 ഒരു സ്ഥിരീകരിക്ക റിപ്പോർട്ടുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ 2021 ഏകദേശം 12 ഔട്ട്ബ്രേക്കുകൾ കേരളത്തിൽ തന്നെ ഉണ്ടായി. അതിൽ തന്നെ ഏകദേശം 134 മൃഗങ്ങൾക്ക് അസുഖം വരികയും 34 മൃഗങ്ങൾ മരണപ്പെടുകയും ചെയ്തു. 2024 തിരുവനന്തപുരത്തും കൊല്ലത്തും ഈ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട്.
1: അപ്പോൾ ഇതിന്റെ ഈ രോഗത്തിന്റെ കാരണങ്ങൾ എന്തുവാണ്?
2: അതായത് പാരാമിക്സോ വൈറിഡ എന്ന ഫാമിലിയിൽപ്പെട്ട മോർബിലി വൈറസ് ജീനസിൽപ്പെട്ട വൈറസ് ആണ് ഇത്. അതായത് പി പി ആർ വൈറസ്, ഇതൊരു ആർ എൻ എ വൈറസ് ആണ്. കന്നുകാലികളിൽ കാണുന്ന റിൻഡർപെസ്റ്റ് വൈറസ്, മനുഷ്യരിൽ കാണുന്ന മീസൽസ് വൈറസ്, നായ്ക്കളിൽ കാണുന്ന കനൈൻ ഡിസ്റ്റംബർ എന്നീ അസുഖങ്ങളിലെല്ലാം ഉണ്ടാക്കുന്ന വൈറസുകളെല്ലാം ഈ ജീനസിൽപ്പെട്ടവയെ തന്നെയാണ്. അതായത് ആർ എൻ എ വൈറസ് ആകുമ്പോൾ അതൊരു ഫ്രജൈൽ, അതായത് അതിന് ഒരു സ്റ്റെബിലിറ്റി വളരെ കുറവാണ്. ഡി എൻ എ വൈറസുകൾക്കാണ് സാധാരണ കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ളത്. ഇത് ആർ എൻ എ വൈറസ് ആണ്.
1: അപ്പൊ ഏതൊക്കെ മൃഗങ്ങളിലാണ് ഇത് കണ്ടുവരുന്നത്? ആടിനെപ്പറ്റി ഡോക്ടർ സൂചിപ്പിച്ചു.
2: അതെ, ആടുകളിലും ചെമ്മരി ആടുകളിലുമാണ് ഇത് സാധാരണയായി കണ്ടുവരുന്നത്. അതിൽ തന്നെ ആടുകളിലാണ് കൂടുതലായും കാണപ്പെടുന്നത്. പിന്നെ ആടുകളുടെ ഒരു പോപ്പുലേഷൻ 2019 സെൻസസ് പ്രകാരം നമ്മുടെ കേരളത്തിലെല്ലാം ഏകദേശം 3.5 ലക്ഷത്തോളം ഉണ്ട്. ചെമ്മരി ആടുകളുടെ എണ്ണം വളരെ കുറവാണ്. എന്നാൽ കൂടി ആടുകളിലാണ് ഇത് കൂടുതലായും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത രോഗാവസ്ഥ, അതായത് സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ ആണ് കന്നുകാലികളിലും പന്നികളിലുമെല്ലാം കൂടുതലായി കാണാറുണ്ട്. അതുപോലെ ഇപ്പം നോർത്ത് ഇന്ത്യൻ ഏരിയസിൽ ഒട്ടകങ്ങളിലും ഇത് കാണപ്പെടാറുണ്ട്. അതുപോലെ വന്യമൃഗങ്ങൾ, വന്യമൃഗങ്ങളിൽ തന്നെ ചെറിയ അയവെട്ടുന്ന മൃഗങ്ങൾ ആയിട്ടുള്ള കൃഷ്ണമൃഗം, മാനുകൾ എന്നിവയിലും ഈ അസുഖം കണ്ടിട്ടുണ്ട്.
1: അപ്പം ഡോക്ടർ പറഞ്ഞില്ലേ സബ് ക്ലിനിക്കലായിട്ടും ചില മൃഗങ്ങളിൽ ഇത് കാണാറുണ്ട്. അപ്പം അവിടെ മരണനിരക്ക് അല്ലെങ്കിൽ ആ മൃഗത്തിന് ഇതിൽ കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ലേ?
2: സാധാരണഗതിയിൽ പശുക്കളിൽ അങ്ങനെ മരണം അധികമായി റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല. എന്നാൽ ആടുകളിലാണ് കൂടുതലായും മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്.
1: ഇതൊരു ജന്തുജന്യ രോഗമാണോ ഇത്?
2: ഇത് മനുഷ്യരിൽ പകരാറില്ല. മനുഷ്യർക്ക് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മനുഷ്യരിൽ ഈ വൈറസ് ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല.
1: അതൊരു ആശ്വാസമായ കാര്യമല്ലേ?
2: അതെ അതെ.
1: അപ്പൊ ഇതിന്റെ ഒരു പകർച്ച രീതി എങ്ങനെ? ഡോക്ടർ പറഞ്ഞത് ഒത്തിരി സ്പീഡിൽ പകരും.
2: ഇത് പ്രധാനമായും ശ്വസനേന്ദ്രിയത്തിലൂടെയാണ് അണുബാധ ഉണ്ടാകുന്നത്. അതായത് ഇപ്പോൾ രോഗാവസ്ഥയിലുള്ള ആടുകളിൽ നിന്ന് അത് നേരിട്ട് പകരാം. ഉദാഹരണത്തിന് പൊതു ഇടങ്ങളിൽ ആടുകളെ മേയ്ക്കാൻ വിടുക, അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ വേഗം ഡയറക്റ്റ് കോണ്ടാക്ട് വഴി തന്നെ വരാം. പിന്നീട് അസുഖം ബാധിച്ച ആടുകളുടെ മലിനീകരിക്കപ്പെട്ട വസ്തുക്കൾ, അതായത് അവയുടെ വിസർജ്യങ്ങളിലെല്ലാം ഈ വൈറസിന്റെ ലോഡ് വളരെ കൂടുതലായിരിക്കും. പിന്നെ അവയുടെ തീറ്റ, പുല്ല്, വൈക്കോല്, പാത്രങ്ങൾ എന്നിവയിലെല്ലാം മലിനീകരിക്കപ്പെട്ടതായിരിക്കും. അപ്പോൾ അതുമായി ഒരു കോണ്ടാക്ട് വരുമ്പോഴും മറ്റ് മൃഗങ്ങളിലേക്ക് പകരാനും, അത് മാത്രമല്ല ഇപ്പം മനുഷ്യർ ഇവരെ പരിചരിക്കുന്ന ആ ഫാമിലെ ആൾക്കാർക്കും അവരുടെ വസ്ത്രങ്ങളിലും ചെരുപ്പുകളിലും എല്ലാം ഈ വൈറസ്

0: ഇത് മലിനീകരിക്കപ്പെട്ടതുമായി ബന്ധം വരുമ്പോൾ അതും പിന്നെ ബാക്കിയുള്ള മൃഗങ്ങളിലേക്ക് പകരാൻ
1: പരിചരിക്കുന്ന
0: ആൾക്കാരിൽ നിന്ന് വരാം. അതായത് ആൾക്കാർക്ക് അസുഖം വരുന്നില്ല, പക്ഷെ ആൾക്കാർ വാഹകരായിട്ട് പ്രവർത്തിക്കുന്നു.
1: ഒരു ഹെൽത്തി ഫാമിലോട്ട് പോകുക, ഒരു കർഷകൻ കർഷകന്റെ കൂടെ അവിടെ വരെ പോകാനുള്ള സാധ്യതകളുണ്ട്.
0: ഇത് മാത്രല്ല, ഇപ്പോ പുതുതായി ആടുകളെ ഫാമുകളിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഏറ്റവും അധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല വിൽപ്പനയ്ക്കായി മാർക്കറ്റിൽ കൊണ്ടുപോവുകയും ഇപ്പൊ വിൽപ്പന നടക്കാതെ ആ മൃഗങ്ങളെ തിരിച്ച് ഫാമിലേക്ക് തിരിച്ചു കൊണ്ടുവരുമല്ലോ. അങ്ങനെ കൊണ്ടുവരുമ്പോൾ അത് ചിലപ്പോൾ ആ മാർക്കറ്റിൽ നിന്നും രോഗം
1: കിട്ടാനുള്ള
0: സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ തിരിച്ച് ആ ഫാമിലേക്ക് വരുമ്പോഴും ബാക്കിയുള്ള മൃഗങ്ങൾക്ക് പകരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു കാര്യം കൂടെ, അതായത് വിരളമായിട്ടാണെങ്കിലും കാട്ടുമൃഗങ്ങളിൽ നിന്നും ഈ അസുഖം പകർന്നേക്കാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, കൊതുകിൽ നിന്നും ഈ രോഗം പകരുന്നതായിട്ട് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല.
1: നമ്മുടെ ഈ ആടുകൾക്ക് അല്ലെങ്കിൽ പശുക്കൾക്ക് എല്ലാം എക്സ്റ്റേണൽ പാരസൈറ്റ്സ് ഉണ്ടല്ലോ, പരാദങ്ങളുണ്ട്, അപ്പൊ അതിൽ നിന്ന് ഈ രോഗം പകരുന്ന ചാൻസസ് ഉണ്ട്?
0: ഇല്ല ഇല്ല, അതുവഴിയും ചാൻസസ് ഇല്ല.
1: ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
0: ഈ രോഗത്തിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 2 മുതൽ 6 ദിവസം വരെയാണ്. അതായത് രോഗാണുവുമായി സമ്പർക്കം വന്ന് പിന്നീട് ലക്ഷണങ്ങൾ തുടങ്ങാൻ എടുക്കുന്ന ആ സമയം, അതെന്ന് പറഞ്ഞാൽ 2 മുതൽ 6 ദിവസം വരെയാണ്. പെട്ടെന്ന് കാണുന്ന ഈ ഒരു രോഗാവസ്ഥയിൽ ആദ്യമായി കാണുന്നത് ഇതിൻ്റെ ഒരു ഫെബ്രൈൽ ഫേസ്, അതായത് പനി വരുന്ന സ്റ്റേജാണ്. അത് 104 മുതൽ 105 ഡിഗ്രി വരെ ഫാരൻഹീറ്റ് വരെ ഇതിന് പനിക്കാവുന്നതാണ്.
1: ടെമ്പറേച്ചർ
0: അത്രയും കൂടും. പിന്നെ അതിൻ്റെ വരണ്ട ചർമ്മം, പിന്നെ മൂക്ക് വരണ്ടിരിക്കും, അതുപോലെ വിശപ്പില്ലായ്മ. പിന്നീട് അടുത്തതായിട്ട് വരുന്നത് അതിൻ്റെ മ്യൂക്കോസൽ ഫേസ്, അതായത് ഇതിൻ്റെ വായിലെല്ലാം ചുവപ്പ് കൂടി നിൽക്കുന്നതായിട്ട് കാണാം, മ്യൂക്കോസ് മെംബ്രെയിനിലെല്ലാം. അത് മാത്രമല്ല മൂക്കൊലിപ്പ്, കണ്ണുനീര് വരിക, തുമ്മൽ, കണ്ണീർ പീള കിട്ടുക എന്നീ ലക്ഷണങ്ങൾ കാണാവുന്നതാണ്. ഇത് തുടർന്ന് പോയി കഴിഞ്ഞാൽ പിന്നീട് ന്യൂമോണിയയുടെ ലക്ഷണങ്ങളായി മാറുന്നു. പിന്നെ ചുണ്ടിലും വായ്ക്കുള്ളിലും എല്ലാം നീര് പോലെ വരികയും പോളങ്ങൾ, പുണ്ണ്, തുടർന്ന് ഭക്ഷണം എടുക്കാൻ ഒരു ബുദ്ധിമുട്ട്, അങ്ങനെ അത് ക്ഷീണം വരികയും, ഇത് നമുക്കറിയാം, ഇത് ഇങ്ങനെയെല്ലാം വരുമ്പോൾ തന്നെ അതിൻ്റെ പാല് കുറയുക തുടങ്ങിയ ലക്ഷണങ്ങളും കാണാം. എന്നാലും പ്രധാനമായും ഇതിന് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഒരു അസുഖമാണ് ഇത്
1: മനസ്സിലാക്കാൻ സാധിക്കുന്ന.
0: അതെ, പിന്നീട് പറയുകയാണെങ്കിൽ ഇത് തുടർന്ന് വരുമ്പം ഇതിന് ചികിത്സ എടുക്കാതിരിക്കുകയൊക്കെ ആണെങ്കിൽ അതിന് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് വളരെ ദുർഗന്ധത്തോട് കൂടിയ ഒരു വയറിളക്കമായിരിക്കും ഉണ്ടാകുന്നത്. അതിൽ ചിലപ്പോൾ കഫവും രക്തത്തിൻ്റെ അംശങ്ങളും കാണാൻ സാധിക്കും. പിന്നെ ഒരു ഡീഹൈഡ്രേഷൻ, നിർജലീകരണം ഉണ്ടാകും. പിന്നെ അതിൻ്റെ ടെമ്പറേച്ചർ കുറയുകയും പിന്നീട് അത് കിടപ്പിലാവുകയും തുടർന്ന് അവസാനമായിട്ട് അതിന് ശ്വാസം സംബന്ധമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വന്നിട്ടായിരിക്കും ഇത് മരണമടയുക. പിന്നെ ഇപ്പോൾ ചിലതെല്ലാം ഈ അസുഖത്തിൽ നിന്ന്, അതായത് നമ്മൾ ശരിയായ രീതിയിൽ ചികിത്സയും പരിചരണവും എല്ലാം നൽകുകയാണെങ്കിൽ അത് ഈ മൃഗങ്ങൾ ഈ രോഗം ഭേദമാവും. അങ്ങനെയുള്ള അവസ്ഥയിൽ ഇത് റിക്കവർ ചെയ്ത് വരുമ്പോൾ അതിന് ജീവിതകാലം മൊത്തം അതിനുള്ള ഇമ്മ്യൂണിറ്റി കാണും. പിന്നെ പ്രകടമായ രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ ഗർഭം ഉണ്ടെങ്കിൽ അത് അലസിപ്പോവുകയും ചെയ്യാം.
1: ഇതിൻ്റെ ഒരു പകർച്ചനിരക്കും മരണനിരക്കും ഇത് എത്രയാണ്?
0: ഈ രോഗത്തിന്റെ പകർച്ചാ നിരക്ക് ഏകദേശം 100%. അതായത് ഏകദേശം 100 മൃഗങ്ങളുള്ള ഒരു ഫാമിൽ ഒരു മൃഗത്തിന് ഈ അസുഖം വന്നാൽ ബാക്കിയുള്ള 99 മൃഗങ്ങൾക്കും ഇത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിൽ തന്നെ ഒരു 90%, അതായത് ഈ അസുഖം വന്നതിൽ തന്നെ 90% മൃഗങ്ങൾക്കും മരണം വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്.
1: ഡോക്ടർ ആദ്യേ പറഞ്ഞില്ലേ, ഇതിന്റെ ഈ ഒരു സിംപ്റ്റം അല്ലെങ്കിൽ ഈ ഒരു രോഗം ആടുകൾക്ക് മാത്രമല്ല മറ്റു പശുക്കൾക്കും ഇത് വരാറുണ്ട്. അപ്പൊ ഈ ലക്ഷണങ്ങൾ എല്ലാ മൃഗങ്ങൾക്കും ഒരേ മാതിരിയാണോ വരുന്നത്, അതോ അതിൽ വല്ലതും ഡിഫറൻസസ് ഉണ്ടോ?
0: ഇതിൽ കാണുന്ന ഈ ലക്ഷണങ്ങൾ പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. അതായത് ഇപ്പൊ വൈറസിന്റെ വീര്യം, അതായത് അതിന്റെ വിർലൻസ് അല്ലെങ്കിൽ ലീനിയേജ്, ഇതെല്ലാം ആശ്രയിച്ചിരിക്കും. ചിലപ്പോൾ കഠിനമായ വീര്യം കൂടിയ വൈറസുകളാണെങ്കിൽ അതിൻ്റെ അകത്ത് കൂടുതലായിട്ടുള്ള സിംറ്റംസും കാണിക്കും. ഇപ്പൊ മൃഗങ്ങളിൽ തന്നെയാണെങ്കിൽ ആടുകളിലാണ് ചെമ്മരി ആടുകളെക്കാളും കൂടുതലായ ലക്ഷണങ്ങളും അതിൻ്റെ തീവ്രതയും ഉള്ളത്. പിന്നെ അതിൻ്റെ പ്രതിരോധ ശേഷി, അതായത് ഇപ്പോൾ വാക്സിനേറ്റ് ചെയ്ത അമ്മ ആടുകൾക്കുണ്ടാകുന്ന കുട്ടികളിൽ 3 മാസം വരെ അവയുടെ ആൻറ്റിബോഡീസ് കാണും. എന്നാൽ 3 മാസം കഴിഞ്ഞ് ഈ ആടുകൾക്ക് രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കൊണ്ട് തന്നെ ഈ PPER എന്ന് നമുക്ക് സ്ഥിരീകരിക്കാനാവോ, ഈ രോഗം തന്നെ ആണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുമോ?
0: അതായത് ഇതേ ലക്ഷണങ്ങൾ കാണിക്കുന്ന മറ്റസുഖങ്ങളും ഉണ്ട്. അതായത് ആടുകളിൽ തന്നെ വയറ് സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ, അതായത് ഈക്കൊളൈ, അതുപോലെ തന്നെ എൻട്രോടോക്സീമിയ, കോക്സീഡിയ, അതുപോലെ പണ്ടപുഴു എന്നിവയെല്ലാം ഈ വയറ് സംബന്ധമായിട്ടുള്ള വയറിളക്കം എല്ലാം ഉണ്ടാക്കാനുള്ള ചാൻസ് ഉള്ള അസുഖങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ബാക്കി ടെസ്റ്റുകൾ

0: മുഖേന അതിനെ വേർതിരിച്ച് അറിയണം.
1: പിന്നെ ന്യൂമോണിയയും നോർമൽ ആണല്ലോ.
0: ഇപ്പൊ ന്യൂമോണിയ അതായത് ശ്വാസകോശ രോഗങ്ങൾ സാധാരണയായിട്ട് നമ്മുടെ സാധാരണ നീരുവീഴ്ച, അതായത് സൈനസൈറ്റിസ് മുതൽ CCPP കണ്ടേച്ചിയസ് കാപ്രൈൻ പ്ലൂറോ ന്യൂമോണിയ എന്ന് പറയുന്ന രോഗവും, അത് മാത്രമല്ല ഈ ന്യൂമോണിക് പാസ്ട്രലോസിസ് എന്ന് പറഞ്ഞ ഈ അസുഖത്തിലും എല്ലാം ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങളാണ് കാണാറുള്ളത്. അപ്പോൾ ആടുവസന്തയിലാണെങ്കിൽ അതിന് വയറിളക്കം, അതുപോലെ വായിലെ കുരുക്കൾ എന്നിവയെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ ലക്ഷണങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് കുറേയൊക്കെ തിരിച്ചറിയാൻ സാധിക്കും. എന്നിരുന്നാലും നമ്മളൊരു വെറ്റിനറി ഡോക്ടറിൻ്റെ സഹായം തേടുന്നതായിരിക്കും ഉത്തമം. കാര്യം ഡോക്ടർക്ക് മാത്രമാണ് ഇത് കറക്റ്റായിട്ട് വേർതിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ വായിലുള്ള ലക്ഷണങ്ങൾ മാത്രമാണ് കാണുന്നതെങ്കിൽ നമുക്ക് വൈറ്റമിൻ്റെ കുറവുകൾ, അതുപോലെ ഓർഫ് എന്ന് പറഞ്ഞ വേറൊരു വൈറസ് രോഗമുണ്ട്, അതുമെല്ലാമായിട്ട് നമുക്ക് ഇത് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ തിരിച്ചറിയുമ്പോൾ തന്നെ ഓർഫ് എന്ന അസുഖം ബാധിക്കുമ്പോൾ അതിന് വയറിളക്കം അല്ലെങ്കിൽ ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല. അതുമാത്രമല്ല അതിൻ്റെ മരണനിരക്കും വളരെ കുറവായിരിക്കും, ഒരു 1% വരുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് വേർതിരിച്ചറിയാൻ സാധിക്കും. പിന്നെ അബോഷൻ അങ്ങനെയുള്ള ഒന്നും തന്നെ ഓർഫിലൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ കുളമ്പ് രോഗം, കുളമ്പ് രോഗത്തിലാണെങ്കിലും മുടന്ത് ഈ വായ്പോളവും ഈ വായ്പോളം രണ്ടിലും കാണാം, അതിൻ്റെ അകത്ത് കൂടാതെ മുടന്തും കാണാം. എന്നാൽ നമ്മുടെ ആടുവസന്ത എന്ന് പറഞ്ഞ രോഗത്തിൽ മുടന്ത് അങ്ങനെ കാണാറില്ല. പിന്നെ വേറൊരു അസുഖമാണ് ബ്ലൂ ടങ്. ബ്ലൂ ടങ്ങിലും ഇതുപോലെ തന്നെ മുടന്തും കുളമ്പിന് തൊട്ട് മുകളിൽ ചുവന്ന തടുപ്പുള്ള വരകളും കാണാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം തിരിച്ചറിയാനായിട്ട് നമുക്ക് ചെയ്യാവുന്നത് ഇതിൻ്റെ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്.
1: ഓക്കെ, അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യാനുള്ള സജ്ജീകരണമെല്ലാം നമ്മുടെ ഇവിടെ അവൈലബിൾ ആണോ?
0: മൃഗസംരക്ഷണ വകുപ്പിൻ്റെ തിരുവനന്തപുരം ജില്ലയിൽ പാലോട് സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആനിമൽ ഡിസീസസ് SIAD, ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള സജ്ജീകരണങ്ങളുണ്ട്. അവിടെ RT-PCR എന്ന ടെസ്റ്റ് മുഖാന്തരമാണ് ഈ രോഗാണുവിനെ തിരിച്ചറിയുന്നത്. മൃഗങ്ങൾക്ക് പനിയുള്ളപ്പോൾ എടുക്കുന്ന രക്തം, പിന്നെ അവയുടെ വായ, മൂക്ക്, മലദ്വരം എന്നിവിടങ്ങളിൽ നിന്ന് എടുക്കുന്ന സ്വാബുകൾ എന്നിവയെല്ലാം വെച്ച് നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് ജീവനുള്ള മൃഗങ്ങളിൽ നിന്ന് നമുക്കിതെല്ലാം ടെസ്റ്റ് ചെയ്യാം. എന്നാൽ ഇത് മരണശേഷമാണെങ്കിൽ നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം ഇതിൻ്റെ അവയവങ്ങൾ, അതായത് കരൾ, പ്ലീഹ, ലിംഫ് നോഡ്സ് അതായത് ലസികാഗ്രന്ഥികൾ എന്നിവയെല്ലാം എടുത്ത് വൈറസ് ആൻറ്റിജനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്.
1: ഡോക്ടർ പറഞ്ഞില്ലായിരുന്നോ ഒരു കൂട്ടത്തിൽ ഈ രോഗം വന്നു കഴിഞ്ഞാൽ തടഞ്ഞു നിർത്താൻ ഒത്തിരി പാടാണ്, പക്ഷേ ഇത് നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ മാർഗം സ്വീകരിക്കണം?
0: ആദ്യമായി തന്നെ ഈ രോഗാവസ്ഥയിലുള്ള ആടുകളെ എത്രയും വേഗം തന്നെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റണം, അതാണ് ആദ്യമായി വേണ്ടത്. പിന്നെ കൂടും പരിസരവും അണുവിമുക്തമാക്കുക. 2% ഫീനോൾ അല്ലെങ്കിൽ 2% സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നിവയെല്ലാം അണുനശീകരണത്തിനായി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നല്ല രീതിയിൽ ശുചിത്വം പാലിക്കുകയും പിന്നെ ഫുഡ് ഡിപ്പ്, ഇപ്പോൾ ഫാമുകളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഫാമിൽ വേറെ വസ്ത്രവും ചെരുപ്പും ധരിക്കുക, അതായത് അവർ ഫാമിലേക്ക് വരുമ്പോഴുള്ളതല്ല, ഫാമിൽ ഇടാനായിട്ട് തന്നെ വേറെ ഒരു വസ്ത്രവും ചെരുപ്പും വേണ്ടതാണ്. പിന്നെ പുതിയ മൃഗങ്ങളെ വാങ്ങുമ്പോഴാണ് ഏറ്റവും അധികം ഇത് ശ്രദ്ധിക്കേണ്ടത്. അതായത് രോഗാവസ്ഥയിലുള്ള ആടുകൾ ഒരിക്കലും വാങ്ങാതിരിക്കുക. ഒരു ലക്ഷണങ്ങളൊന്നും കാണിച്ചില്ലെങ്കിൽ തന്നെയും അതിനെ ഒരു 3 മുതൽ 4 ആഴ്ച വരെ അതിനെ ക്വാറന്റൈൻ ഫെസിലിറ്റിയിൽ തന്നെ വെക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിലും രോഗ ലക്ഷണങ്ങൾ വെളിയിലേക്ക് വരികയും നമുക്ക് അപ്പോൾ തന്നെ ബാക്കിയുള്ള മൃഗങ്ങളിലേക്ക് പകരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും.
1: ഡോക്ടർ, ഇതിന്റെ ചികിത്സയെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: ഇത് ഒരു വൈറസ് രോഗം ആയതിനാൽ തന്നെ ആടുവസന്ത വരുമ്പോൾ അനുബന്ധമായുള്ള സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് സ്വയം ചികിത്സ ചെയ്യാതിരിക്കുക, വെറ്റിനറി ഡോക്ടറെ തന്നെ കാണിക്കുക. ഇപ്പോൾ വായ്പുണ്ണിന് ഒരു താൽക്കാലിക ചികിത്സ എന്ന രീതിയിൽ നമുക്ക് ബോറിക് ആസിഡ് തേനിൽ ചാലിച്ച് ചെറുതായിട്ടൊന്ന് പുരട്ടി കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ആൻറ്റിബയോട്ടിക്കുകളൊക്കെ എടുക്കേണ്ട സമയത്ത് തീർച്ചയായിട്ടും ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ ധാരാളമായി വെള്ളം കൊടുക്കുകയും ഒരു കാരണവശാലും ഈ അസുഖം വന്ന മൃഗങ്ങളെ ശുശ്രൂഷിക്കുന്നവർ മറ്റു മൃഗങ്ങളുടെ അടുത്ത് ശുചിയാകാതെ പോകരുത്.
1: ഈ അസുഖം വന്നു കഴിയുമ്പോൾ ഈ മൃഗങ്ങൾ തീറ്റ എടുക്കാറുണ്ടോ? അതോ അതും കുറയുമോ?
0: തീറ്റ എടുക്കുന്നത് വളരെയധികം കുറയും. കാര്യം ഇതിൻ്റെ വായിലെല്ലാം പുണ്ണ് വരികയും അതുപോലെ ആ ഒരു ചുവപ്പും ഒരു പൊള്ള പോലെ വരികയും പിന്നീട് അത് പൊട്ടുകയും ഒക്കെ ചെയ്യുന്ന കാരണം, അതായത് നെക്രോട്ടൈസിങ് സ്റ്റൊമറ്റൈറ്റിസ് എന്നാണ് പറയുന്നത്, അതെല്ലാം വരുമ്പോഴത്തേക്കും ഇതിന് കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് കുറയും. അത് മാത്രമല്ല പിന്നെ അത് വയറിളക്കത്തിലേക്ക് പിന്നെ തുടർന്ന് വരികയും ചെയ്യും. അപ്പോൾ അതിന് ഭയങ്കരമായ ക്ഷീണവും അങ്ങനെയെല്ലാം സംഭവിക്കും.
1: അപ്പോൾ ഇതൊരു വൈറസ് രോഗമായതുകൊണ്ട് പ്രതിരോധ കുത്തിവെപ്പ് വല്ലതും ഇതിന് അവൈലബിൾ ആണോ?
0: ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്റിനറി ബയോളജിക്കൽസ് IHNVB പാലോട് സ്ഥിതി ചെയ്യുന്ന മൃഗസംരക്ഷണ വകുപ്പിൻ്റെ വാക്സിൻ പ്രൊഡക്ഷൻ കേന്ദ്രമാണ്. അവിടെ PPR വാക്സിൻ എന്ന പേരിൽ ഈ വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്.

ആടുവസന്ത കാരണങ്ങളും പരിഹാരമാർഗങ്ങളും. വെറ്റിനറി സർജൻ ഡോക്ടർ സൗമ്യ വിജയകുമാറുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: നിങ്ങൾക്കറിയാമോ? പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി.
1: ഭാരതത്തിൽ അതിപുരാതന കാലം മുതൽ എണ്ണക്കുരുവായി വളർത്തിയിരുന്ന ഒരു സസ്യമാണ് എള്ള്. ആയുർവേദത്തിൽ ഇതിനെ സ്നേഹവർഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വിത്തിൻ്റെ നിറമടിസ്ഥാനമാക്കി ഇതിനെ കറുത്ത എള്ള്,

0: വെളുത്ത എള്ള്, ചാരനിറമുള്ള എള്ള് എന്നിങ്ങനെ മൂന്നായി തരം തിരിച്ചിരിക്കുന്നു. വിതയ്ക്കുന്ന കാലം കണക്കാക്കി മൂപ്പ് കുറഞ്ഞത്, ഇടത്തരം മൂപ്പുള്ളത്, മൂപ്പ് കൂടിയത് എന്നിങ്ങനെ മൂന്നായി തരം തിരിച്ചിട്ടുണ്ട്. എള്ളിൽ നിന്നും എടുക്കുന്ന പ്രധാന ഉൽപ്പന്നമാണ് എള്ളെണ്ണ. ഇതിന് നല്ലെണ്ണ എന്നും പേരുണ്ട്. പ്രധാനമായും എണ്ണയ്ക്ക് വേണ്ടി കൃഷി ചെയ്യുന്ന ഒരു വിളയാണിത്. എള്ള് വിത്തിൻ്റെ 50% വരെ എണ്ണ അടങ്ങിയിരിക്കുന്നു. 2 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഏകവർഷ ഔഷധി വർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണിത്. സസ്യത്തിൽ മുഴുവനും രോമങ്ങൾ പോലെ വെളുത്ത നാരുകൾ കാണപ്പെടുന്നു. സാധാരണ 3 മാസമാണ് എള്ള് കൃഷിക്ക് വേണ്ടി വരുന്ന സമയം. ചെടി മൂടോട് പിഴുതെടുത്ത് കായ്കൾ വേർതിരിച്ചാണ് വിളവെടുക്കുന്നത്. എള്ളിൻ്റെ കായ്കൾക്ക് കത്തിക്ക എന്ന നാടൻ പേരുകൂടിയുണ്ട്.
1: സോയിൽ ഹെൽത്ത് കാർഡ്. മണ്ണാണ് കൃഷിയുടെ അടിസ്ഥാന ശക്തി. ആരോഗ്യമുള്ള മണ്ണില്ലാതെ ആരോഗ്യകരമായ വിളയും സ്ഥിരമായ ഉൽപാദനവും സാധ്യമല്ല. ഈ തിരിച്ചറിവോടെയാണ് കേന്ദ്ര സർക്കാർ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കിയത്. കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി ശാസ്ത്രീയമായി കൃഷി നടത്താൻ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സോയിൽ ഹെൽത്ത് കാർഡ് വഴി കർഷകർക്ക് അവരുടെ മണ്ണിലെ പോഷകമൂലകങ്ങളുടെ അളവ് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ലഭിക്കുന്നു. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തുടങ്ങിയ പ്രധാന പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും മണ്ണിന്റെ pH നിലയും ഈ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിളയ്ക്ക് എത്ര അളവിൽ വളം വേണമെന്ന് വ്യക്തമായ ശുപാർശകളും നൽകുന്നു. ഈ പദ്ധതി കർഷകർക്ക് നിരവധി നേട്ടങ്ങൾ നൽകുന്നു. അനാവശ്യമായി അധിക വളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതിനാൽ കൃഷി ചെലവ് കുറയുന്നു. അതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും വിളവെടുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തിൽ ഇത് കൃഷിയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ മേഖലയാക്കി മാറ്റുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി കാലാവസ്ഥാ സൌഹൃദ കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ ജലധാരാശേഷിയും ഘടനയും മെച്ചപ്പെടുത്തുന്നതിലൂടെ വരൾച്ച പോലുള്ള അവസ്ഥകളെ നേരിടാനുള്ള ശേഷി വർദ്ധിക്കുന്നു. കൂടാതെ ജൈവവളങ്ങളും പച്ചവളങ്ങളും ഉപയോഗിക്കാൻ പദ്ധതി പ്രചോദനം നൽകുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് ഒരു രേഖ മാത്രമല്ല, കർഷകന്റെ കൃഷിക്ക് ശാസ്ത്രീയ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വിശ്വാസയോഗ്യമായ ഉപകരണമാണ്. ഓരോ കർഷകനും തന്റെ മണ്ണിന്റെ ആരോഗ്യനില അറിയുകയും അതനുസരിച്ച് കൃഷി നടത്തുകയും ചെയ്താൽ മാത്രമേ കൃഷിയുടെ ഭാവി സുരക്ഷിതമാകൂ.
2: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. മഴക്കാല പച്ചക്കറികൾ ഈ സമയത്ത് നടാവുന്നതാണ്. സെന്റൊന്നിന് 3 കിലോ കുമ്മായമിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പച്ചിലയും കാലിവളവും ചേർക്കണം. ഉദ്ദേശം 3 ആഴ്ച കഴിഞ്ഞ് തൈകൾ നടാം. മഴക്കാലത്ത് ഉയർന്ന വാരങ്ങളിലോ കൂനകളിലോ വേണം വിത്തിടേണ്ടതും തൈ നടേണ്ടതും. മുളക്, വഴുതന, പച്ചച്ചീര, വെണ്ട തുടങ്ങിയ വിളകൾ വർഷകാലത്ത് നടാൻ യോജിച്ചവയാണ്. അടുക്കളത്തോട്ടങ്ങളാണെങ്കിൽ ജൈവവളങ്ങൾക്ക് മുൻഗണന നൽകാവുന്നതാണ്. സെന്റിന് 100 കിലോഗ്രാം എന്ന തോതിൽ ജൈവവളം വേണ്ടിവരും. കുരുമുളകിലെ ദ്രുതബാട്ട രോഗത്തിന് മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിർത്തി നല്ലവണ്ണം ഇളക്കി ചേർത്ത് ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ മൂടി തണലിൽ സൂക്ഷിക്കുക. 5 ദിവസത്തിന് ശേഷം വെള്ളം തളിച്ച് വീണ്ടും ഇളക്കി 3 ദിവസം കൂടി വയ്ക്കുക. ശേഷം ഇവ ഇളക്കി യോജിപ്പിച്ച് ഈ മിശ്രിതത്തിൽ നിന്നും 2.5 കിലോഗ്രാം വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. 1 മാസത്തിന് ശേഷം സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം കലക്കി തളിക്കുക. കമുകിൻ തൈകൾ ഈ മാസത്തിലും നടാം. 12 മുതൽ 18 മാസം വരെ വളർച്ചയെത്തിയ നല്ല തൈ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലകൾ കൂടുതലുള്ളതും അധികം പൊക്കമില്ലാത്തതുമായ തൈകൾ തിരഞ്ഞെടുക്കണം. മംഗള, സുമംഗള, ശ്രീമംഗള, മോഹിത് നഗർ എന്നിവ ഉൽപാദനശേഷി കൂടിയ ഇനങ്ങളാണ്. 60x60x60 സെന്റിമീറ്റർ വലിപ്പത്തിൽ കുഴികൾ 2.7x2.7 മീറ്റർ അകലത്തിൽ വടക്ക് തെക്ക് ദിശയിൽ എടുത്ത ശേഷം തൈകൾ കുഴിയുടെ നടുക്ക് നടുക. ഇതിനുശേഷം ചെടി 1 ന് 12 കിലോഗ്രാം ജൈവവളവും

0: മേൽമണ്ണും ചേർത്ത് കുഴി മൂടുക. കുമിൾ രോഗത്തിനെതിരെ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം പശ ചേർത്ത് തളിച്ചു കൊടുക്കണം. തോട്ടത്തിലെ നീർവാർച്ച മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, ജിപ്സം ഉപയോഗിക്കുന്നതിലൂടെ മണ്ണിന് ലഭിക്കുന്ന പോഷകം ഏതാണ്? ഉത്തരം, സിങ്ക് ആണ് ജിപ്സം ഉപയോഗിക്കുന്നതിലൂടെ മണ്ണിന് ലഭിക്കുന്ന പോഷകം.
1: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. നിർവഹണം ഷിബു ജോർജ്.

0: ജിപ്സം ഉപയോഗിക്കുന്നതിലൂടെ മണ്ണിന് ലഭിക്കുന്ന പോഷകം ഏതാണ്? ഉത്തരം, സിങ്ക് ആണ് ജിപ്സം ഉപയോഗിക്കുന്നതിലൂടെ മണ്ണിന് ലഭിക്കുന്ന പോഷകം.
1: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം 695014 എന്ന മെയിൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.
2: വയലും വീടും സമാപിക്കുന്നു.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
3: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.
3: 9400024440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-032.
4: ആകാശവാണി കോഴിക്കോട്. കാലാവസ്ഥ അറിയിപ്പ്: ലക്ഷദ്വീപിൽ മിക്കയിടങ്ങളിലും കേരളത്തിൽ ചിലയിടങ്ങളിലും മഴ പെയ്തു. തിരുവനന്തപുരത്ത് 6 സെന്റിമീറ്ററും നെയ്യാറ്റിൻകരയിൽ 5 സെന്റിമീറ്ററും വർക്കല, കൊല്ലം, കൊയിലാണ്ടി എന്നിവിടങ്ങളിൽ 3 സെന്റിമീറ്റർ വീതവും മഴ രേഖപ്പെടുത്തി. കഴിഞ്ഞ 24 മണിക്കൂറിൽ കണ്ണൂർ, കോട്ടയം, പാലക്കാട് എന്നിവിടങ്ങളിൽ ശരാശരിയേക്കാൾ ഉയർന്ന താപനിലയാണ് അനുഭവപ്പെട്ടത്. ഏറ്റവും ഉയർന്ന താപനിലയായ 34.9 ഡിഗ്രി സെൽഷ്യസ് കണ്ണൂരിൽ രേഖപ്പെടുത്തി. അടുത്ത 24 മണിക്കൂറിൽ കേരളത്തിലും ലക്ഷദ്വീപിലും പല സ്ഥലങ്ങളിലും മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാവാൻ സാധ്യത. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലിനും മണിക്കൂറിൽ 40 മുതൽ 50 വരെ കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റിനും സാധ്യതയുണ്ട്. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.

ഇന്ന് രാത്രി 8 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പരിപാടിയുടെ മലയാള പരിഭാഷ കേൾക്കാം.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. രാഷ്ട്ര വികസനം എന്നത് വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ചുമതല അല്ലെന്നും മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരുവോര കച്ചവടക്കാർക്ക് കൈത്താങ്ങായ പി എം സ്വനിധി പദ്ധതി 2030 ഡിസംബർ വരെ ദീർഘിപ്പിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ സംവാദം നാളെ ന്യൂഡൽഹിയിൽ. പ്രതിരോധ സഹകരണവും ഇൻഡോ പെസഫിക് സുരക്ഷയും പ്രധാന ചർച്ചാ വിഷയം. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. ഐ പി എൽ ക്രിക്കറ്റ് ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് പോരാട്ടം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ്, രംഗി റെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. വാർത്തകൾ വിശദമായി. രാഷ്ട്ര വികസനം എന്നത് വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ചുമതല അല്ലെന്നും മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. നേതാക്കളെയും നയങ്ങളെയും സർക്കാരിനെയും എല്ലാം വിമർശിക്കണമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ആ വിമർശനങ്ങളിൽ സത്യം ഉണ്ടാകണമെന്നും അതാണ് യഥാർത്ഥ വിമർശനമെന്നും അദ്ദേഹം പറഞ്ഞു. ക്രിയാത്മക പത്രപ്രവർത്തനമെന്നാൽ സമൂഹത്തിൽ ശരിയായ ചിന്ത എത്തിച്ച് സമൂഹത്തെ ഉണർത്തുക എന്നുള്ളതാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷിക ആഘോഷ പരിപാടികൾ കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: We want to be the most developed nation by 2047. That cannot be achieved without the contribution of every section of the society. The nation development is not the duty of one single individual or one single party or one single government. It is the primary duty of every citizen of this country. So we should not see politics in everything. We should see development in everything.
0: സാമൂഹിക സാഹോദര്യവും വിദ്യാഭ്യാസവും പ്രചരിപ്പിക്കുന്നതിൽ ദീപിക ദിനപത്രം സുപ്രധാന പങ്ക് വഹിച്ചതായി ഉപരാഷ്ട്രപതി പറഞ്ഞു. കണ്ണൂരിൽ സി സദാശിവൻ മാസ്റ്റർ എം പി സംഘടിപ്പിച്ച സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുത്തു. രാജ്യത്ത് ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. ആകാശവാണിയിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. നെതർലാൻഡ് സന്ദർശനവേളയിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് ഫലകങ്ങൾ പ്രത്യേക ചടങ്ങിലൂടെ ഇന്ത്യക്ക് തിരികെ ലഭിച്ച കാര്യം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പങ്കുവച്ചു. വലുതും ചെറുതുമായ 24 ചെമ്പ് ഫലകങ്ങൾ തിരികെ ലഭിച്ചവയിൽ ഉൾപ്പെടുന്നു. ഛത്തീസ്ഗഡ്

0: ിലെ മൽഹാറിൽ 6-ാം നൂറ്റാണ്ടിലെ പാണ്ഡുവംശി രാജവംശത്തിലെ മഹർഷി ബാലാർജുനനുമായി ബന്ധപ്പെട്ട 3 അപൂർവ ചെമ്പു ഫലകങ്ങൾ കണ്ടെത്തിയതായി അദ്ദേഹം അറിയിച്ചു. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി.
1: നെതർലാൻഡ്സ് മേ ആയോജിത് എക് വിശേഷ സമാരോഹമായ ചോല കാൽ കി പ്രാചീൻ താമ്രപട്ടികായ ഭാരത് കോ വാപിസ് സൗപി ഗൈ. ഇൻമെ 21 ബഡി और 3 छोटी ताम्र पट्टिकाएं हैं। ये मुख्य रूप से राजा राज राजा चोला के एक वचन को पूरा करने से जुड़ी है.
0: റാഞ്ചിയിൽ നടന്ന ദേശീയ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ മത്സരത്തിൽ പങ്കെടുത്ത 800-ഓളം കായിക താരങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. സൗജന്യമായി നീന്തൽ പരിശീലനം നൽകി 15,000-ത്തിലധികം ആളുകളെ നീന്തൽ പഠിപ്പിച്ച ആലുവ സ്വദേശി സജി വളശ്ശേരിയിലിൻ്റെ സേവനങ്ങളെ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ 15-ഓളം സ്കൂളുകൾ നടത്തുന്ന ഗിരിജ അമ്മ എന്ന അധ്യാപികയും പ്രധാനമന്ത്രി പ്രശംസിച്ചു. മൻ കി ബാത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തെ സൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ വീതം സംഭാവന ചെയ്യാൻ അവർ കുട്ടികളോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ ചെറിയ സംഭാവനകളിലൂടെ സമാഹരിച്ച 40 ലക്ഷം രൂപയുടെ ചെക്ക് ഗിരിജ അമ്മ തനിക്ക് കൈമാറിയതായി പ്രധാനമന്ത്രി പറഞ്ഞു.
1: തമിഴ്നാടു കെ നാഗർ കോയിൽ മേ മേരി മുലാഖാത് ഏക് ടീച്ചർ സേ ഹുയി. മേ ബാത് കർ റഹാ ഹൂ ഗിരിജ അമ്മജി കി. ഗിരിജ അമ്മജി കരീബ് 15 സ്കൂൾ ചലാതി ഹൈ. ഇൻമേ ചെന്നൈ കാ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയ ബഹുത് പ്രമുഖ ഹൈ. ഉൻകി ദേശ്ഭക്തി കി ഭാവന ഹർ ഭാരത്വാസി കോ പ്രേരിത് കർനെ വാലി ഹൈ.
0: തെരുവോര കച്ചവടക്കാരെ പലിശക്കാരുടെ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിച്ച ജനക്ഷേമ പദ്ധതി PM സ്വനിധി 2030 ഡിസംബർ വരെ നീട്ടിയതായി കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. പദ്ധതിയുടെ 6-ാം വാർഷികത്തോടനുബന്ധിച്ച് ത്രിപുരയിലെ അഗർത്തലയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ തെരുവോര കച്ചവടക്കാർക്കുള്ള വായ്പകളും QR കോഡ് ക്രെഡിറ്റ് കാർഡുകളും കേന്ദ്രമന്ത്രി വിതരണം ചെയ്തു. കച്ചവടക്കാർക്ക് ദിവസേന പലിശരഹിത ഇടപാടുകൾ നടത്താൻ പുതിയ ക്രെഡിറ്റ് കാർഡുകൾ സഹായിക്കും. ചടങ്ങിൽ ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹ പങ്കെടുത്തു. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ നാളെ മധ്യപ്രദേശിൽ ഉദ്ഘാടനം ചെയ്യും. പ്രചാരണം 1 മാസം നീണ്ടു നിൽക്കും. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം, കാലാവസ്ഥാ വെല്ലുവിളികൾ എന്നിവ കണക്കിലെടുത്ത് കർഷകർക്ക് സമയബന്ധിതമായ ബോധവൽക്കരണം, പഞ്ചായത്ത് തലത്തിൽ സജീവ ഇടപെടൽ, പദ്ധതി പ്രയോജനങ്ങൾ ഗ്രാമങ്ങളിൽ നേരിട്ട് എത്തിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രചാരണ പരിപാടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ്, രതങ്കി റെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. ഇന്ന് നടന്ന ആവേശകരമായ പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്തോനേഷ്യൻ സഖ്യത്തെയാണ് ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത്. IPL ക്രിക്കറ്റിൽ കിരീട പോരാട്ടം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ മത്സരം. ഗുജറാത്ത് ടൈറ്റൻസും നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിലാണ് പോരാട്ടം. ടോസ് നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ CR പാട്ടീലും ജിതേന്ദ്രസിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
3: ജലവിഭവ മാനേജ്മെന്റ്, കുടിവെള്ളം എന്നിവയിലെ അത്യാധുനിക ഗവേഷണങ്ങൾക്കായുള്ള മഹാപദ്ധതിയും സ്റ്റാർട്ടപ്പുകൾക്കായി ഭാരത് വിൻ പോർട്ടലും നാളെ ഡൽഹിയിൽ നടക്കുന്ന ശില്പശാലയിൽ പുറത്തിറക്കും. കൂടാതെ ജനപങ്കാളിത്തത്തോടെ ജലസംരക്ഷണത്തിനായി ജൽ സഞ്ജയ് ജൻ ഭാഗീദാരി ക്യാച്ച് ദി റെയിൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ നിർണയത്തിനും നിരീക്ഷണത്തിനുമായി ഉപഗ്രഹ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താൻ ജലശക്തി മന്ത്രാലയവും ISRO തമ്മിൽ ധാരണാപത്രവും ചടങ്ങിൽ ഒപ്പുവയ്ക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ 2-ാം സംവാദം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ റിച്ചാർഡ് മാലസ് എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകും. പ്രതിരോധ സുരക്ഷാ സഹകരണം, സൈനികക്ഷമത, വ്യാവസായിക സഹകരണം എന്നിവ സംബന്ധിച്ച് ചർച്ചയാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തൽ, തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കൽ, ഇന്തോ പെസഫിക് മേഖലയിലെ സുരക്ഷ എന്നിവയും ചർച്ചയായേക്കും. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ഇതോടൊപ്പം പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ മഴ

0: നടക്കുന്നു. കാലവർഷം കേരളത്തിൽ അടുത്ത 3-4 ദിവസങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ 9 ജില്ലകളിലും മറ്റന്നാൾ 10 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഓൺമാർക്ക് പോർട്ടലിലെ സുരക്ഷാ വീഴ്ചകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് CBSE. പോർട്ടലിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ വിവിധ സർക്കാർ ഏജൻസികൾ, IIT എന്നിവിടങ്ങളിൽ നിന്നും സൈബർ സുരക്ഷാ വിദഗ്ധരുടെ പ്രത്യേക സംഘത്തെ വിന്യസിച്ചതായും അധികൃതർ വ്യക്തമാക്കി. സുരക്ഷാ വീഴ്ചകൾ വിശദമായി പരിശോധിച്ചു വരികയാണെന്നും തിരിച്ചറിഞ്ഞവ പരിഹരിച്ചതായും CBSE അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. തീർത്ഥാടകരുടെ സുരക്ഷ മുൻനിർത്തിയാണ് രുദ്രപ്രയാഗ് ജില്ലാ ഭരണകൂടത്തിൻ്റെ തീരുമാനം. നിലവിൽ പാതയിലുള്ള തീർത്ഥാടകരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രവികസനം എന്നത് വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ചുമതല അല്ലെന്നും മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജ്യത്തിൻ്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവോര കച്ചവടക്കാർക്ക് കൈത്താങ്ങായ PM സ്വനിധി പദ്ധതി 2030 ഡിസംബർ വരെ ദീർഘിപ്പിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ സംവാദം നാളെ ന്യൂഡൽഹിയിൽ. പ്രതിരോധ സഹകരണവും ഇൻഡോ പെസഫിക് സുരക്ഷയും സുപ്രധാന ചർച്ചാ വിഷയം. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. IPL ക്രിക്കറ്റ് ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് പോരാട്ടം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ്, രങ്കി റെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കോഴിക്കോട്.

എവർഗ്രീൻ യുവത്സരാദ്യം. യേശുദാസും ചിത്രയും പാടിയ ഗാനം. ചിത്രം കണ്ണാരം പൊത്തിപ്പൊത്തി. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എ ടി ഉമ്മർ.

യേശുദാസും ചിത്രയും പാടിയ മറ്റൊരു ഗാനം ചിത്രം കൗരവർ. ഗാനശില്പികൾ കൈതപ്രം, എസ് പി വെങ്കടേഷ്.

0: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
1: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ വീണ്ടും നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ നാട്ടുകാർ രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും നന്മയ്ക്കായി അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുന്നു. അവരെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പുതിയൊരു പ്രചോദനം ലഭിക്കും. അത്ലറ്റിക്സിൽ രാജ്യത്തിന്റെ അത്തരമൊരു നേട്ടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മൻ കി ബാത് പരിപാടി ആരംഭിക്കാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷൻ നടന്നു. ഏകദേശം 800 അത്ലറ്റുകൾ അതിൽ പങ്കെടുത്തു. അവർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു. 4 വ്യത്യസ്ത ഇനങ്ങളിലായി 4 ദേശീയ റെക്കോർഡുകൾ തകർന്നു. ഗുരീന്ദർ വീർ സിംഗ്, വിശാൽ ടി കെ, തേജസ്വിൻ ശങ്കർ, ദേവ് മീണ, കുൽദീപ് കുമാർ, ഇവർ വ്യത്യസ്ത വിഭാഗങ്ങളിലായി പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചു. ആദ്യം തന്നെ ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, രാജ്യമെമ്പാടും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇവന്റ് 100 മീറ്റർ ഓട്ടമാണ്. വെറും 2 ദിവസത്തിനുള്ളിൽ പുരുഷന്മാരുടെ 100 മീറ്റർ ഓട്ടത്തിലെ ദേശീയ റെക്കോർഡ് 3 തവണ തകർന്നു. ഈ നേട്ടം കൈവരിച്ച 2 അത്ലറ്റുകൾ ഗുരീന്ദർ വീർ സിംഗും അനിമേഷ് കുജൂറുമാണ്. ഇത്തവണ മൻ കി ബാത് പരിപാടിയിൽ ഈ 2 അത്ലറ്റുകളുമായി സംസാരിക്കാമെന്ന് ഞാൻ കരുതുന്നു. ഹലോ അനിമേഷ്. ഹലോ ഗുരീന്ദർ വീർ. നമസ്കാരം. സത് ശ്രീ അകാൽ.
2: നമസ്കാരം സാർ. നമസ്കാരം.
3: നമസ്കാരം സാർ.
1: നിങ്ങളൊരു മികച്ച നേട്ടമാണല്ലോ കൈവരിച്ചത്. നിങ്ങളുടെ കൂട്ടുകെട്ടും ഒരു മികച്ച നേട്ടം കൈവരിച്ചു. സംഗീതത്തിൽ നമ്മൾ ജുഗൽബന്ദി കണ്ടിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ കായിക മത്സരങ്ങളിലും ഇങ്ങനെ ജുഗൽബന്ദി കാണുന്നു. ഒരാൾ വെല്ലുവിളി ഉയർത്തുമ്പോൾ മറ്റേയാളത് ഏറ്റെടുക്കുന്നു, അത് വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങളുടെ വിഷയം വളരെ രസകരമായിരുന്നു. മൻ കി ബാത് ശ്രോതാക്കൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ചും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
2: ഹലോ സാർ, എൻ്റെ പേര് അനിമേഷ് കുജൂർ. 200 മീറ്ററിലും 400 മീറ്ററിലും ഞാൻ ദേശീയ റെക്കോർഡ് ഇടവയാണ്. ഞാൻ ഛത്തീസ്ഗഡ്കാരനാണ് സാർ. ഇപ്പോൾ ഞാൻ ഒഡീഷയ്ക്ക് വേണ്ടി കളിക്കുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ഒരു ഏഷ്യ മെഡലും വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിൽ മെഡലും നേടി. 2021 സ്കൂളിൽ നിന്ന് പാസ്സായപ്പോൾ ഞാൻ അത്ലറ്റിക്സ് ആരംഭിച്ചു. ഞാൻ അംബികാപൂരിലെ സൈനിക സ്കൂളിൽ നിന്ന് പാസ്സായ ആളാണ്. ഞാൻ നേരത്തെ ഫുട്ബോൾ കളിച്ചിരുന്നു. കോവിഡ് കാലഘട്ടത്തിൽ എൻ്റെ മാതാപിതാക്കൾ

0: എനിക്കും പുറത്തുപോയി ഓടാനും കളിക്കാനും സ്വാതന്ത്ര്യം നൽകാറുണ്ടായിരുന്നു. കോവിഡ് കാലം കഴിയാറായപ്പോൾ എന്റെ ഫുട്ബോൾ സുഹൃത്തുക്കൾ എന്നോട് ഒരു സംസ്ഥാന മീറ്റ് നടക്കാനിരിക്കുന്നുവെന്നും പോയി പങ്കെടുക്കണമെന്നും പറഞ്ഞു. ഞാൻ പങ്കെടുത്തു. അവിടെ നിന്ന് ദേശീയതല സെലക്ഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ദേശീയ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ന് ഞാൻ ഭാരതത്തെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിനിധീകരിക്കുന്നു.
1: ഗുരീന്ദർവീർ പറയൂ.
2: ഹലോ സർ, എൻ്റെ പേര് ഗുരീന്ദർവീർ. ഞാൻ ഇന്ത്യൻ നാവികസേനയിലൊരു പെറ്റി ഓഫീസറാണ്. ഭാരതത്തിലെ ഏറ്റവും വേഗതയേറിയ സ്പ്രിൻ്ററാണ് ഞാൻ. 100 മീറ്ററിൽ 10.09 എന്ന ദേശീയ റെക്കോർഡ് ഞാനിപ്പോൾ നേടി. 10.1 ബാരിയറിന് താഴെ ഓടിയെത്തുന്ന ആദ്യത്തെ ഭാരതീയനാണ് ഞാൻ. ട്രാക്കിലും യൂണിഫോമിലും എൻ്റെ രാജ്യത്തെ സേവിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. എൻ്റെ അച്ഛനും മുത്തച്ഛനും സ്പോർട്സിൽ സജീവമായിരുന്നു. ദീപാവലി, ന്യൂഇയർ തുടങ്ങിയ ആഘോഷങ്ങൾ വരുമ്പോഴെല്ലാം വീട് വൃത്തിയാക്കുന്നത് ഭാരതീയരുടെ സംസ്കാരമാണല്ലോ. ഞാൻ എൻ്റെ അച്ഛൻ്റെ ട്രോഫികളും മെഡലുകളും വൃത്തിയാക്കുമായിരുന്നു. എനിക്കത് വളരെ ഇഷ്ടമായിരുന്നു. അതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുമായിരുന്നു. ഏതെങ്കിലും ട്രോഫി വൃത്തിയാക്കുമ്പോൾ അദ്ദേഹത്തോട് ഈ ട്രോഫി എവിടെയാണ് നേടിയത്, ഈ മെഡൽ എവിടെയാണ് നേടിയത്, ഈ ഫോട്ടോ എപ്പോഴാണ് എടുത്തത് എന്നൊക്കെ ഞാൻ ചോദിക്കും. അപ്പോൾ അദ്ദേഹം എന്നോട് അദ്ദേഹത്തിൻ്റെ കഥ പറയുമായിരുന്നു. ഞാൻ ഇവിടെ കളിക്കാൻ പോയി, ഞാൻ ഈ ദേശീയ മെഡൽ നേടി, എൻ്റെ ടീമിനെ ഞാൻ ജയിപ്പിച്ചു എന്നൊക്കെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എനിക്കും ഏതെങ്കിലും സ്പോർട്സിൽ പങ്കെടുക്കണമെന്ന്. അദ്ദേഹം രാവിലെ ഓടാൻ പോകുമായിരുന്നു. എന്നെയും കൂടെ കൂട്ടണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം എന്നെ കൂടെ കൊണ്ടുപോകാൻ തുടങ്ങി. അദ്ദേഹം സ്പോർട്സിൽ പഠിച്ചതെല്ലാം എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ താല്പര്യം വളർന്നു. ലോക റെക്കോർഡ് തകർക്കുന്ന ഉസൈൻ ബോൾട്ടിൻ്റെ പ്രകടനം ഞാൻ കണ്ടു. അതിലൊരു രസകരമായ കഥയുണ്ട്. ഞാൻ ടി വി കാണുമ്പോൾ എൻ്റെ അമ്മ മോനെ പഠിക്കാൻ സമയമായി, നീ പഠിക്കണം എന്ന് പറഞ്ഞ് ടി വി ഓഫ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇന്ന് എന്നെ ടി വി കാണാൻ അനുവദിക്കുന്നില്ല, ഒരു ദിവസം വരും അന്ന് അമ്മ എന്നെ ടി വിയിൽ നോക്കി ഗുരീന്ദർ ഓടുന്നത് കണ്ടോ എന്ന് പറയും. ഞാൻ ഓടുന്നത് ടി വിയിൽ കാണുമ്പോൾ ഇന്ന് എൻ്റെ അമ്മ സന്തോഷിക്കുന്നു, എനിക്കും സന്തോഷം തോന്നുന്നു.
1: നിങ്ങൾ പറഞ്ഞത് വളരെ ഗംഭീരമായ കാര്യമാണ്.
2: അതെ സാർ, ഞാനൊരു ഇടത്തരം കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അച്ഛൻ വോളിബോൾ കളിക്കാറുണ്ടായിരുന്നു. കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം കായിക മത്സരങ്ങൾ ഉപേക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വപ്നം പൂർത്തീകരിക്കപ്പെടാതെ ശേഷിച്ചു. ആ സ്വപ്നം എന്നിലൂടെ സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹം കരുതി. ഞങ്ങൾ സംസാരിക്കുമ്പോൾ മിൽഖാ സിംഗിൻ്റെ കഠിനാധ്വാനത്തെക്കുറിച്ച് പറയുമായിരുന്നു. ഒരു ദിവസം ഞാൻ അച്ഛൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹത്തോട് ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു സ്വപ്നങ്ങൾ വെറുതെ സാക്ഷാത്കരിക്കപ്പെടില്ല, അതിനായി ഹാർഡ് വർക്ക് ചെയ്യണം, കഠിനാധ്വാനം ചെയ്യണം എന്ന്. മിൽഖാ സിംഗ് രാപകൽ പരിശീലിച്ചിരുന്നു. അദ്ദേഹം വെയിലത്ത് ഓടുമായിരുന്നു, രക്തം ഛർദ്ദിച്ചിരുന്നു. ആ കഠിനാധ്വാനം എനിക്ക് പ്രചോദനം നൽകി. ഞാൻ ഓട്ടക്കാരനാവുകയാണെങ്കിൽ എൻ്റെ രാജ്യത്തിനായി ഒരു മെഡൽ നേടണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. ഞാൻ 100 മീറ്റർ ഓട്ടം തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും എന്നോട് പറയുമായിരുന്നു 100 മീറ്റർ ചെയ്യരുത്, 100 മീറ്റർ ഓട്ടം ഭാരതീയർക്ക് ചേരുന്നൊരു മത്സരമല്ല, ഭാരതീയരുടെ ശരീരം 100 മീറ്റർ ഓട്ടത്തിന് വഴങ്ങുന്നതല്ല. അപ്പോഴൊക്കെ ഞാനും എൻ്റെ അച്ഛനും പറയുമായിരുന്നു ഗുരീന്ദർ ഇത് തിരഞ്ഞെടുത്തു, ഞങ്ങൾ അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നവരോടൊക്കെ ഞങ്ങളത് ചെയ്ത് കാണിക്കും എന്ന് ഞങ്ങൾ പറയും. നീ അത് ചെയ്യും, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ ആ വിശ്വാസം എന്നിൽ അർപ്പിച്ചപ്പോൾ ആ വിശ്വാസത്തെ എൻ്റെ ശക്തിയാക്കി മാറ്റി മുന്നോട്ട് പോയി. ഇന്ന് ഓരോ ഭാരതീയനും പറയുന്നു ഭാരതീയർക്ക് വേഗത്തിൽ ഓടാൻ കഴിയുമെന്ന്.
1: നോക്കൂ, നിങ്ങൾ രണ്ടുപേരും ഗംഭീരമാക്കി. വെറും 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 3 തവണ ദേശീയ റെക്കോർഡ് തകർത്തു. ഗുരീന്ദർവീർ പറഞ്ഞതുപോലെ 100 മീറ്റർ ഓടുമ്പോൾ ഭാരതീയർക്കിതിനുള്ള ശരീരമില്ലെന്ന് ആളുകൾ പറയുന്നു. ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നിട്ടും നിങ്ങൾ വിജയിച്ചു. അതിനാൽ നിങ്ങൾ രണ്ടുപേരിൽ നിന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായിരുന്നു നിങ്ങളുടെ അഭിനിവേശം? എങ്ങനെയായിരുന്നു നിങ്ങളുടെ വാശി? നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു? നിങ്ങളത് എങ്ങനെ ചെയ്തു? അത് എത്ര ബുദ്ധിമുട്ടായിരുന്നു? മൻ കി ബാത് ശ്രോതാക്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു.
2: സാർ, ഞാൻ ഗുരീന്ദർ. ആദ്യകാലത്ത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ തിരഞ്ഞെടുത്തത് ശരിയാണോ, എനിക്ക് പലപ്പോഴും സംശയമുണ്ടായിരുന്നു. കാരണം നമ്മൾ എല്ലായ്പ്പോഴും ജയിക്കാറില്ല. ഞാൻ തോറ്റപ്പോൾ, ഞാൻ നന്നായി പ്രകടനം നടത്താത്തപ്പോൾ, എനിക്ക് പരിക്കേറ്റപ്പോൾ ഒക്കെ എൻ്റെ കുടുംബം എന്നെ പിന്തുണച്ചു. ഒരു ദിവസം മോശം

0: മോശമായി എന്ന് വെച്ച് ഒരു വർഷം മോശമായി എന്ന് വെച്ച് അത് നമ്മുടെ ജീവിതത്തെ ആകെ നശിപ്പിക്കുകയൊന്നുമില്ല. സ്വപ്നം കാണുന്നത് നിർത്തരുത്. നീ അത് ചെയ്തില്ലെങ്കിൽ മറ്റാരും അത് ചെയ്യില്ലെന്ന് എൻ്റെ പരിശീലകനും എന്നെ പഠിപ്പിച്ചു. അതിനാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മുടെ മോട്ടിവേഷൻ ഒരിക്കലും തകരില്ല.
1: അനിമേഷ്
2: സാർ, 2021-ൽ ഞാൻ അത്ലറ്റിക്സ് ആരംഭിച്ചപ്പോൾ എല്ലാവരും എന്നോട് പറയുമായിരുന്നു, നോക്കൂ, ഇതൊരു പുതിയ മേഖലയാണ്, നിനക്കിത് ചെയ്യാൻ കഴിയുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഈ മേഖലയിൽ വന്നു, ഞാൻ തീർച്ചയായും അത് ചെയ്യും. എൻ്റെ അച്ഛൻ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, നീ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്, കാരണം എല്ലാവരും അത് ചെയ്യണം, ഇത് ചെയ്യണമെന്നൊക്കെ ചിന്തിക്കും. പക്ഷേ വളരെ കുറച്ച് പേർ മാത്രമേ അത് ചെയ്ത് കാണിക്കൂ. നീ ഈ മേഖലയിൽ വന്നല്ലോ, ഇതിൽ ഉറച്ചു നിൽക്കുക, ഇതിൽ മുന്നേറുക, നിനക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ലഭിക്കും, എല്ലാത്തിനും ഞങ്ങൾ നിന്നെ പിന്തുണയ്ക്കും, ഫാമിലി സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് എല്ലാം നിനക്ക് ഉറപ്പുവരുത്തും. നീ കഠിനാധ്വാനം ചെയ്യുക, ഭാരതീയർക്ക് ഓടാൻ കഴിയുമെന്ന് നാട്ടുകാരെ കാണിക്കുക, കാരണം ഭാരതീയരുടെ ജീനുകൾ sub-10 അല്ലെങ്കിൽ sub-10.1-ൽ ഓടാൻ കഴിയുന്ന തരത്തിലല്ല എന്നും ഭാരതീയർക്ക് സ്പ്രിന്റ് ചെയ്യാൻ കഴിയുമോ എന്നും ഒക്കെ ആളുകൾ എന്നോട് പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭാരതീയർക്കും അത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തെളിയിച്ചിരിക്കുന്നു. നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒന്നുമില്ല, വിചാരിച്ചാൽ നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയും. അതിനാൽ സാർ, ഇതെല്ലാം എന്നെ വളരെയധികം പ്രചോദിപ്പിക്കുന്നു. ഞങ്ങൾ പരിശീലനം നടത്തുമ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ടൈമിംഗ് മറികടക്കുന്നു, മറ്റ് ഭാരതീയരും ഇത് കാണുന്നു. ഭാരതീയർക്ക് ഇത് ചെയ്യാൻ കഴിയും, ഞങ്ങൾ ഇനിയും ചെയ്യും സാർ. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കോമൺവെൽത്ത് ഗെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു, വരാനിരിക്കുന്ന മത്സരത്തിൽ ഞങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കും.
3: ശരി, നോക്കൂ, എനിക്ക് കൗതുകകരമായ ഒരു കാര്യം പറയാനുണ്ട്. ആളുകൾക്കും അത് ഇഷ്ടപ്പെടും. നിങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണെന്ന് ഞാൻ കേട്ടു. നീ എൻ്റെ റെക്കോർഡ് തകർത്താൽ ഞാൻ നിന്റെ റെക്കോർഡ് തകർക്കുമെന്ന് നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നോ? ആദ്യം അനിമേഷ് എന്നോട് പറയൂ.
2: സാർ, ആദ്യത്തെ റെക്കോർഡ് 10.18 ആയിരുന്നു, അത് എൻ്റേതായിരുന്നു. തുടർന്ന് സെമി ഫൈനലിൽ ഉരീന്ദർ വീർ ഭയ്യ 10.17 ചെയ്തുകൊണ്ട് അത് തകർത്തു. രണ്ടാമത്തെ സെമി ഫൈനലിൽ 10.15 ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും അത് തകർത്തു. എൻ്റെ സെമി ഫൈനൽ നടന്നപ്പോൾ ഞാൻ കരുതി കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടുപേരും ഇന്ന് റെക്കോർഡുകൾ തകർത്തു. മത്സരത്തിൽ റൈവലറി പതിവാണ്. മുമ്പ് ഞങ്ങൾ സൗദി അറേബ്യയിലും മത്സരിക്കാൻ പോയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ റൂംമേറ്റുകളായിരുന്നു. ഭാരതത്തിൻ്റെ കുതിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ രണ്ടുപേരും അവിടെ ദൃഢത നിശ്ചയം ചെയ്തിരുന്നു. അത് നമ്മുടെ കൈകളിലാണ്. നമ്മൾ ചെയ്യുന്നതെന്തും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കും.
3: ഗുരീന്ദർ വീർ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?
0: നന്നായി ഓടുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നു. പരസ്പരം ആവശ്യമുള്ളപ്പോഴെല്ലാം ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. ഇപ്പോൾ ഈ റെക്കോർഡ് നേടുന്നതിന് മുൻപ് ഞാൻ റെക്കോർഡിട്ടു, പിന്നീട് അനിമേഷ് റെക്കോർഡിട്ടു. ഞങ്ങൾ വാമപ്പ് ചെയ്യുമ്പോൾ ഞാൻ അനിമേഷനോട് പറയും, അനിമേഷ് ആ ബ്ലോക്ക് നല്ലതാണ്, പോയി അതിൽ സ്ട്രൈഡ് ചെയ്യൂ, നമുക്കിവിടെ വാമപ്പ് ചെയ്യാം. വാമപ്പ് ഇവിടെയാണെങ്കിൽ നമുക്ക് പരസ്പരം സഹായിക്കാൻ പറ്റും. നമ്മൾ പരസ്പരം സഹായിച്ചാൽ ഇരുവരും മെച്ചപ്പെടും, നമ്മൾ മെച്ചപ്പെടും. അതിന് സൗഹൃദം ആവശ്യമാണ്. പക്ഷേ സാർ, അത് ഗ്രൗണ്ടിന് പുറത്താണ്, മത്സരത്തിന് പുറത്താണ്. അവിടെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്, ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾ മത്സരാർത്ഥികളായി മാറുന്നു. അതിനാൽ ഞാൻ അവനേക്കാൾ വേഗത്തിൽ ഓടും എന്ന് ഇരുവരും ചിന്തിക്കും.
3: നോക്കൂ, നിങ്ങൾ പങ്കെടുത്ത മത്സരങ്ങൾ രാജ്യത്തിൻ്റെ അഭിമാനം വർദ്ധിപ്പിച്ചു. ഭാവിയിൽ രാജ്യത്തെ ഈ മേഖലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ എത്രമാത്രം പോസിറ്റീവ് മനോഭാവത്തോടെയാണ് നിങ്ങൾ പ്രവർത്തിച്ചത്? നിങ്ങളുടെ ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ്, കളിക്കാനും പരസ്പരം വെല്ലുവിളിക്കാനും മുന്നോട്ടു പോകാൻ പരിശ്രമിക്കാനും വീണ്ടും പരസ്പരം മുന്നോട്ടു പോകാൻ സഹായിക്കാനുമുള്ള അത്ഭുതകരമായ ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ, എൻ്റെ ആശംസകൾ. നിങ്ങൾ രാജ്യത്തിൻ്റെ കീർത്തി വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇതുപോലെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക, പുരോഗതി ഉണ്ടാകും, എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ ആശംസകൾ.
2: നന്ദി സാർ, നന്ദി.
0: നന്ദി സാർ,
3: വളരെ നന്ദി. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇപ്പോൾ രാജ്യത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും കൊടും ചൂടാണ്, ശക്തമായ വെയിൽ, ചൂടുള്ള കാറ്റ്. അത്തരം കാലാവസ്ഥയിൽ സ്വയം ശ്രദ്ധിക്കേണ്ടത് നിർണായകമാണ്. വെള്ളം കുടിക്കുന്നത് തുടരുക. നിങ്ങൾ വെയിലത്ത് പോകേണ്ടി വന്നാൽ ജാഗ്രത പാലിക്കുക. ഇക്കാര്യത്തിൽ വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ മറക്കരുത്. സുഹൃത്തുക്കളെ, ഇവിടെ ചൂടിനെ ചെറുക്കാനുള്ള മാർഗം പലപ്പോഴും അടുക്കളയിലാണ്.

ചൂട് കൂടുന്നതിനനുസരിച്ച് അടുക്കളയിലെ രുചികൾ മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചില സ്ഥലങ്ങളിൽ കൂജയിൽ നിന്നുള്ള വെള്ളമാണെങ്കിൽ ചിലയിടത്ത് തൈര് പച്ചമാങ്ങ പാനീയമുണ്ടാക്കുന്നു. അങ്ങനെ അങ്ങനെ നാടൻ പാനീയങ്ങളുടെ കാലം ആരംഭിക്കുന്നു. നിങ്ങൾക്ക് ഭാരതീയ പാനീയങ്ങൾ പരിചിതമാണ്. നിങ്ങൾ വടക്കേ ഇന്ത്യ സന്ദർശിക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും പച്ചമാങ്ങയുടെ രുചി പകരുന്ന ആംപന്നയും അതുവഴി ചൂടിൽ നിന്ന് ആശ്വാസവും ലഭിക്കും. പഞ്ചാബിലേക്കും ഹരിയാനയിലേക്കും പോകുമ്പോൾ ഒരു വലിയ ഗ്ലാസ്സിൽ ലസ്സി കാണാം. രാജസ്ഥാനിലും ഗുജറാത്തിലും എല്ലാ ഭക്ഷണത്തിനും മോര് ഒരു കൂട്ടായി മാറുന്നു. മാത്രമല്ല, ബീഹാർ, ജാർഖണ്ഡ്, കിഴക്കൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ സത്തു സർബത്ത് ഗംഭീരമാണ്. അത് വയറ് നിറയ്ക്കുകയും ശക്തി നൽകുകയും ചെയ്യുന്നു. കൊങ്കണിലെയും ഗോവയിലെയും കോകം സർബത്തും സോൾകടിയും ദക്ഷിണേന്ത്യയിലെ പാനകം, മോര്, സംഭാരം, ഒഡീഷയിലെ ബേൽപന എന്നിവയും വെറും പാനീയങ്ങളല്ല, ഭാരതത്തിലെ വിവിധ പ്രദേശങ്ങളുടെ പാരമ്പര്യങ്ങളുടെ ഭാഗമാണ്. അവ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നതിൻ്റെ സത്യയെയും പ്രതിഫലിപ്പിക്കുന്നു. ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കണം, ഇവയിൽ മിക്കതും നമ്മുടെ സ്വന്തം അടുക്കളകളിൽ നിന്നും നമ്മുടെ കൃഷിയിടങ്ങളിൽ നിന്നും കളപ്പുരകളിൽ നിന്നും വന്നതാണ്. ബ്രാൻഡിംഗ് ഇല്ല, പക്ഷേ അവ തലമുറകളുടെ അനുഭവം പേറുന്നു. വേനൽക്കാലത്ത് നിങ്ങളും ഈ നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണം. സുഹൃത്തുക്കളെ, വേനൽക്കാലം വരുമ്പോൾ എല്ലാ വീട്ടിലും മറ്റൊരു ചർച്ചാവിഷയം ആരംഭിക്കുന്നു, മാമ്പഴം. മാമ്പഴം ഒരു സാധാരണ ചർച്ചാവിഷയമാണ്. വേനൽക്കാലത്ത് മാമ്പഴം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വീടും ഭാരതത്തിലില്ല. ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ മാമ്പഴം, സ്വന്തം രുചി, സ്വന്തം സുഗന്ധം എന്നിവയുണ്ട്. മഹാരാഷ്ട്രയിലും കൊങ്കണിലും ഹാപ്പുസ്, അൽഫോൻസോ, ഗുജറാത്തിൽ കേസർ ഇവയാണ് ഏറ്റവും മികച്ച മാമ്പഴ ഇനങ്ങൾ. ഉത്തർപ്രദേശിലെ ദസഹരി, എൻ്റെ കാശിയിലെ ലാംഗ്ര. ലാംഗ്ര മാമ്പഴത്തിന് ഒരു പ്രത്യേക ഗുണമുണ്ട്. പഴുത്തതിനു ശേഷവും അതിൻ്റെ നിറം പലപ്പോഴും പച്ചയായി തന്നെ തുടരും. ദൂരെ നിന്നുപോലും സുഗന്ധം തിരിച്ചറിയാൻ കഴിയുന്ന ബീഹാറിലെ ജർദാലു, ചൌസ, മാൾഡ, ആളുകൾക്ക് ഓരോരോ പേരുമായി ബന്ധപ്പെട്ട ഓർമ്മകളുണ്ട്. ദക്ഷിണ ഭാരതത്തിലേക്ക് പോയാൽ ബംഗനപ്പള്ളി, തോതാപുരി, നീലം, മൽഗോവ, ബംഗാളിലെ ഹിംസാഗർ, ഒഡീഷയിലെ, ആന്ധ്രാപ്രദേശിലെ സുവർണരേഖ എന്നിവയുമുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, സ്ഥലം മാറുന്നതിനനുസരിച്ച് മാമ്പഴത്തിൻ്റെ രൂപവും നിറവും രുചിയും മാറുന്നു. സുഹൃത്തുക്കളെ, മാമ്പഴത്തിൻ്റെ ഈ യാത്ര ഇപ്പോൾ ഗ്രാമത്തിൽ നിന്ന് ആഗോള വിപണിയിലേക്ക് എത്തുകയാണ്. ഇന്ന് മൻ കി ബാത്ത് വഴി മാമ്പഴ ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എൻ്റെ കർഷക സഹോദരി സഹോദരന്മാരെ ഞാൻ പ്രശംസിക്കുന്നു. നിങ്ങൾ സാധാരണ കർഷകർ മാത്രമല്ല, രാജ്യത്തിൻ്റെ കാർഷിക സമ്പദ്വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ പ്രത്യേകതയുള്ളവരാണ്. നിങ്ങൾ ഇതുപോലെ ജനപ്രിയരായിരിക്കട്ടെ. സുഹൃത്തുക്കളെ, ഈ വേനൽക്കാല ദിവസങ്ങളിൽ സ്കൂളുകൾക്ക് അവധിയുള്ളപ്പോൾ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ലാസ്സിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. സുഹൃത്തുക്കളെ, ഒരു സാഹചര്യം സങ്കൽപ്പിക്കുക. കുട്ടികളും പ്രായമായവരും ഒരുപോലെ പഠിക്കുന്ന ഒരു സ്കൂൾ. അവിടെ ഫീസില്ല, വലിയ കെട്ടിടങ്ങളില്ല, ക്ലാസ് മുറികളില്ല. ഏറ്റവും രസകരമെന്ന് പറയട്ടെ, നദിയിൽ ക്ലാസുകൾ നടക്കുന്നു. സുഹൃത്തുക്കളെ, ഇതൊരു കെട്ടുകഥയല്ല, ഇത് യഥാർത്ഥമായ ഒരു ഇനീഷ്യേറ്റീവാണ്. കേരളത്തിലെ ആലുവയിൽ സജീവാലശ്ശേരിൽ ഒരു നീന്തൽ ക്ലബ്ബ് നടത്തുന്നു. ഇതുവരെ 15,000-ത്തിലധികം ആളുകൾ ഇവിടെ നീന്തൽ പഠിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികളെപ്പോലും സജി നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ശ്രമത്തിന് പിന്നിൽ ആഴത്തിലുള്ള നൊമ്പരം ഒളിഞ്ഞിരിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിരവധി വിദ്യാർത്ഥികൾ ബോട്ടപകടത്തിൽ മരണപ്പെട്ടു. ആ സംഭവം സജിയെ വല്ലാതെ ഉലച്ചു. കുട്ടികൾക്ക് നീന്താൻ അറിയാമായിരുന്നെങ്കിൽ ഒരുപക്ഷെ പലരും രക്ഷപ്പെടുമായിരുന്നുവെന്ന് അദ്ദേഹം കരുതി. അവിടെ നിന്നാണ് തൻ്റെ ദൗത്യം ആരംഭിച്ചത്. സുഹൃത്തുക്കളെ, സജീവാലശ്ശേരിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വലിയൊരു പാഠമാണ്.

സേവനത്തിന് വലിയ വിഭവങ്ങൾ ആവശ്യമില്ല. വേണ്ടത് നല്ല ഉദ്ദേശ്യവും സ്ഥിരമായ പരിശ്രമവുമാണ്. ഇവ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അടുത്തിടെ എനിക്ക് യൂറോപ്പിലെ നെതർലാൻഡ്സ് സന്ദർശിക്കാൻ അവസരം ലഭിച്ചു. ഞാൻ അവിടെ നിരവധി യോഗങ്ങളിൽ പങ്കെടുത്തു. ഈ സമയത്ത് ഓരോ ഭാരതീയനും അഭിമാനം തോന്നുന്ന ഒരു നിമിഷമുണ്ടായി. നെതർലൻഡ്സിൽ നടന്ന ഒരു പ്രത്യേക ചടങ്ങിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് അവർ തിരികെ തന്നു. നെതർലൻഡ്സിന്റെ പ്രധാനമന്ത്രിയും ആ പരിപാടിയിൽ പങ്കെടുത്തു. ഈ ചെമ്പ് തകിടുകളെക്കുറിച്ച് ഭാരതത്തിൽ നിന്നും വിദേശത്തുനിന്നും എനിക്ക് തുടർച്ചയായ സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. ആളുകൾ സന്തോഷവും അഭിമാനവും പ്രകടിപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള തമിഴർ അവയെപ്രതി ഉത്സാഹഭരിതരാണ്.

ഭാരതത്തിൽ നിന്നും വിദേശത്തുനിന്നും എനിക്ക് തുടർച്ചയായ സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. ആളുകൾ സന്തോഷവും അഭിമാനവും പ്രകടിപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള തമിഴർ അവയെപ്രതി ഉത്സാഹഭരിതരാണ്. സുഹൃത്തുക്കളെ, ഈ ചെമ്പുതകിടുകളെക്കുറിച്ച് ആളുകൾക്കിടയിൽ വളരെയധികം ജിജ്ഞാസയുണ്ട്. അതിനാൽ ഇന്ന് അവയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. 21 വലുതും 3 ചെറുതുമായ ചെമ്പുതകിടുകൾ ഉണ്ട്. ഇവ പ്രധാനമായും രാജേന്ദ്ര ചോളൻ ഒന്നാമൻ രാജാവ് തൻ്റെ പിതാവായ രാജരാജ ചോളൻ നൽകിയ വാഗ്ദാനം നിറവേറ്റുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ആനയിമംഗലം ഗ്രാമം ഒരു ബുദ്ധവിഹാരത്തിന് ദാനം ചെയ്തതിനെക്കുറിച്ചും ഇതിൽ പരാമർശിക്കുന്നു. ഈ ചെമ്പുതകിടുകൾ ചോളരാജവംശത്തിൻ്റെ നേട്ടങ്ങളെയും വിവരിക്കുന്നു. ചോള സാമ്രാജ്യത്തിൻ്റെ ശക്തമായ നാവികശക്തിയെ ഇവ വെളിപ്പെടുത്തുന്നു. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഇതിൽ നിന്നും ലഭിക്കുന്നു. ചോള സാമ്രാജ്യത്തിൻ്റെ സമ്പന്നമായ ചരിത്രത്തിലും സംസ്കാരത്തിലും നാം എല്ലാവരും വളരെയധികം അഭിമാനിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിൻ്റെ ഇത്തരം അമൂല്യമായ പൈതൃകങ്ങൾ സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഗ്യാൻ ഭാരതം എന്ന ദൗത്യത്തിന് കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ ഒരു പ്രധാന കണ്ടെത്തൽ നടന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് അപൂർവമായ 3 ചെമ്പുതകിടുകൾ കിട്ടിയിട്ടുണ്ട്. ഇവ പാണ്ഡുവംശീയ രാജവംശത്തിലെ മഹർഷി ബാലാർജുനന്റെ ഭരണകാലവുമായി ബന്ധപ്പെട്ടതാണെന്ന് കരുതുന്നു. ഈ ലിഖിതങ്ങൾ 6-7 നൂറ്റാണ്ടുകളിലേതാണെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. 1500 വർഷം പഴക്കമുള്ള ഈ ചെമ്പുതകിടുകൾ പുരാതന ബ്രാഹ്മി ലിപിയിലും പാലി ഭാഷയിലുമാണ് എഴുതിയിരിക്കുന്നത്. ഇവയിൽ നിന്ന് അക്കാലത്തെ ഭരണ സംവിധാനത്തെക്കുറിച്ചും മതത്തെയും സംസ്കാരത്തെയും കുറിച്ചും സുപ്രധാന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഭാരതത്തിൽ നമുക്ക് ജ്യോതിശാസ്ത്രത്തോട്, അതായത് ആസ്ട്രോണമിയോട് എപ്പോഴും ഒരു പ്രത്യേക ആകർഷകത്വം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിരീക്ഷണശാലകൾ നിലവിലുണ്ട്. ഇവിടെ അത്ഭുതകരമായ ഗണിതശാസ്ത്ര കണ്ടെത്തലുകൾ നടന്നിട്ടുണ്ട്. നാവിഗേഷനായാലും പഞ്ചാംഗമായാലും നമ്മുടെ ഉത്സവങ്ങളായാലും ഇവയ്ക്കെല്ലാം ആകാശവുമായും നക്ഷത്രങ്ങളുമായും ബന്ധമുണ്ടായിരുന്നു. ജ്യോതിശാസ്ത്രം ഓരോ തലമുറയിലും കൗതുകം ഉണർത്തിയിട്ടുണ്ട്. അത് പര്യവേക്ഷണത്തിന് അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ യുവാക്കളിലും ഇതിനെക്കുറിച്ച് വലിയ ഉത്സാഹം കാണുന്നു. ഇപ്പോൾ നിങ്ങളും കാണുന്നുണ്ടാകുമല്ലോ, രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരം നേടുന്നു. വലിയ നഗരങ്ങൾ മുതൽ ചെറിയ പട്ടണങ്ങൾ വരെയും വിദ്യാലയങ്ങൾ മുതൽ ഉദ്യാനങ്ങൾ വരെയും ഇവരുടെ പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കുന്നു. എനിക്ക് ബാംഗ്ലൂർ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയെക്കുറിച്ച് വിവരം ലഭിച്ചു. ഇവിടെ നിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ സ്ഥാപനം ഗ്രാമപ്രദേശങ്ങളിൽ ജ്യോതിശാസ്ത്രത്തിന് പ്രചാരം നൽകാനുള്ള ഒരു ദൗത്യവും ആരംഭിച്ചിട്ടുണ്ട്. ഖഗോൾ മണ്ഡൽ എന്ന സംഘം 30 മണിക്കൂർ ദൈർഘ്യമുള്ള വളരെ പുതുമയുള്ള ഒരു പഠന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, രാത്രിയിൽ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുന്നത് തന്നെ ഒരത്ഭുതകരമായ അനുഭവമാണ്. ആസ്ട്രോ കേരള എന്നുപേരുള്ള ഒരു സ്ഥാപനം രാത്രികാല നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്നു. ഇവിടെ യുവ സുഹൃത്തുക്കൾ ദൂരദർശിനി നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പഠിക്കുന്നു. രാജ്കോട്ടിലെ ബിഗ് ബാങ് ആസ്ട്രോണമി ക്ലബ് ഗിർവനങ്ങൾ മുതൽ കച്ചിലറാൻ വരെ നിരവധി ജ്യോതിർവിദ്യ പരിസംസ്ഥ വാനനിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് വാനനിരീക്ഷണ രംഗത്തെ ഏറ്റവും പഴയ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഇവിടെ നിരീക്ഷണ സൗകര്യങ്ങൾക്കൊപ്പം പുസ്തകങ്ങൾ, ഗ്രന്ഥശാല, ദൂരദർശിനി ഗ്രന്ഥശാല എന്നിവയുമുണ്ട്. ISASEയെക്കുറിച്ചും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് വിദ്യാർത്ഥികൾ നയിക്കുന്ന രാജ്യവ്യാപക ശൃംഖലയാണ്. അത് വാനനിരീക്ഷണത്തെയും ജ്യോതിർഭൗതികത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ഇഷ്ടങ്ങൾക്കായി സമയം കണ്ടെത്തുകയും തുടർച്ചയായി പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏതെങ്കിലും ഒരു വാനനിരീക്ഷണ സംഘത്തിൽ
തീർച്ചയായും ചേരണമെന്നും

ഈ അവധിക്കാലത്ത് ഏതെങ്കിലും ഒരു നക്ഷത്ര ബംഗ്ലാവ് കൂടി തീർച്ചയായും സന്ദർശിക്കണമെന്നും ഞാൻ യുവാക്കളോട് അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, മൻ കി ബാത്ത് പരിപാടി ടെലിവിഷനിൽ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരു ദൃശ്യം തീർച്ചയായും കാണണമെന്നാണ്. ഈ ദൃശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ ചർച്ചയായി. അതിൽ കുറച്ചുപേർ വളരെ ക്ഷമയോടെയും ശ്രദ്ധയോടെയും ഒരു ഗംഗാ ഡോൾഫിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ശ്രമത്തിന് ഏകദേശം 13 മണിക്കൂർ എടുത്തുവെന്നറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഒടുവിൽ ആ ഡോൾഫിൻ രക്ഷപ്പെട്ടു. സുഹൃത്തുക്കളെ, ഇതിൽ ഭാരതത്തിലെ ആദ്യത്തെ ഗംഗാ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസിന് വലിയൊരു പങ്കുണ്ട്. ഈ സംഭവം ഉത്തർപ്രദേശിലാണ് നടന്നത്. അവിടെ ഒരു ഗംഗാ ഡോൾഫിൻ കനാലിൽ കുടുങ്ങിപ്പോയിരുന്നു. അങ്ങനെയൊരു സമയത്ത് നമാമി ഗംഗെ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഈ ആംബുലൻസ് അതിനൊരു പ്രതീക്ഷയായി എത്തി. പിന്നീട് വളരെ ശ്രദ്ധയോടെ അതിനെ പുറത്തെടുത്തു, അതിനെ പരിശോധിക്കുകയും ചികിത്സിക്കുകയും ചെയ്തു. അതിനുശേഷം അതിനെ സുരക്ഷിതമായി റാപ്തി നദിയിലേക്ക് വിട്ടു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ജീവൻ അതിൻ്റെ വീട്ടിലേക്ക് തിരികെ പോയി. സുഹൃത്തുക്കളെ, ഈ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസ് വളരെ സവിശേഷമാണ്. ഇത് സഞ്ചരിക്കുന്ന ഒരു ആശുപത്രി പോലെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ഡോൾഫിനുകളെ സുരക്ഷിതമായി വയ്ക്കാനുള്ള സംവിധാനമുണ്ട്, ശ്വാസമെടുക്കാനുള്ള സൗകര്യമുണ്ട്, പ്രത്യേക സ്ട്രെച്ചറുണ്ട്, രക്ഷാപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങളുണ്ട്. അതായത് ഏതെങ്കിലും ഡോൾഫിന് പരിക്കേൽക്കുകയോ കനാലിൽ കുടുങ്ങുകയോ ചെയ്താൽ അല്ലെങ്കിൽ പുഴയിൽ നിന്ന് വഴിതെറ്റിപ്പോയാൽ ഉടൻ തന്നെ അതിനെ സഹായിക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, നമ്മൾ ഗംഗാ ഡോൾഫിനുകളെ രക്ഷിക്കുമ്പോൾ ഒരു ജീവിവർഗത്തെ മാത്രമല്ല രക്ഷിക്കുന്നത്, ഗംഗയുടെ ജൈവ വൈവിധ്യത്തെയാണ് രക്ഷിക്കുന്നത്. പുഴയുടെ മുഴുവൻ ആവാസ വ്യവസ്ഥയെയും രക്ഷിക്കുന്നു. ഒപ്പം നമ്മുടെ വരും തലമുറകൾക്കായി പ്രകൃതിയുടെ വിലമതിക്കാനാകാത്ത പൈതൃകവും നമ്മൾ സംരക്ഷിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളിൽ പലർക്കും പുഴ, കുളം, കിണർ എന്നിവയുടെ വെള്ളവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ തീർച്ചയായും ഉണ്ടാകും. ചിലർക്ക് കുളത്തിൽ നീന്തിയത് ഓർമ്മയുണ്ടാകും. ചിലർക്ക് കൂട്ടുകാരുമായി കുളക്കരയിൽ കളിച്ചത്, ചിലർക്ക് ആ മണ്ണിൻ്റെ മണം ഒക്കെ ഓർമ്മയുണ്ടാകും. കുട്ടിക്കാലത്തെ ഇത്തരം ഓർമ്മകൾ ജീവിതകാലം മുഴുവൻ മനസ്സിൽ തങ്ങി നിൽക്കും. സുഹൃത്തുക്കളെ, അത്തരം ഓർമ്മകളെ സംരക്ഷിക്കുന്നതിനായുള്ള പ്രചോദനാത്മകമായ ഒരു കഥ ഉത്തർപ്രദേശിലെ ബസ്തി ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ട്. ബസ്തിയിലെ ആകാശ് ഗുപ്ത തൻ്റെ ഗ്രാമത്തിലെ മനോരമ നദിയെ കാണുമ്പോൾ വളരെ ദുഃഖിതനായിരുന്നു. കാരണം താൻ കുട്ടിക്കാലത്ത് തെളിഞ്ഞതും ജീവസ്സുറ്റതുമായി കണ്ടിരുന്ന ആ നദിയിൽ കാലക്രമേണ പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടാൻ തുടങ്ങി, മാലിന്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു. പരാതിപ്പെടേണ്ടതില്ല, പുതിയൊരു തുടക്കം കുറിക്കുമെന്ന് ആകാശ് തീരുമാനിച്ചു. പരാതികളില്ല, തുടങ്ങാം എന്നത് അദ്ദേഹത്തിൻ്റെ മന്ത്രമായി. അദ്ദേഹം തൻ്റെ കൂട്ടുകാരെയും കൂടെ കൂട്ടി. അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു വലയും മൺവെട്ടിയും കുട്ടയും പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന ദൃഢനിശ്ചയവുമായിരുന്നു. ഈ ചെറുപ്പക്കാർ നദിയിലേക്ക് ഇറങ്ങി കുളവാഴകൾ നീക്കം ചെയ്ത് പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും പുറത്തെടുത്തു. പലപ്പോഴും ഒരു ദിവസം കൊണ്ട് 50-60 കിലോഗ്രാം വരെ മാലിന്യം നദിയിൽ നിന്ന് നീക്കം ചെയ്തു. ക്രമേണ മനോരമ നദിയുടെ ആ ഭാഗം വീണ്ടും വൃത്തിയായി. ഈ പ്രവൃത്തി ചുറ്റുമുള്ള ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചു. ജനങ്ങൾക്കിടയിൽ ശുചിത്വത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിച്ചു. സുഹൃത്തുക്കളെ, സമാനമായ ഒരു പ്രചോദനാത്മക കഥ ഗോവയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഗോവയിലെ ബാലകൃഷ്ണ അയ്യ വിരമിച്ച അധ്യാപകനാണ്. എന്നാൽ സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആവേശം അതേപടി തുടരുന്നു. മഡ്ഡിത്വാല പ്രദേശത്തെ ജലപ്രശ്നം അദ്ദേഹത്തെ വളരെയധികം വിഷമിപ്പിച്ചു. പരിഹാരത്തിനായി അദ്ദേഹവും പ്രവർത്തിക്കാൻ തുടങ്ങി. പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിൽ ബാലകൃഷ്ണ പ്രധാന പങ്ക് വഹിച്ചു. ഇത് നിരവധി വീടുകളിലേക്ക് വെള്ളമെത്തിച്ചു. വെള്ളത്തിനായി ദിവസവും കഷ്ടപ്പെടേണ്ടി വന്ന കുടുംബങ്ങൾക്ക് ഇത് വലിയൊരു ആശ്വാസമായിരുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ മാസം എനിക്ക് വളരെ നല്ല ഒരു അനുഭവമുണ്ടായി. ഇതിന് മൻ കി ബാത്തുമായി ബന്ധമുണ്ട്.

0: അതിനാൽ ഇന്ന് നിങ്ങളുമായി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ വെച്ച് ഒരു അധ്യാപികയെ ഞാൻ കണ്ടുമുട്ടി. ഏകദേശം 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാനവരെ കണ്ടിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്നത് ഗിരിജ അമ്മയെക്കുറിച്ചാണ്. ഈ കൂടിക്കാഴ്ചയിൽ ചില യുവ വിദ്യാർത്ഥികളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ഗിരിജാമ്മ ഏകദേശം 15 സ്കൂളുകൾ നടത്തുന്നു. ഇതിൽ ചെന്നൈയിലെ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയം വളരെ പ്രമുഖമാണ്. അവരുടെ രാജ്യസ്നേഹം ഓരോ ഭാരതീയനെയും പ്രചോദിപ്പിക്കുന്നു. മൻ കി ബാത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തെ നിരവധി സൈനികർക്ക് സംഭാവന നൽകാൻ അവർ തീരുമാനിച്ചു. ഇതിനോട് അവരുടെ എല്ലാ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്ക് താൽപ്പര്യമായി. ധീരരായ സൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ സംഭാവന ചെയ്യാൻ അവർ കുട്ടികളോട് ആവശ്യപ്പെട്ടു. അതായത് ഓരോ വിദ്യാർത്ഥിയും 1 വർഷത്തിൽ 365 രൂപ ശേഖരിച്ചു. ചെറിയ സംഭാവനകളിലൂടെ ഏകദേശം 40 ലക്ഷം രൂപ അവർ സമാഹരിച്ചു. ഈ മുഴുവൻ തുകയുടെയും ഒരു ചെക്ക് ഗിരിജ അമ്മ എനിക്ക് കൈമാറി. ഞങ്ങളുടെ സംഭാഷണത്തിനിടയിൽ ഭാരതമാതാവിനോടുള്ള അവരുടെ സമർപ്പണം എത്ര ആഴത്തിലുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കി. കഴിഞ്ഞ വർഷം ചെന്നൈയിലെ ആദ്യത്തെ ഹിന്ദു വിദ്യാലയം അതിൻ്റെ 50ാം വാർഷികം പൂർത്തിയാക്കി. രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസവും സാംസ്കാരിക പൈതൃകവും മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ ഈ സ്കൂൾ ശൃംഖലയുടെ പങ്ക് വളരെ പ്രശംസനീയമാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ ധീരരായ സൈനികർക്ക് വേണ്ടി സംഭാവന നൽകിയ വിദ്യാർത്ഥികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നമ്മെ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും ഈ ശ്രമങ്ങളെക്കുറിച്ച് അധികം ചർച്ചകൾ ഉണ്ടാകാറില്ല. പക്ഷേ നമ്മൾ അവയെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ നമ്മുടെ രാജ്യം അതിൻ്റെ ജനങ്ങളുടെ ശക്തിയാൽ മുന്നോട്ടു പോവുകയാണെന്ന നമ്മുടെ വിശ്വാസം കൂടുതൽ ദൃഢമാകുന്നു. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങളുടെ ചുറ്റുമുള്ള ഇത്തരം ശ്രമങ്ങൾ തീർച്ചയായും നിങ്ങൾ കാണണം എന്നത്. സമൂഹത്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ തിരിച്ചറിയുക, അവരെ അഭിനന്ദിക്കുക, അവരിൽ നിന്ന് പഠിക്കുക. സാധ്യമെങ്കിൽ നിങ്ങൾ സ്വയം എന്തെങ്കിലും നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അടുത്ത മാസം മൻ കി ബാത്തിൽ കൂടുതൽ പ്രോത്സാഹജനകമായ കഥകളുമായി ഞാൻ വീണ്ടും നിങ്ങളോടൊപ്പം ചേരും. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.

0: ഗിഫ്റ്റ് വന്നിട്ടുണ്ട്.
1: ആഹാ, ലെജൻഡിന്റെ ബാറ്റ്.
2: ഇതുകൊണ്ട് ഞാൻ കളിക്കും.
1: അരെ, ഫ്യൂച്ചർ ബാറ്റിംഗ് ലെജൻഡ് ഞാനാണ്.
0: ഇതിൽ ആരുടെ പേരാണോ ഉള്ളത്, ബാറ്റ് അയാൾക്കാണ്. കണ്ടില്ലേ, ഇതിലെന്റെ പേരില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായനെ. അതുകൊണ്ടാണ് RBI പറയുന്നത് ബാങ്ക് അക്കൗണ്ടിനും ബാങ്ക് ലോക്കറിനും നോമിനിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ലഭിക്കും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായികയും മാധ്യമ പ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ളാശിവൻ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
4: നമ്മളിപ്പോ ക്യാമറയും ഡ്രോണൊക്കെ ഉപയോഗിക്കുമ്പോൾ മറ്റേ സെക്യൂരിറ്റി ക്ലിയറൻസ് വേണം, അതും മിനിസ്ട്രി ഓഫ് ഡിഫൻസ് എന്ന്. ഇറ്റ് ഷുഡ് നോട്ട് കോൺട്രഡിക്ട് അവരുടെ ഇൻസ്റ്റലേഷൻസ്. അപ്പൊ അങ്ങനത്തെ

0: ലൊക്കേഷൻസ് ഒക്കെ നമുക്ക് ചൂസ് ചെയ്യണമായിരുന്നു.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: മായാമുദ്രകൾ,
3: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
4: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
5: ഓർഹാൻ പാമുക് എഴുതിയ നോവൽ ചുവന്ന മുടിക്കാരി, രചന ജേക്കബ് എബ്രഹാം.
2: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠ്. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കോട്ടയത്ത് ദീപികാ ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മികവുറ്റ സമൂഹത്തിന് രൂപം നൽകാൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സംഭാവന ആവശ്യമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിയെ കൊച്ചി വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി VD സതീശനും ചേർന്നാണ് സ്വീകരിച്ചത്. കണ്ണൂരിൽ രാജ്യസഭാ MP C സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിച്ച സ്വകാര്യ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തു. രാജ്യത്ത് ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. മൻ കി ബാത്തിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. നെതർലാൻഡ്സ് സന്ദർശനവേളയിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് ഫലകങ്ങൾ പ്രത്യേക ചടങ്ങിലൂടെ ഇന്ത്യയ്ക്ക് തിരികെ ലഭിച്ച കാര്യം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പങ്കുവച്ചു. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ഇതോടൊപ്പം പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. സ്കൂൾ പ്രവേശന ദിവസമായ നാളെ സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ ലോകത്ത് കുട്ടികളെ സുരക്ഷിതരാക്കുന്നതിനുള്ള കേരള പോലീസ് സൈബർ വിഭാഗത്തിന്റെ കിഡ് ഗ്ലോവ് പ്രൊജക്ട് സംസ്ഥാനത്താകമാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക്ക് ലോർ ആർട്ട് ഗ്യാലറിയും കൈത്തറി മ്യൂസിയവും നാളെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. സർവകലാശാല പുതുതായി ആരംഭിക്കുന്ന ഡേറ്റാ സെന്ററിന്റെയും ഫോറിൻ ലാംഗ്വേജ് സെന്ററിന്റെയും ഉദ്ഘാടനവും ഗവർണർ നിർവഹിക്കും. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. June 1 സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ 2 സമ്മേളനം പുനരാരംഭിക്കുക. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച നടക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ June 4 തുടരും. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദിനാർകോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. എക്സൈസ് വകുപ്പിനെ പരിവർത്തനം ചെയ്യണമെന്നും മയക്കുമരുന്നിന് എതിരായ നടപടികൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്നും മന്ത്രി M. ലിജു. LDFന്റെ മദ്യനയം ആയിരിക്കില്ല UDFന്റേതെന്നും പൊതുജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കുമെന്നും അദ്ദേഹം ഹരിപ്പാട് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം June 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്തുള്ള 52 ദിവസത്തെ നിരോധനം July 31 തുടരും. മുൻമന്ത്രി TU കുരുവിളയുടെ ഭൌതികദേഹം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻസ് ബെസ് അനിയ വലിയ പള്ളിയിലായിരുന്നു സംസ്കാരം. രാവിലെ മുതൽ നടന്ന പൊതുദർശനത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാലവർഷം കേരളത്തിൽ അടുത്ത 3-4 ദിവസങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ 9 മറ്റന്നാൾ 10 മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. ഇന്ന് നടന്ന ആവേശകരമായ പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്തോനേഷ്യൻ സഖ്യത്തെയാണ്

0: ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത്. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ സി ആർ പാട്ടീലും ജിതേന്ദ്ര സിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. തെരുവോര കച്ചവടക്കാരെ പലിശക്കാരുടെ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിച്ച ജനക്ഷേമ പദ്ധതി പി എം സ്വനിധി 2030 ഡിസംബർ വരെ നീട്ടിയതായി കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. പദ്ധതിയുടെ 6th വാർഷികത്തോട് അനുബന്ധിച്ച് ത്രിപുരയിലെ അഗർത്തലയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ തെരുവോര കച്ചവടക്കാർക്കുള്ള വായ്പകളും QR കോഡ് ക്രെഡിറ്റ് കാർഡുകളും കേന്ദ്രമന്ത്രി വിതരണം ചെയ്തു. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ 2nd സംവാദം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ റിച്ചാർഡ് മാർലസ് എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകും. പ്രതിരോധ സുരക്ഷാ സഹകരണം, സൈനിക ക്ഷമത, വ്യാവസായിക സഹകരണം എന്നിവ സംബന്ധിച്ച് ചർച്ചയാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തൽ, തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കൽ, ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷ എന്നിവയും ചർച്ചയായേക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്രഗാനം കിഴക്കൻ പത്രോസ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത് ONV കുറുപ്പിന്റെ വരികൾക്ക് SP വെങ്കടേഷിന്റെ ഈണം.

ചലച്ചിത്രഗാനം സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനകം സമാചാര സന്ധ്യ, തുടർന്ന് 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: Tamil Nadu, Puducherry, Karaikal and West Madhya Pradesh tomorrow. The Met Department has predicted thunderstorms and lightning over Delhi, Punjab, Haryana, Chandigarh, Himachal Pradesh, Bihar during the next 2 days. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi lauds efforts of individuals towards nature conservation, solving local problems and other social causes. Also compliments record-breaking performances by emerging athletes in national sports events in Mann Ki Baat program on Akashvani. CBSE deploys team of cybersecurity experts to secure OnMark portal for evaluation of class 12 answer sheets. BJP wins 3 out of 4 municipal corporations in Himachal Pradesh civic body polls. Over 45 people killed in a blast at a building storing explosives in Namkham town of Myanmar. India's Sattvik Sairaj, Ranki Reddy and Chirag Shetty clinch men's doubles title of Singapore Open badminton tournament. That is all in the news at 9. Good night.
1: ആകാശവാണി പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
2: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് രഞ്ജിനി എം ആർ.
3: അക്കിലസിന്റെ മരണശേഷം ട്രോജൻകാരുടെ അവസ്ഥയും ട്രോജൻ യുദ്ധവും എങ്ങനെയായിരിക്കും മുന്നോട്ടു പോവുക എന്ന അവസ്ഥയിലാണ് കഥ നമ്മൾ കഴിഞ്ഞ ആഴ്ച നിർത്തിയത്. ഇനി നമുക്ക് കഥയുടെ ബാക്കി ഭാഗം കേൾക്കാം. അക്കിലസിന്റെ മരണശേഷം യുദ്ധം മന്ദഗതിയിലായിരുന്നു. ഇങ്ങനെ പോയാൽ ലക്ഷ്യപ്രാപ്തി ഉണ്ടാവില്ല എന്ന് പോരാളികളിൽ പലർക്കും തോന്നി. അപ്പോൾ ഒഡീസിയസ് പറഞ്ഞു, അക്കിലസിന് നിയോട്ടോളമിസ് എന്നൊരു പുത്രനുണ്ട്. അദ്ദേഹത്തെ കൊണ്ടുവന്നാൽ പ്രത്യാശയ്ക്ക് വകയുണ്ട്. ഈ അഭിപ്രായം എല്ലാവർക്കും സ്വീകാര്യമായി. എത്രയും വേഗം സ്കെയ്റൂസിലെത്തി നിയോട്ടോളമിസിനെ കൂട്ടിക്കൊണ്ടുവരുവാൻ ഗ്രീക്കുകാർ ഒഡീസിയസിനെയും ഡയോമീസിനെയും നിയോഗിച്ചു. ഒഡീസിയസിന്റെ നൗക സ്കൈറോസിലേക്ക് പാഞ്ഞു. ഗ്രീക്കുകാർ നിയോട്ടോളമീസിനെ കൊണ്ടുവരാൻ പോയിരിക്കുന്നു എന്ന കാര്യം പ്രിയാം അറിഞ്ഞു. തന്മൂലം യൂറിപ്പൈലസ് എന്ന വീരനെ ട്രോജൻ പക്ഷത്ത് കൊണ്ടുവരേണ്ടത് ആവശ്യമാണെന്ന് പലരും രാജാവിനെ അറിയിച്ചു. പ്രിയാം രാജാവിന്റെ സ്വർണമുന്തിരി നൽകിയാൽ മാത്രമേ സ്വപുത്രനെ യുദ്ധത്തിനയക്കുള്ളൂ എന്ന് യൂറിപ്പൈലസിന്റെ അമ്മ പറഞ്ഞു. സ്വർണ ഇലകളും മുന്തിരിപ്പഴങ്ങളുമുള്ള ആ ചെടി മനസ്സില്ലാ മനസ്സോടെ അദ്ദേഹം നൽകി. അരിസ്റ്റോക്കിയ രാജ്ഞി രഥങ്ങളും കുതിരകളും ആയുധങ്ങളും തയ്യാറാക്കി മകനെ ട്രോജൻ യുദ്ധത്തിനായി അയച്ചു. ഹെർക്കുലീസിന്റെ ചെറുമകനാണ് യൂറിപ്പൈലസ്. ഗ്രീക്കുകാർ യുദ്ധത്തിനായി ധൈര്യത്തോടെ മുന്നോട്ട് വന്നു. അഗമെംനോൺ ആണ് അവരുടെ നേതാവ്. യൂറിപ്പൈലസ് നിമിഷ നേരം കൊണ്ട് നീറൂസിനെ പരാജയപ്പെടുത്തി. അയാളുടെ പടച്ചട്ട അഴിച്ചെടുക്കുന്നതിനായി കുനിഞ്ഞ യൂറിപ്പൈലസിന്റെ ഇടതുകൈയിൽ മാക്കിയോൺ കുന്തം കുത്തിക്കയറ്റി. മാക്കിയോണെ യൂറിപ്പൈലസ് ആഞ്ഞുവെട്ടി. ഞൊടിയിടയിൽ ഒരു പാറക്കല്ലെടുത്ത് മാക്കിയോൺ എതിരാളിയെ എറിഞ്ഞു. പക്ഷേ കരുത്തനായ യൂറിപ്പൈലസിനെ വീഴ്ത്തുവാൻ കഴിഞ്ഞില്ല. കൂർത്ത കുന്തം മാക്കിയോണിന്റെ നെഞ്ചിൽ യൂറിപ്പൈലസ് തറച്ചു. യൂറിപ്പൈലസെ, നീയും മരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് മാക്കിയോൺ അന്ത്യശ്വാസം വലിച്ചത്. അപ്പോൾ മറുപടിയായി യൂറിപ്പൈലസ് ഇങ്ങനെ പറഞ്ഞു, മനുഷ്യൻ നിത്യനല്ല, മരണമെങ്കിൽ മരണം. യുദ്ധത്തിൽ മരിക്കുന്നത് ധീരതയാണ്. ഗ്രീക്കുകാർ അമൈംനോണിന്റെയും മെലനാവൂസിന്റെയും നേതൃത്വത്തിൽ പിടിച്ചുനിന്നു. പ്രിയാമിന്റെ പുത്രന്മാരിൽ ധീരനായ ഡയോഫോബസ് ട്രോജൻ സൈന്യത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്നു. അഗമെംനോൺ അയാളെ മുറിവേൽപ്പിച്ചു. അയാൾ പിൻവാങ്ങി. ട്യൂസർ പോളിഡമസിനെ കൊന്ന ശേഷം ട്രോജൻ പടയെ മുഴുവൻ ഹനിക്കാനുള്ള ശക്തിയോടെ വന്നു. എന്നാൽ പാരീസും ഈനിയാസും പാഞ്ഞു ചെന്ന് ട്യൂസറുടെ തലപ്പാവ് എറിഞ്ഞു തകർത്തതോടെ ട്യൂസർ ഗ്രീക്ക് താവളത്തിലേക്ക് മടങ്ങി. ട്രോജൻ പട ഈ സമയം കൊണ്ട് മെലനാവൂസിനെയും അഗമെംനോണിനെയും വളഞ്ഞു. അവരുടെ കഥ തീർന്നു എന്നാണ് യൂറിപ്പൈലസ് കരുതിയത്. എങ്കിലും അവർ പിടിച്ചു നിന്നു.

ക്രീറ്റിലെ മെരിയോൺസും ഗ്രീക്കു പടയും അതിവേഗം അഗമെംനോണിന്റെയും മെലനാവൂസിന്റെയും രക്ഷയ്ക്കായി എത്തി. ഗ്രീക്കുകാരുടെ പക്ഷത്തെ ഈഡോമിനസ് ഒരു വലിയ ശിലയെടുത്ത് യൂറിപ്പൈലസിനെ എറിഞ്ഞു. യൂറിപ്പൈലസിന്റെ കുന്തം അതേറ്റ് അകലെ തെറിച്ചു. പുതിയ കുന്തമെടുക്കാൻ യൂറിപ്പൈലസ് ശ്രമിച്ചു. അതിനിടയിൽ മെലനാവൂസിനും അഗമെംനോണിനും ആശ്വാസം ലഭിച്ചു. ഗ്രീക്ക് പട പിന്നോക്കം മാറിയെങ്കിലും ആകാശത്തുകൂടി അസ്ത്രങ്ങൾ ഇരുതാവളങ്ങളിലേക്കും പറന്നുകൊണ്ടിരുന്നു. മാക്കിയോണിന്റെ മരണം ഗ്രീക്ക് ജനതയെ വല്ലാതെ വേദനിപ്പിച്ചു. അക്കിലസിന്റെ അഭാവത്തിൽ പരിഭ്രാന്തരായി കഴിഞ്ഞ ഗ്രീക്കുപട അക്കിലസിന്റെ പുത്രന്റെ ആഗമനം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നിയോട്ടോളമിയുടെയും ഒഡീസിയുസിന്റെയും വരവും കാത്ത് ദിവസങ്ങൾ എണ്ണി എണ്ണി ഗ്രീക്കുകാർ കഴിഞ്ഞു. അങ്ങനെ ഒഡീസിയുസ് ലൈക്കമിഡീസ് രാജാവിന്റെ കൊട്ടാരത്തിലെത്തിയപ്പോൾ അങ്കണത്തിൽ ഒരു യുവാവ് നിൽക്കുന്നതായി കണ്ടു. കുന്തമെറിഞ്ഞ് പരിശീലനം നടത്തുകയാണ് അയാൾ.

നോണിനും ആശ്വാസം ലഭിച്ചു. ഗ്രീക്ക് പട പിന്നോക്കം മാറിയെങ്കിലും ആകാശത്തുകൂടി അസ്ത്രങ്ങൾ ഇരുതാവളങ്ങളിലേക്കും പറന്നുകൊണ്ടിരുന്നു. മാക്കിയൂണിന്റെ മരണം ഗ്രീക്ക് ജനതയെ വല്ലാതെ വേദനിപ്പിച്ചു. അക്കിലസിന്റെ അഭാവത്തിൽ പരിഭ്രാന്തരായി കഴിഞ്ഞ ഗ്രീക്കുപട അക്കിലസിന്റെ പുത്രന്റെ ആഗമനം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നിയോട്ടോളമിയുടെയും ഒഡീസിയുസിന്റെയും വരവും കാത്ത് ദിവസങ്ങൾ എണ്ണി എണ്ണി ഗ്രീക്കുകാർ കഴിഞ്ഞു. അങ്ങനെ ഒഡീസിയുസ് ലൈക്കമിഡീസ് രാജാവിന്റെ കൊട്ടാരത്തിലെത്തിയപ്പോൾ അങ്കണത്തിൽ ഒരു യുവാവ് നിൽക്കുന്നതായി കണ്ടു. കുന്തമെറിഞ്ഞ് പരിശീലനം നടത്തുകയാണ് അയാൾ. കണ്ട മാത്രയിൽ തന്നെ അക്കിലസ് ആണോ എന്നുപോലും സംശയിച്ചുപോയി. അക്കിലസിന്റെ പുത്രനായ നിയോട്ടോളമീസ് ആണെന്ന് ഒഡീസിയുസിന് പിന്നീട് മനസ്സിലായി. ഒഡീസിയുസും ഡയോമീസും തങ്ങളെ പരിചയപ്പെടുത്തി. അക്കിലസിന്റെ ചരമ വാർത്ത കേട്ട് നിയോട്ടോളമീസ് ദുഃഖിച്ചു. ട്രോജൻകാരോട് പകരം വീട്ടാൻ ഗ്രീക്ക് സൈന്യത്തെ നയിക്കാനുള്ള ക്ഷണം നിയോട്ടോളമീസ് സന്തോഷത്തോടെ സ്വീകരിച്ചു. അക്കിലസിന്റെ ഭാര്യ ഡിഡാമായി സംഭവങ്ങളെല്ലാം കേട്ട് കണ്ണീർ വാർത്തു. മകനെ യുദ്ധത്തിനയക്കാൻ രാജ്ഞിക്ക് മനസ്സില്ലായിരുന്നു. എന്നാൽ ഡിഡാമയുടെ ദുഃഖം കണ്ടപ്പോൾ നിയോട്ടോളമീസ് അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് യുദ്ധത്തിനായി പോകാൻ തയ്യാറാണെന്ന് അമ്മയെ അറിയിച്ചു. പോകണമെന്നുള്ളത് ദൈവനിശ്ചയമാണെന്നും പിതാവിന്റെ ഘാതകരോട് പ്രതികാരം ചെയ്യാതെ താൻ ജീവിച്ചിരുന്നിട്ട് എന്ത് ഫലമാണ് ഉണ്ടാകുക എന്നും പറഞ്ഞ് നിയോട്ടോളമീസ് അമ്മയെ സമാധാനിപ്പിച്ചു. അങ്ങനെ അടുത്ത ദിവസം തന്നെ ഒഡീസിയോസിനൊപ്പം നിയോട്ടോളമീസ് ട്രോയിലേക്ക് യാത്രയായി. അങ്ങനെ ഗ്രീക്കുകാർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ട്രോയിയിൽ നിയോട്ടോളമീസ് എത്തി. സൈന്യം പടക്കോപ്പുകൾ അണിഞ്ഞു. നിയോട്ടോളമീസ് പിതാവിന്റെ പടച്ചട്ടയും മകുടവും ധരിച്ചു. പടച്ചട്ടയണിഞ്ഞ നിയോട്ടോളമീസ് യുദ്ധരംഗത്തേക്ക് കുതിച്ചു പാഞ്ഞു. ട്രോജൻ പട ഭയന്നു. അക്കിലസ് എന്ന് വിളിച്ചുകൊണ്ട് അവർ നാലുപാടും പാഞ്ഞു. ഗ്രീക്ക് കപ്പലുകളെ ചുറ്റിനിന്ന ട്രോജൻ പട അമ്പരന്നു. ശക്തനായ നിയോട്ടോളമീസിനെ എതിരിടാൻ അവർക്കൊന്നും കഴിഞ്ഞില്ല. മൈതാനത്തിലെത്തിയ യുദ്ധവീരൻ ട്രോജൻ പടയിലെ പ്രഗത്ഭന്മാരെ ഒന്നൊന്നായി അരിഞ്ഞുവീഴ്ത്തി. പിതാവിന്റെ ഘാതകരെ ഒന്നടങ്കം നശിപ്പിക്കണമെന്ന വാശിയോടെയാണ് നിയോട്ടോളമീസ് പൊരുതിയത്. അക്കിലസിന്റെ പുത്രൻ നിയോട്ടോളമീസ് ഗ്രീസിന്റെ അഭിമാനം എന്ന മുദ്രാവാക്യം എങ്ങും മുഴങ്ങിക്കേട്ടു. യൂറിപ്പൈലസ് പുതിയ എതിരാളിയെ സർവശക്തിയും ഉപയോഗിച്ച് തടയുവാൻ തയ്യാറായി. ട്രോജൻകാർ മിക്കവരും കോട്ടയ്ക്കുള്ളിലേക്ക് പലായനം ചെയ്തു. യൂറിപ്പൈലസ് ട്രോജൻ പടയുടെ മുന്നിൽ നിന്ന് നിയോട്ടോളമീസിനെ എതിർത്തുകൊണ്ടിരുന്നു. ദീർഘനേരം പൊരുതിക്കൊണ്ടിരുന്ന യൂറിപ്പൈലസിനെ വധിക്കാൻ നിയോട്ടോളമീസിന് കഴിഞ്ഞു. യൂറിപ്പൈലസിനെ വകവരുത്തിയതോടെ ഗ്രീക്കുകാർ വിജയത്തിന്റെ വക്കോളമെത്തി. ഇനി ട്രോജൻ കോട്ട കീഴടക്കുകയേ വേണ്ടു. കോട്ടയ്ക്കുള്ളിലാണ് ട്രോജൻ പട മുഴുവനും. ഇത്തരത്തിൽ ഗ്രീക്കുകാർ വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നത് ദേവദേവനായ സ്യൂസ് കണ്ടു. ട്രോജൻ കോട്ട കീഴടക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യമേയല്ല. ഗ്രീക്കുകാരുടെ മുന്നേറ്റം തടയാൻ അദ്ദേഹം തീരുമാനിച്ചു. ശക്തമായ കൊടുങ്കാറ്റും ഇടിനാദവും പേമാരിയും മിന്നലുമുണ്ടായി. ഗ്രീക്കു പടയാളികൾ ഭയപ്പെട്ടു. ഓടിവന്ന് കപ്പലുകളിൽ കയറി. നിയോട്ടോളമീസും ഇത് കണ്ട് പരിഭ്രമിച്ചു. വിജയത്തിന്റെ പടിവാതിക്കലെത്തിയ ഗ്രീക്ക് സൈന്യം പരാജയപ്പെട്ടതിന്റെ കയ്പുനീർ അനുഭവിച്ചു തുടങ്ങി. നിയോട്ടോളമീസ് ട്രോജൻ പടയെ ഹനിച്ച് ആർത്തിരമ്പി മുന്നേറിയപ്പോഴാണ് കൊടുങ്കാറ്റും മഴയും ഭൂകമ്പവും കൊണ്ട് പിന്തിരിയേണ്ടി വന്നത്. പെട്ടെന്നുണ്ടായ ഈ അത്യാഹിതത്തിന്റെ പൊരുളറിയാൻ അത്ഭുത സിദ്ധികളുള്ള കാൽക്കസിനെ ഗ്രീക്കുകാർ വിളിച്ചു. ഗ്രീക്കു പട ട്രോയിലേക്ക് പോരും വഴി ലെമനോസ് ദ്വീപിൽ ഉപേക്ഷിച്ച ഫൈലോക്രിസ്റ്റസിനെ കൊണ്ടുവരണമെന്ന് കാൽക്കസ് പറഞ്ഞു. വില്ലാളി വീരനായ ഫൈലോക്രിസ്റ്റസ് എന്തുകൊണ്ടാണ് ഉപേക്ഷിക്കപ്പെട്ടത്? യാത്രക്കിടയിൽ അദ്ദേഹം ഒരു ഘോര സത്വത്തെ കൊന്നു. കാട്ടിൽ ഒരു ഗുഹയ്ക്കിടയിൽ കിടന്ന ആ സത്വത്തെ അദ്ദേഹം അമ്പെയ്തു. അത് പാഞ്ഞു വന്ന് ഫൈലോക്രിറ്റസിന്റെ കാലിൽ കടിച്ചു. സത്വം ഉടനെ ചത്തു. എങ്കിലും ഫൈലോക്രിറ്റസിന്റെ മുറിവിൽ നിന്ന് വിഷദ്രാവകം ഒഴുകി വന്നുകൊണ്ടിരുന്നു. അസഹ്യമായ വേദന മൂലം ഫൈലോക്രിറ്റസ് നിലവിളിച്ചുകൊണ്ടിരുന്നു. രാത്രികാലത്ത് ആർക്കും ഉറങ്ങാൻ സാധിച്ചില്ല. രോദനം കൊണ്ട് പൊറുതി മുട്ടിയപ്പോൾ ഫൈലോക്രിറ്റസിനെ ഗ്രീക്കുകാർ ഒരു ദ്വീപിൽ ഏകനായി ഉപേക്ഷിച്ചു. ട്രോയ് നഗരം പിടിച്ചടക്കണമെങ്കിൽ ഫൈലോക്രിറ്റസിന്റെ സഹായം കൂടി വേണമെന്ന് കാൽക്കസ് പറഞ്ഞു. ഇതനുസരിച്ച് ഒഡീസിയുസ് ഉടൻ തന്നെ ഫൈലോക്രിറ്റസിനെ കൊണ്ടുവരാൻ പുറപ്പെട്ടു.

മെനലോസ് ദ്വീപിലെത്തിയപ്പോൾ ദിക്കുകളിൽ നടുക്കുമാറ് ഫൈലോക്രിറ്റസിന്റെ ദീനരോദനം കേൾക്കുന്നുണ്ടായിരുന്നു. അയാൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന കാര്യം ഒഡീസിയുസിന് മനസ്സിലായി. പതുക്കെ ഗുഹയുടെ സമീപത്തേക്ക് ഒഡീസിയുസും കൂട്ടുകാരനായ ഡയോമീസും നടന്നു. എന്നാൽ നടുക്കുന്ന കാഴ്ചയാണ് അവർ അവിടെ കണ്ടത്. ഫൈലോക്രിറ്റസ് പ്രാകൃതമായിരിക്കുന്നു. എല്ലും തോലുമായ ശരീരം, തീപ്പന്തം പോലെ തുറിച്ചു നിൽക്കുന്ന കണ്ണുകൾ, മനുഷ്യന്റെ ആകൃതി തന്നെ ഫൈലോക്രിറ്റസിനെ വിട്ടുപോയിരിക്കുന്നു. പക്ഷികളുടെ തൂവല്ലാണ് അദ്ദേഹം കിടക്കുന്നത്. അമ്പും വില്ലും സമീപത്തുണ്ട്. അവ ഏതു സമയവും പ്രയോഗിക്കാൻ പറ്റിയ തരത്തിൽ വച്ചിരിക്കുന്നു. കടൽ പക്ഷികൾ കൂട്ടമായി പറന്നു പോകുമ്പോൾ അവയെ അമ്പെയ്ത് വീഴ്ത്തുകയും ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. അല്ലാതെ മറ്റൊരു ഭക്ഷണത്തിനും അവിടെ സാധ്യതയില്ല. ഫൈലോക്രിറ്റസ് ആഗതരെ സൂക്ഷിച്ചു നോക്കി. ഒഡീസിയസും ഡയോമീസുമാണ് എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി. ഒരു കാലത്ത് സഹപ്രവർത്തകരായിരുന്നു. പക്ഷേ അപകടനിലയിൽ തന്നെ ഉപേക്ഷിക്കുകയാണ് ഗ്രീക്കുകാർ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഫൈലോക്രിറ്റസ് കോപം കൊണ്ട് ജ്വലിച്ചു. അവരെ കൊല്ലാൻ വേണ്ടി അമ്പു തൊടുത്തു. എന്നാൽ അവർ താണു വീണ് ക്ഷമയാചിച്ചു. തന്നോടുള്ള സ്നേഹവും അനുകമ്പയും മൂലമാണ് ഒഡീസിയുസ് വന്നതെന്ന് കേട്ടപ്പോൾ ഫൈലോക്രിറ്റസ് വില്ലും ശരവും താഴെ വച്ചു. വാക്ചാതുരനായ ഒഡീസിയുസ് ആ വില്ലാളി വീരനെ സന്തുഷ്ടനാക്കി തങ്ങളോടൊപ്പം ട്രോയിലേക്ക് കൊണ്ടുപോരാൻ ശ്രമിച്ചു. ഒഡീസിയോസിന്റെയും ഡയോമീസിന്റെയും അഭ്യർത്ഥന ഫൈലോക്രിറ്റസ് സ്വീകരിച്ചു. അങ്ങനെ അഗമേംനോൻ രാജാവിന്റെ താവളത്തിൽ ഫൈലോക്രിറ്റസിനെ കൊണ്ടുപോയി. മാക്കിയോണിന്റെ സഹോദരനും വൈദ്യനുമായ പെഡാലറിയസിനെ അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കായി നിയോഗിച്ചു. ഗ്രീക്ക് ജനതയ്ക്ക് വേണ്ടി അഗമേംനോൻ രാജാവ് ഫൈലോക്രിറ്റസിനോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. പിന്നീട് ഇരുഭാഗത്തും സമരത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ട്രോജൻ പടയുടെ മുൻപിൽ നിന്ന് പാരീസ് ഗ്രീക്കുകാരെ ലക്ഷ്യമാക്കി അസ്ത്രങ്ങൾ അയച്ചു തുടങ്ങി. ഫൈലോക്രിറ്റസ് മുന്നോട്ട് വന്ന് ട്രോജൻ പടയെ നോക്കി. പാരീസ് നിൽക്കുന്നു. അസുരവിത്ത് ഹെലനെ മോഷ്ടിക്കുകയും ഈ യുദ്ധത്തിനെല്ലാം കളമൊരുക്കുകയും ചെയ്തത് അവനാണ്, ഫൈലോക്രിറ്റസ് വിളിച്ചു പറഞ്ഞു. ഞൊടിയിടയിൽ ഒരു ശരം ഫൈലോക്രിറ്റസ് അയച്ചു. വിഷം പുരട്ടിയ ശരം പാരീസിന്റെ കയ്യിൽ തറച്ചു. നിമിഷം കൊണ്ട് വിഷം അയാളുടെ ശരീരമാസകലം വ്യാപിച്ചു. പാരീസ് വേദന കൊണ്ട് പുളഞ്ഞു. പടയാളികൾ പാരീസിനെയും കൊണ്ട് താവളത്തിലേക്ക് പാഞ്ഞു. ഒരു കാലത്ത് പാരീസ് രാജകുമാരന്റെ പ്രേമഭാചനമായിരുന്ന ഈനോണ് മാത്രമേ അയാളെ ഈ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പാരീസിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അയാൾ കൂട്ടുകാരോട് ഈനോണിന്റെ പക്കൽ എത്രയും വേഗം തന്നെ എത്തിക്കണമെന്ന് അപേക്ഷിച്ചു. തീവ്രവേദനയിൽ പാരീസ് നിലവിളിച്ചപ്പോൾ ഗ്രീക്കു താവളത്തിൽ ആഹ്ലാദത്തിന്റെ അലയടികൾ ഉയരുകയായിരുന്നു. അങ്ങനെ പാരീസിനെ എടുത്തുകൊണ്ട് ട്രോജൻ പടയാളികൾ ഈനോണിന്റെ ഗുഹയിലെത്തി. ഈനോൺ ആഗതരുടെ അടുത്തെത്തിയപ്പോഴാണ് പാരീസിന്റെ ശബ്ദം കേട്ടത്. മുറിവേറ്റ ആസന്ന മരണനായി പാരീസ് എത്തിയിരിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. താൻ ആശിച്ചിരുന്ന സമയം ഇപ്പോഴാണ് വന്നതെന്ന് അവൾക്ക് മനസ്സിലായി. പാരീസിനെ രാജസേവകന്മാർ ഈനോണിന്റെ മുൻപിൽ കിടത്തി. അവളുടെ പാദങ്ങളിൽ തൊട്ട് പ്രണമിക്കുവാൻ അയാൾ കൈകൾ നീട്ടി. എന്നാൽ പാരീസ് തന്റെ വസ്ത്രത്തിൽ പോലും തൊടാതിരിക്കാൻ ഈനോൺ അകന്നു മാറി നിന്നു. പാരീസ് കെഞ്ചി അപേക്ഷിച്ചു. ഒരിക്കൽ തന്റെ പ്രേമഭാചനമായിരുന്ന ഈനോണിനെ ഉപേക്ഷിച്ചതിൽ ഹൃദയം തകർന്ന് വേദനിക്കുകയാണ് താൻ എന്ന് അദ്ദേഹം അവളെ അറിയിച്ചു. പാരീസിന്റെ വാക്കുകൾ അവളെ വേദനിപ്പിച്ചു. നിങ്ങൾ കാണിച്ച നന്ദികേട് ലോകത്തിൽ ഒരു സ്ത്രീക്കും പൊറുക്കാനാവാത്തതാണെന്നും സുന്ദരിയായ ഹെലനു വേണ്ടി നിങ്ങൾ എന്നെ പരിത്യജിച്ചു എന്നും ഈനോൺ പാരീസിനെ കുറ്റപ്പെടുത്തി. കോപത്തോടും നിന്ദയോടും കൂടെ അവൾ ഗുഹയ്ക്കുള്ളിലേക്ക് കടന്നു. പടയാളികൾ പാരീസിനെ തിരികെ കൊണ്ടുപോയി. വഴിയിൽ വച്ച് അയാൾ അന്ത്യശ്വാസം വലിച്ചു. മൃതദേഹം അവർ ട്രോയിലേക്ക് കൊണ്ടുപോയി. പ്രിയാം രാജാവിന്റെ കൽപ്പന പ്രകാരം പാരീസിനു വേണ്ടി രാജകീയമായ ചിത ട്രോജൻകാർ ഒരുക്കി. മൃതദേഹം അതിൽ വെച്ച് അഗ്നി കൊളുത്തി. എന്നാൽ ഗുഹയ്ക്കുള്ളിൽ നിന്ന് പിന്നീട് പുറത്തിറങ്ങിയ ഈനോൺ കരുതിയത് സമീപത്ത് എവിടെയെങ്കിലും പാരീസ് ഉണ്ടാകുമെന്നാണ്. അവളുടെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് ആകാശമൊട്ടെ ഉയർന്നു നിൽക്കുന്ന ചിതാഗ്നി ഈനോൺ ദൂരെ നിന്ന് കണ്ടു. പാരീസിന്റെ മൃതദേഹം കത്തിയെരിയുന്ന ചിതയ്ക്കു നേരെ ഈനോൺ പാഞ്ഞെത്തി. അവൾ ചിതയിലേക്ക് എടുത്തു ചാടി. പാരീസിന്റെയും ഈനോണിന്റെയും ചിതാഭസ്മം ഒരു സ്വർണ്ണക്കുടത്തിലെടുത്ത് ട്രോജൻകാർ ഒരു കല്ലറയ്ക്കുള്ളിൽ നിക്ഷേപിച്ചു. അതിനു മുകളിൽ ഒരു മൺകൂന ഉയർന്നു. അവിടെ വനദേവതമാർ രണ്ടു റോസാ ചെടികൾ നട്ടു.

0: അവയുടെ ചില്ലകൾ ചുറ്റിപ്പിണഞ്ഞ് ഒരു ചെടിയായിത്തീർന്നു. മരിക്കാത്ത സ്നേഹത്തിന്റെ പ്രതീകമായി ആ ചെടി കാറ്റിൽ ചാഞ്ചാടി നിന്നു. കഥയുടെ ബാക്കി ഭാഗം അടുത്തയാഴ്ച കേൾക്കാം.
1: സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. ഈ കഥ പറഞ്ഞു തന്നത് രഞ്ജിനി എം ആർ.
2: പണ്ട്
3: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. ആകാശവാണി.
4: ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ ഇന്ന് കോട്ടയത്ത് പങ്കെടുത്ത ചടങ്ങിന്റെ റേഡിയോ റിപ്പോർട്ട്.
5: ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് മലയാള ദിനപത്രമായ ദീപികയുടെ 140th വാർഷികാഘോഷങ്ങളും ദീപിക എക്സലൻസ് അവാർഡുകളുടെ വിതരണവും ഇന്ന് കോട്ടയം മാമ്മൻ മാപ്പിള ഹാളിൽ നടന്നു. ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും അവാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. ദീപികയുടെ 140 വർഷത്തെ മാധ്യമ പ്രവർത്തന പാരമ്പര്യത്തെ അഭിനന്ദിച്ച ഉപരാഷ്ട്രപതി ജനാധിപത്യ സംവിധാനത്തിൽ മാധ്യമങ്ങൾ വഹിക്കുന്ന നിർണായക പങ്ക് ചടങ്ങിൽ എടുത്തു പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ നിന്നും.
6: അമ്മയായി, അച്ഛനായി, ആണ്ടവനായി എല്ലാ ദിവസങ്ങളും നാം പൂജിക്കുന്ന പുണിത ഭാരത അമ്മയുടെ പൊൽപാദങ്ങളെ തൊട്ട് നമസ്കരിച്ചു. ആൻഡ് ദി അക്കേഷൻ ഓഫ് ദി 140th ഫൗണ്ടേഷൻ ആനിവേഴ്സറി സെലിബ്രേഷൻസ് ഓഫ് അവർ ഗ്രേറ്റ് ഡെയിലി ദീപിക, ദി ഡിഗ്നറ്റീസ് ഹു ആർ ഷെയറിംഗ് ദി ഡയസ് വിത്ത് മീ, അവർ ബ്ലൗഡ് ഹോണറബിൾ ഗവർണർ ഓഫ് കേരള ശ്രീമാൻ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർജി, ആൻഡ് അവർ ന്യൂലി എലക്ടഡ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. And I request all of you to stand for a minute and give a big clap. We should be very successful in his endeavor. And also we are all are saying a very happy birthday to him today. Sri Sadishan ji, my good friend, I think we become so good friend only on this day, same place, some when I was the governor, correct? So my good friend and Sriman Sri Thiruvanjur Radhakrishnan ji, who is the speaker of the Kerala Legislative Assembly, honorable minister for water resources and housing of Kerala Sriman Mohan Joseph ji, honorable member of parliament Lok Sabha, and my good friend Sriman Francis George ji, former governor of West Bengal, whose writing is very outstanding. I have gone through many of his books. A scholar, our Sriman C.V. Anandabhoji, Archbishop of Kottayam, Sriman Mar Matthew Mullakarji, Chairman Rashtriya Deepika Limited, Sriman Francis Clitus Ji, Managing Director Rashtra Deepika Limited, Sriman Michael Vetikat Ji, Chief Editor our Rashtra Deepika Limited Dr. George Kudilil ji, priyapatta sagodaran mare sagodari mare anaivarkkum namaskaram. 140 years, it is just more than double my age. I am only 68, but 140 years we couldn't imagine how difficult it was to start a newspaper that time. 140 years before, my village have no light. In my village, nobody has passed even third standard. 100 years before, that is exactly if I tell, only my father, who was passed away some 3 years back at the age of 95. Now he is 98, if we have lived now. He was the first person to pass the school final. So we can imagine how difficult it would have been. What would be the great thought the people who have started this paper might have got? What a great thought that the entire society should be well informed, not only educated, but it should be well informed about the facts of society. So Deepika itself is a great history.

0: പീപ്പിൾ.
1: മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണെന്ന് അഭിപ്രായപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ പ്രസംഗത്തിൽ നിന്നും.
2: ഇതൊരു ചരിത്രത്തിലെ അസുലഭമായ ഒരു നിമിഷമാണ്. 1887 രൂപീകൃതമായ നസ്രാണി ദീപികയുടെ 140th വാർഷികത്തിലാണ് നമ്മളെല്ലാം പങ്കാളികളായിരിക്കുന്നത്. നമുക്കറിയാം ബെഞ്ചമിൻ ബൈലി എന്ന് പറയുന്ന വലിയൊരു മിഷണറി ഈ കോട്ടയത്താണ് ആദ്യമായിട്ടൊരു അച്ചടി കേന്ദ്രം ഇവിടെ സ്ഥാപിച്ചത്. ആദ്യമായി അത് 1821, അതായത് ക്രിസ്തുവിന്റെ സുവിശേഷം ജനങ്ങളിലേക്ക് എത്തിക്കാൻ, മലയാളത്തിൽ അടിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗത്തിന്റെ അന്വേഷണപാതയിലാണ് ആ അച്ചടി എന്നുള്ള ആശയം ബെഞ്ചമിൻ ബെയ്ലിയുടെ മനസ്സിൽ വന്നത്. അതൊരു വിപ്ലവകരമായ രൂപത്തിൽ ആ അച്ചടിയെ മാറ്റി, ആദ്യമായി മാറ്റിയെടുത്തത് ഈ നസ്രാണി ദീപികയുടെ രൂപീകരണത്തോടു കൂടിയാണ്. ജനാധിപത്യത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത് അത് എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം അവരുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് നൽകപ്പെടുമ്പോഴാണ്. മാധ്യമ സ്വാതന്ത്ര്യം തീർച്ചയായും നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം. ഞാനടക്കമുള്ള ഭരണകർത്താക്കൾ വിമർശിക്കപ്പെടണം. വിമർശനത്തിന് അതീതരായി ആരുമില്ല. എല്ലാവരും വിമർശിക്കപ്പെടണം. ശരിയായ രീതിയിൽ അണറ്റിക്കലായി പോകാതെ യഥാർത്ഥത്തിൽ നാടിന്റെ നന്മയ്ക്കും നാടിന്റെ പുരോഗതിക്കും വേണ്ടിയിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകണം. ആ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ തെറ്റുതിരുത്താൻ നമ്മൾ തയ്യാറാകണം. ആ തെറ്റുതിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കറക്റ്റീവ് ഫോഴ്സായി കേരളത്തിലെ മാധ്യമങ്ങൾ മാറട്ടെ. അതിന്റെ മുൻപന്തിയിൽ നമ്മുടെ ദീപിക നിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദീപികയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കും.
1: സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ മോൻസ് ജോസഫ്, ശ്രീ ഫ്രാൻസിസ് ജോർജ് MP, പശ്ചിമബംഗാൾ മുൻ ഗവർണർ ശ്രീ CV ആനന്ദബോസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വൈദിക ശ്രേഷ്ഠരും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മാധ്യമ മേഖലകളിലെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കോട്ടയത്തെ പരിപാടിക്ക് ശേഷം ഉപരാഷ്ട്രപതി കണ്ണൂരിലേക്ക് യാത്ര തിരിച്ചു.
3: ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണൻ ഇന്ന് കോട്ടയത്ത് പങ്കെടുത്ത ചടങ്ങിന്റെ റേഡിയോ റിപ്പോർട്ടാണ് ഇതുവരെ കേട്ടത്.
4: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ജോസഫ് എന്ന ചിത്രത്തിൽ നിരഞ്ജ് സുരേഷ് പാടിയ ഗാനം. വരികൾ അജീഷ് ദാസൻ, ഈണം രഞ്ജിൻ രാജ്.